ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ആഷാഢം 6, കൊല്ലവർഷം 1201 മിഥുനം 13, 2026 ജൂൺ 27 ശനിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 എന്നീ മീറ്ററുകളിൽ 1161, 576 കിലോഹെഡ്സിലും ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഈ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് പള്ളിക്കൽ സുനിൽ.
1: ഒരാളുടെ ധനസ്ഥിതിയേക്കാൾ മനസ്സിനും സ്വഭാവത്തിനുമാണ് പ്രാമുഖ്യം. പണം കൊണ്ട് എല്ലാം നേടാം എന്ന് വ്യാമോഹിക്കുന്നത് വിഡ്ഢിത്തമാണ്. പണവും സൗന്ദര്യവുമല്ല പരമപ്രധാനം, സ്വഭാവവും പെരുമാറ്റ ശൈലിയുമാണ്. ഏത് കാര്യത്തിലും സാമർത്ഥ്യവും കാര്യശേഷിയും ഉള്ളവർക്ക് ഒരു സ്ഥാനത്തെത്താൻ എളുപ്പത്തിൽ സാധിക്കും. കഴിവും യോഗ്യതയുമല്ല അതിന് കാരണം, മറിച്ച് പെരുമാറ്റ രീതിയും നമ്മുടെ സ്വഭാവശുദ്ധിയുമാണ്. കോരിയെടുക്കുംതോറും കിണറ്റിൽ ഉറവ് വർദ്ധിച്ചു വരും. എത്ര വെള്ളം കോരിയാലും ആ കിണറിനതൊരു കുറവല്ല. സമുദ്രത്തിൽ നിന്ന് എത്ര വെള്ളം നമ്മൾ എവിടേക്ക് കൊണ്ടുപോയാലും സമുദ്രത്തിലെ വെള്ളത്തിന് കുറവ് വരാത്തതുപോലെ ഉറവ് ശരിയായി പ്രവർത്തിക്കുന്നത് അതെടുക്കുന്നതിനനുസരിച്ചായിരിക്കും എന്ന് പ്രകൃതി നമ്മെ കാണിച്ചു തരുന്നുണ്ട്. വിദ്യയെ സംബന്ധിച്ചത് വളരെ ശരിയാണ്. മറ്റ് ധനത്തേക്കാൾ വിദ്യാധനത്തിന് മഹത്വമുണ്ട്. സാമ്പത്തികമായ അഭിവൃദ്ധിയേക്കാൾ വിദ്യാഭ്യാസപരമായ ഉയർച്ച ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠനാക്കുന്നു. വിദ്യ അന്യർക്ക് പകർന്നു കൊടുക്കുന്തോറും നമ്മുടെ അറിവ് വർദ്ധിച്ചു വരികയുള്ളൂ. മറ്റ് ധനം എടുക്കുന്തോറും കുറയുകയാണ്. വിദ്യാധനമാകട്ടെ ഒട്ടും കുറയുകയില്ലെന്ന് മാത്രമല്ല, അത് വർദ്ധിക്കുകയും ചെയ്യും. നല്ല സന്തോഷമായിരിക്കുന്നവർ തമ്മിൽ ഒന്ന് പിണങ്ങണമെങ്കിൽ അല്പം പണം കടം ചോദിച്ചാൽ മതിയെന്ന് ആചാര്യന്മാർ പറയും. തന്നില്ലെങ്കിലും നമുക്ക് വിഷമവും വിരോധവും ഉണ്ടാവും. തന്നത് തിരിച്ച് ചോദിക്കുമ്പോഴും വിഷമവും വിരോധവും ഉണ്ടാവും. വിദ്യ അങ്ങനെയല്ല. ഉത്തമനായ ഒരു സുഹൃത്തുണ്ടെങ്കിൽ വൈകല്യങ്ങളും കുറവുകളും അയാൾ കാട്ടിത്തരികയും ശരിയാക്കി തരികയും ചെയ്യും. സുഹൃത്ത് നല്ലവനല്ലെങ്കിലോ അയാൾ ഈ കാര്യത്തെപ്പറ്റി നമ്മളോട് സൂചിപ്പിക്കുക പോലും ചെയ്യില്ല. അതുകൊണ്ടാണ് ഉത്തമ സ്നേഹിതന്മാരെ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാവൂ എന്ന് ആചാര്യന്മാർ സൂചിപ്പിച്ചത്. ഉറുമ്പ് വളരെ ഒരു ചെറിയ ജീവിയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ചിരട്ടയിലെ ജലം അതിന് സമുദ്രമായി തോന്നിയേക്കാം. വലിയവർക്ക് തീരെ നിസ്സാരമായി തോന്നിക്കുന്ന ചില കാര്യങ്ങൾ ചെറിയവരെ സംബന്ധിച്ച് വളരെ വലിയതായി തോന്നുക സ്വാഭാവികമാണ്. അപ്പോൾ വസ്തുതകളുടെ വലിപ്പച്ചെറുപ്പമല്ല, അത് നോക്കിക്കാണുന്നവരുടെ അനുഭവത്തിൻ്റെ വ്യത്യാസമാണ് ഒരു വസ്തുവിനെ ചെറുതും വലുതുമാക്കുന്നത്. ചില കാര്യങ്ങളിൽ വസ്തുവിനേക്കാൾ ചിലവ് അത് സംഘടിപ്പിക്കുന്നതിനായിരിക്കും. ചെറിയ ഒരു സാധനമാണെങ്കിലും അതിൻ്റെ വില എത്രയോ വലുതാണ് എന്ന് നമുക്കറിയാം. ഒരു സ്ഥലത്തിരിക്കുന്ന വസ്തുവിൻ്റെ ലഭ്യതയെ ആശ്രയിച്ച് ആ വസ്തുവിനെ സ്വീകരിക്കാൻ കഴിയുന്നതിനാണ് വില. അവിടെ വസ്തുവിൻ്റെ വിലയേക്കാൾ അത് ലഭിക്കുന്ന സമയത്തിൻ്റെ സാഹചര്യവും അതിൻ്റെ ഉപയോഗക്ഷമതയും അതിൻ്റെ വിസ്തൃതിയും വസ്തുവിലല്ല മറിച്ച് അതിൻ്റെ ഉപയോഗത്തിലാണെന്ന് നമുക്ക് ബോധ്യപ്പെടും എന്ന് നമ്മുടെ ആചാര്യന്മാർ സൂചിപ്പിച്ചിരുന്നു.
0: സുഭാഷിതം അവതരിപ്പിച്ചത് പള്ളിക്കൽ സുനിൽ.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് കെ സി കേശവപിള്ള എഴുതിയ കവിത ഈശ്വരൻ പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ.

0: In FIFA World Cup 2026, France defeated Norway 4-1 in Group 1 clash at Boston Stadium in Massachusetts, US. Ousmane Dembele scored a first half hat-trick, helping France to finish at the top of the Group 1. In another Group 1 fixture, Senegal defeated Iraq 5-0 in Toronto. This big win keeps Senegal in contention of reaching last 32 as one of best third-place teams. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, ടി എൻ ജോസ്, ഡി മോഹൻദാസ് എന്നിവർ പാടിയത്; 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ; 7 മുതൽ 8 വരെ പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ; റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്; ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും; 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം; ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 61 ഭാഗം; 8:35 സ്മൃതി മധുരം; 8:45 സംഗീതസരണി മൃദംഗ പാഠം; പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ, പഠിക്കുന്നത് ശ്രീജിത്ത് ടി ആർ മണിമല; 9 ചലച്ചിത്ര ഗാനങ്ങൾ, 10 നേർവഴി, അധ്യാപകനായ എ ബി ടൈറ്റസുമായി അഭിമുഖം; 10:15 തമിഴ് സൊൽമാലൈ, പൽസുവൈ നിഗഴ്ചി, പൊന്നി നാടകമണ്ഡ്രം, തുടർന്ന് തിരൈപ്പൂക്കൾ; 11 ഗാനകൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, സ്വാതി തിരുനാൾ പദങ്ങൾ 3 ഭാഗം; 11:30 ചലച്ചിത്ര ഗാനങ്ങൾ, 12:15 ഏകതാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, കളർ ബ്ലൈൻഡ്നസ് അഥവാ വർണ്ണാന്ധത, ഡോക്ടർ ജാസ്മിൻ എൽ ബി സംസാരിക്കുന്നു; 12:50 വാർത്തകൾ, 1 രഞ്ജിനി, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി; 2:15 തുടർനാടകം, കുറ്റവും ശിക്ഷയും, ദസ്തേവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, ഭാഗം 57, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ; 2:30 നേർമൊഴി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ വി പി ജഗതി രാജുവുമായി അഭിമുഖം; 3 കൂട്ടുകാരി, ജെൻഡർ സ്റ്റഡീസ്, വർത്തമാനവും ഭാവിയും, ഡോക്ടർ മിനി സുകുമാറുമായി അഭിമുഖം; 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, 4 വെള്ളി വെളിച്ചം, 4:45 ചലച്ചിത്ര ഗാനങ്ങൾ, 5 സംസ്കൃതം പരിപാടി, യോഗസ്യ ഉൽപ്പത്തി, വികാസസ്യ യോഗസ്യ പ്രാധാന്യം, എസ് ദേവിക നടത്തുന്ന പ്രഭാഷണം; 5:15 പാട്ടുകളം, പാങ്ങപ്പാറ ജയപ്രസാദും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ട്; 5:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി; 5:40 ചലച്ചിത്രഗാനം; 5:45 ഭക്തിഗാനങ്ങൾ, ദീപപ്രിയ വി ജി പാടിയത്; 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, പി എം മുദ്രാ യോജന; 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം; 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നിയമസഭാ നടപടികളുടെ വാരാന്താവലോകനം; 6:50 വയലും വീടും, പോത്തുകുട്ടി പരിപാലനം, അറിയേണ്ടതെല്ലാം ഡോക്ടർ ബീന ഡിയുമായി അഭിമുഖം; തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി; 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാര ബുള്ളറ്റിൻ; 7:25 വാർത്തകൾ, 7:35 യുവവാണി മ്യൂസിക് ടൈം, മൈൽസ് സവേ പ്രത്യേക പരിപാടി; 8 നാടകം ഒരു ഗോവൻ ട്രിപ്പ് അവസാന ഭാഗം, രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ ആരതി ലാൽബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, ഗോവിന്ദ് ടി എ, വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, പാർവതി ജി ആർ, സൌമ്യ ജെ വി, അനുജ ഭാസ്കർ; 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പി എം സ്വനിധി; 8:35 വാർത്താ ബുള്ളറ്റിൻ; 9:15 കായികലോകം, സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായുള്ള അഭിമുഖം അവസാന ഭാഗം; 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ; 10 ദേശീയ സംഗീത പരിപാടിയിൽ പ്രഭാത് മുഖോപാധ്യായയുടെ സന്തൂർ വാദനം; 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ; 11:15 മുതൽ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 1.3 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 10.4 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ഉദയഗീതം, ടി എൻ ജോസ്, ഡി മോഹൻദാസ് എന്നിവർ പാടിയത്. ആദ്യം ശരണാർത്ഥികൾക്കെന്നും ആലംബമായവൻ എന്നാരംഭിക്കുന്ന ഗാനം.

0: ടി എൻ ജോസ്, ഡി മോഹൻദാസ് എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിൽ ഇതുവരെ കേട്ടത്. ഉദയഗീതം ഇനി നാളെ രാവിലെ 6:15.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: സമയം 6:30. ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. 2029 രാജ്യത്തെ ലഹരി ഭീഷണിയെ പിടിച്ചുകെട്ടാൻ വിഷൻ ഡോക്യുമെന്റ് അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഒരു കൊല്ലം മുമ്പ് ഓപ്പറേഷൻ സിന്ദൂറിൽ 6 സൈനികർ വീരമൃത്യു വരിച്ചെന്ന് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു. രാജ്യത്തിനായി ജീവൻ ത്യജിച്ചവരുടെ പട്ടിക ദേശീയ യുദ്ധസ്മാരകത്തിൽ രേഖപ്പെടുത്തിയപ്പോഴാണ് ഇവരുടെ പേരുകളും ഉൾപ്പെടുത്തിയത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈഡ്രജൻ ട്രെയിനിന്റെ അതിവേഗ പരീക്ഷണ ഓട്ടം വിജയം. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത കൈവരിച്ചു. മറ്റ് പരിശോധനകൾ പൂർത്തിയാക്കി ഇക്കൊല്ലം തന്നെ സർവീസ് തുടങ്ങിയേക്കും. സംസ്ഥാന എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ റാങ്ക് ലിസ്റ്റ് ഇന്ന് ഉച്ചയ്ക്ക് 1 മന്ത്രി റോജി എം ജോൺ കൊച്ചിയിൽ പ്രഖ്യാപിക്കും. വടക്കൻ വെനസ്വേലയിൽ ബുധനാഴ്ചയുണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 ആയി. 4,300 പേർക്ക് പരിക്കേറ്റു. റഷ്യയിൽ തലസ്ഥാനമായ മോസ്കോ ഉൾപ്പെടെ 13 പ്രദേശങ്ങളിലും ക്രൈമിയ ഉപദ്വീപിലും ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി. 660 ഡ്രോണുകൾ വെടിവച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. രാജ്യാന്തര 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ അയർലൻഡിന് ആദ്യ ജയം. ഇന്നലെ നടന്ന 1 2020 മത്സരത്തിൽ ഇന്ത്യയെ 34 റൺസിന് പരാജയപ്പെടുത്തി.
1: ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൂടെയാണ് ഇന്ന് ലോകം കടന്നുപോകുന്നത്. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ആണ് ഇന്ന് ഏവരുടെയും ശ്രദ്ധാകേന്ദ്രം. വേഗത്തിലും കൃത്യതയോടെയും നിരവധി ജോലികൾ നിർവഹിക്കാൻ നിർമ്മിത ബുദ്ധിക്ക് കഴിയുന്ന സാഹചര്യത്തിൽ ചില തൊഴിലുകൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയും അതേസമയം പുതിയ തൊഴിലവസരങ്ങൾ രൂപപ്പെടുമെന്ന പ്രതീക്ഷയും ഒരുപോലെ ഉയരുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ തൊഴിൽ ലോകം എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? പ്രഭാതഭേരി പരിശോധിക്കുന്നു.
2: AI വലിയൊരു പാരഡൈം ചേഞ്ച് ആണ്.
1: ഇൻഫോപാർക്ക് CEO സുശാന്ത് കുരുന്തിൽ.
2: കാരണം മുമ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ കരുതിയ പല കാര്യങ്ങളും ഇപ്പോ മിനിറ്റുകൾ അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അത് കാരണം ഇപ്പൊ ഡാറ്റ എൻട്രി, കോൾ സെന്ററിലുള്ള കസ്റ്റമർ സപ്പോർട്ട്, അതുപോലുള്ള പല കാര്യങ്ങളും നമുക്ക് പുതുതായിട്ട് ബോട്ടുകൾ വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ ജോലികൾ ഡെഫിനറ്റ്ലി ഇല്ലാതാവും. ഇപ്പൊ കമ്പനികൾക്കൊക്കെ ആണെങ്കിൽ മാസങ്ങളും എടുത്ത് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ട് അവരുടെ ബിസിനസ് കൂടും. ഒരുപാട് തരത്തിലുള്ള പുതിയ ബിസിനസ് മോഡലുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉള്ള ഇമ്പാക്ട് ഉണ്ട്.
1: കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സജീവ് ഗോപിനാഥ്.
3: ഇന്നത്തെ വിദ്യാഭ്യാസ ക്രമത്തില് നിർമ്മിത ബുദ്ധിയിലെ കേപ്പബിലിറ്റീസ് നമ്മുടെ യുവതലമുറയ്ക്ക് നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിന്റെ ഭാഗമായിട്ട് സ്കിൽ കോഴ്സുകൾ നമ്മുടെ ഇന്നത്തെ കരിക്കുലത്തിൽ തന്നെ പല യൂണിവേഴ്സിറ്റികളുടെയും കരിക്കുലത്തിൽ ഇടപെടുത്താൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് കേരളത്തില് 4-year UG പ്രോഗ്രാം, അത് സ്കിൽ കോഴ്സുകൾക്ക് ഒരു സ്ഥാനമുണ്ട്. ആ സ്കിൽ കോഴ്സുകൾ ഏതൊക്കെ മേഖലകളിൽ നമുക്ക് പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുവരാമോ, ആ സാങ്കേതിക വിദ്യ അത് ടെക്നിക്കൽ ആയിട്ടുള്ളത് മാത്രമല്ല, ആർട്സ് സയൻസ് കൊമേഴ്സ് വിഷയങ്ങളിൽ പോലും അത് പഠിക്കുമ്പോൾ തന്നെ അവിടെ എങ്ങനെയാണ് AI വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുക, അവ കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമ്മുടെ ഓരോ പഠന പ്രക്രിയയെ മാറ്റാൻ കഴിയുക, ഇവയെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലബസിനകത്ത് തന്നെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. അത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഇന്നത്തെ സിലബസ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ വേൾഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സിലബസുകളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി ഡിജിറ്റൽ യുഗത്തിലേക്ക് ഉള്ള യുവതയെ വളർത്തിയെടുക്കാനും ഒരു ടാലന്റ് വളർത്തിയെടുക്കാനും വേണ്ടിയിട്ടുള്ള കരിക്കുലർ ചേഞ്ച് ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും നടന്നു വരികയാണ്.
1: കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM റിയാസ്.
4: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി മാത്രമായിട്ട് ഒരു പോർട്ട്ഫോളിയോ തന്നെ സർക്കാർ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. കേരള നോളജ് അക്കാഡമി മിഷന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന 42 വെർച്വൽ അക്കാഡമികൾ പരിശീലനത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മേഖല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും മെഷീൻ ലേണിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള നൈപുണ്യ പരിശീലനമാണ്. ഇതിനുവേണ്ടി ലിങ്ക്ഡ് ഇൻ, കോഴ്സ്റ തുടങ്ങിയ അന്താരാഷ്ട്ര മേഖലയിൽ നൈപുണ്യ പരിശീലനം നൽകുന്ന ഏജൻസികളുടെ ക്യൂറേറ്റഡ് ആയ പ്രോഗ്രാമുകൾ കേരളത്തിലെ തൊഴിലന്വേഷകർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. 75,000+ ആളുകൾ ഇതിനകം പരിശീലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലെ 3,000+ പേർ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലാണ്. ഇതോടൊപ്പം

0: മെന്ററുടെ സഹായം കൊണ്ടുവരിക എന്നുള്ള. ഇതിനുവേണ്ടി AIML മേഖലയിൽ 67 കോളേജുകളിലായിട്ട് AIML ടാലന്റ് ആക്സിലറേറ്റ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കേരളത്തിലെ അധ്യാപകരുടെയും IT പ്രൊഫഷണലുകളുടെയും സഹായത്തോട് കൂടിയിട്ട് ബേസിക് ഡിജിറ്റൽ സ്കിൽസിലും AI റെഡിനെസിന്റെയും ഒരു 20 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാമും ഡിസൈൻ ചെയ്യുകയും അത് സാധാരണ തൊഴിലന്വേഷകർക്ക് വേണ്ടി കേരള നോളജ് എക്കണോമി മിഷന്റെ പ്രവർത്തനങ്ങൾ വഴി നൽകി വരുന്നുണ്ട്. അടുത്തു തന്നെ യുനെസ്കോയുമായി സംസ്ഥാന സർക്കാർ സഹകരിച്ച് 3 മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടി AI പരിശീലനം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 1 സർക്കാർ ജീവനക്കാരും അധ്യാപകരും അടങ്ങിയ ഒരു വിഭാഗം, 2 വിദ്യാർത്ഥികൾ, 3 അംഗൻവാടി വർക്കേഴ്സ്. ഇതിനകം കൈറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂൾ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള AI റെഡിനെസ് പ്രോഗ്രാം ഇതിനകം നടത്തി കഴിഞ്ഞിട്ടുണ്ട്.
1: കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ബയോ ഇൻഫോർമാറ്റിക്സ് മുൻ മേധാവി ഡോക്ടർ അച്യുശങ്കർ എസ് നായർ.
2: നിർമ്മിത ബുദ്ധി ഇത് മനുഷ്യന്റെ സർഗാത്മകതയെ എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും സുപ്രധാനമാണ്. ഒരു യന്ത്രമാകട്ടെ മറ്റൊരു മനുഷ്യനാകട്ടെ, അത് സർഗാത്മകമായി മികച്ച പ്രവൃത്തി ചെയ്താൽ അത് മറ്റൊരു മനുഷ്യന്റെ സർഗാത്മക പ്രവൃത്തിയെ ബാധിക്കണമെന്നേ ഇല്ല. ഒരു ഉദാഹരണത്തിന്, യേശുദാസ് മികവോടെ പാടുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പാടുന്നതിനോ എനിക്ക് എന്റെ പാട്ട് ആസ്വദിക്കുന്നതിനോ എന്റെ പാട്ട് ആൾക്കാർ കേൾക്കുന്നതിനോ അതൊരു വിഘാതമാകുന്നില്ല തത്വത്തിൽ. എന്നാലും വേറൊരു സർഗാത്മകമായ ഒരു സംവിധാനം വരുമ്പോൾ നമ്മുടെ അവസരങ്ങൾ, തൊഴിലവസരങ്ങളാകട്ടെ വേദികളാകട്ടെ, അതുമായിട്ട് പങ്കിടേണ്ടി വരുന്നു എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത്. പക്ഷേ ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് അവന് സർഗാത്മകമായ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്ന് AI നമ്മളെ തടയുന്നില്ല. നമ്മൾ തന്നെ AIയെ കൊണ്ട് അതിനെ തടയിപ്പിച്ചാലേ ഉള്ളൂ. അതൊരു സംവിധാനത്തിനെ നമ്മൾ എത്ര കയറൂരി വിടുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സർഗപ്രവൃത്തി എന്ന് പറയുന്നത് ഒരു തൊഴിൽ മേഖല മാത്രമല്ല, അത് അവന് ജീവിതത്തിന് അർത്ഥം തരികയും പൂർണ്ണത തരികയും ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. അപ്പൊ അത് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു കലാകാരൻ തന്നെ സ്വയം പാടുന്നതിന് പകരം AIനെ കൊണ്ട് സംഗീതം ഉതിർത്താൽ കലാകാരന് നഷ്ടമാകുന്നത് ആ സർഗപ്രവൃത്തി ചെയ്യുമ്പം കിട്ടുന്ന അനുഭവവും അനുഭൂതിയുമാണ്. അപ്പൊ അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും മനുഷ്യന്റെ കയ്യിലായതുകൊണ്ട് അത്തരത്തിൽ അടിസ്ഥാനപരമായ ഒരു ഭീഷണി സർഗാത്മകതയ്ക്ക് നിലനിൽക്കുന്നില്ല. നൈപുണ്യങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഒരുപാട് നൈപുണ്യങ്ങൾ AIയുടെ കാലത്ത് അപ്രസക്തമാകും. നല്ല മികച്ച കൈയക്ഷരമുള്ള ഒരാൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാനൊക്കെ നിന്ന് പറയാനൊക്കെ ഇല്ല. പണ്ട് പറയാമായിരുന്നു, കാരണം ആരും എഴുതുന്നില്ല, എല്ലാ രേഖകളും നമ്മൾ ടൈപ്പ് ചെയ്ത രേഖകളായിട്ടാണ്. ടൈപ്പിംഗ് പോലും മാറി, ഇപ്പൊ വോയിസ് ടൈപ്പിംഗ് വന്നതോടുകൂടി ടൈപ്പ് ചെയ്യാനുള്ള നൈപുണ്യവും അപ്രസക്തമായി കഴിഞ്ഞു. അതുപോലെയാണ് AIനെ ഭാഷ ഉപയോഗിക്കാൻ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം ചുരുക്കി പറഞ്ഞാൽ മതിയാകും. പ്രോംപ്റ്റ് ആയിട്ട് AI ആണ് അത് എഴുതുന്നത്. അക്ഷരങ്ങളുടെ കൃത്യമായിട്ടുള്ള ഉപയോഗം എല്ലാം അത് ചെയ്തുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ ഗ്രാമർ ഉപയോഗിച്ച് ഭംഗിയായി എഴുതുക എന്നുള്ള ഒരു കഴിവ് അത് അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ ഓരോ കാലഘട്ടത്തിലും മുൻകാലഘട്ടം നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും, വേറെ ചില നൈപുണികൾ കൂടുതൽ പ്രാമുഖ്യത്തിലേക്ക് വരികയും ചെയ്യും.
3: ഇപ്പോ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് വരുമ്പോൾ ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ
1: നെടുമങ്ങാട് ചുള്ളിമാനൂർ സ്വദേശിനിയും വിദേശ സർവകലാശാല വിദ്യാർത്ഥിനിയുമായ ആരുണി എസ്
3: അവർ കൊടുത്തിരിക്കുന്ന JD ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രകാരം നമ്മൾ ഒരു CV ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോ ക്ലൗഡി പോലുള്ള AI ശരിക്കും എങ്ങനെയാണോ JD അതനുസരിച്ചിട്ടുള്ള CV റെസ്യൂമയോ ക്രിയേറ്റ് ചെയ്ത് തരാറുണ്ട്. അപ്പൊ അത് വിശ്വസിച്ച് നമ്മൾ അയക്കുന്നു. ഫ്രണ്ട് ഹയേഴ്സ് ആയിട്ടുള്ളവർ അത് എടുക്കുന്നു. അപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി കോൺഫിഡന്റ് ആണ് നമ്മുടെ CV സെലക്ട് ആയി. പക്ഷേ ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ പ്ലേസ്മെന്റിനോ ഇതായിട്ട് വരുമ്പോൾ ആ അഭിമുഖങ്ങളിൽ പലപ്പോഴും ഈ വിദ്യാർത്ഥികൾ തോറ്റുപോകാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടുള്ള മുന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അഭിമുഖങ്ങൾക്കായി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ചെയ്യുന്ന CV റെസ്യൂമയും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളവിടെ ഒരു AIയുടെ സഹായം എടുക്കുന്നില്ല. അപ്പോൾ നമുക്കറിയാം ഒരു JD അനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന CV ആണെങ്കിൽ നമ്മൾക്കുണ്ടായ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം നമ്മൾ തേടുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ഒരു CV നമ്മൾ വച്ചെന്ന് ചിലപ്പം പ്രൂഫ് റീഡ് പോലും ചെയ്യാതെ നമ്മൾ അയക്കുന്നത് കൊണ്ട് മറന്നുപോകും. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ അഭിമുഖങ്ങളിൽ മുന്നത്തെ പോലെ ഇരുത്തി ചോദ്യം ചോദിച്ച് അങ്ങനെ ഒരിതല്ല, കുറച്ചുകൂടെ കാലം മാറിയതിന്റെ ഭാഗമായിട്ട് അവിടെ ടീം വർക്ക് വരുന്നുണ്ട്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, അത്തരത്തിലുള്ള റൗണ്ടുകളും ഇന്നത്തെ അഭിമുഖങ്ങളിൽ വരാറുണ്ട്. അപ്പൊ അത്തരത്തിൽ AIയുടെ സഹായത്തോടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളും അല്ലാതെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളും കൂടെ വന്നാൽ ഉറപ്പായിട്ടും തനിച്ചിരുന്ന് ക്രിയേറ്റ് ചെയ്ത ഒരാൾ തന്നെയായിരിക്കും അഭിമുഖത്തിൽ വിജയിക്കുന്ന. അത് ഈ പറയുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന തലമുറയ്ക്ക് നന്നായിട്ട് ബാധിക്കും. AIക്ക് പോസിറ്റീവ്, നമ്മുടെ സമയലാഭം, നല്ലൊരു അച്ചീവ്മെന്റ് കിട്ടും, അതിന് നല്ല രീതിയിലൊരു മാർക്ക് കിട്ടും എന്ന് പറയാൻ പറ്റും. പക്ഷെ ഒപ്പം ഒരു സെൽഫ്ലി ഇംപ്രൂവ് ചെയ്യാനുള്ള സെൽഫ് ഇന്റലിജൻസിന്റെ സ്കിൽസിലേക്ക് വരുമ്പോൾ AI നെഗറ്റീവായി തന്നെ വരും.
4: AI കൊണ്ട് മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്നുള്ളത് അവന്റെ സമയം ഒരുപാട് സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്.
1: ഒരു സ്റ്റാർട്ടപ്പ് സംരംഭകനാണ് മുഹമ്മദ് അജ്മൽ.
4: വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ സ്കൂളിലെ വർക്കിന് ഒന്ന് ഹെൽപ്പ് വേണം. നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാ ദിവസവും നമ്മൾ ആവർത്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് AI ആശ്രയിക്കാം. അതോടൊപ്പം നിങ്ങൾ ഇനിയൊരു വീട്ടമ്മയാണ്, ഭക്ഷണം പാകം ചെയ്യാനിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇന്നത്തെ മെനു എന്താണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെസിപ്പി എന്താണെന്ന് ചോദിക്കുന്നതിൽ, ഇന്ന് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ഭാഷകളിൽ നമുക്ക് ChatGPT, ജെമിനി, AI മോഡൽസിനോട് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുന്നു. അപ്പോൾ ഓരോ ഏരിയയിൽ ചെന്നാലും അതിനെല്ലാം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള AI ടൂൾസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മളപ്പോൾ ആലോചിക്കേണ്ട ഒരു വിഷയം, എല്ലാ കാര്യത്തിനും നമ്മൾ AI ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഒരു ചിന്താശേഷി നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നമ്മൾ ഭയക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഒരു കാര്യവും ചിന്തിക്കേണ്ടതില്ല എന്നൊരവസ്ഥയിലെത്തുമ്പോൾ മനുഷ്യൻ ഇപ്പോൾ നമ്മൾ കൂടുതൽ ബുദ്ധിശേഷി ഉപയോഗിക്കാത്തവരായിട്ട് മാറുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ AIയോട് സംസാരിക്കുമ്പോൾ അതിന്റെ പിന്നെ ഒരുപാട് ഊർജത്തിന്റെ ഉപയോഗം നടക്കുന്നുണ്ട്. വലിയ കമ്പ്യൂട്ടേഴ്സിൽ, ഡാറ്റ സെന്റേഴ്സിൽ അതിനെ കൂൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു പക്ഷേ ഒരു ഊർജ്ജ പ്രതിസന്ധിയിലോട്ട് കൂടി നമ്മൾ നീങ്ങുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നീതിയുക്തമായ, ജുഡീഷ്യസ് ആയിട്ട് രീതിയിലായിരിക്കണം ഇത്തരം ടൂളുകളുടെ ഉപയോഗം എന്നുള്ളതും നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്.
1: നിർമ്മിത ബുദ്ധി നമ്മുടെ ജോലി ഇല്ലാതാക്കില്ല, പകരം നിർമ്മിത ബുദ്ധി ഫലപ്രദമായി ഉപയോഗിക്കാൻ അറിയാവുന്ന മറ്റൊരാൾ നിങ്ങളുടെ ജോലി സ്വന്തമാക്കിയേക്കാം. അതിനാൽ സാങ്കേതിക മാറ്റങ്ങളെ ഭയപ്പെടുകയല്ല, മറിച്ച് അവയെ ആത്മവിശ്വാസത്തോടെ ഉൾക്കൊള്ളുകയും പുതിയ അറിവുകളും കഴിവുകളും സ്വന്തമാക്കുകയും ചെയ്യുകയാണ് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യം. ഡിജിറ്റൽ സാക്ഷരത, വിമർശനാത്മക ചിന്ത, ആശയവിനിമയ മികവ്, സൃഷ്ടിപരത, സഹാനുഭൂതി തുടങ്ങിയ മാനുഷിക കഴിവുകൾ ഭാവിയിലും വലിയ പ്രാധാന്യമുള്ളതായി തന്നെ തുടരും. അതോടൊപ്പം വിവിധ നൈപുണ്യ വികസന സംരംഭങ്ങളിലൂടെയും പരിശീലന പ്ലാറ്റ്ഫോമുകളിലൂടെയും നിർമ്മിത ബുദ്ധി അനുബന്ധ സാങ്കേതിക വിദ്യകൾ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അറിവും കഴിവും പുതുക്കിക്കൊണ്ട് പുതിയ സാങ്കേതിക സാധ്യതകളെ അവസരങ്ങളാക്കി മാറ്റി നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാം.
5: ഇന്നത്തെ പ്രഭാതഫേരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 55 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AAR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജീവിനെ നിയമിച്ചു. VSSCയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ISRO ചരിത്ര പ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനുകളിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജീവ്. വെനസ്വേലയിൽ തുടർച്ചയായ രണ്ട് ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 3,300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ തരത്തലയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 16. പരിക്കേറ്റവർ കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 10,00,000 രൂപയും പരിക്കേറ്റവർക്ക് 1,00,000 രൂപയും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 8 ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്.

0: സംസ്ഥാനത്ത് ഈ മാസം 180 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. നിരീക്ഷണ വേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 69 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഐയിലെ അവസാന മത്സരത്തിൽ പുലർച്ചെ ഫ്രാൻസ് നോർവേയെ 1-4 പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗൽ ഇറാഖിനെ എതിരില്ലാത്ത 5 തോൽപ്പിച്ചു. ഇപ്പോൾ കാബോ വെർദെ, സൌദി അറേബ്യ, ഉറുഗോ, സ്പെയിൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഉറുഗെ സ്പെയിൻ മത്സരത്തിൽ ആദ്യ പകുതി പിന്നിട്ടപ്പോൾ സ്പെയിൻ 1 മുന്നിലാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോക ഫുട്ബോളിലെ സൂപ്പർ സ്ട്രൈക്കർമാരായ കിലിയൻ എംബാപ്പയും എർലിൻ ഹാലണ്ടും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം കാണാൻ കാത്തിരുന്നവർ നിരാശപ്പെട്ടെങ്കിലും ഒസ്മാൻ ഡെംബലയുടെ തകർപ്പൻ പ്രകടനത്തിന്റെ മികവിൽ ഫ്രാൻസ് നോർവേയെ നിഷ്പ്രഭമാക്കി. ഹാലണ്ടും നോർവേ ക്യാപ്റ്റനുമടക്കം 10 മുൻനിര താരങ്ങളെ ബെഞ്ചിലിരുത്തി ബി ടീമിനെയാണ് നോർവേ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ കളത്തിലിറക്കിയത്. 7:20 മിനിറ്റുകളിൽ ഡെംബലയുടെ എണ്ണം പറഞ്ഞ ഗോളുകൾ പിറന്നു. ഇഞ്ചുറി ടൈമിൽ ഡിസയർ ദുബെയാണ് ഫ്രാൻസിന് വേണ്ടി 4 ഗോൾ സ്കോർ ചെയ്തത്. 21 മിനിറ്റിൽ അസ്ഗാർഡിന്റെ വകയായിരുന്നു നോർവേക്ക് വേണ്ടി ആശ്വാസ ഗോൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ സെനഗൽ മറുപടിയില്ലാത്ത 5 ഇറാഖിനെ തകർത്ത് ഫ്രാൻസിനും നോർവേക്കും പിന്നാലെ 3 സ്ഥാനക്കാരായി നോക്കൌട്ട് സാധ്യത സജീവമാക്കി. സാദിയോ മാനയെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് 10 ചുരുങ്ങി ഇറാഖ് സെനഗലിന്റെ ഗോൾ വേട്ടയ്ക്ക് മുന്നിൽ നിസ്സഹായരായി. 2 പകുതിയിൽ 25 മിനിറ്റിനുള്ളിൽ 4 സെനഗൽ എതിർ ഗോൾ വരയിൽ അടിച്ചു കയറ്റിയത്.
0: FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫി 2020 ടൂർണമെന്റിൽ കോഴിക്കോടിനും എറണാകുളത്തിനും തുടർച്ചയായ 2 വിജയം. കൊല്ലത്തെ 26 റൺസിനാണ് കോഴിക്കോട് തോൽപ്പിച്ചത്. മറ്റൊരു മത്സരത്തിൽ എറണാകുളം 7 ഇടുക്കിയെ തോൽപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഫുട്ബോൾ ആരാധകർ സ്ഥാപിച്ച ബോർഡുകളിൽ പുകയില ഉപയോഗിക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് അറിയിച്ചു. ഇത്തരത്തിലെ ബോർഡുകൾ നീക്കം ചെയ്യുകയോ പുകയില ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലഹരി വ്യാപനത്തിന്റെ വേരറുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ മികച്ച നിലയിൽ മുന്നേറുന്നുവെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ യാത്രയുടെ ഫ്ളാഗ് ഓഫും സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തരാവസ്ഥയിലെ ഇരുണ്ട ദിനങ്ങൾ ഓർക്കേണ്ടതുണ്ടെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ ചവിട്ടിമെതിച്ചവരാണ് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BJP കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റി കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ UK ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ആകാശവാണിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പുലർവെട്ടത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പുലർവെട്ടത്തിൽ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2026 സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാക്കുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക് തുടങ്ങി വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കാം. PMFME, SMAM, MIDH, SHM ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സബ്സിഡി പദ്ധതികളുമായി സംയോജിപ്പിച്ചും AIF പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 8137-008-197-8921-2143. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.selkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്റ്റർ ചെയ്യുക. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 ജൂലൈ 15. 2026 ഓഗസ്റ്റ് 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. വിശദ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0487-2438-567-8547-837-256. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ അഞ്ചൽ ബ്ലോക്കിന് കീഴിലുള്ള അഞ്ചൽ, ഇടമുളയ്ക്കൽ, അലയമൺ, കരവാളൂർ, ഏരൂർ, കുളത്തുപ്പുഴ, തെന്മല, ആര്യങ്കാവ് എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് അഞ്ചൽ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുമി ഐ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9383-470-355. തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് കൃഷിഭവനിൽ ഗുണമേന്മയുള്ള WCT തെങ്ങിൻ തൈകൾ 50 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ആവശ്യമുള്ളവർ കൃഷിഭവനുമായി ബന്ധപ്പെടുക. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ബ്ലോക്കിലെ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി, അതിയന്നൂർ, കരിങ്കുളം, കാഞ്ഞിരംകുളം, കോട്ടുകാൽ, വെങ്ങാനൂർ, വിഴിഞ്ഞം, തിരുവല്ലം എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് നെയ്യാറ്റിൻകര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 7012-131-408 എന്ന നമ്പറിൽ വിളിക്കുക. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കരവാളൂർ, തൃക്കടവൂർ കൃഷിഭവനുകളിലും പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പുഴശ്ശേരി കൃഷിഭവനിലും ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക്. താൽപര്യമുള്ളവർ കൃഷിഭവനുമായി ബന്ധപ്പെടുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: ജൂൺ 27. ചരിത്രത്തിലെ ഈ ദിനത്തിന്റെ പ്രാധാന്യം ഇനിയറിയാം. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: 2011 ജൂൺ 27 സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ ഒഴികെയുള്ള രഹസ്യ നിലവറകൾ തുറന്ന് കണക്കെടുപ്പ് നടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. ഈ പരിശോധനയിലൂടെ ചരിത്ര പ്രസിദ്ധവും അതിശയിപ്പിക്കുന്നതുമായ വലിയൊരു നിധിശേഖരമാണ് ക്ഷേത്ര നിലവറകളിൽ കണ്ടെത്തിയത്. ലക്ഷക്കണക്കിന് കോടി രൂപ മൂല്യം കണക്കാക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ, വിലപിടിപ്പുള്ള രത്നങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, വിഗ്രഹങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതോടെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ആരാധനാലയങ്ങളിലൊന്നായി ഈ ക്ഷേത്രം മാറി. 1838 ജൂൺ 27 ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ച ബങ്കിം ചന്ദ്ര ചാറ്റർജി ജനിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ആനന്ദമഠം എന്ന നോവലിലാണ് വന്ദേ മാതരം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബംഗാളി സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് അദ്ദേഹം സാഹിത്യ സാമ്രാട് എന്ന് അറിയപ്പെടുന്നു. ഇംഗ്ലീഷിൽ എഴുതിയ രാജ്മോഹൻസ് വൈഫ് ആണ് അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ. ബംഗദർശൻ എന്ന സ്വാധീന ശക്തിയുള്ള ബംഗാളി മാസികയുടെ സ്ഥാപകനായിരുന്നു അദ്ദേഹം. സാഹിത്യത്തിന് പുറമെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉദ്യോഗസ്ഥനായും അദ്ദേഹം മികച്ച സേവനം അനുഷ്ഠിച്ചു. 1894 ഏപ്രിൽ 8 അദ്ദേഹം അന്തരിച്ചു. ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂൺ 27 മൈക്രോ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ ദിനം ആയി ആചരിക്കുന്നു. 2017 ഏപ്രിലാണ് ഐക്യരാഷ്ട്ര പൊതുസഭ ജൂൺ 27 ഈ ദിനമായി പ്രഖ്യാപിച്ചത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയിൽ MSMEകളുടെ പങ്ക് ജനങ്ങളിലെത്തിക്കുക എന്നതാണ് ലക്ഷ്യം. അന്ധതയെയും ബധിരതയെയും അതിജീവിച്ച് ലോകത്തിന് തന്നെ വെളിച്ചമായ ഹെലൻ കെല്ലർ 1880 ജൂൺ 27 അമേരിക്കയിലാണ് ജനിച്ചത്. 19-ാം മാസത്തിലുണ്ടായ കടുത്ത പനി അവരുടെ കാഴ്ചയും കേൾവിയും ഇല്ലാതാക്കി. അവരുടെ ജീവിതം മാറ്റിമറിച്ച അധ്യാപികയായിരുന്നു ആനി സള്ളിവൻ. ബ്രെയ്ലി ലിപിയിലൂടെ പഠിച്ച് ബിരുദം നേടുന്ന ആദ്യത്തെ ബധിര അന്ധ വ്യക്തിയായി അവർ മാറി. അന്ധരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾക്കായി ലോകമെമ്പാടും സഞ്ചരിച്ച് അവർ പ്രവർത്തിച്ചു. അവരുടെ പ്രശസ്തമായ ആത്മകഥയാണ് ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ധീരനായകനായ ഫീൽഡ് മാർഷൽ സാം മനേക്ഷ വിട പറഞ്ഞത് 2008 ജൂൺ 27. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തെ വിജയത്തിലേക്ക് നയിച്ചത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫായിരുന്ന സാം മനേക്ഷയായിരുന്നു. ഈ യുദ്ധമാണ് ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചത്. ഇന്ത്യൻ സൈന്യത്തിൽ ഫീൽഡ് മാർഷൽ പദവിയിലെത്തുന്ന ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. 1973 രാജ്യം ഈ പരമോന്നത പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചത്. രാജ്യം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, മിലിട്ടറി ക്രോസ് എന്നീ ബഹുമതികൾ നൽകി ആദരിച്ചിട്ടുണ്ട്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ആയുരാരോഗ്യം.
7: ആയുരാരോഗ്യത്തിൽ ഇന്ന് ഹൃദ്രോഗ ചികിത്സയിൽ ഉപയോഗിക്കുന്ന രോഗനിർണയ മാർഗങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ മിനി വിജി സംസാരിക്കുന്നു.
8: ജീവന്റെ ലക്ഷണമായ ഹൃദയസ്പന്ദനം അഥവാ ഹൃദയമിടിപ്പ് അതിസങ്കീർണവും വിസ്മയകരവുമായ പ്രക്രിയയാണ്. ഓരോ ഹൃദയമിടിപ്പിലും ശരാശരി 70 മില്ലി രക്തമാണ് പമ്പ് ചെയ്യപ്പെടുന്നത്. സർവ്വ ശരീരത്തിലും അതിന്റെ ഓരോ കോശത്തിലും പോഷകാംശവും പ്രാണവായുവും

0: എത്തിക്കുന്ന ജീവരക്തത്തെ പ്രദാനം ചെയ്യുന്നത് ഹൃദയത്തിന്റെ വിശ്രമമില്ലാത്ത പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന രക്തചംക്രമണത്തിലൂടെയാണ്. ഹൃദയത്തെയും ഹൃദയത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന രക്തക്കുഴലുകളെയും നാഡികളെയും സംബന്ധിക്കുന്ന രോഗങ്ങളെയാണ് പൊതുവെ ഹൃദ്രോഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഓക്സിജനും പോഷകാഹാരങ്ങളും മുടങ്ങാതെ ലഭിക്കുന്നത് പ്രധാനമായും കൊറോണറി രക്തധമനി എന്ന രക്തക്കുഴലിലൂടെയാണ്. കൊറോണറി രക്തക്കുഴലുകളിൽ കൊഴുപ്പ്, കാൽസ്യം തുടങ്ങിയവ അടിഞ്ഞുകൂടി രക്തക്കുഴലിന്റെ വ്യാസം കുറയുമ്പോൾ ഹൃദയപേശികളിലേക്കുള്ള രക്തയോട്ടം തകരാറിലാവുകയും ബ്ലോക്ക് ഉണ്ടാവുകയും ഹൃദയപരാജയം സംഭവിക്കുകയും ചെയ്യുന്നു. ഹൃദയപരാജയം അഥവാ ഹാർട്ട് ഫെയിലിയർ പ്രധാനമായും സംഭവിക്കുന്നത് ഹൃദയത്തിലേക്കുള്ള രക്തധമനികൾ പലവിധ കാരണങ്ങളെ കൊണ്ട് അടവ് സംഭവിക്കുകയും ഹൃദയപേശികൾക്ക് കേടുവരികയും പമ്പിംഗ് കുറഞ്ഞു പോകുകയും ചെയ്യുന്നതും മൂലമാണ്. ഇതുകൂടാതെ തന്നെ ഹൃദയപേശികൾ, വാൽവുകൾ എന്നിവയ്ക്ക് ജന്മനായുള്ള തകരാറുകൾ മൂലമോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന കാർഡിയോമയോപ്പതി എന്ന രോഗവും ഹൃദയപരാജയത്തിനുള്ള പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ വാൽവുകൾ ചുരുങ്ങിപ്പോവുക, ലീക്ക് വരിക തുടങ്ങിയവയും ഹൃദയപേശികൾക്ക് സംഭവിക്കുന്ന ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന രോഗങ്ങളും ഹൃദയപരാജയത്തിലേക്ക് നയിക്കുന്നു. ഹൃദ്രോഗ ചികിത്സയിൽ ഉപയോഗിക്കുന്ന രോഗനിർണയ മാർഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. പൊതുവായി ഹൃദയത്തിന്റെ പമ്പിംഗ് കുറഞ്ഞ രോഗികളിൽ ECG, എക്കോ കാർഡിയോഗ്രാം എന്നിവയിൽ നേരിയ തോതിലുള്ള മാറ്റങ്ങൾ സാധാരണമാണ്. പെട്ടെന്നുണ്ടാകുന്ന നെഞ്ചുവേദനയുടെ കാരണം അറിയാൻ 6 മണിക്കൂറിന് ശേഷം ട്രോപോണിൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഹൃദയത്തിന്റെ അറകൾ, മസിലിന്റെ പ്രവർത്തനം തുടങ്ങിയവ മനസ്സിലാക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്കോ കാർഡിയോഗ്രാം ആണ്. അതുപോലെ ഹൃദയപരാജയം സംഭവിച്ച രോഗികളിൽ ഹൃദയപേശികളിൽ വളരെ ചെറിയ ഭാഗം പ്രവർത്തനരഹിതമായത്, അതായത് ഹൈപ്പോകൈനേഷ്യ, അറിയുവാനും ഹൃദയത്തിന്റെ പമ്പിംഗ് എത്ര ശതമാനമുണ്ട് എന്ന് കണ്ടെത്തുവാനും എക്കോ കാർഡിയോഗ്രാം സഹായിക്കുന്നു. സാധാരണ ഹൃദയത്തിന്റെ പമ്പിംഗ് 50-55% മുകളിലായിരിക്കും. 50% താഴെ പമ്പിംഗ് വരുന്ന രോഗികളിൽ വെൻട്രിക്കുലാർ ഡിസ്ഫങ്ഷൻ എന്ന അവസ്ഥ ഉണ്ടാവുന്നു. കൂടാതെ ഇടതുവശത്തെ ഹൃദയത്തിന്റെ മാംസപേശികൾക്ക് വലിപ്പക്കൂടുതൽ കൃത്യമായി നിർണ്ണയിക്കുവാൻ എക്കോ കാർഡിയോഗ്രാം സഹായിക്കുന്നു. ഹൃദയാഘാതം സംഭവിച്ചു എന്നതിനേക്കാൾ ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയുവാനുള്ള പരിശോധനയാണ് TMT അഥവാ ട്രെഡ്മിൽ ടെസ്റ്റ്. രോഗികളിൽ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരിശോധന കൊറോണറി ആൻജിയോഗ്രാം ആണ്. ഇതിൽ എത്ര ശതമാനം രക്തയോട്ടം തടസ്സപ്പെട്ടിരിക്കുന്നു എന്നും, അതായത് എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനും സാധിക്കുന്നു. ECG, എക്കോ തുടങ്ങിയ പരിശോധനകളിൽ വ്യതിയാനമുള്ള രോഗികൾ ദൂരയാത്ര പോകുമ്പോൾ റിപ്പോർട്ട് കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം യാത്രാമധ്യേ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ സൂചിപ്പിച്ച പരിശോധനാ മാർഗങ്ങൾ വീണ്ടും ചെയ്യേണ്ടി വരികയും ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടിവരികയും ചെയ്യും. ഇത്തരം റിപ്പോർട്ടുകൾ കയ്യിൽ കരുതിയാൽ പുതിയ പരിശോധനാ ഫലങ്ങളുമായി താരതമ്യം ചെയ്ത് രോഗനിർണയം ചെയ്യുന്നതിനും അനാവശ്യമായ പരിശോധനകളും ആശുപത്രിവാസവും ഒഴിവാക്കാൻ സാധിക്കും. ദീർഘകാലം കൊണ്ട് രക്തധമനിയിലും ഹൃദയപേശിയിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഹൃദ്രോഗം ഉണ്ടാകുന്നത്. അതിനാൽ രോഗപ്രതിരോധമാണ് ചികിത്സയേക്കാൾ പ്രാധാന്യമർഹിക്കുന്നത്. കാരണം ഹൃദ്രോഗത്തിന്റെ പരിശോധനകളും ചികിത്സയും വളരെയധികം ചെലവേറിയതാണ്. വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചെലവും തന്മൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഹൃദ്രോഗ ചികിത്സയിൽ ഉപയോഗിക്കുന്ന രോഗനിർണയ മാർഗങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മിനി VG.

0: തൊഴിൽ ദർശനം.
1: ന്യൂഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 90 ഒഴിവുണ്ട്. ഇതിൽ 86 ഒഴിവ് അധ്യാപകരുടേതാണ്. ഹിമാചൽ പ്രദേശിലുള്ള വേദവ്യാസ്, ഉത്തരാഖണ്ഡിലുള്ള ശ്രീ രഘുനാഥ് കീർത്തി, ത്രിപുരയിലുള്ള ഏകലവ്യ ക്യാമ്പസുകളിലായിരിക്കും നിയമനം. തസ്തികകളും ഒഴിവും അസോസിയേറ്റ് പ്രൊഫസർ 23, അസിസ്റ്റന്റ് പ്രൊഫസർ 63. വിഷയങ്ങൾ ലാംഗ്വേജസ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ, വേദ, വേദാംഗ ആൻഡ് വേദിക് സയൻസ്, ശാസ്ത്രിക് നോളജ് സിസ്റ്റം, ദർശന, ശിക്ഷാശാസ്ത്ര ആൻഡ് കൌശൽ പ്രശിക്ഷൻ, മൾട്ടി ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി, യോഗിക് സയൻസ് ആൻഡ് ഹോളിസ്റ്റിക് പ്രാക്ടീസസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ 2, അസിസ്റ്റന്റ് ലൈബ്രറിയൻ 2. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 2000 രൂപയും മറ്റ് തസ്തികകളിലേക്ക് 1500 രൂപയുമാണ് അപേക്ഷാ ഫീസ്. എസ്സി ST വിഭാഗക്കാർക്കും വനിത, ട്രാൻസ്ജെൻഡേഴ്സ് എന്നിവർക്കും ഭിന്നശേഷിക്കാർക്കും അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 1000 രൂപയും മറ്റ് തസ്തികകളിലേക്ക് 500 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസ്ഥ

0: അവസാന തീയതി ജൂലൈ 10. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.sanskrit.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.sanskrit.nic.in. കാസർഗോഡ് പെരിയയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ വകുപ്പുകളിലും ഇന്റഗ്രേറ്റഡ് ടീച്ചിംഗ് പ്രോഗ്രാമുകളിലേക്കുമായി ആകെ 48 ഒഴിവുണ്ട്. പഠന വകുപ്പുകൾ ഒഴിവ് 30, മാനേജ്മെന്റ് സ്റ്റഡീസ് 2, മാത്തമെറ്റിക്സ് 3, എഡ്യൂക്കേഷൻ 4, മലയാളം 3, ലിംഗ്വിസ്റ്റിക് 2, സുവോളജി 2, ലോ 2, ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സ് 5, എക്കണോമിക്സ് 1, ജീനോമിക് സയൻസ് 2, ബയോകെമിസ്ട്രി ആൻഡ് മോളിക്കുലർ ബയോളജി 1, സോഷ്യൽ വർക്ക് 1, ജിയോളജി 1, എൻവയോൺമെന്റൽ സയൻസ് 1. പ്രൊഫസർ ഒഴിവ് 8, അസോസിയേറ്റ് പ്രൊഫസർ ഒഴിവ് 7, അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് 15, ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഒഴിവ് 18, സയൻസ് മാത്തമാറ്റിക്സ് 1, സുവോളജി 2, ഫിസിക്സ് 1, എക്കണോമിക്സ് 2, ഇംഗ്ലീഷ് 2, പൊളിറ്റിക്കൽ സയൻസ് 1, ഹിസ്റ്ററി 1, കൊമേഴ്സ് 3, ഇൻഫർമാറ്റിക്സ് പ്രാക്ടീസ്, കമ്പ്യൂട്ടർ സയൻസ് 1, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് 1, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇൻ MIL ഹിന്ദി 1, എഡ്യൂക്കേഷണൽ സ്റ്റഡീസ് 1, അസോസിയേറ്റ് പ്രൊഫസർ 1, അസിസ്റ്റന്റ് പ്രൊഫസർ 17. അപേക്ഷ https://curec.samart.ac.in എന്ന ലിങ്ക് മുഖേന ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം തപാൽ മുഖേന അയക്കണം. ലിങ്കിന്റെ മേൽവിലാസം ഒരിക്കൽ കൂടി https://curec.samart.ac.in. തപാൽ വിലാസം: ദ റിക്രൂട്ട്മെന്റ് സെൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, തേജസ്വിനി ഹിൽസ്, പെരിയ, കാസർഗോഡ്, കേരള 671325. വിലാസം ഒരിക്കൽ കൂടി: ദ റിക്രൂട്ട്മെന്റ് സെൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, തേജസ്വിനി ഹിൽസ്, പെരിയ, കാസർഗോഡ്, കേരള 671325. ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 10. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 25. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cukerala.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cukerala.ac.in. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ പൈലറ്റ് ക്ലാസ് 1 തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 3 ഒഴിവുണ്ട്. യോഗ്യത: കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം നൽകുന്ന മാസ്റ്റർ ഓഫ് ഫോറിൻ ഗോയിംഗ് ഷിപ്പ് സർട്ടിഫിക്കറ്റും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 13. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinport.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinport.gov.in.
1: തൊഴിൽ ദർശനം.

ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ബിച്ചു തിരുമല എഴുതി, ബാലകൃഷ്ണൻ എസ് സംഗീതം നൽകി. വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്.

0: പുലർവട്ടത്തിൽ ഇനി വാർത്തകൾക്കുള്ള സമയമാണ്. മറ്റു പരിപാടികൾ വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശ

0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ സെയ്ഷൽസിലേക്ക് തിരിക്കും. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാവും. വിശദാംശങ്ങളിലേക്ക്.
1: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിൽ സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുകയും അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സെയ്ഷൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. സെയ്ഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും അവലോകനം ചെയ്യുന്നതിനൊപ്പം പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ നേതാക്കൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. 2015 പ്രധാനമന്ത്രി ഇതിനു മുൻപ് സെയ്ഷൽസ് സന്ദർശിച്ചത്. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സെയ്ഷൽസ് ദേശീയ ദിന പരേഡിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര MSME മന്ത്രി ജിതിൻ റാം മാഞ്ചി, സഹമന്ത്രി ശോഭ കരന്തിലജെ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. രാജ്യത്തെ MSME മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിനഗറിലെ മഹാത്മാമന്ദിറിൽ നടക്കുന്ന ചടങ്ങിലാണ് പദ്ധതിക്ക് തുടക്കമിടുക. ഡ്രൈവർമാർക്ക് പരമാവധി സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന 0 കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമുൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ 8 പ്രതികളെയും തിങ്കളാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. പ്രതികളിൽ നിന്ന് ആകെ 79,85,000 രൂപ കണ്ടെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ പൊതുപ്രവർത്തകരും സർക്കാർ ജീവനക്കാരും SBI ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യുമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ യുകെ സമഗ്ര

0: സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പരമ്പരാഗത വ്യാപാരത്തിനപ്പുറം സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, പ്രതിരോധം, സംസ്കാരം തുടങ്ങിയ മേഖലകളെയും ഇന്ത്യ യുകെ പങ്കാളിത്തം ഉൾക്കൊള്ളുന്നുവെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
1: It's not only about traded goods and services, it's about collaborations in technology, in education, culture, the arts. It is focused on bringing the best of both countries to each other. It's a fair, equitable, very balanced agreement.
0: ഭൂകമ്പം തകർത്ത വെനീസ്വലയ്ക്ക് കൈത്താങ്ങായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാദ് രക്ഷാദൌത്യം ആരംഭിച്ചു. ദൌത്യത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികളും 41 അംഗരക്ഷാ പ്രവർത്തകരുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ വെനീസ്വലയിലേക്ക് തിരിച്ചു. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സംഘം ആവശ്യമായ പിന്തുണ നൽകും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലൻ സർക്കാരിനും ജനങ്ങൾക്കുമൊപ്പം ഇന്ത്യ തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വെനീസ്വലയിൽ ഉണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 ഉയർന്നു. 3000 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ്. ദുരന്ത സമയത്ത് ഇന്ത്യ പ്രഖ്യാപിച്ച ഐക്യദാർഢ്യത്തിനും അടിയന്തര സഹായങ്ങൾക്കും ഇടക്കാല പ്രസിഡന്റ് റോഡ്രിഗസ് നന്ദി അറിയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യയിലെയും വെനീസ്വലയിലെയും ജനങ്ങൾക്കിടയിലുള്ള ശക്തമായ സഹകരണത്തിന്റെ പ്രതീകമാണ് ഈ സഹായമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തി അമേരിക്ക. ഹോർമുസ് കടലിടുക്കിൽ ചരക്കു കപ്പലിന് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് ഈ നടപടിയെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇറാന്റെ മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും തീരദേശ റഡാർ സംവിധാനങ്ങളുമാണ് US സെൻട്രൽ കമാൻഡ് ലക്ഷ്യമിട്ടത്. അതേസമയം അമേരിക്കൻ ആക്രമണത്തിന് ഇറാൻ നൽകുന്ന മറുപടി നിർണായകമായിരിക്കുമെന്ന് ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം അൽ ഫിഖാർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഒമാൻ തീരത്ത് ഒരു കണ്ടെയ്നർ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി ബ്രിട്ടീഷ് സൈന്യവും സ്ഥിരീകരിച്ചു. ഇസ്രയേലും ലെബനനും തമ്മിൽ സുസ്ഥിരമായ സമാധാനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള കരാറിന് രൂപരേഖയായി. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ചരിത്രപരമായ കരാർ രൂപീകരിച്ചതെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഹിസ്ബുള്ള എല്ലാവിധ ആക്രമണങ്ങളും അവസാനിപ്പിക്കുന്നതിനും തെക്കൻ ലെബനനിൽ നിന്ന് പിന്മാറുന്നതിനും വിധേയമായിട്ടായിരിക്കും നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാർ നടപ്പാക്കുക. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 7-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ നാളെ ഇംഗ്ലണ്ടിനെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവെക്കെതിരെ ഫ്രാൻസിന് ജയം. 1-4 ഫ്രാൻസിന് ജയം. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച ഫ്രാൻസ് 9 നോക്കൌട്ട് റൌണ്ടിലെത്തി. അതേസമയം ആദ്യ 2 മത്സരങ്ങൾ ജയിച്ച നോർവെയും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടന്നു. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെ തകർത്ത് സെനഗൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിലനിർത്തി. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും തോറ്റ ഇറാഖ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പ് എച്ചിൽ കേപ് വെർദെ, സൌദി അറേബ്യ, ഉറുഗേ, സ്പെയിൻ മത്സരം പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി.

0: പുലർവട്ടം തുടരുന്നു. കാലം സാക്ഷി.
1: പി. വിശ്വംഭരൻ.

0: സോഷ്യലിസ്റ്റ് നേതാവും MPയുമായിരുന്ന പി വിശ്വംഭരൻ 1925 ജൂൺ 25 തിരുവനന്തപുരം ജില്ലയിലെ കോവളത്തിനടുത്തുള്ള വെള്ളാർ ഗ്രാമത്തിൽ ജനിച്ചു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്. വിദ്യാർത്ഥി കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂർ യൂണിറ്റ് സംഘടിപ്പിക്കുവാൻ ശ്രമിച്ച അദ്ദേഹം 1949 സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമായി. 54 തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിലേക്ക് PSP പ്രതിനിധിയായി നേമം മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു. 1960 വീണ്ടും നേമത്ത് നിന്ന് അദ്ദേഹം കേരള നിയമസഭാംഗമായി. അടിയന്തരാവസ്ഥക്കെതിരെ സജീവമായി രംഗത്ത് വന്ന അദ്ദേഹം ജനതാ പാർട്ടിയുടെയും ജനതാദൾ പാർട്ടിയുടെയും സംസ്ഥാന പ്രസിഡന്റും ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായി. 2016 ഡിസംബർ 9 പി വിശ്വംഭരൻ അന്തരിച്ചു.
1: ഐക്യത്തിനെതിരെയുള്ള പ്രവർത്തനം ശരിക്കും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വന്നത്. 1949 എൻ്റെ ഓർമ്മ. അന്നാണ് ഐക്യത്തിനെതിരായി ഒരു സജീവമായ പ്രവർത്തനം ഞാൻ മുൻകൈയെടുത്ത് എൻ്റെ നാട്ടിൽ തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമോ അതിനുശേഷവും ഈ തലസ്ഥാന നഗരത്തിൽ തൊട്ട് കിടക്കുന്ന ഭൂപ്രദേശത്ത് പോലും വളരെ ഗൗരവമായ തരത്തിലുള്ള ഐത്ത ആചരണങ്ങളുണ്ടായിരുന്നു. എൻ്റെ നാട് വെങ്ങാനൂരിന് അടുത്താണ്.
2: അയ്യങ്കാളി ജനിച്ച സ്ഥലമാണ്
1: എന്ന് പറഞ്ഞാൽ അയ്യങ്കാളി ജനിച്ച സ്ഥലത്തിനടുത്തെന്ന് മാത്രമല്ല, അയ്യങ്കാളിയുടെ വളരെ സജീവ പ്രവർത്തനം ഉണ്ടായിരുന്ന ഒരു സ്ഥലവും കൂടെയാണ് ഈ വെള്ളാർ. അദ്ദേഹം സ്ഥാപിച്ച സാധുജന പരിപാലന സംഘത്തിൻ്റെ ആദ്യത്തെ ശാഖകളിലൊന്ന് വെള്ളാറിലാണ് സംഘടിപ്പിച്ചത്. ഈ 1949 ഏതാണ്ട് തിരുവിതാംകൂർ കൊച്ചി സംയോജനമൊക്കെ നടക്കുന്ന കാലത്ത് പോലും അവിടുത്തെ ഈ ചായക്കടകളിലെങ്ങും അന്ന് ഹരിജനങ്ങൾ എന്ന് വിളിച്ചിരുന്ന ആ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നില്ല. ഞാൻ എൻ്റെ മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസം, ഇപ്പോഴത്തെ അപ്പർ പ്രൈമറി വിദ്യാഭ്യാസം നടത്തിയത് തന്നെ വെങ്ങാനൂരാണ്. അപ്പോൾ അവിടെ പോലും ഇത് നിലവിലിരുന്നു. അപ്പോഴേക്ക് ഞാൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകനായി. അതോടൊപ്പം തിരുവനന്തപുരത്ത് ഒരു പത്രപ്രവർത്തകനുമായിരുന്നു. അതിന് തൊട്ടുമുമ്പ് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സെൻട്രൽ ഓഫീസിൽ ഞാൻ പ്രവർത്തിച്ചു ഓഫീസ് സെക്രട്ടറിയായി. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ വലിയ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടൊക്കെ
2: സ്വന്തം
1: നാട്ടിൽ ഇങ്ങനത്തെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരായി ഞാൻ കുറേ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചു. അപ്പോൾ എനിക്കന്ന് തോന്നി ഒരു സംഘർഷത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് അത്ര നന്നായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ നാട്ടിലെ പ്രമാണികളും മുതിർന്ന ആളുകളെയൊക്കെ കണ്ടു. അപ്പോൾ അവരുടെ ഒരു സഹകരണമില്ലെങ്കിൽ ഇത് നടക്കില്ല. അപ്പോൾ ഞാൻ ഈ പ്രമാണികളെ കൂടെ ഒക്കെ സഹകരിപ്പിച്ച് അവരുടെ സഹകരണം കൂടെ തേടി ആദ്യം ചില യോഗങ്ങളൊക്കെ നടത്തി. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് അവിടെ ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടുകയായിരുന്നു ഇതിൻ്റെ പേരിൽ തന്നെ. എന്നിട്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പ്രവൂർ TK നാരായണപിള്ള ക്ഷണിച്ചു വരുത്തി ആ യോഗം ഉദ്ഘാടനം ചെയ്യിച്ചു. അപ്പോൾ അത് അവിടെ കുറേ കൂടുതൽ പൊതുജന സഹകരണം ആർജിക്കുവാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജാഥയായി തിരുവല്ലം മുതൽ വിഴിഞ്ഞം വരെയുള്ള ആ പ്രദേശത്ത് റോഡിലൂടെ പോയി ഇനി എല്ലാവർക്കും പ്രവേശനം നൽകണം ഈ സ്ഥാപനങ്ങളിലെന്നൊക്കെ അവരെ അറിയിച്ചു, നോട്ടീസും കൊടുത്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ കുറേ പേരെല്ലാം അത് എല്ലാവർക്കുമായി തുറന്നു കൊടുത്തു. അപ്പോൾ അനുകൂലമായ ഒരു പൊതുജനാഭിപ്രായം ഇവിടെ വന്നു.
0: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് P വിശ്വംഭരൻ്റെ ശബ്ദം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: പാട്ടും പൊരുളും, രചന ശ്രീകുമാർ മുഖത്തല.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ടും പൊരുളും പരിപാടിയിലേക്ക് സ്വാഗതം. കവികൾ അക്ഷരചൈതന്യത്തിൻ്റെ മഹാപരമ്പരയിലെ അംഗങ്ങളാണ്. താൻ സകലരിൽ നിന്നും വ്യത്യസ്തനാണ് എന്നൊരു കവി പറയുമ്പോൾ, തൻ്റെ പൂർവികർ സൃഷ്ടിച്ച ഭാഷയും അതിൻ്റെ സവിശേഷതകളുമാണ് തൻ്റെ ഉപാധി എന്നോർക്കുന്നില്ല. എന്നാൽ നമ്മുടെ കവികളിൽ ബഹുഭൂരിപക്ഷവും ഈ കാവ്യപാരമ്പര്യത്തെ അംഗീകരിക്കുന്നവരാണ്. ചലച്ചിത്രഗാനങ്ങളിലും അത്തരം ഓർമ്മപ്പെടുത്തലുകളും സൂചനകളും ധാരാളമുണ്ട്. വയലാർ തനിക്ക് ലഭിക്കുന്ന ഗാനസന്ദർഭങ്ങളെ മറികടന്നും ചില കാവ്യ ആരാധനകൾ നടത്തിയിട്ടുണ്ട്. വീണപൂവേ, കുമാരനാശാന്റെ വീണപൂവേ, വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ, ഒരു ശുക്രനക്ഷത്രമല്ലേ നീ,

ഒരാമുഖവും വ്യാഖ്യാനവും ആവശ്യമില്ലാത്ത സംബോധനയാണ് ആദ്യം വീണപൂവേ എന്ന്. കുമാരനാശാന്റെ വീണപൂവേ എന്ന് അതിനെ ഒന്നുകൂടി ബലപ്പെടുത്തുന്നു. സംസ്കൃതത്തിൽ അഗാധജ്ഞാനമുണ്ടായിരുന്ന ആശാൻ സംസ്കൃത വൃത്തത്തിലൊരു കവിത എഴുതിയപ്പോൾ അതിന് പതിതപുഷ്പം എന്ന് പേരിടാതെ വീണപൂവ് എന്ന് പേരിട്ടു. എന്തൊരു വലിയ പ്രതീതിയാണ് ആ പേര് സൃഷ്ടിക്കുന്നത്, വീണപൂവ്. ഉത്തുംഗപദത്തിൽ നിന്ന് പതിച്ചു കഴിഞ്ഞു, വീണു കഴിഞ്ഞു എന്ന ഉറപ്പിക്കലാണ് വീണപൂവ് എന്ന പദം. അതിനെയാണ് അഭിസംബോധന ചെയ്യുന്നത്, അതും കുമാരനാശാന്റെ വീണപൂവേ എന്ന്. അടുത്ത വരികളാണ് ശ്രദ്ധേയം. വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ, കാലമെത്തിയാലുള്ള വീഴൽ ഈ പ്രപഞ്ചമാകെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ കവിയാണ് കുമാരനാശാൻ എന്ന് വയലാർ ഓർക്കുന്നു. ഉൽപ്പന്നമായത് നശിക്കും എന്ന് മറ്റൊരിക്കൽ പറഞ്ഞ കവിയുടെ വീണപൂവ് ഈ വിശ്വദർശന ചക്രവാളത്തിലെ ശുക്രനക്ഷത്രമാണ്, നമ്മുടെ ആലോചനയുടെ ശുക്രനക്ഷത്രമാണ്. ആശാൻ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമാണ് എന്ന് മുണ്ടശ്ശേരി പറഞ്ഞതും ഓർക്കാം.

വികാരവതിനി വിരിഞ്ഞു നിന്നപ്പോൾ വിരൽതൊട്ടുണർത്തിയ ഭാവനകൾ, കവിഭാവനകൾ, നിന്നെ കാമുകിമാരുടെ ചുണ്ടിലെ നിഷീധ കുസുമമാക്കി കവികൾ, മന്മഥൻ കുലയ്ക്കും സ്വർണധനുസിലെ മല്ലീശ്വരമാക്കി. വലിയൊരു കാവ്യനിരീക്ഷണം നടത്തുകയാണ് വയലാർ. അതിൻ്റെ പൂർണ്ണഫലം ഇതിൻ്റെ അവസാനം പറയാം. അല്ലയോ വീണപൂവേ, നീ വിരിഞ്ഞു നിന്ന കാലമുണ്ട്, അതും വികാരവതിയായി. യൗവനമാണല്ലോ പൂക്കളുടെ വിടർന്ന കാലം. അവർക്ക് മധ്യവയസ്സില്ല, വാർദ്ധക്യവുമില്ല. യൗവനത്തിൽ നിന്നും മൃതിയിലേക്കാണ്, മരണത്തിലേക്കാണ് യാത്ര. നിന്റെ യൗവനത്തിൽ നിന്നെ വിരൽ തൊട്ടുണർത്തിയ കവിഭാവനകളുണ്ടായി. ആ വിരൽ തൊട്ടുണർത്തലിന് വിചാരിക്കാത്തത്ര ഭംഗിയുണ്ട്. കവികൾ നിന്നെ കാമുകിമാരുടെ ചുണ്ടിലെ നിഷീധ കുസുമമാക്കി. നിഷീധം എന്നാൽ രാത്രി, കുസുമം പൂവ്. നിന്നെ രാത്രി പുഷ്പമാക്കി എന്നാണ് അർത്ഥം. കാമുകിമാർ ഉറക്കമൊഴിച്ച രാത്രികളിൽ അവരുടെ ചുണ്ടിലെ ഈണമായി നീ നിന്നു. പോരാ, മന്മഥൻ അഥവാ കാമദേവൻ കുലയ്ക്കുന്ന സ്വർണധനുസിലെ, സ്വർണം കൊണ്ടുള്ള വില്ലിലെ മല്ലീശ്വരമാക്കി. മല്ലീശ്വരമെന്നാൽ പൂവമ്പ്. കവികൾ നിന്റെ യൗവനത്തെ അവരുടെ ഭാവനയിലൂടെ ആഘോഷിച്ചു. പ്രണയത്തിൻ്റെയും കാമത്തിൻ്റെയും പ്രതീകമായും ഉപാധിയായും അവർ നിന്നെ കണ്ടു.

വിഷാദവതിനീ കൊഴിഞ്ഞു വീണപ്പോൾ വിരഹമുണർത്തിയ വേദനകൾ വർണ്ണപ്പീലി തൂലിക കൊണ്ടൊരു വസന്ത തിലകമാക്കി ആശാൻ വിണ്ണിലെ കൽപ്പദ്രുമത്തിന്റെ കൊമ്പിലെ വാടാമലരാക്കി. ആദ്യം നടത്തിയ കാവ്യനിരീക്ഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക്, ശരിയായ പര്യവസാനത്തിലേക്ക് കടക്കുകയാണ് വയലാർ. നീ സകലതും വെടിഞ്ഞ് കൊഴിഞ്ഞു വീണിരിക്കുന്നു. വിഷാദവതിയായിട്ടാണ് കൊഴിഞ്ഞു വീഴുന്നത്. വിരഹമുണർത്തുന്ന വേദനയുണ്ട് അവൾക്ക്. തന്നെ സ്നേഹത്തോടെ സമീപിച്ചിരുന്ന ഭ്രമര കാമുകൻ, വണ്ടാകുന്ന കാമുകൻ ഉൾപ്പെടെ എല്ലാം ഉപേക്ഷിച്ചാണ് അവളുടെ വീഴ്ച. അത് നിന്റെ മാത്രം വേദനയാണ്. അത് കണ്ടത് ആശാൻ മാത്രമാണ്. അതും വർണ്ണപ്പീലി തൂലിക കൊണ്ടൊരു വസന്ത തിലകമാക്കി. പല നിറങ്ങളാർന്ന പീലി കൊണ്ടുള്ള തൂലിക, വസന്തതിലകം, വസന്തത്തിന്റെ തിരുനെറ്റിയിൽ ചാർത്തിയ കുറി. അവൾ ഒരിക്കൽ വസന്തതിലകമായിരുന്നു. വീണപൂവ് ആശാൻ രചിച്ചിരിക്കുന്നത് വസന്തതിലകം വൃത്തത്തിലാണ്. ചരമാനന്തരം കൽപ്പദ്രുമത്തിനൂടെ കൊമ്പിൽ വിടർന്നിടാം നീ എന്ന് ആശാൻ ആഗ്രഹിക്കുന്നുണ്ട്. വയലാർ പറയുന്നു, ആശാൻ നിന്നെ വിണ്ണിലെ കൽപ്പദ്രുമത്തിന്റെ കൊമ്പിലെ വാടാമലരാക്കി. വിണ്ണ് സ്വർഗമാണല്ലോ. അവിടുത്തെ കൽപ്പവൃക്ഷത്തിന്റെ കൊമ്പിലെ വാടാത്ത പൂവാക്കി മാറ്റി.

വീണപൂവിനെ ആശാൻ കാണുന്നതുവരെ കവികൾ അതിനെ വെറും പ്രണയപ്രതീകമാക്കിയെങ്കിൽ ആശാൻ അതിലെ ദാർശനിക പ്രകാശം കണ്ടു. അതാണ് വയലാർ നടത്തുന്ന കാവ്യനിരീക്ഷണം. ഇതൊരു ചലച്ചിത്രഗാനത്തിലാണെന്ന് ഓർക്കണം. ആർക്ക് കഴിയും ഇങ്ങനെ എന്നും ആലോചിക്കണം. സുന്ദരവും ഗഹനവുമായ ഈ ഗാനത്തിന് ഈണം നൽകിയത് MS വിശ്വനാഥൻ. ഹൃദ്യമധുരമായി ആലപിച്ചത് യേശുദാസ്. ഈ ഗാനം എസ് ജാനകിയും പാടിയിട്ടുണ്ട്. ചിത്രം ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ. തിരശീലയിൽ മോഹനും

നമുക്ക് ചുറ്റും. മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് ഇന്നു മുതൽ അപേക്ഷിക്കാം. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ PHH വിഭാഗത്തിലേക്ക് തരം മാറ്റാനുള്ള അപേക്ഷകൾ ജൂലൈ 17 തീയതി വരെ ഓൺലൈനായി സ്വീകരിക്കും. SMV ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പാർട്ട് ടൈം അറബിക് താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 29 തീയതി രാവിലെ 10:30 സ്കൂളിൽ നടക്കും. മണക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫോർ ഗേൾസിൽ VHSE വിഭാഗത്തിൽ ബയോളജി അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ജൂലൈ 11 തീയതി നടക്കും. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിലെ 13 NCVT ട്രേഡുകളിലേക്കും 2 SCVT ട്രേഡുകളിലേക്കും 2026-27

2017 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ജൂൺ 30 വൈകുന്നേരം 5 മണിവരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 0471241817 അല്ലെങ്കിൽ 7907037940 മറ്റൊരു നമ്പർ 9744900536 ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക. കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ്സിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഇനിപ്പറയുന്ന കോഴ്സുകൾക്ക് അപേക്ഷിക്കുവാനുള്ള തീയതി June 30 ദീർഘിപ്പിച്ചിരിക്കുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക്സ് ആൻഡ് സെക്യൂരിറ്റി, ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. കൂടുതൽ വിവരങ്ങൾക്ക് IHRD വെബ്സൈറ്റായ www.ihrdadmissions.org അല്ലെങ്കിൽ ORG സന്ദർശിക്കുക. കാൾ സെന്റർ നമ്പർ 8547005000. നമുക്ക് ചുറ്റും സമാപിച്ചു. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സുജാത എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: ആകാശവാണി.
1: നോവൽ സഞ്ചാരം.
2: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: ഒന്നാം ലോകമഹായുദ്ധം കണ്ട് ലോകം അമ്പരന്ന് നിൽക്കുകയായിരുന്നു. ആകെ തട്ടിമറിയുമെന്നായിരുന്നു പൊതുവെ അഭിപ്രായം. ജർമ്മൻകാരനോട് എന്തെന്നില്ലാത്ത മമതയുള്ള കുറെ വീരരസ പ്രധാനികളുണ്ടായിരുന്നു. ഇംഗ്ലീഷുകാരോട് കൂറു പുലർത്തുന്നവരുമുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച വാഗ്വാദങ്ങളും നടക്കുക പതിവാണ്. പക്ഷെ വേലുനായർ അതിലൊന്നും ശ്രദ്ധിച്ചില്ല, ശ്രദ്ധിച്ചുവെന്ന് നടിച്ചില്ല, ഒരഭിപ്രായവും പറഞ്ഞില്ല. അദ്ദേഹം സമ്പാദിക്കുകയായിരുന്നു. ഒരു ദിവസം നമ്പിടി സ്വകാര്യമായി ചോദിച്ചു, വെള്ളക്കാരൻ പൊളിയോ വേലുവാരെ? തോണി മുങ്ങിയാൽ പുറം എന്നായിരുന്നു വേലുനായർ അതിനു പറഞ്ഞ മറുപടി. ആ യുക്തി നമ്പിടിക്കും പിടിച്ചു. അദ്ദേഹവും അതേ നിലവാരം സ്വീകരിച്ചു. പക്ഷേ ബ്രിട്ടൻ ജയിച്ചപ്പോൾ വിജയം കൊണ്ടാടാൻ നമ്പിടിയും വേലുനായരും മുമ്പിട്ടിറങ്ങി. ഇദ്ദേഹവും ഞാനും, നമ്പിടിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വേലുനായർ തഹസീൽദാരോട് പറഞ്ഞു. അന്നും പറയാം.

0: ഉണ്ട്, സത്യം പോലെ ഒടുക്കം വരൂ എന്ന്. ആദ്യം പെരുപ്പം തോൽമയ്ക്ക് എളുപ്പം എന്നുണ്ടല്ലോ. യുദ്ധം കഴിഞ്ഞപ്പോൾ നാടൻ ഉൽപ്പന്നങ്ങളുടെ വില നിലം പരിശായി. നെല്ലിന് വിലയില്ല, നാളികേരത്തിന് വിലയില്ല, കുരുമുളക് കച്ചവടം ഇൻഡോനേഷ്യക്കാരുടെ കയ്യിലുമായി. ഇൻഡോനേഷ്യക്കാർക്ക് ആദ്യം മുളകിൻ തല കൊടുത്ത നമ്പൂതിരിപ്പാടക്കം, സാമൂതിരിപ്പാടക്കം എല്ലാവരെയും കച്ചവടക്കാർ ചീത്ത പറഞ്ഞു. യുദ്ധത്തിനു മുമ്പും പിമ്പും ഒരേ നിലവാരം ദീക്ഷിച്ച നിസ്സംഗൻ ഏലം മാത്രമായിരുന്നു. അതുമാത്രമായിട്ട് ഒരു കമ്പോളച്ചരക്കാവില്ല. ഇറാൻ, ഇറാഖ്, മെസപ്പൊട്ടേമിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പട്ടാളക്കാർ അയച്ചിരുന്ന പണവും നിന്നു. അവരും മടങ്ങിയെത്തി. പോലീസുകാരായും ഡഫേദർമാരായും മറ്റും കുറച്ച് ഇടത്തരക്കാരായ പട്ടാളക്കാർ രക്ഷപ്പെട്ടു. ഭൂരിപക്ഷത്തിനും തൊഴിലില്ല. തൊപ്പിയും കുപ്പായവും ബൂട്ട്സും ട്രങ്കും വിറ്റ് തിന്നിട്ട് അവർ നാട്ടിൽ തെക്കുവടക്ക് നിഴൽ നടത്താൻ തുടങ്ങി. തീപൂട്ടാത്ത അടുപ്പുകൾ വർദ്ധിച്ചു. മോഷണം, കൊല തുടങ്ങിയ സാംസ്കാരിക പരിപാടികളും. ഇത് വേലുമ്മാന് വീണ്ടും ഒരു കൊയ്ത്തുകാലമുണ്ടാക്കി. മോഷണക്കേസുകളുടെ മാധ്യസ്ഥം മൂലവും കൊലക്കേസുകളുടെ അരുപറ്റി നിന്നും നിത്യച്ചെലവിൻ്റെ കാര്യം കഴിയും. സ്ഥിരം സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ പൊളിച്ചെഴുത്തിന്മേൽ തന്നെ പിടിച്ചു. അന്ന് പൊളിച്ചെഴുത്ത് സംഖ്യ ഒരു താഴ്ന്ന ഇടത്തരക്കാരന് മനോരാജ്യം വിചാരിക്കാൻ പോലും വയ്യായിരുന്നു. ആ തക്കം ഉപയോഗപ്പെടുത്തി മേൽച്ചാർത്തങ്ങനെ നടന്നു. വേലുമാനങ്ങനെ കൊഴുത്തു. ഈ സൂത്രപ്പണി നമ്പിടിക്കും നന്നയെ പിടിച്ചു. താനായിട്ട് ഒരു ദ്രോഹവും ചെയ്യേണ്ട. കുടിയൊഴിപ്പിക്കലെല്ലാം മേൽച്ചാർത്തുകാരൻ കഴിച്ചുകൊള്ളും. വരുമാനം തനിക്ക് വർദ്ധിക്കുകയും. വേലുനായർ ബുദ്ധിമാനാ, അദ്ദേഹം സ്വന്തം ഭാര്യയോട് പറഞ്ഞു. ഒരു കുട്ടിയുടെ അമ്മയായി കഴിഞ്ഞിരുന്ന ആ സാധ്വി മൂളി. ശരിയാ. മലബാർ ലഹള കൂടി കഴിഞ്ഞപ്പോൾ സംഗതികൾ ചില ചില ഭാഗങ്ങളിൽ കുറേ കൂടി അലുക്കുലുക്കായി. ആ തക്കവും വേലുമാൻ കൈയൊഴിച്ചില്ല. കലങ്ങുന്ന കുളങ്ങളുടെ മേലെ ചുറ്റുന്ന ഒരു ചക്കിപ്പരുന്തായിരുന്നു അയാൾ. തരം കിട്ടിയാൽ മീൻ പിടിക്കാം, ഇല്ലെങ്കിൽ ആകാശത്ത് ഉലാത്തുന്നതിന് ലൈസൻസ് വേണോ എന്നൊരു മട്ടും ദീക്ഷിക്കും. അയാൾക്ക് ഒരാദർശമേ ഉള്ളൂ, പണമുണ്ടാക്കുക. പണമുണ്ടെങ്കിൽ മറ്റെന്തും നടക്കും എന്ന് ചെറുപ്പത്തിലെ അനുഭവങ്ങൾ അയാളെ പഠിപ്പിച്ചിരുന്നു. ബകന്റെ ആർത്തിയും ഭീഷ്മരുടെ ഇച്ഛാശക്തിയും ഉണ്ടായിരുന്ന അയാൾ ഒരു ചിരിക്കുന്ന ചെക്കുത്താനായി മാറി. ഒരു തറവാട് പടുത്തുകെട്ടിയവനാണെന്ന് ആളുകളെക്കൊണ്ട് പറയിക്കണം. അതും ഒരു വാശിയായിരുന്നു.
1: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.

ആകാശവാണി സ്മൃതിമധുരം മൈനാകം വരികളോട് ചേർന്ന് നിൽക്കുന്ന ചില ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിലൂടെ കേൾക്കാം. ആദ്യം കൈതപ്രം എഴുതി ജോൺസൺ സംഗീതം നൽകി. ജി വേണുഗോപാലും സംഘവും പാടിയത് ചിത്രം മഴവിൽ കാവടി.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ബിജു തിരുമല എഴുതി, ശ്യാം സംഗീതം നൽകി. തൃഷ്ണ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് ഇനി.

0: ആകാശവാണി സംഗീതസരണി. ഇന്നത്തെ സംഗീതസരണിയിൽ മൃദംഗപാഠം. പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ.ആർ. അരുൾ. പഠിക്കുന്നത് ശ്രീജിത്ത് ടി.ആർ. മണിമല.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, മൃദംഗ ക്ലാസ്സിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സർ.
1: നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിശ്ര ചാപ്പിലെ വലിയ മൂറ കോർവയൊന്ന് ലാസ്റ്റിൽ നമ്മൾ നോക്കിയിരുന്നു. ആ പാഠത്തുകൊണ്ട് നമ്മൾ രണ്ടുപേർ ചേർന്ന് വാശിട്ട് പുതിയ പാഠത്തിലോട്ട് വരാം.

0: ഇങ്ങനെ വലിയ മൂറാം കോർവേ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. ഇത് നല്ല മനസ്സിലായല്ലോ. ഈ ക്ലാസ്സിലെ കണ്ടച്ചാപ്പ് നമുക്ക് കുറച്ച് നോക്കാം. കണ്ടച്ചാപ്പ് താളം തെരയുമല്ലേ, നമ്മൾ കൊണ്ട് താളം വിട്ട് കാണിക്കണം. ഇതിൽ എന്നെ ജതി പേശുറത്, തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക തക്ക ദിമ്മി, പത്ത് മാത്രം പേശുറത് ഇല്ലേ, ചൊല്ലുങ്ക.
1: തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക
0: തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക. ഇപ്പോ തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക മേൽക്കാലം ചൊല്ലുമ്പോൾ രണ്ടാമത് രണ്ട് കാലം തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക പറയണോ? ഇപ്പടി പത്ത് മാത്രയുണ്ട് കേൾക്കാലത്ത്, ഇരുപത് മാത്രയായിട്ട് വരും. അതാണ് അതിന്റെ മാത്ര. അപ്പൊ കണ്ടച്ചാപ്പില് എപ്പോഴുമേ ഒരു കോർവയെ കഴിച്ചു കൂട്ടി വാശിക്കരുത്, ரொம்ப സിമ്പിളാണ് നമുക്ക്. എന്നാൽ പത്ത് പത്ത് പത്ത് അളവിൽ കറക്റ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ സാധാരണ നമ്മൾ അട വാശിക്കുമ്പോൾ ഇത് നമ്മൾ എപ്പടി വാശിപ്പോ, ചാപ്പ് താളമാണത്. എന്നാൽ അത് എണ്ണം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മൾ എപ്പിസോഡിൽ കണ്ടത് പറഞ്ഞ പോലെ തന്നെ എണ്ണമില്ലാതെ ചാപ്പ് താളമുണ്ട്. ചാപ്പ് താളമായിട്ട് പൊടുങ്ങു ഇങ്ങനെ താളം. അപ്പൊ ഇത് നട അമർത്തുമ്പോൾ നമ്മൾ പറയണം. ഇത് ഫസ്റ്റിലുള്ള ചൗക്ക് കാല നട.

ഇപ്പൊ വായിക്കൂ, മൃദംഗത്തിൽ വായിക്കൂ.

Thank you. Vale. ഇതേ ഉൾട്ടാ വശിക്കും. ഇപ്പൊ നദ്ദിൻ നദ്ദിന്ന നദിനെ വശിക്കും, രണ്ടാമത് നദിന്. അത് നദിനെ ഫ്രണ്ടിൽ പോടും. നദ്ദിന്ന നദ്ദിന്ന നദ്ദിൻ നദ്ദിന്ന നദ്ദിന്ന നദ്ദിൻ വായിക്കും.

அந்த சொல்ல நம்ம மனசுல ஏற்று எடுத்து பறை.

0: പറയുമ്പോൾ തന്നെ കയ്യിൽ വരും. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കയ്യിൽ ശരിയാ വരുമില്ല. ഇത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇതേ മേൽക്കാലം ചൊല്ലുങ്ക. ഇതുതാം പ്രാക്ടീസ് പണണം. നമുക്ക് ഓരോ വാശിക്കിറോ നടകൾ എന്നെ വാശാലും ശരി, இந்த சொல்கட்டுகளை அழகுபடுத்தி வாசிக்கிறதுல தான் நம்ம கை சுத்தமா இருக்கும். தகஜுண்டத்தை பாருங்க. அப்புறம் ഇപ്പം ഉൾട്ടാ വശിങ്കോ, നഗനക തകച്ചുണ്ടത്തേക്ക് തകച്ചുണ്ടത്തേക്ക് നഗനക തകച്ചുണ്ടത്തേക്ക് തകച്ചുണ്ടത്തേക്ക്. അപ്പൊ ഇതുപോലെയുള്ള ചൊല്ലുകൾ നമ്മൾ നിറയെ വാശിക്കണം. അപ്പൊ നമുക്ക് ഓർവുകൾ നിറയെ വാശിക്കലാം, എന്നെ വേണം പണലാം, അത് വേറെ കറിയും. ആനാ നമ്മ ജനരഞ്ജകമായ വാശിക്കരുത്. വന്ന് നല്ല അഴകാന ചൊല്ലുകളെ എടുത്ത് പ്രാക്ടീസിൽ കൊണ്ടുവരണം. അത് കണ്ട ചാപ്പല് മാത്രമല്ല, ഇതേ ചൊല്ല മിശ്ര ചാപ്പലയും കൂടെ നമ്മൾ വാശിക്കലാം, ആ താളത്തിലും വാശിക്കലാം, രൂപതാളം എല്ലാ താളങ്ങളിലെയും. ഇത് ഇതൊക്കെ എന്നെ ചൊല്ലുവാൻ നമ്മൾ കോമണാ പറയുന്നത് ഫറൻസ് ചൊല്ലുകളെന്ന് പറയും. ഫറൻസ് മീൻസ് ഒരു സ്പീഡുള്ള ചൊല്ലുകൾ, അതുതന്നെ ഫറൻസിന് പണ്ട് കാലത്തെ അപ്പടി ചൊല്ലി വന്നിരിക്കുക അത്. അപ്പം അത് ഇപ്പോൾ ഇതേ ഇത് ഇതേ ചൊല്ല് മിശ്ര ചാപ്പല് വാശിക്കുമ്പോൾ താളം വ്യത്യാസമാണെങ്കിൽ അതേ ചൊല്ലുതാണ്. ഇന്ന് ചൊല്ലുകൾക്ക് തട്ടുകൾക്ക് തകുന്നപടി ചൊല്ലുകൾ ഇതിൽ ഏറ്റുകൊടുക്കും, അത്രേ ഉള്ളൂ. തകചുണ്ടത്തേക്ക് തകചുണ്ടത്തേക്ക് നഗനഗനഗനഗ തകചുണ്ടത്തേക്ക് തകചുണ്ടത്തേക്ക് കണ്ട ചാപ്പല തകചുണ്ടത്തേക്ക് തകചുണ്ടത്തേക്ക് നഗനഗനഗനഗനഗനഗനഗ തകചുണ്ടത്തേക്ക് തകചുണ്ടത്തേക്ക് നഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗനഗ ചൊല്ലുകൾ മനസ്സിൽ ഫസ്റ്റിൽ നമുക്ക് വാങ്ങുന്നാത്ത കയ്യില വരും. ഇതുപോലെ പ്രാക്ടീസ് ചൊല്ലുകൾ നിറയെ നമ്മൾ പ്രാക്ടീസ് പണി എടുക്കണം. നല്ല മനസ്സിലായല്ലോ, ഇത് നല്ല പ്രാക്ടീസ് ചെയ്യൂ. അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠമായിട്ട് നമുക്ക് നോക്കാം.
1: നമസ്കാരം സാർ.
0: നമസ്കാരം.
2: ഇതുവരെ കേട്ടത് മൃദംഗ പാഠം, പഠിപ്പിച്ചത് നാഞ്ചിൽ AR അരുൾ, പഠിച്ചത് ശ്രീജിത്ത് TR മണിമല. സംഗീതസരണി സമാപിച്ചു.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: സമയം 9 മണി. ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സത്യൻ അന്തിക്കാട് എഴുതി, ശ്യാം സംഗീതം നൽകി, എനിക്കും ഞാൻ സ്വന്തം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം.

നയം വ്യക്തമാക്കുന്നു. ഈ ചിത്രത്തിനു വേണ്ടി വേണുഗോപാലും സുജാതയും ചേർന്ന് പാടിയ ഗാനമാണിനി. കൈതപ്രത്തിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ജോൺസൺ.

ചിത്രം അനിയത്തിപ്രാവ്, പഠിത യേശുദാസും സുജാതയും. എസ് രമേശൻ നായരുടെ വരികൾ, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം, യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം മീനത്തിൽ താലികെട്ട്.

0: സാമൂഹ്യ നീതി മന്ത്രാലയം ശ്രേഷ്ഠ പദ്ധതിയിലൂടെ രാജ്യത്തെ ഏറ്റവും മികച്ച സ്വകാര്യ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ പ്രവേശനം നേടാം. 9-11 ക്ലാസുകളിലേക്കാണ് പ്രവേശനം നൽകുന്നത്. പട്ടികജാതി വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനവും സമഗ്ര വികസനവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓരോ വർഷവും ഏകദേശം 3000 വിദ്യാർത്ഥികൾക്ക് ഈ അവസരം ലഭിക്കും. നിങ്ങളുടെ മികച്ച ഭാവിക്കായി ഇന്ന് തന്നെ തയ്യാറെടുക്കൂ.
1: ചലച്ചിത്രഗാനങ്ങളിൽ ഇനി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, പഞ്ചലോഹം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്.

ഗമനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾ, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

കാബൂളിവാല എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം നൽകി, എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് ഇനിയും.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണിനി കിന്നരിപ്പുഴയോരം എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയത്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഒരു ഗാനം കൂടി കേൾക്കാം. ഒ എൻ വി കുറിപ്പ് എഴുതി, ശരത് സംഗീതം നൽകി. പവിത്രം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയത്.

0: സമയം 10 മണി. ആകാശവാണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ അധ്യാപകനായ എബി ടൈറ്റസുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. നേർവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എബി ടൈറ്റസ് സാറാണ്. സാറ് യു പി സ്കൂൾ അധ്യാപകനാണ്, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരുന്നത്. സാറ് ഏത് വിഷയമാണ് മെയിനായിട്ട് എടുക്കുന്നത്?
2: ഞാന് യു പി ആണ്. യു പി ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളും കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്റെ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. പക്ഷെ നമുക്ക് എല്ലാം എടുക്കേണ്ടി വരും. കൂടുതലും സോഷ്യലും മലയാളം ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്.
1: സാറ് ഡിഗ്രി ഒക്കെ എവിടെയാണ് പഠിച്ചത്?
2: ഞാന് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. ഞാൻ ഹിസ്റ്ററി ആയിരുന്നു എന്റെ മെയിൻ സബ്ജക്ട്. എന്റെ സ്വദേശം തിരുവനന്തപുരം ആയതുകൊണ്ട് തന്നെ കൂടുതലും തിരുവനന്തപുരത്തുള്ള സ്കൂളിലായാലും കോളേജിലൊക്കെ ആയാലും കൂടുതലും
1: പഠിച്ചതൊക്കെ
2: ഇവിടെ തന്നെയാണ്.
1: ജോലിക്ക് വേണ്ടിയാണ് ആലപ്പുഴ?
2: ജോലിക്ക് വേണ്ടിയിട്ടാണ് ആലപ്പുഴ പോകുന്നത്.
1: ഏത് വർഷമാണ് ഡിഗ്രി?
2: ഞാൻ 2010-13 ഡിഗ്രി പഠിക്കുന്നത്.
1: സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു?
2: ഇപ്പോഴും റിലേഷൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. സുഹൃത്തുക്കൾ നമ്മള് ഏത് കാലഘട്ടത്തിലായാലും ബലമാണ്.
1: തീർച്ചയായിട്ടും കോളേജ് കാലഘട്ടത്തിലെ കുറെ ഓർമ്മകൾ ഉണ്ടല്ലോ കോളേജുമായി
2: ബന്ധപ്പെട്ട്.
1: അങ്ങനെ സാർ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും നല്ല ഓർമ്മ നമ്മളുമായിട്ട് പങ്കുവെക്കാമോ?
2: ഞാൻ ഡിഗ്രിയും പി ജിയും സെയിം കോളേജിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ശരിക്കും ഓർത്തു വെക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉച്ചഭക്ഷണ സമയമാണ്. കൊണ്ടുവരുന്ന ഫുഡുകളെല്ലാം കൂടെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഇലയിലോ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് വാരി കഴിക്കുക എന്ന് പറയുന്നത് അതൊരു നമ്മളൊരു അടിയുണ്ടാക്കി കഴിക്കുന്ന ഒരു ഫീലാണ്.

0: അവർക്കത് കിട്ടാതെ വരും, ആക്രാന്തത്തിൽ കഴിക്കുന്നത്. അതൊക്കെ ഒരു ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അത് ഇപ്പോഴും ഓർക്കുമ്പോൾ ഇന്നും ഞാൻ എങ്ങനെ ആലോചിക്കുക, ആ ഒരു കാലഘട്ടം തിരികെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു, അതൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സംഭവം അത്.
1: പിന്നെ ഒഴിവ് സമയങ്ങളിലൊക്കെ എന്തായിരുന്നു കോളേജ് കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്?
0: കോളേജ് കാലഘട്ടത്തിൽ ഒഴിവ് സമയങ്ങളിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. അന്ന് ഈ പറയും പോലെ നമുക്ക് സാമ്പത്തികം വളരെ കുറവായിരുന്നു, വീട്ടിൽ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഞാൻ മാക്സിമം സമയം കണ്ടെത്താറുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യാറുണ്ട്. ഞാൻ ഒരു ട്രാവലറാണ്.
1: ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്?
0: മഹാരാഷ്ട്ര വരെ, സ്റ്റേറ്റിന് പുറത്ത് ഒറ്റയ്ക്കായിരിക്കില്ല, ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാണ്, രണ്ട് മാസം അവധിക്ക് ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്. പിന്നെ ഈ ശനി ഞായർ ദിവസങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ യാത്ര ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു വർഷം കൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലെയും സ്ഥലങ്ങൾ സന്ദർശിക്കണം, അതായത് 14 ജില്ലയും കവർ ചെയ്യാം, ചിലപ്പോൾ ഒരു ജില്ലയിലെ ഒരു സ്ഥലം ആയിക്കോട്ടെ. അങ്ങനെ ചലഞ്ച് മുന്നോട്ട് വെച്ചു, ആ ചലഞ്ച് സക്സസ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
1: അപ്പൊ ഈ 14 ജില്ലകളിലും പോയ ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു?
0: 14 ജില്ലകളും വ്യത്യസ്തമാണല്ലോ, അവിടുത്തെ അന്തരീക്ഷം ആയിക്കോട്ടെ, ഭക്ഷണ രീതി ആയിക്കോട്ടെ, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, എല്ലാം വ്യത്യസ്തമാണ്. നമുക്കിതെല്ലാം മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും യാത്ര ചെയ്യുന്നത്. അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുക, ഭക്ഷണ രീതി ആസ്വദിക്കുക. എനിക്ക് ഭക്ഷണം എന്ന് പറയുമ്പോൾ മലബാർ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. കോഴിക്കോട് അല്ലെങ്കിൽ കോഴിക്കോടിനപ്പുറം പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോഴിക്കോട് ഇറങ്ങും. ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും പിന്നെ പോവുക. പിന്നെ അതുപോലെ തന്നെ ഈ പാലക്കാട് ജില്ല, അവിടുത്തെ സ്ഥലങ്ങൾ ഭയങ്കര രസമാണ്. എനിക്ക് പാലക്കാടിന്റെ ഒരു പ്രകൃതി ഭംഗി ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ലേ ഈ ചലഞ്ച്, അതിൽ ഏറ്റവും കൂടുതൽ പോയത് പാലക്കാട് ജില്ല. ഏതാണ്ട് 9 സ്ഥലങ്ങളോളം ഞാൻ കഴിഞ്ഞ വർഷം തന്നെ പാലക്കാട് പോയി. എന്റെ യാത്ര എന്ന് പറയുന്നത് ശരിക്കും ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു യാത്രയാണ്. അതെന്റെ മൈൻഡ് പോലും ഒരിക്കും എനിക്ക് ബോറടിക്കുകയാണെന്ന് തോന്നുന്നു, ഞാൻ അപ്പോഴും ഇറങ്ങി പോകാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് നോക്കും. അപ്പൊ തീരുമാനിക്കും, കൂടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിക്കും, വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. അത് എന്റെ മൈൻഡ് പോലും ഇരിക്കും, ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ല. പിന്നെ പ്ലാൻ ചെയ്തു പോകുന്നതുണ്ട്, പക്ഷെ പ്ലാൻ ചെയ്തു പോകുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ പ്ലാൻ ചെയ്യാതെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ
1: ആണ്.
0: പിന്നെ തീർച്ചയായും ഒഴിക്കുന്നൊത്ത് അങ്ങ് നീന്തുക എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് എന്താ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. ചില ആൾക്കാരെ കൂടെ കൂട്ടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, അവർക്ക് സമയത്തിന് പല്ല് തേക്കണം, സമയത്തിന് കുളിക്കണം, ഫുഡ് കഴിക്കണം. എന്റെ യാത്ര എന്ന് പറയുന്നത് കൂടുതലും എല്ലാം ത്യജിച്ചുകൊണ്ടുള്ള യാത്ര, പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യും. ചിലയിടത്ത് ഭക്ഷണം കിട്ടിയില്ല എന്നുള്ളത് ശരി, കിട്ടുന്നിടത്ത് നിന്ന് കഴിക്കാം, അങ്ങനെ ഒരു ഇതാണ്. സ്റ്റേറ്റിന് പുറത്തൊക്കെ പോകുമ്പോൾ അറിയാലോ, നീറ്റല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ നമുക്ക് ചിലപ്പോൾ പല്ല് പോലും തേക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ്, നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ ഇത് ഈ പറയുന്ന തടസ്സങ്ങളൊന്നും ഒരു തടസ്സങ്ങളേ അല്ല.
1: മഹാരാഷ്ട്രയിലൊക്കെ പോയല്ലോ, മഹാരാഷ്ട്രയില് പോയതിൽ ഇഷ്ടപ്പെട്ട സ്ഥലം?
0: മഹാരാഷ്ട്രയിൽ ഞാൻ ആദ്യം പോയത് ഒരു പാക്കേജിലാണ്. അത് സ്ഥലം ഒന്ന്, ഒരു അംബോളി വാട്ടർഫോൾസ്. അംബോളി വാട്ടർഫോൾസ് പടിക്കെട്ടി കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നു, നല്ല രസം അത് കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു റിവേഴ്സ് വാട്ടർഫോൾസ് ഉണ്ട്. ഈ റിവേഴ്സ് വാട്ടർഫോൾസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എന്തിട്ടാലും അത് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരും, കാരണം അത്രയും കാറ്റാണ്. പിന്നുള്ളൊരു ഹിരണ്യകേശി ടെമ്പിൾ.
1: സ്ഥലങ്ങൾ പോകുമ്പോഴേ ഇതിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് തരിക, അല്ലെങ്കിൽ ആ ഫീൽ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ്?
0: കൂടുതലും എന്താ പറയാ, ആ ഒരു കണ്ട് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. പിന്നെ കൂടെ വരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരും ഇന്നടുത്ത് ഇന്ന സംഭവങ്ങളുണ്ട് എന്നുള്ളത്. എനിക്ക് കാണാൻ പറ്റാത്തതൊക്കെയാണെങ്കിൽ ഞാൻ മാക്സിമം ചോദിക്കും, കാരണം ആവശ്യം നമ്മുടെയാണ്, ആസ്വദിക്കേണ്ടത് നമ്മളാണ്. അപ്പം ചോദിക്കും അവിടെ എന്താ എന്നുള്ളത് ചോദിക്കും. എനിക്ക് കാണാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ ചോദിക്കും, അപ്പോൾ അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും.
1: വാട്ടർഫോൾസ് ഒക്കെ ആകുമ്പോൾ നല്ലതായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
0: തീർച്ചയായും വാട്ടർഫോൾസ് നമ്മൾ എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് കാണുക മാത്രമല്ലല്ലോ, നമ്മൾ അതിനകത്ത് മാക്സിമം ഇറങ്ങാനും ഇറങ്ങി കുളിക്കാനും ഒക്കെയാണല്ലോ. എല്ലാ തരത്തിലും എൻജോയ്മെന്റുകളുണ്ട്. നമ്മൾ മാക്സിമം കാണുക എന്നതിലുപരി അതിനെ അനുഭവിക്കുക എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും. സ്കൂളിൽ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ എന്താ ചെയ്യുക ഒഴിവു സമയങ്ങളിൽ?
0: എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ് ഈ മ്യൂസിക് ഡയറക്ഷൻ. 2020 എന്റെ ഫസ്റ്റ് മ്യൂസിക്കൽ ആൽബം റിലീസ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ചെറുപ്പം മുതൽ റേഡിയോ കേട്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ പാട്ടുകൾ അന്ന് ഇന്ന് എപ്പോഴും, ഇപ്പം ഞാൻ എവിടെ ആയിരിക്കുന്നതിന് അവിടെ പാട്ടുണ്ടാവും. എനിക്ക് കൂട്ടെന്ന് പറയുന്നത് പാട്ടാണ്, പാട്ടിനോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ റേഡിയോ, എൻ്റെ അപ്പൂപ്പൻ എപ്പോഴും റേഡിയോ കേൾക്കുന്ന ആളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വളർന്ന ഒരാളാണ്. കൂടുതലും അന്നൊക്കെ ഈ പറയുന്ന പോലെ FM-കളൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആകാശവാണിയാണ് ഏറ്റവും മെയിൻ, പിന്നെ ആകാശവാണിയുടെ തന്നെ ആനന്ദപുരി FM എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് രണ്ടും ആയിരുന്നു ഏറ്റവും കൂടുതൽ കേട്ടോണ്ടിരുന്നത്. ബാക്കിയുള്ള കുറെ FM-കൾ വന്നപ്പോൾ ഇതെല്ലാം കൂടെ മാറി മാറി കേൾക്കും. നമുക്ക് മെയിൻ പ്രോഗ്രാംസ് കേൾക്കുന്നതിലുപരി പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പാട്ട്

0: കേട്ട് കേട്ട് കേട്ട് കേട്ട് പിന്നെ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്യുമല്ലോ. നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു ചെറിയ റേഡിയോ വാങ്ങിച്ചു, നമുക്ക് പാട്ട് കേൾക്കാനുള്ള ഒരു എക്യുപ്മെന്റ്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു കളക്ഷൻ ഉണ്ടാക്കി, സ്വന്തമായിട്ട് കളക്ഷൻ ഉണ്ടാക്കിയതിന് ശേഷം അത് കേൾക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു പാട്ട് ചെയ്തുകൂടാന്നൊരു ഇത് വന്നു. സത്യം പറഞ്ഞ എനിക്ക് ഒരു മ്യൂസിക്കിന്റെ APCD രാഗങ്ങളെ കുറിച്ച്, മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. രാഗങ്ങളെ കുറിച്ച് യൂട്യൂബിലും പിന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തന്നതിന്റെ ആ ഒരു അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ. അതിപ്പോഴും എനിക്ക് കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല. എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഏകദേശം 14 മ്യൂസിക്കൽ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗായകന്മാരായിട്ടുള്ള ഭാവഗായകൻ PJ ചന്ദ്രൻ സാറും പിന്നെ നമ്മുടെ വിധു പ്രതാപ് സാറും പിന്നെ അതുപോലെ പന്തളം ബാലൻ, ഇവരും മൂന്ന് പേരും എൻ്റെ പാട്ടുകൾ പാടി എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു മൊമെന്റ് ആണ്.
1: പാട്ട് ഏതെങ്കിലും പാടുവോ നമുക്ക് വേണ്ടി?
0: ഞാനങ്ങനെ പാട്ടങ്ങനെ പാടാറില്ല, പാട്ട് പാടിപ്പിക്കാറില്ല, പാടാറില്ല.
1: എന്നാലും നമുക്കൊന്ന് എങ്ങനെയാണ് ഈ ട്യൂൺ കമ്പോസ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് പറയാമോ? ലിറിക്സ് ഇപ്പൊ ഒരാൾ തന്നാ എങ്ങനെയാ ചെയ്യുന്നത്? കമ്പോസ് ചെയ്യുമ്പോ അവരിങ്ങനെ ആവശ്യപ്പെടുമല്ലോ ഇന്ന രീതിയിൽ വേണം, കൊറേ സമയം എടുത്ത് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ട്യൂണോ? ചിലപ്പോ നമ്മളിങ്ങനെ ആക്സിഡന്റലി അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. അപ്പൊ ആ സാർ എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത് പറയുന്നത്?
0: അത് ഈ പറയുന്ന പോലെ അത് നമ്മുടെ മൈൻഡ് പോലെ ഇരിക്കും. ചില പാട്ടുകൾ നമ്മള് ചിലപ്പോ ഒരു മാസം ഇരുന്നാലും ചിലപ്പോ സെറ്റ് ആവൂല. ചില പാട്ടുകൾ ഒരാഴ്ച ഇരിക്കേണ്ടി വരും, ചില പാട്ടുകൾ 2 എടുക്കും. അതിങ്ങനെ ചില ആൾക്കാർ നമുക്ക് തരുന്ന പ്രഷർ പോലെ, ഒരുപാട് പ്രഷർ ആയാൽ നമുക്ക് ചെയ്യാനും പറ്റില്ല. മറ്റൊരാൾ പ്രഷർ എന്ന് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴേ നമുക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഞാൻ ഏറ്റവും പെട്ടെന്ന് ചെയ്ത ഏതാണ്ട് 1 മണിക്കൂറും കൊണ്ട് ചെയ്ത ഒരു പാട്ടെന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മണക്കാട് ഗേൾസ് ഹൈസ്കൂളില്ലേ, ആ സ്കൂളിന്റെ ഒരു തീം സോങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് അവിടെ പഠിച്ചിട്ടുണ്ടിരുന്ന ഒരു ടീച്ചർ എഴുതിയ പാട്ട്, എന്റെ ഫ്രണ്ടാണ്, ആളും ഇതുപോലെ പാർഷ്വലി ബ്ലൈൻഡ് ആണ്. അപ്പൊ ആൾ എന്നോട് പറഞ്ഞു, അത്യാവശ്യമാണ്, മന്ത്രിയൊക്കെ വരുന്ന പരിപാടിയാണ്, പെട്ടെന്ന് സെറ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ആ പാട്ട്, അങ്ങനെ ഞാൻ ഒരു പാട്ടും ചെയ്തിട്ടില്ല. എങ്ങനെ പോയാലും ഞാനൊരു പാട്ട് ചെയ്യുമ്പോൾ കുറഞ്ഞത് 2 കൂടുതലെങ്കിലും എടുക്കും. കാരണം നമ്മളൊരു പാട്ട് ചെയ്യുന്നതിന് ചിലപ്പോ 10 രൂപ ട്യൂണ് വേണ്ടി വരും. ആദ്യം ചെയ്യുന്ന ട്യൂൺ എന്ന് പറയുന്നത് ചിലപ്പോ അത് നമ്മുടെ മനസ്സിൽ ആ ഒരു ദിവസം മുഴുവൻ അങ്ങ് കിടക്കും. നമ്മളിനി എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു സാധനമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പം നമുക്കിത് പോവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ സമയം എടുക്കും. അപ്പം അത് മാറ്റണം, കാരണം ആ ട്യൂണ് മാറ്റി നമുക്ക് വേറെ ഒരു ട്യൂണിലേക്ക്, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ട്യൂണ് വേണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളല്ല, അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ പോരായ്മകളുണ്ട്.
1: ഇപ്പൊ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 പറയാവോ?
0: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 3-4 പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു പ്രത്യേകിച്ചൊരു വരി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം, ഈ പറയുന്ന സംഭവം എല്ലാവരും കേൾക്കുന്നവരാണ്. എനിക്ക് എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്, എല്ലാവരുടെയും പാട്ടുകൾ ഇനിയും ഞാൻ ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു വരി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും എന്നോട്
1: പിണങ്ങും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതുവരെ നമ്മൾ പല പാട്ടുകൾ കേൾക്കുന്നുണ്ടല്ലോ, പല മ്യൂസിക് കമ്പോസേഴ്സിന്റെ പാട്ട് കേൾക്കാം.
0: തീർച്ചയായും
1: ഇൻഫ്ലുവൻസ് ചെയ്ത മ്യൂസിക് കമ്പോസേഴ്സ് ആരൊക്കെയാണ്?
0: നമ്മുടെ വിദ്യാസാഗർ സാറ്, ARM അവരൊക്കെയാണ് കൂടുതലും. ഞാൻ വിദ്യാസാഗർ സാറാണ് ഏറ്റവും കൂടുതൽ
1: ഇൻഫ്ലുവൻസ്.
0: അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: ഇനി നമുക്കപ്പം സ്കൂളിലേക്ക് വരുമ്പോ ക്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടി തയ്യാറെടുപ്പൊക്കെ എങ്ങനെയാണ്?
0: കൂടുതലും ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിക്കാറുണ്ട്, പിന്നെ ഫോൺ ഉപയോഗിക്കാറുണ്ട്. ഇതിലൂടെ ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള നോട്ട്സും, ഇപ്പോഴത്തെ ആ ഒരു സിലബസ് എന്നൊക്കെ പറയുന്നത് മുമ്പത്തേക്കാൾ കുറച്ചുകൂടി ടഫാണ്. ഇതിനെ നമുക്ക് മാക്സിമം എങ്ങനെ ലഘൂകരിക്കാം എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു തയ്യാറെടുപ്പ് നടത്തും. ലഘൂകരിക്കുക എന്ന് പറയുന്നത് പിള്ളേർക്ക് എങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അല്ലാതെ പാഠത്തിൽ ഉള്ള കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതല്ല. പാഠങ്ങളെ എങ്ങനെ പിള്ളേർക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലൊരു തയ്യാറെടുപ്പ് നടത്തും. പിന്നെ കുട്ടികൾക്ക് എങ്ങനെ മാക്സിമം എൻജോയ് ചെയ്ത് പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ മാത്രമേ ഞാൻ അങ്ങനെ നടത്താറുള്ളൂ.
1: ഇതാണെങ്കിലും വളരെ രസകരമായ കുറച്ച് സമയങ്ങളാണ്, യാത്ര പോയി, അതുപോലെ തന്നെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, സ്കൂൾ ടൈമിൽ തയ്യാറെടുക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇനിയും സാറിന് കൂടുതൽ കൂടുതൽ പാട്ടുകൾ ചെയ്യാൻ കഴിയട്ടെ, യാത്ര പോകാൻ സാധിക്കട്ടെ, കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കാനുള്ള ആരോഗ്യവും ലഭിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു.
2: അധ്യാപകനായ യബി ടൈറ്റസുമായി സിവിൽ ജിഹൽ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി. നേർവഴി.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: മൻ കി ബാത്.
6: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
5: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
6: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
5: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
6: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
5: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
6: തുടർന്ന് മലയാള പരിഭാഷ.
5: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
7: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
8: കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയം അവതരിപ്പിക്കുന്ന ശ്രേഷ്ഠ പദ്ധതി പട്ടികജാതി വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനവും സമഗ്ര വികസനവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ശ്രേഷ്ഠ പദ്ധതിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് സൌജന്യ വിദ്യാഭ്യാസം ഉറപ്പാണ്. പ്രവേശനം ലഭിക്കുന്നവർക്ക് 12ാം ക്ലാസ് വരെ പഠന ചെലവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ വഹിക്കും. ഭക്ഷണ ചെലവുൾപ്പെടെ സ്കൂൾ ഫീസ്, ഹോസ്റ്റൽ ഫീസ് എന്നിവ പൂർണ്ണമായി സ്കോളർഷിപ്പ് വഴി സ്കൂളുകൾക്ക് നേരിട്ട് നൽകും. 9ാം ക്ലാസിൽ 1 ലക്ഷം രൂപ വരെയും 12ാം ക്ലാസിൽ 1.35 ലക്ഷം വരെയുമാണ് പ്രതിവർഷ സ്കോളർഷിപ്പ് പരിധി. പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ വിദ്യാർത്ഥികൾക്കായി ബ്രിഡ്ജ് കോഴ്സും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.

0: ആകാശവാണി
1: വെള്ളി താമരേ പൂവിലിരുപ്പാൻ
2: തമിഴ് ചൊൽ മാളി
3: വണക്കം നേർകളെ, ഇത് തമിഴ്ച്ചൊൽ മാലൈ.

വീട് മുഴുക്ക തേടിയും കിടക്കവില്ലേ. തുയരുറ്റ നായനാർ ശിവയോഗിയെയടൈന്ത് നേർന്നുവിട്ട അപരാധത്തെ ഉണർന്നിനാർ. ബദലാക പുതിയ ഒരു ഓട് തരുവതാകവും വാക്കളിത്താർ. നാൻ തന്ന ഓട്ടർക്ക് ബദലാണ് ഓട് കിടയാത് എന്ന് ചൊന്ന ശിവയോഗി ന്യായം കേട്ട് തില്ലൈ വാഴന്തനർ വാരും സഭയെ അടൈന്താർ. നായനാരും കുനിന്ത തലയുടൻ അവരെ പിൻപറ്റിനർ. തില്ലയ്യന്തർ സഭയിൽ നടന്നതെ പറ്റി ചൊന്നാർ. തിരുനീലകണ്ഠരും തന്നിടം തന്ന ഓട് കാണാമൽ പോനതെ മിക വരുത്തത്തുടൻ തെരുവിത്താർ. ശിവയോഗി ചൊന്നാർ, അപ്പടി എൻ്റാൽ ഉൻ മകനെ അഴത്ത് അവൻ തലയിൽ കൈവെത്ത് ഓട് കളന്നു വിട്ടതെ ചൊൽ. തിരുനീലകണ്ഠർ വരുത്തത്തുടൻ, എങ്ങൾക്ക് കുഴന്തൈ പേറ്റേ അന്ത ശിവൻ തരവില്ലേ എന്നാർ. ഓഹോ, അപ്പടിയാ? അപ്പടി എൻ്റാൽ ഉൻ മനയാളെ അഴത്ത് അവൾ കയ്യെ പിടിത്തുകൊണ്ട് കുളത്തിലിറങ്ങി നടന്നതെ ചൊൽ എന്നാർ. തിരുനീലകണ്ഠനുക്ക് അതുനാൾ വരെ യാരിടമും ചൊല്ലാതെ തൻ വാഴ്ക്കെ രഹസ്യത്തെ ചൊല്ല വേണ്ടിയതായിട്ടു. ഒരു വേശി കാരണമാക താനും തൻ മനവിയും ദാമ്പത്യബന്ധമിൻ്റി വാഴ്വതെ ബോധിത്ത ശിവയോഗി നിനൈത്തത് നിടവേറിയത്. ശരി, അപ്പടി എൻറാൽ ഒരു പെരിയ മുളൈക്കമ്പിൽ രണ്ടറ്റങ്ങളും ഇരുവരും പിടിത്ത് കുളത്തിലിറങ്ങി ശപഥം ചെയ് എന്നാർ. നായനാർ സമ്മതിത്ത. മനവിയെയും അഴത്തു വന്ന് കുളത്തിലിറങ്ങിനാർ. എന്ന ആഴ്ചര്യം! മൂഴ്കിയെഴുന്ന ഇരുവരും മുതുമൈ മാറപ്പെട്ട് ഇളമയുടൻ തികഴ്ന്നനർ. വാനിലിരുന്ന് പുഷ്പവൃഷ്ടി പിറന്നത്. അനേവരും ഇന്ന കാഴ്ചയെ നമ്പ മുടിയാമൽ തവിർത്താർകൾ. അപ്പോതുതാൻ അവർക്ക് ശിവയോഗിയെ നിലവ് വന്നത്. ആമാം, ശിവയോഗി എങ്കേ? അതർക്കുമേലും അവളെ തികക്ക വയ്ക്കാമൽ ശിവൻ ഉമയാളുടൻ വിടയമീരേതി പ്രത്യക്ഷം അരുളിനാർ. തിരുനീലകണ്ഠരും അവർ മനയാളും എന്നും മാറാതെ ഇളമയുടൻ തൻ അരുകിലേയേ ഇരുക്കച്ചെയ്ത. തിരുനീലകണ്ഠത്ത് കുയവനാർ കടിയേൻ തിരുച്ചിറ്റമ്പലം.

നിഗഷിയിൽ ഇതുവരെ നേരുകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും ജോലിപരപ്പാണ് തമിഴ്ചോൽ മാലയെ. ഇത്തുടൻ ഇന്ത്യ നിഗഷിയിൽ നിറയുമടിക്കുന്നതിന് വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളുടെ മരുന്ന് വിടയുപറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കളർ ബ്ലൈൻഡ്നസ് അഥവാ വർണ്ണാന്ധത, ഡോക്ടർ ജാസ്മിൻ എൽ ബി സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. ഇന്നുച്ചയ്ക്ക് 2:15 തുടർ നാടകം കുറ്റവും ശിക്ഷയും, ദത്ത് ദസ്തേവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം ഭാഗം 57, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം കുറ്റവും ശിക്ഷയും.

0: സമയം 11 മണി. ആകാശവാണി.
1: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: മഹാരാജാക്കന്മാരിലെ സംഗീതജ്ഞനും സംഗീതജ്ഞരിലെ മഹാരാജാവുമായിരുന്ന ശ്രീ സ്വാതി തിരുനാൾ രാമവർമ്മ രചിച്ച പദങ്ങൾ ഗാനകൈരളിയുടെ മുൻ അധ്യായങ്ങളിലൂടെ നമ്മൾ കേട്ടിരുന്നു. മോഹനസുന്ദരങ്ങളായ സ്വാതിപദങ്ങൾ നമുക്ക് തുടർന്ന് കേൾക്കാം ഇന്നത്തെ അധ്യായത്തിലൂടെ. കേരളത്തിന്റെ ശാസ്ത്രീയ സംഗീത പാരമ്പര്യത്തിന്റെ ആധാരശിലയെന്നുകൂടി വിശേഷിപ്പിക്കാവുന്ന സ്വാതികൃതികളുടെ മാധുര്യം നമുക്ക് ആസ്വദിക്കാം.

സ്വാതി തിരുനാൾ പദങ്ങളിൽ അടുത്തതായി ഹാഹന്ത സന്താപം എന്നു തുടങ്ങുന്നു. നീലാംബരി രാഗം, മിശ്രചാപ്പ് താളം. പാടിയത് മായാ നാരായണൻ.

കനിമതി മുഖിബാലെ, ആഹിരി രാഗം, മിശ്രചാപ്പ് താളം, കമലാ കൈലാസനാഥൻ, കെ രാധാമണി എന്നിവർ പാടിയിരിക്കുന്നു.

0: മഹാരാജ ശ്രീ സ്വാതി തിരുനാൾ രചിച്ച പദങ്ങളാണ് ഇന്ന് ഗാനകൈരളിയിലൂടെ നമ്മൾ കേട്ടത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ. രചന നിർവഹണം സന്ദീപ് സുരേഷ്.

ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ പോത്തുകുട്ടി പരിപാലനം അറിയേണ്ടതെല്ലാം. ഡോക്ടർ ബീന ഡിയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ. ഇന്ന് രാത്രി 8 നാടകം ഒരു ഗോവൻ ട്രിപ്പ് അവസാന ഭാഗം. രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ ആരതി ലാൽബി, സെബിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, ഗോവിന്ദ് ടി എ, വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, പാർവതി ജി ആർ, സൌമ്യ ജെ ബി, അനുജ ഭാസ്കർ. രാത്രി 8 നാടകം ഒരു ഗോവൻ ട്രിപ്പ്.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ബിച്ചു തിരുമല എഴുതി, ജെറി അമൽദേവ് സംഗീതം നൽകി, യേശുദാസും സംഘവും പാടിയത് ചിത്രം നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്.

മംഗളം നേരുന്നു. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും കല്യാണി മേനോനും ചേർന്ന് പാടിയ ഗാനമാണിനി. എം ഡി രാജേന്ദ്രന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

സായന്തനം എന്ന പടത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം സുദിനം എന്ന ചിത്രത്തിലേത് ചിത്ര പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, രാജാമണി.

0: ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും ഒരു മണിക്ക് രഞ്ജിനിയിൽ ആകാശവാണി.
1: ഏകതാര ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ചേർത്തല ബിനു എസ് ആനന്ദ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. എൻ്റെ പ്രണയം നിനക്കുമാത്രം, എൻ്റെ ഹൃദയം നിനക്കുമാത്രം. ഗാനമെഴുതിയത് ശശി മാവിൻമൂട്, സംഗീതം നൽകിയത് ചിത്ര എസ് ദിലീപ് കുമാർ.

ചിത്ര എസ് ദിലീപ് കുമാർ സംഗീതം നൽകിയ ഒരു ഗാനം കൂടി കേൾക്കാം. പ്രണയ പൂമഴ പൊഴിയും മിടിയോരം എന്ന് തുടങ്ങുന്നു ഗാനം. എഴുതിയത് പകൽക്കുറി വിശ്വൻ.

ആലപ്പി രംഗനാഥ് ഗാനമെഴുതി സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. ശ്രീകലേ ശ്രീനിധി ശ്രിതജനമാനസ സംസ്ഥിതേ.

0: ഷജി മാവിൻമോട്, പകൽക്കുറി വിശ്വൻ, ആലപ്പി രംഗനാഥ് എന്നിവർ ഗാനങ്ങളെഴുതി. ചിത്ര എസ് ദിലീപ് കുമാർ, ആലപ്പി രംഗനാഥ് എന്നിവർ സംഗീതം നൽകി. ചേർത്തല ബിനു എസ് ആനന്ദ് പാടിയ ലളിത ഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിത ഗാന പരിപാടി സമാപിച്ചു.
1: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷൽസ് എന്ന് പ്രധാനമന്ത്രി. എംഎസ്എംഇ ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. സെയ്ഷൽസ് ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന അയൽരാജ്യവും പങ്കാളിയുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിന സെയ്ഷൽസ് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ മഹാസാഗർ ദർശനത്തിലും ഗ്ലോബൽ സൌത്ത് അഥവാ വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയോടുള്ള പ്രതിബദ്ധതയിലും സെയ്ഷൽസ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സന്ദർശനവേളയിൽ സെയ്ഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്നതിന്റെ സന്തോഷവും ശ്രീ മോദി പങ്കുവച്ചു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ എംഎസ്എംഇ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നൂതനാശയം എന്നിവയിൽ എംഎസ്എംഇ മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 27 എംഎസ്എംഇ ദിനമായി ആഘോഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. ac.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പത്തനംതിട്ട ജില്ലയിൽ സെൻസസുമായി ബന്ധപ്പെട്ട് സെൽഫ് എന്യൂമറേഷൻ പുരോഗമിക്കുന്നു. ജില്ലയിൽ ഇതുവരെ 23,943 കുടുംബങ്ങൾ വിവരങ്ങൾ രേഖപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ദേശീയ സെൻസസ് 2027 ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്നുവരെയുള്ള കണക്കുകൾ പ്രകാരം 23,943 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ നടത്തിക്കഴിഞ്ഞു. 2,310 കുടുംബങ്ങൾ സ്വയം വിവരം നൽകാനായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. 26,253 കുടുംബങ്ങൾ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി. ഈ മാസം 16 ആരംഭിച്ച സ്വയം വിവരം നൽകൽ ഈ മാസം 30 അവസാനിക്കും. കളക്ട്രേറ്റ്, താലൂക്ക് ഓഫീസുകൾ, നഗരസഭകൾ എന്നിവിടങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള ഹെൽപ് ഡെസ്കിന്റെ സഹായത്താലും പൊതുജനങ്ങൾക്ക് സ്വയം വിവരം നൽകൽ പൂർത്തിയാക്കുന്നതിനും സംശയ നിവാരണത്തിനും അവസരം ലഭിക്കും.
2: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തരിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. CEE.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. ലഹരി മാഫിയയ്ക്കെതിരെ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ ഒരു മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ പിടികൂടിയ ജില്ലയായി പാലക്കാട്. ഒരു മാസത്തിനിടയിൽ 317 കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: 138 അബ്കാരി കേസുകളും 79 ലഹരി കേസുകളും ഉൾപ്പെടെയുള്ള 317 കേസുകളിലായി 186 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. 40 കിലോയോളം കഞ്ചാവും 600 ഗ്രാമിലധികം രാസലഹരികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നുണ്ട്. പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ 20 ദിവസം പിന്നിടുമ്പോൾ 77 കേസുകളിലായി 44 പേരെയും പിടികൂടിയിട്ടുണ്ട്. അതിർത്തികൾ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
1: പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ചിനയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും ഭാഗ്യരാജ് അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ഗോത്രമേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവർക്ക് സ്ഥിരമായ ഒരു ഉപജീവന മാർഗം ഉറപ്പാക്കുകയുമാണ് കോഴിയും കൂടും പദ്ധതിയുടെ ലക്ഷ്യം. 20,000 രൂപ ചെലവ് വരുന്ന ഒരു യൂണിറ്റിൽ 10 കോഴികൾ, ഒരു കോഴിക്കൂട്, 25 കിലോഗ്രാം കോഴിത്തീറ്റ, ആവശ്യമായ വാക്സിനുകൾ എന്നിവയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 37 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും.
1: 2026 ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. 1-5 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലാന്റ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ രണ്ടാമതുള്ള ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ ഉറുഗ്വേയെ സ്പെയിൻ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് യോഗ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൌദി അറേബ്യയെ സമനിലയിൽ തളച്ച് കേപ് വെർദെയും നോക്കൌട്ട് റൌണ്ടിൽ കടന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രൊജക്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാഴ്ചയില്ലാത്ത വനിതകളുടെ സംസ്ഥാന സംഗമവും ഹെലൻ കെല്ലറുടെ 147-ാമത് ജന്മദിനവും പുതിയറ എസ് കെ പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി കെ ബഷീർ നിർവഹിച്ചു. ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലക്ഷദ്വീപ് പാർലമെന്റ് അംഗം ഹംദുല്ല സെയ്ദ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് കത്തയച്ചു. പുതിയ നിയമം ദ്വീപിലെ ജനങ്ങളുടെ തനതായ ഗോത്ര സംസ്കാരം, സാമൂഹിക ഘടന, സമാധാനപരമായ അന്തരീക്ഷം എന്നിവയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം കത്തിൽ പരാമർശിച്ചു. മദ്യത്തിന്റെ വ്യാപനം ദ്വീപിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും യുവാക്കളുടെയും സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്നും അതിനാൽ നിയമം അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. ആറളത്ത് RRT പെട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന 5 ജീവനക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കണിച്ചാർ ഓടൻതോട്ടിൽ ഇന്നലെ

0: രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷൽസ് എന്ന പ്രധാനമന്ത്രി. MSME ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം മന്ത്രി റോജി ജോൺ പ്രഖ്യാപിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: കളർ ബ്ലൈൻഡ്നസ് അഥവാ വർണ്ണാന്ധതയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ എൽ ബി സംസാരിക്കുന്നു.
1: നിറങ്ങൾ മാഞ്ഞുപോയ ഒരു ലോകത്തെപ്പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉടുക്കുന്ന വസ്ത്രത്തിനോ അണിയുന്ന ആഭരണത്തിനോ ചെടികൾക്ക് പൂക്കൾക്ക് സർവചരാചരങ്ങൾക്കും എന്തിന് ആഹാരത്തിന് പോലും നിറമില്ലാത്ത ഒരു അവസ്ഥ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിറങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയാണ് വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നത്. വർണ്ണാന്ധത വരുമ്പോൾ ഏതെങ്കിലും ഒരു നിറമോ അല്ലെങ്കിൽ ഒന്നിലധികം നിറങ്ങളുടെയോ അന്ധത ഉണ്ടാകാം. ഉദാഹരണത്തിന് ചുവപ്പ് പച്ച വർണ്ണാന്ധത, നീല പച്ച വർണ്ണാന്ധത, പച്ച മഞ്ഞ വർണ്ണാന്ധത. ഇതിൽ ചുവപ്പ് പച്ച വർണ്ണാന്ധതയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ജോൺ ഡാൽട്ടൺ എന്ന രസതന്ത്രജ്ഞനാണ് ആദ്യമായി ഈ അസുഖത്തെപ്പറ്റി പ്രബന്ധം തയ്യാറാക്കിയത്. 1798 വർണ്ണങ്ങൾ കാണുന്നതിനെക്കുറിച്ചുള്ള അസാധാരണമായ വസ്തുതകൾ എന്ന ഈ പഠനം അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. തന്റെ തന്നെ വർണ്ണാന്ധതയെക്കുറിച്ച് മനസ്സിലായതാണ് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഗവേഷണം നടത്താൻ പ്രേരണയായത്. ഈ അസുഖത്തെ ഡാൾട്ടിനിസം എന്നും അതുകൊണ്ട് വിളിക്കപ്പെടാറുണ്ട്. വർണ്ണാന്ധത എന്നത് ഒരു അസുഖം എന്നല്ലാതെ ഒരു വൈകല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എങ്ങനെയാണ് നമ്മൾ നിറങ്ങൾ തിരിച്ചറിയുന്നത് എന്ന് നോക്കാം. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പലതരം കിരണങ്ങൾ പ്രവഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ കിരണങ്ങൾ വ്യത്യസ്ത തരംഗ ദൈർഘ്യത്തിൽ അഥവാ വേവ് ലെങ്തിലാണ് ഉള്ളത്. 400 നാനോമീറ്ററിനും 700 നാനോമീറ്ററിനും ഇടയ്ക്കുള്ള തരംഗ ദൈർഘ്യമുള്ള രശ്മികളുടെ കൂട്ടത്തെയാണ് കാഴ്ചയുടെ വർണ്ണരാജി അഥവാ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈ പരിധിയിൽപ്പെടുന്ന തരംഗ ദൈർഘ്യത്തിലുള്ള രശ്മികൾ മാത്രമേ മനുഷ്യന് കാണാൻ കഴിയൂ. നിറങ്ങളുടെ ലോകം ഉണ്ടാകാൻ കാരണം നമ്മുടെ കണ്ണുകളിലെ കാഴ്ചപടലമായ റെറ്റിനയിലെ കോൺ എന്ന പ്രത്യേക കോശങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ്. 3 തരം കോൺ കോശങ്ങളാണ് നേത്രപടലത്തിൽ ഉള്ളത്. 400 മുതൽ 500 വരെ തരംഗ ദൈർഘ്യത്തിൽ ഉത്തേജനം സംഭവിക്കുന്ന നീല കോൺ കോശങ്ങളും 450 മുതൽ 630 വരെ തരംഗ ദൈർഘ്യത്തിൽ ഉത്തേജനം കൊള്ളുന്ന പച്ച കോൺ കോശങ്ങളും 500 മുതൽ 700 വരെ തരംഗ ദൈർഘ്യത്തിൽ ഉത്തേജനം കൊള്ളുന്ന ചുവന്ന കോൺ കോശങ്ങളുമാണ് ഇവ. കണ്ണിലേക്ക് പ്രതിഫലിച്ച് എത്തുന്ന കിരണങ്ങളുടെ തരംഗ ദൈർഘ്യങ്ങൾക്ക് അനുസരിച്ച് മുൻപറഞ്ഞ കോൺ കോശങ്ങൾ വ്യത്യസ്ത അളവിൽ ഉത്തേജിക്കപ്പെടുകയും കാഴ്ചയുടെ നാഡികളിലൂടെ ഈ സിഗ്നലുകൾ തലച്ചോറിലെ ഉന്നത കേന്ദ്രത്തിലേക്ക് എത്തുകയും അവിടെ വെച്ച് പ്രാഥമിക നിറങ്ങളുടെ മിക്സിംഗ് സംഭവിക്കുകയും ചെയ്യുന്നു. ഏത് നിറം കാണുവാനും പ്രാഥമിക നിറങ്ങളുടെ ചുവപ്പ്, നീല, പച്ച എന്നിവ വിവിധ അളവിൽ സംയോജിച്ചാൽ മതിയെന്ന് നമുക്കറിയാമല്ലോ. എപ്പോഴാണ് നിറങ്ങളെ തിരിച്ചറിയുന്നത് എന്ന് നോക്കാം. നവജാത ശിശുവിന് 5 മാസമാകുന്നതോടുകൂടി വിവിധ നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആ സമയത്ത് കളിപ്പാട്ടങ്ങളിലെ പല നിറങ്ങളിലും കുഞ്ഞുങ്ങൾ സൂക്ഷ്മതയോടെ നോക്കി നിൽക്കുന്നത്. ഈ സമയത്ത് പല നിറങ്ങളിലുള്ള കളിപ്പാട്ടങ്ങൾ കുഞ്ഞുങ്ങളുടെ കാഴ്ച മണ്ഡലത്തിൽ വയ്ക്കുന്നത് നല്ലതാണ്. എന്തൊക്കെയാണ് വർണ്ണാന്ധതയുടെ കാരണങ്ങൾ? മിക്കവരിലും വർണ്ണാന്ധത ജനിതകപരമായ കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. എന്നാൽ ആർജിതമായി വർണ്ണാന്ധത കണ്ടുവരാറുണ്ട്. കാഴ്ച ഞരമ്പ്,

0: ബിന്ദുവിനോ അഥവാ മാക്കുല അഥവാ പീത ബിന്ദുവിലോ കേടുപാടുകൾ സംഭവിക്കുന്നത് മൂലമാണ് ആർജിത വർണ്ണാന്ധത ഉണ്ടാകുന്നത്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. പ്രമേഹം, ഗ്ലോക്കോമ, മദ്യപാനം, ചില മരുന്നുകളുടെ ദീർഘനാളായുള്ള ഉപയോഗം എന്നിവ ചില ഉദാഹരണങ്ങളാണ്. പ്രായാധിക്യം കൊണ്ടും നേത്രഗോളത്തിനുള്ളിലെ ലെൻസിലെ ചില മാറ്റങ്ങൾ കൊണ്ടും ചിലരിൽ വർണ്ണാന്ധത ഉണ്ടാകാറുണ്ട്. പുരുഷന്മാരെയാണ് ഈ അവസ്ഥ കൂടുതൽ ബാധിക്കുക. ലോകത്ത് പുരുഷന്മാരിൽ 5 മുതൽ 8% പേരെയും സ്ത്രീകളിൽ 0.5 മുതൽ 1% വരെയും ബാധിക്കുന്ന രോഗമാണ് വർണ്ണാന്ധത. എന്തുകൊണ്ടാണ് വർണ്ണാന്ധത പുരുഷന്മാരെ കൂടുതൽ ബാധിക്കുന്നത് എന്ന് നോക്കാം. കളർ ബ്ലൈൻഡ്നസ് ഒരു എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. അതായത് നമുക്കറിയാം ഒരു പുരുഷന് സെക്സ് ക്രോമസോം XY ആണെന്നും ഒരു സ്ത്രീക്ക് XX ആണെന്നും. ഈ എക്സ് ക്രോമസോമിലുള്ള ഒരു ജീനിനുണ്ടാകുന്ന വ്യതിയാനം കാരണമാണ് വർണ്ണാന്ധത ഉണ്ടാകുന്നത്. പുരുഷന്മാരിലുള്ള ഒരു എക്സ് ക്രോമസോമിൽ മ്യൂട്ടേഷൻ അഥവാ വ്യതിയാനം സംഭവിക്കുമ്പോൾ വർണ്ണാന്ധത ഉണ്ടാകുന്നു. എന്നാൽ സ്ത്രീകളിൽ 2 X ക്രോമസോം ഉള്ളതിനാൽ ഒന്നിന് വ്യതിയാനം സംഭവിച്ചാലും അസുഖം ബാധിക്കാറില്ല. പക്ഷേ അവർ കാരിയറായി അടുത്ത തലമുറയിലേക്ക് ഈ രോഗം കൈമാറ്റം ചെയ്യുന്നു. ഒരു സ്ത്രീക്ക് കളർ ബ്ലൈൻഡ്നസ് വരണമെങ്കിൽ അവരുടെ 2 X ക്രോമസോമിലും വ്യതിയാനം സംഭവിക്കണം. അതായത് അച്ഛൻ രോഗമുള്ള ആളും അമ്മ കാരിയറും ആയിരിക്കണം. അപ്പോൾ ഒരു പുരുഷന് വർണ്ണാന്ധത പാരമ്പര്യമായി കിട്ടുന്നത് അമ്മയിൽ നിന്നാണ്, ഒരിക്കലും അച്ഛനിൽ നിന്നല്ല. ഇനി വർണ്ണാന്ധത എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. വർണ്ണാന്ധത പരിശോധിക്കാനായി നേത്രവിഭാഗം OP-യിലും മറ്റും ഒരു ബുക്ക് വച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ബുക്കിൽ പല നിറത്തിലുള്ള പേജുകളിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്പറുകൾ വർണ്ണാന്ധത ഉള്ളവർക്ക് തീവ്രതയനുസരിച്ച് വായിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇഷിഹാരാസ് ചാർട്ട് എന്നാണ് ഇതിന്റെ പേര്. ഇതിൽ ഇഷിഹാര പ്ലേറ്റുകൾ എന്ന് വിളിക്കുന്ന നിരവധി നിറത്തിലുള്ള പ്ലേറ്റുകളുണ്ട്. ഇവയിൽ ഓരോന്നിനും നിറത്തിലും വലിപ്പത്തിലും ക്രമരഹിതമായി പ്രത്യക്ഷപ്പെടുന്ന പൊട്ടുകൾ അടങ്ങിയ ഒരു വൃത്തമുണ്ട്. വൃത്തത്തിനുള്ളിൽ സാധാരണ വർണ്ണദർശനമുള്ളവർക്ക് വ്യക്തമായി കാണാവുന്നതും വൈകല്യമുള്ളവർക്ക് അദൃശ്യമായതോ കാണാൻ ബുദ്ധിമുട്ടുള്ളതോ ആയ ഒരു സംഖ്യയോ രൂപമോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ 38 പ്ലേറ്റുകൾ അടങ്ങിയിരിക്കുന്നു. ഇഷിഹാര ടെസ്റ്റ് വഴി സ്കൂൾ ടീച്ചർമാർക്ക് വർണ്ണാന്ധത കണ്ടുപിടിക്കുന്നതിനുള്ള സ്ക്രീനിംഗ് ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ്. അതുവഴി കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളിലെ വർണ്ണ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും സഹായിക്കുവാനും അധ്യാപകർക്ക് കഴിയും. മറ്റു പല പരിശോധനകൾ ഉണ്ടെങ്കിലും വളരെ പെട്ടെന്ന് സ്ക്രീൻ ചെയ്ത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്ധത ഇനി എങ്ങനെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുമെന്ന് നോക്കാം. അധികം പേരിലും മൈൽഡ് അഥവാ ലഘുവായ പ്രശ്നമാണ് ഉള്ളത്. പരിശോധന സമയത്ത് മാത്രമേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പോലും അറിയുകയുള്ളൂ. അത് അവരുടെ സാധാരണ ജീവിതത്തെ ഒട്ടും ബാധിച്ചിട്ടും ഉണ്ടാകില്ല. മോഡറേറ്റ് അഥവാ അല്പം കൂടിയ തരം ആണെങ്കിൽ മറ്റുള്ളവർ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കളറോ ഷാഡോയോ ആണ് കാണുന്നത് എങ്കിലും സാധാരണ പ്രവർത്തനങ്ങളെ ഇത് കാര്യമായി ബാധിക്കുകയില്ല. പ്രതിവിധി ഇല്ലെങ്കിലും വിവിധ അനുരൂപപ്പെടുത്തലുകൾ അഥവാ അഡാപ്ഷൻ ടെക്നിക് ഈ രോഗികൾക്ക് സഹായകമായി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ട്രാഫിക് സിഗ്നൽ പോലുള്ള കാര്യങ്ങളിൽ ചുവപ്പ്, മഞ്ഞ, പച്ച മുതലായ ലൈറ്റുകൾക്ക് ഒരു ക്രമമുണ്ട്. അവയുടെ സ്ഥാനം വെച്ച് സിഗ്നൽ പാലിക്കാൻ ഇവർക്ക് കഴിയും. കൂടാതെ മറ്റ് ദൈനംദിന പ്രവൃത്തികളെയും അനുരൂപപ്പെടുത്താൻ അവർക്ക് സാധിക്കും. മുൻകാലത്ത് ഇത്തരം വ്യക്തികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക പ്രയാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ 24/7/2020 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതിയിലൂടെ ലഘുവായതോ അല്പം കൂടിയതോ ആയ വർണ്ണാന്ധതയുള്ള വ്യക്തികൾക്ക് ലൈസൻസ് ലഭിക്കും. പൂർണ്ണമായും വർണ്ണാന്ധത ഉള്ളവരെ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. വർണ്ണാന്ധതയുടെ ദോഷവശങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നിറങ്ങൾ തിരിച്ചറിയപ്പെടാതെ ഇരിക്കുന്നത് മൂലം നിത്യജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇടയായിട്ടുണ്ട്. 1875 സ്വീഡനിൽ ഒരു തീവണ്ടി അപകടത്തിന് തന്നെ ഇടയായി. എഞ്ചിൻ ഡ്രൈവർ കളർ ബ്ലൈൻഡ് ആയിരുന്നതാണ് അപകട കാരണമെന്ന് തുടർന്നുള്ള അന്വേഷണത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. നിറങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ജോലികൾ ഏർപ്പെടുന്നവർക്ക് ഈ രോഗം ബുദ്ധിമുട്ടുകൾ തന്നെ വരുത്തിവെക്കുന്നു. പെയിന്റിംഗ്, ഡിസൈനിങ്, പ്രിന്റിംഗ് തുടങ്ങി നിരവധി മേഖലകളിൽ നിറങ്ങൾക്ക് മർമ്മ പ്രാധാന്യമുണ്ട്. വർണ്ണാന്ധതയ്ക്ക് ചികിത്സ ലഭ്യമല്ല. എന്നാൽ വർണ്ണാന്ധത തിരിച്ചറിയുന്ന ഒരാൾക്ക് മുൻകരുതൽ എടുക്കാനും അപകടങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കും. ഇത്തരക്കാരെ സഹായിക്കുവാനായി ചിലതരം പ്രത്യേക ലെൻസുകളും മൊബൈൽ ആപ്പുകളും വിപണിയിൽ ലഭ്യമാണ്.
1: കളർ ബ്ലൈൻഡ്നസ് അഥവാ വർണ്ണാന്ധതയെക്കുറിച്ച് അറിയാൻ

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലിക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയും വിലമതിക്കാനാവാത്ത അയൽ രാജ്യവുമാണ് സീഷെൽസ് എന്ന് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരസ്പര വിശ്വാസം, ജനാധിപത്യ മൂല്യങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: സീഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യ അതിഥിയാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സീഷെൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ സീഷെൽസ് ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ സീഷെൽസ് പ്രസിഡന്റുമായി കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. 2015 പ്രധാനമന്ത്രി സീഷെൽസ് സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സീഷെൽസ് ദേശീയദിന പരേഡിൽ പങ്കെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ്ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാർക്ക് സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന സീറോ കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമൂൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം മറ്റന്നാൾ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദയും മുഖ്യാതിഥിയാവും. ആരോഗ്യമേഖലയിൽ കേന്ദ്ര സംസ്ഥാന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ ഗണ്യമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചതായും ആഗോളതലത്തിൽ നിർണായക ശക്തിയായതായും അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് റൂബിയോയുടെ പ്രസ്താവന. വ്യാപാരം, വിതരണ ശൃംഖലകൾ, നിർണായക ധാതുക്കൾ, ഊർജ്ജം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ഇന്ത്യ US സഹകരണം വിപുലീകരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും

0: ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത്ത് തത്സമയം കേൾക്കാവുന്നതാണ്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ ജനങ്ങളെ സംരംഭരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംരംഭകത്വ മേഖലയിലേക്ക് കടന്നുവരുന്നവർക്ക് MSME കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതായും അദ്ദേഹം പറഞ്ഞു.
2: Most of us who are sitting here may be the first generation entrepreneurs. The determination of a woman who starts a home enterprise, the dreams of our youth, the resilience of countless small businesses and have transformed the challenges into opportunities.
0: രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമായി. കേന്ദ്ര MSME മന്ത്രി ജിതൻ റാം മാഞ്ചി, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചു. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 16th നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ചു. 1-5 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലൻഡ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിനിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും 1 ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ 2nd ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തി. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ യുറുഗ്വേ സ്പെയിൻ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് സാധ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൗദി അറേബ്യയെ സമനിലയിൽ തളച്ച് കേപ് വെർദെയും നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം, കളമശ്ശേരി, പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ലോകത്തിലെ ആദ്യ കോപ്പർ ക്ലോറിൻ അധിഷ്ഠിത ഹൈഡ്രജൻ ഉൽപ്പാദന കേന്ദ്രം കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിൽ സ്ഥാപിച്ചു. മുംബൈയിലെ ഭാബ അറ്റോമിക് റിസർച്ച് സെന്റർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആണവോർജ്ജം ഉപയോഗിച്ച് കോപ്പർ ക്ലോറിൻ എന്ന രാസപ്രക്രിയ വഴി ഹൈഡ്രജൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനുള്ള ഒരു മാതൃകാ കേന്ദ്രമാണ് ഇത്. ഇറാന്റെ ഭാവി ആക്രമണങ്ങളെ സൈനിക നീക്കത്തിലൂടെ അതിശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പുമായി അമേരിക്ക. നേരത്തെ ഇറാനിൽ നടത്തിയ സൈനിക ആക്രമണത്തിന് പിന്നാലെയാണ് US വൈസ് പ്രസിഡന്റ് JD Vance മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അമേരിക്ക അതിനെ മാനിച്ചുവെന്നും വൈസ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.

ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

രഞ്ജിനി, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കൾക്കെല്ലാം ഇന്നത്തെ രഞ്ജിനിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂർ നിന്ന് ചന്ദ്രൂർ താഹ അയച്ച കത്താണ് ആദ്യം. രഞ്ജിനിയിലൂടെ മനോഹരമായ ഒരു പാട്ട് ഒരിക്കൽ കൂടി കേൾക്കാൻ അതിയായ മോഹം. എത്ര കേട്ടാലും മതിയാവാത്ത സുന്ദരമായ രചന. കൽപ്പാന്തകാലത്തോളം കാതരെ നീ എൻ മുന്നിൽ. ക എന്ന അക്ഷരം കൊണ്ടുള്ള കളിയാണ് ആ പാട്ട് മുഴുവൻ. എക്കാലവും എൻ്റെ ഇഷ്ടഗാനം. ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂർ നിന്ന് ചന്ദ്രൂർ താഹ അയച്ച കത്തിലെ ഇഷ്ടഗാനം കേൾപ്പിക്കുകയാണ്. എൻ്റെ ഗ്രാമം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ മനോഹരമായ ഗാനം എഴുതിയത് ശ്രീമൂലനഗരം വിജയൻ, ഈണം പകർന്നത് വിദ്യാധരൻ.

0: കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയം അവതരിപ്പിക്കുന്ന ശ്രേഷ്ഠ പദ്ധതി പട്ടികജാതി വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനവും സമഗ്ര വികസനവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ശ്രേഷ്ഠ പദ്ധതിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാണ്. പ്രവേശനം ലഭിക്കുന്നവർക്ക് 12-ാം ക്ലാസ് വരെ പഠന ചെലവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ വഹിക്കും. ഭക്ഷണ ചെലവുൾപ്പെടെ സ്കൂൾ ഫീസ്, ഹോസ്റ്റൽ ഫീസ് എന്നിവ പൂർണ്ണമായി സ്കോളർഷിപ്പ് വഴി സ്കൂളുകൾക്ക് നേരിട്ട് നൽകും. 9-ാം ക്ലാസ്സിൽ 1 ലക്ഷം രൂപ വരെയും 12-ാം ക്ലാസ്സിൽ 1.35 ലക്ഷം വരെയുമാണ് പ്രതിവർഷ സ്കോളർഷിപ്പ് പരിധി. പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ വിദ്യാർത്ഥികൾക്കായി ബ്രിഡ്ജ് കോഴ്സും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
1: രഞ്ജനയിലെ അടുത്ത കത്ത് സുബ്രഹ്മണ്യൻ വി ജി തളിക്കുളം അയച്ചതാണ്. എനിക്ക് ഒരു കുട്ടനാടൻ ബ്ലോഗ് എന്ന സിനിമയിലെ മാനത്തെ മാരുവിൽ ചിറകിൽ നിന്ന് ഉതിർന്നൊരു തൂവല് പോലുള്ള കൂട്ടുകാരി എന്ന ഗാനം കേൾപ്പിക്കണം. ഈ ഗാനം പാടിയത് വിജയ് യേശുദാസും മൃദുല വാര്യരുമാണ്. ഈ ഗാനം എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം ശ്രീനാഥ് ശിവശങ്കരൻ. സുബ്രഹ്മണ്യൻ വി ജി തളിക്കുളം ആവശ്യപ്പെട്ട ഈ ഗാനം ബിന്ദു ദിലീപ്, ദിവ്യ സന്തോഷ്, ഷീജ ദാസ്, രതീഷ് മഞ്ഞപ്ര, താജുദ്ദീൻ നാട്ടിക, സുലൈമാൻ കൂരിക്കുഴി, ഷീബ കുമരകം, ഷീല വലപ്പാട്, അബ്ദുൽ സലാം അഴീക്കോട്, ഷാജി വേങ്ങൂർ, ലത ചന്ദ്രപ്പെന്നി ഇവർക്ക് സമർപ്പിക്കുകയാണ് സുബ്രഹ്മണ്യൻ വി ജി തളിക്കുളം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

കോട്ടയം നട്ടാശ്ശേരി, ഉദയം റേഡിയോ ക്ലബ് സെക്രട്ടറി സജി ജോൺ ചെറുവള്ളാത്ത് ആവശ്യപ്പെട്ട ഗാനമാണ്. ചോദിച്ച പാട്ടുകൾ വെച്ച് തന്നതിന് ഒത്തിരി നന്ദി. ഇനി അടുത്ത രഞ്ജനയിലൂടെ ഒരേ രാഗ പല്ലവി നമ്മൾ എന്ന ഗാനം വയ്ക്കണേ. ക്ഷമിക്കണം, പടത്തിൻ്റെ പേര് അറിയില്ല. അനുപല്ലവി എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയ ഗാനമാണിത്. ബിച്ചു തിരുമല്ലയുടെ വരികൾക്ക് ഈണം പകർന്നത് കെ ജെ ജോയ്. സജി ജോൺ ചെറുവള്ളാത്തിൻ്റെ ഇഷ്ടഗാനം.

ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിലെ വെൺമണി വില്ലേജിൽ കോടുകുളഞ്ഞി കാരോട് പാറപ്പുറത്ത് നിന്നും മായാദേവി എഴുതിയ കത്താണ്. രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവാണ്. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കൾ ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് ധാരാളമുണ്ട്. എല്ലാവർക്കും ആകാശവാണിയിലെ പരിപാടികളെല്ലാം വളരെ ഇഷ്ടമാണ്. എനിക്ക് ആകാശവാണിയിലൂടെ ഇനി പറയുന്നൊരു ഗാനം കേൾക്കണം. എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമാണ്. എനിക്ക് ഇത് ഏത് സിനിമയാണെന്ന് അറിയത്തില്ല. ഗാനം ഏകദേശം എങ്ങനെയാണ്, താളം അപൂർണം, ഗാനം അപൂർണം, വരികൾ എങ്ങനെയാണോ എന്ന് എനിക്ക് നിശ്ചയമില്ല. ഈ ഗാനം എനിക്ക് റേഡിയോയിൽ കൂടി കേൾപ്പിച്ച് തരണം. ആകാശവാണി ശ്രോതാക്കൾക്കും എൻ്റെ ഗ്രാമത്തിലുള്ള പാറപ്പുറത്ത് എന്ന് പറയുന്നതാണ് എൻ്റെ ഗ്രാമം, കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും സമർപ്പിക്കുന്നു എന്ന് മായാദേവി ചെങ്ങന്നൂർ കോടുകുളഞ്ഞി കരോട് എന്ന് പവിത്രം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയ താളമയഞ്ഞു ഗാനം അപൂർണം എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ONV കുറിപ്പിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് ശരത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. പത്തനംതിട്ട അടൂർ കൊടുമൺ കിഴക്ക് നിന്ന് വി ടി കുട്ടപ്പൻ ആവശ്യപ്പെടുന്ന ഗാനം. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഗാനം പ്രക്ഷേപണം ചെയ്യണമെന്ന് വളരെ ആകാംക്ഷയോടെ ആവശ്യപ്പെടുകയാണ്. ആകാശവാണിയുടെ 90-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അടൂർ പത്തനംതിട്ട കൊടുമൺ കിഴക്ക് നിന്ന് എരുത്തുവാക്കുന്നിലെ വി ടി കുട്ടപ്പൻ ആവശ്യപ്പെട്ട ഗാനം. നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ഒ എൻ വി കുറുപ്പും ജി ദേവരാജനും. ആകാശവാണിയിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും സമർപ്പിച്ചുകൊണ്ട് കത്തിച്ചുരുക്കുന്നു.

മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് കൊല്ലമ്പടിയിൽ നിന്ന് അനീഷ് എഴുതിയ കത്താണ്. തിരുവനന്തപുരം ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. നിലയത്തിലെ ഒട്ടുമിക്ക പരിപാടികളും കേൾക്കാറുണ്ട്. അതിൽ ശനിയും ഞായറും ഉച്ചയ്ക്ക് ഒരു മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന രഞ്ജിനി വളരെ ഇഷ്ടമാണ്. ജൂനിയർ മാൻട്രക് എന്ന ചിത്രത്തിലെ സോപാനം തന്നിൽ ശ്രീരാഗം പാടുവാൻ എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ജൂനിയർ മാൻട്രക് എന്ന ചിത്രത്തിൽ ബിജു നാരായണൻ പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ദേവി കൃഷ്ണ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് നിന്ന് അനീഷ്, കൊല്ലമ്പടി.

ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവ് ഗീതാ ഗോപാലകൃഷ്ണൻ ഏവൂർ കായംകുളം അയച്ച കത്ത്. എത്ര വിഷമിച്ചിരുന്നാലും ആകാശവാണി രഞ്ജിനിൽ കൂടി ഒരു പാട്ട് കേൾക്കുമ്പോൾ മനസ്സ് സന്തോഷിക്കും. മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ മധുമുട്ടം വരികളെഴുതി എം ജി രാധാകൃഷ്ണനെ പേർന്ന് യേശുദാസ് പാടിയ പലവട്ടം പൂക്കാലം എന്നുടങ്ങുന്ന ഗാനം കേൾപ്പിക്കണേ. ഞങ്ങളുടെ ഏവൂർ ക്ഷേത്രവും ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. ഈ പാട്ട് ഏവൂരുള്ള ഹരീഷ് കുമാർ, ഭാര്യ രാഗി, ഹരിപ്പാട് മുട്ടത്ത് പഞ്ചായത്തംഗം വിനീത ശ്രീകുമാർ, ഹരിപ്പാട് അക്ഷയ സെൻ്റർ നടത്തുന്ന രാധാകൃഷ്ണൻ, ഭാര്യ സിന്ധു, ഹരിപ്പാട് കാഞ്ഞൂർ തകിൽ വാതകൻ വാസുദേവൻ, ഭാര്യ രോഹിണി, കൂടാതെ കീരിക്കാട് പോസ്റ്റ് ഓഫീസിലെ എല്ലാ ജീവനക്കാർ രഞ്ജിനിയുടെ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുകയാണ്. ഗാനത്തിനെ കാതോർത്തിരിക്കുന്നു. 27-നോ 28-നോ ഉള്ള രഞ്ജിനിയിൽ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. ആശംസകളോടെ ഗീതാ ഗോപാലകൃഷ്ണൻ, ഏവൂർ.

എൻ്റെ പേര് കെ കെ രാമകൃഷ്ണൻ. കോട്ടയത്ത് മുക്കൂട്ടുതറയാണ് എൻ്റെ സ്വദേശം. 6 മാസത്തിന് ശേഷമാണ് ഒരു ഗാനം കേൾക്കാൻ കത്തെഴുതുന്നത്. കടലമ്മ എന്ന ചിത്രത്തിന് വേണ്ടി എ എം രാജയും പി സുശീലയും പാടിയ പാലാഴിക്കടവിൽ നീരാട്ടിനിറങ്ങിയ ഈ ഗാനമാണ് കേൾക്കേണ്ടത്. എരുമേലിക്കടുത്തുള്ള മുക്കൂട്ടുതറയാണ് ഞാൻ താമസിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട് കെ കെ രാമകൃഷ്ണൻ, മുക്കൂട്ടുതറ. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: പറവൂർ വടക്കേക്കര നിന്ന് ബാബു കെ ഡി ആവശ്യപ്പെട്ട ഗാനമാണ്. പി ഭാസ്കൻ എഴുതി, ആർ കെ ശേഖർ ഈണം പകർന്ന്, യേശുദാസ് പാടിയ. ആരോരുമില്ലാത്ത തെണ്ടി, ആറടി മണ്ണിൻ്റെ ജന്മി. ചിത്രം ആറടി മണ്ണിൻ്റെ ജന്മി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പറവൂർ വടക്കേക്കര നിന്ന് ബാബു കെ ഡി.
1: ആരോരുമില്ലാത്ത തെണ്ടി, പക്ഷേ

രഞ്ജിനിയിൽ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷീല വലപ്പാട്. ഉത്തരം നക്ഷത്രം എന്ന സിനിമയിലെ അനുഭൂതി പൂക്കും നിന്മിഴികളിൽ നോക്കി, ഈ ഗാനമാണ് കേൾക്കേണ്ടത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം സണ്ണി സ്റ്റീഫൻ, പാടിയത് ചിത്ര. എൻ്റെ മകൻ ആകാശ്, മകൾ അനഘ, മകൻ്റെ ഭാര്യ സോന, മകളുടെ മകൻ അഹാൻ, പിന്നെ രഞ്ജിനിയിലേക്ക് കത്തുകൾ എഴുതുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുകയാണ് ഷീല വലപ്പാട്.

രഞ്ജനിയിൽ ഒരു ഗാനം കൂടി രാധാ വയലാർ ആവശ്യപ്പെട്ടത്, ചിരിക്കൂ ചിരിക്കൂ ചിത്രവർണ്ണ പൂവേ എന്ന ഗാനം. പഞ്ചവടി എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീലയും അമ്പിളിയും പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, സംഗീതം എം കെ അർജുനൻ.

0: commemorating the 250th anniversary of the United States. Counterintelligence Kashmir, CIK, carried out raids at several locations across the valley today as part of an investigation under the Unlawful Activities Prevention Act, UAPA. Officials said the searches were conducted at five locations across four districts, including Srinagar, Ganderbal, Kupwara and Anantnag. The raids are linked to an investigation into a case registered in 2023 at the Joint Interrogation Centre of the Counterintelligence Kashmir Police Station. Officials said the searches were still underway when the latest reports came in. The death toll in the Taratala building collapse in Kolkata has risen to 17. Relief and rescue operations are underway with the Army, NDRF, Railways, Civil Defence, SDRF and other agencies working together at the site. The injured are undergoing treatment at SSKM Hospital in Kolkata. US Vice President J.D. Vance has warned Iran that any future aggression would be met with force, hours after the United States carried out military strikes on Iranian targets. In a post on X, Vance said Iran had signed a ceasefire agreement and that the United States had honored it. He added that any disputes over the agreement should be resolved through dialogue, but warned that violence would receive a military response. The U.S. Central Command, CENTCOM, said American forces targeted Iranian missile and drone storage sites, along with coastal radar installations. It said the strikes were carried out in response to what it described as an Iranian drone attack on a commercial cargo vessel traveling through the Strait of Hormuz. The Democratic Republic of the Congo has reported more than 1,200 confirmed cases of Ebola since the outbreak was declared in mid-May. According to the latest figures from the country's public health authorities, there have been 1,203 confirmed cases, including 321 deaths. So far, 148 patients have recovered, while 419 remain in isolation or are receiving hospital treatment. Health officials have also identified 265 suspected cases, including 77 deaths. World Health Organization Director General Tedros Adhanom Ghebreyesus said, contact tracing is reaching more people and that increasing numbers of patients are recovering and returning home. However, he warned that the outbreak is far from over. Back home, the IMD has said that conditions are favourable for further advance of southwest monsoon into some more parts of North Arabian Sea, Gujarat, Madhya Pradesh, remaining parts of Chhattisgarh, Jharkhand, Bihar and some parts of Uttar Pradesh and Uttarakhand during next 3 to 4 days. The Met Department has predicted heavy to very heavy rainfall over sub-Himalayan West Bengal and Sikkim during the next 2 days. The weather agency also forecast heavy rainfall over Bihar, Chhattisgarh, coastal Andhra Pradesh, coastal Karnataka, Tamil Nadu, Puducherry, Karaikal and in some parts of northeast India today. On to sports. In FIH Men's Pro League Hockey, India thrashed Pakistan 7-1 at the Lee Valley Hockey and Centre in London last night. Abu Bakr gave Pakistan the lead in the first quarter, converting a penalty corner. India will now face England tomorrow. In the US Open Badminton, India's Devika Sehwag and Ronak Chauhan have reached the semifinals in Fullerton, California. Devika caused a major upset by defeating third seed Riko Gunji of Japan in the straight games, winning 22-20, 21-19 in the women's singles quarterfinals. And in football, Egypt have reached the knockout stage of the FIFA World Cup for the first time after a 1-1 draw with Iran in the final Group G match. Iran's Ramin Rezia was named player of the match. Egypt finished the group stage unbeaten and qualified as the runners-up. They will now face Australia in the round of 32. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to arrive in Seychelles in a short while on a 3-day state visit. Describes Seychelles as a valued maritime neighbour and a key partner in India's Vision Mahasagar. US Secretary of State Marco Rubio says Trump administration views India as one of United States' closest strategic partners, sharing common values and interests. Union Home and Cooperation Minister Amit Shah launches cooperative-based taxi service Bharat Taxi in 14 major cities in Gujarat. Noted Tamil film actor and director K. Bhagyaraj passes away in Chennai at 73. IMD forecasts heavy to very heavy rainfall over sub-Himalayan West Bengal and Sikkim during the next 2 days. And in FIFA World Cup, Egypt reaches knockout stage for the first time after a 1-1 draw with Iran. And with that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 57-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് അനന്തപുരം രവി, സന്ദീപ് സുരേഷ്, ബിജു കല്ലുവാതുക്കൽ. സംവിധാനം പി എ ബിജു.
3: സ്വപ്നങ്ങളുടെ വിഭ്രമലോകത്തുകൂടിയാണ് കുറ്റവും ശിക്ഷയും എന്ന കഥയുടെ അന്തർധാര ഒഴുകുന്നത്. ഒരർത്ഥത്തിൽ അത് കഥാപാത്രങ്ങളുടെ ചിത്തഭ്രമങ്ങൾ തന്നെയാണ്. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ അന്യായം അനുഭവിക്കുന്ന പാവപ്പെട്ടവരുടെ ഇടയിൽ നവലോകം സൃഷ്ടിക്കാമെന്നുകൂടി കരുതി കൊള്ളപ്പലിശക്കാരിയെ കൊന്ന റസ്കോൾനിക്കോവ് സ്വപ്നങ്ങളിലൂടെ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടാണ് കഥാന്ത്യത്തിലേക്ക് നടന്നെടുക്കുന്നത്. നിക്കോവിനെ പോലെ പ്രതിനായക സ്ഥാനത്തുള്ള മറ്റൊരു കൊലപാതകിയും ഒപ്പം ഭോഗലാലസനുമായ സുഡ്രികൈലോകും സ്വപ്നങ്ങളുടെ പീഡന പർവ്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മഴയും പുഴയും നിറഞ്ഞ് സർവസംഹാരിയായ പ്രളയം തന്നെ വിഴുങ്ങാനെടുക്കുന്നുവോ? അനാക്രാന്ത കുസുമങ്ങളെ തെരുവുവേശികളാക്കി തീർത്ത തൻ്റെ പൂർവകാല ചെയ്തികൾ 5 വയസ്സുള്ളൊരു ബാലികയിലൂടെ വിധി പറയാനെണീക്കുന്നുവോ? മാംസനിബദ്ധമല്ലാത്തൊരു രാഗവും ഇനി തേടി വരാനില്ലെന്നോ? അഴുക്കുമണക്കുന്ന എലിക്കൂട്ടങ്ങൾ മരണവെപ്രാളപ്പാച്ചിലാണ്. ദുസ്വപ്നങ്ങളിൽ വീണും ഞെട്ടിയുണർന്നും സുറ്റുകയിലോ
4: ഈ അർദ്ധരാത്രി പെട്രോവിസ്കിയിലേക്കുള്ള പാലം കടക്കുകയാണ് ഞാൻ. ബാധ്യതകൾ ഓരോന്നായി ഒഴിക്കുകയാണ്. സിഡ്രിഗയിലോ ഒരു മഹാൻ, ഒരുപാട് ഇടപാടുകളും ബന്ധങ്ങളും സമ്പത്തുമുള്ള വ്യക്തി. 15,000 രൂപ സമ്മാനമായി ലഭിച്ചപ്പോ എന്റെ ഭാവി വധു പറഞ്ഞത്. പാതിരാവിൽ ഞാൻ അവിടെയും യാത്ര പറഞ്ഞു. ഇനി

0: ഒരു ചായ കിട്ടുമോ?
1: സാർ ചായ ഉണ്ടല്ലോ.
0: കഴിക്കാൻ എന്തുണ്ട്?
1: അത് പോത്തിറച്ചി വോഡ്ക ലഘുഭക്ഷണം.
0: ശരി, കുറച്ച് ചായയും പോത്തിറച്ചിയും കൊണ്ടുവാ.
1: സാറിന് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ?
0: ഒന്നും വേണ്ട.
1: ഓ ശരി സാർ.
0: ഇതൊരു നല്ല സ്ഥലമാണെന്ന് തോന്നല്ലോ. എങ്ങനെ ഈ സ്ഥലം ഞാൻ അറിയാതെ പോയി? ഒടുവിൽ ഞാൻ ഇവിടെ എത്തി.

ഒട്ടും വെളിച്ചമില്ലല്ലോ, ഉറക്കം വരുന്നില്ല. ഉറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പുറത്ത് കാറ്റ് വീശുന്നു. അതാ സൂചന, പുഴ നിറഞ്ഞൊഴുകുകയാണ്. നേരം വെളുക്കുമ്പോഴേക്കും നഗരത്തിന് കീഴേക്ക് അത് ചുഴികൾ സൃഷ്ടിച്ച് പുളഞ്ഞുകൊണ്ടൊഴുകും.

ആ സ്ഥലം മുഴുവൻ വെള്ളം കൊണ്ട് മൂടും, മുറികളിൽ വെള്ളം അടിച്ച് കയറും, അതിന് മുകളിലൂടെ എലികൾ നീന്തി പോകും. ആറു മണിക്കൂറിനുള്ളിൽ നേരം പുലരും. ഇനിയും എന്തിന് കാത്തിരിക്കണം? ഉടനെ പുറത്തു പോകണം, നേരെ പാർക്കിലേക്ക്. മഴയിൽ കുളിച്ചു നിൽക്കുന്ന കുറ്റിക്കാട്, അതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും ഉചിതമായ സമയമാണിത്.

നീണ്ട ഇടനാഴി. ആരെയും കാണുന്നില്ലല്ലോ. അരണ്ട വെളിച്ചം. ആ അലമാരയ്ക്കും വാതിലിനുമിടയിൽ എന്തോ വിചിത്ര വസ്തു ഇളകുന്നല്ലോ. അതൊരു പെൺകുട്ടിയാണല്ലോ. 5 വയസ്സിൽ കൂടില്ല. നനഞ്ഞു കുതിർന്ന് വിറച്ച് വിറച്ച് കരയുന്നു. ഇവിടെ അവൾ എങ്ങനെ വന്നു? നേരത്തെ കയറി ഒളിച്ചിരുന്നതാണോ? രാത്രി മുഴുവൻ ഉറങ്ങിക്കാണില്ലല്ലോ. എന്തായാലും അവളെ കൂട്ടിക്കൊണ്ടുപോയി ഭദ്രമായി മുറിയിൽ കിടത്താം.

കുട്ടി ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയാണല്ലോ. ആ മുഖം കുഞ്ഞിൻ്റേതുപോലെ അല്ലാതാവുന്നല്ലോ. അതിൽ ലജ്ജ, പ്രകോപനപരമായ എന്തോ തെളിഞ്ഞു വരുന്നു. ഒരു അഭിസാരികയുടെ മുഖം. നാണമില്ലാത്തൊരു ഫ്രഞ്ച് അഴിഞ്ഞാട്ടക്കാരി. ഇപ്പോൾ രണ്ട് കണ്ണുകളും വിടർന്ന് തിളങ്ങുന്നു. നിർലജ്ജമായ നോട്ടം, പുഞ്ചിരിച്ചുകൊണ്ടുള്ള ക്ഷണം. വിസ്മയമായിരിക്കുന്നു. സ്വപ്നമാണോ ഇത്? വേണ്ട, ജീവിതത്തിലേക്ക് ഞാൻ വരുന്നില്ല. പോകണം, ഒന്നിനും എന്നെ തടുക്കാനാവില്ല. പുലരാൻ ഇനി അധികം നേരമില്ല. ആ 5-ാം വയസ്സിൽ എന്താണിതിൻ്റെ അർത്ഥം? ശാപിക്കപ്പെട്ട കുട്ടി. ഏഹ്?

സ്വപ്നമായിരുന്നു. അതെ, സ്വപ്നം. രാത്രി മുഴുവൻ ഞാൻ ദുസ്വപ്നം കാണുകയായിരുന്നു. ജാക്കറ്റ് നനഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. ഓവർകോട്ട് പോക്കറ്റിൽ തോക്ക് ഭദ്രമായി വയ്ക്കാൻ. ഡോണിയെ വലിച്ചെറിഞ്ഞ 3 കുഴൽ കൈത്തോക്ക്, ഒരുണ്ട ബാക്കി.

0: ഏയ്, നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം?
1: ഏയ്, ഒന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല.
0: പിന്നെ ഇവിടെ കറങ്ങി നടക്കുന്നത്? ഇത് അങ്ങനെയുള്ള സ്ഥലമല്ല.
1: ആ, അറിയാം.
0: പിന്നെ
1: ഞാൻ വിദേശ യാത്രക്ക് പോവാ.
0: ഈ വഴിയോ? എവിടേക്ക്?
1: അമേരിക്കക്ക്.
0: നിങ്ങളെന്താ രസം വളമ്പുന്നു?
1: അല്ല, അല്ലേ അല്ല, ഞാൻ ഒരു യാത്ര പോവുകയാണ്.
0: കൊള്ളാമല്ലോ സഹോദര, ഇതേ ഡീസന്റായൊരു സ്ഥലമാണ്.
1: ഡീസന്റ് മുക്കോ?
0: നിങ്ങൾക്ക് തമാശ പറയാനുള്ള സ്ഥലമല്ല.
1: ആ ആ, പിന്നെ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം അമേരിക്കക്ക് പോവുകയാണെന്ന്.
0: അമേരിക്കക്ക് പോവുകയാണെന്നോ?
1: ആ, പറയണം, പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ അമേരിക്കക്ക് പോയെന്ന്.
0: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ആ തോക്ക് താഴെ ഇടൂ. താഴെ ഇടാൻ
1: ഇല്ല, ഞാൻ പോകാൻ ഉറച്ചതാണ്. ഒരു മടക്കം ഇനിയില്ല.
0: തോക്ക് നെറ്റിക്ക് നേരെ ചൂണ്ടി. എന്താണ്, നിങ്ങൾ മരിക്കാൻ തീരുമാനിച്ചോ? ഏയ്, ആത്മഹത്യ ഇവിടെ അത് പറ്റില്ലെന്നേ. ഇതല്ല അതിനുള്ള സ്ഥലം. ഏയ്,
1: അതെ അതെ, മടക്കം അസാധ്യം. നിശ്ചയിച്ചുറപ്പിച്ചു വന്ന് മടങ്ങുന്നതെങ്ങനെ? ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നു.
0: ഏയ് ഏയ് ഏയ് ഏയ്, ചെയ്യരുത്. ഏയ്.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 57-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സ്വിഡ്രിഗൈ ലോക് അനന്തപുരം രവി, കൂടാതെ സന്ദീപ് സുരേഷ്, ബിജു കല്ലുവാതുക്കൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
6: മൻ കി ബാത്,
7: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
6: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
7: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
6: പങ്കുവയ്ക്കാം.

0: നേർമൊഴി.
1: ഇന്ന് നേർമൊഴിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ വി പി ജഗതിരാജുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
2: യോഗ്യരായ എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്ന ഗുരുവചനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മോട് സംസാരിക്കുന്നത് പ്രൊഫസർ വി പി ജഗതിരാജ്. അദ്ദേഹം വൈസ് ചാൻസലറാണ് യൂണിവേഴ്സിറ്റിയുടെ. അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തന ലക്ഷ്യം എന്താണ്?
3: പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും ഏജ് ലിമിറ്റില്ലാതെയും ഹയർ എഡ്യൂക്കേഷൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ്. ഈ പഠിക്കുന്നത് നമ്മൾ ജോലിക്ക് വേണ്ടി മാത്രമല്ലല്ലോ. നമ്മളിവിടെ 18 വയസ്സോട്ട് 85 വയസ്സുള്ളവർ പഠിക്കുന്നുണ്ട്. എലിജിബിളിറ്റി ആയിട്ടുള്ള, അതായത് പ്ലസ് ടു അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് മിനിമം 2 വർഷത്തെ ഗവൺമെൻറ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അവർക്ക് ഏത് യു ജി പ്രോഗ്രാമും ചെയ്യാം. അതുപോലെ ഏത് ഡിഗ്രി ഉണ്ടെങ്കിൽ അവിടെ ഏത് പി ജി പ്രോഗ്രാം ചെയ്യാം. പണ്ട് നമുക്ക് എം എ മലയാളം വേണമെങ്കിൽ ബി എ മലയാളം വേണ്ട, ഇവിടെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ബി എ ഹിന്ദി എടുത്തവർക്ക് വേണമെങ്കിൽ അവിടെ എം ബി എക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ എം സി എക്ക് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും പഠിക്കാൻ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് നടത്തി.
2: ഇപ്പം ഈ പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റി എയിം ചെയ്യുന്നത് ഏതെങ്കിലും സർവീസ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണോ?
3: അത് മാത്രമല്ല സാറേ, നമ്മുടെ 50% റെഗുലർ സ്റ്റുഡൻസാണ്. മറ്റുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടും. നമ്മുടെ പാസ് പെർസെൻറ്റേജ് നിങ്ങൾ കണ്ടിട്ടില്ല, പ്ലസ് ടുവിൻ്റെ ഒക്കെ 90-95%. അത്ര എല്ലാവർക്കും നമുക്ക് റെഗുലർ കോളേജിൽ കാറ്റർ ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഒരു അത്താണിയാണ് നമ്മൾ. അപ്പം അങ്ങനെ തന്നെ വരുന്ന ഒരു 50%. പിന്നെ സാറ് പറഞ്ഞോണം എല്ലാം ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തി പോയവർ ഇപ്പം ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നു, കേരളത്തിനെ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നവർ ജോയിൻ ചെയ്യുന്നുണ്ട്, പിന്നെ റിട്ടയറായിട്ടൊരു ജോയിൻ ചെയ്യുന്നു, പണ്ട് ഡിഗ്രി എടുക്കാൻ പറ്റാത്തവർ ജോയിൻ ചെയ്യുന്നു, വീട്ടമ്മമാർ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ ആൾക്കാർക്കും പഠിക്കാനുള്ള ഒരു അവസരം ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ തുടങ്ങിയിട്ട് 4 വർഷമായുള്ളൂ. ഇപ്പം 84,000 സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്.
2: കൊല്ലത്താണ് ആസ്ഥാനം.
3: കൊല്ലത്ത് ആസ്ഥാനം. അടുത്ത വർഷം ഇപ്പോൾ അഡ്മിഷൻ തുടങ്ങിയിട്ട് ജൂലൈ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. നമ്മുടെ സൈറ്റ് പോർട്ടലിൽ പോയ എൻ്റെ കംപ്ലീറ്റ് കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടാം. നമ്മൾ ഈ വർഷം 1.5 ലക്ഷം സ്റ്റുഡൻസിനാണ് പ്രതീക്ഷിക്കുന്നത്.
2: ഇപ്പം അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാലും ഇപ്പം കേരളത്തിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികളുടെ എത്ര പെർസെൻറ്റേജ് ഒരു പക്ഷേ
3: യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് കാറ്റർ ചെയ്യുന്നുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റി, ഈ അഫിലിയേറ്റഡ് കോളേജ് അല്ല ഞാൻ ഈ പറയുന്നത്, അതിനകത്ത് വന്നില്ല. ഇപ്പം കഴിഞ്ഞ ഏപ്രിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ സർവേ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് അതായത് 24-25 ഡേറ്റ വെച്ചിട്ടാണ്, അന്ന് 64%. അപ്പം നമ്മൾ 43% ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റർ ചെയ്യുന്നത്. അതിപ്പോൾ ഈ 26 ആകുമ്പോൾ ഇപ്പം തന്നെ 84, അതന്നെ 50% പോകും. 4 വർഷം കൊണ്ടുള്ള ഡെവലപ്മെൻറ്റാണ്.
2: പ്രധാനമായിട്ടും ഈ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന്?
3: 31 പ്രോഗ്രാമുണ്ട്. അത് 17 UG, 14 PG. അതിൽ 6 എണ്ണം നമ്മൾ 4-ഇയർ പ്രോഗ്രാമിനോട് NEP പ്രകാരമുള്ള, അത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഞങ്ങളത്. അതെന്ന് വെച്ചാൽ NEP അറിയാമല്ലേ, നമ്മളിപ്പം ഈ ഗവൺമെൻറ് റൂൾസ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. NEP ഫുള്ളായിട്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ ഈ 4-ഇയർ ജോയിൻ ചെയ്തെങ്കിൽ 3-ഇയർ എക്സിസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡിഗ്രി ആയിട്ട് ഇറങ്ങാം, അത് 4-ഇയർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വിത്ത് ഓണേഴ്സ്. പിന്നെ 11 എണ്ണം നമ്മൾ 3-ഇയറിലാണ് കണ്ടെങ്കിൽ അടുത്ത വർഷം ഈ 17 പ്രോഗ്രാമും 4-ഇയറിലോട്ട് പോകണം. അതിൻ്റെ എല്ലാം റെഗുലേഷനെല്ലാം റെഡിയായി. ഡിഗ്രി പ്രോഗ്രാം BA മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം, ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെ അതുപോലെ സോഷ്യോളജി, പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഹിന്ദി, അങ്ങനെയുള്ള എല്ലാ ഒരുവിധം. നമ്മൾ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് മറ്റുള്ള യൂണിവേഴ്സിറ്റി നടത്തിയിരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എല്ലാം കൂടെ ഒരു അമ്പലയുടെ കീഴിൽ. അപ്പം ഫസ്റ്റ് ഫേസായിട്ട് നമുക്ക് ആ കോഴ്സ് എല്ലാം തുടങ്ങണമായിരുന്നു, അത് തുടങ്ങി. ഇപ്പം നമ്മൾ സെക്കൻഡ് ഫേസായിട്ട് ഇപ്പം BSc ഡാറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങി, മൾട്ടിമീഡിയ തുടങ്ങി, MBA MCA തുടങ്ങി, BBA BCA തുടങ്ങി, പിന്നെ പബ്ലിക് ഇതുപോലെ നമ്മളിപ്പം മൾട്ടിമീഡിയ തുടങ്ങാൻ പോകണം. അടുത്ത വർഷം നമ്മൾ BS MSW, BSW, BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, BEd NCT അപ്രൂവൽ കിട്ടുകയാണെങ്കിൽ BEd തുടങ്ങാൻ പരിപാടിയുണ്ട്. നമ്മളിപ്പോൾ സയൻസ് സ്ട്രീമിലോട്ട് പോവുക. MSc മാത്തമാറ്റിക്സ് അടുത്ത വർഷം ഓഫർ ചെയ്യുന്നുണ്ട്. ബാക്കി ഫിസിക്സും കെമിസ്ട്രി എല്ലാം അടുത്ത വർഷം. നമ്മളൊരു വിർച്വൽ ലാബ് ക്രിയേറ്റ് ചെയ്യും. ഇവർക്ക് പ്രാക്ടിക്കൽ വേണമല്ലോ. ഇപ്പോൾ ഒരു AI ബേസ്ഡ് ഒരു വിർച്വൽ ലാബിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സയൻസ് സബ്ജക്റ്റോടെ,
2: സയൻസ് സബ്ജക്റ്റുകളാകുമ്പോൾ പ്രാക്ടിക്കൽ കമ്പൾസറി ആണല്ലോ.
3: കമ്പൾസറി. അടുത്തഞ്ച് LSU ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് ആൾ ഓവർ ദ കേരളയുണ്ട്. അതെന്ന് പറഞ്ഞാൽ എയ്ഡഡ് കോളേജും മറ്റ് അഫിലിയേറ്റഡ് കോളേജൊക്കെ, അവിടെ ഈ ലാബ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അവർ ഞായറാഴ്ചകളിലല്ലേ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ആ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ ഈ ലാബെല്ലാം നടത്തുന്നത്.
2: അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും.
3: പിന്നെ
2: അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫീസ് കൊടുക്കുക അങ്ങനെ?
3: പിന്നെ നമ്മൾ നല്ലൊരു ഓണറേറിയം കൊടുക്കുന്നുണ്ടല്ലേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്. അതുകൊണ്ടല്ലേ അവർ അസോസിയേറ്റ്. നമ്മളെല്ലാം നമുക്ക് ഓൺ ഫെസിലിറ്റീസ് ഇല്ലല്ലോ. നമ്മളിത് എല്ലാം ഹയർഡ് ഫെസിലിറ്റീസാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു പാക്കേജാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം അത് ഇപ്പം 40 ആളുണ്ടാണ്. അത് നമ്മളൊരു 65-70 ആക്കാൻ ഇപ്പം

0: പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടികളെ കൺവീനിയൻസ് വെച്ചിട്ട് വീട്ടിൽ നിന്ന് വന്നു പോയി പഠിക്കുക എന്ന് വെച്ചാൽ ഈ പ്രായമായുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വലിയ യാത്ര ചെയ്ത് വരാത്ത രീതിയിൽ അത്. ഇപ്പം ഞാൻ ചാർജ് എടുക്കും 22 ഉള്ളത്, രണ്ട് വർഷം കൊണ്ട് ഞാനിപ്പോൾ 45 അടുത്ത വർഷം അത് 10-15 ആക്കും. അപ്പം കുട്ടികളെ കൺവീനിയൻസ് വലിയ യാത്ര ചെയ്യാതെ വന്ന് ഞായറാഴ്ചകളല്ലേ പോയി പഠിക്കാനുള്ള സൗകര്യം നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ എക്സാം സെൻറ്റർ തന്നെ 60 ഉണ്ട്, അവരെ വീട്ടിനടുത്ത് ഏകദേശം വന്ന് പരീക്ഷ എഴുതാനുള്ള എല്ലാ അവസരവും.
1: യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ്റെ നടപടിക്രമം എങ്ങനെയാണ്?
0: ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എലിജിബിലിറ്റി ഒരു പോർട്ടലുണ്ട്, ERP.SGOV.AC. അതിൽ കയറി രജിസ്റ്റർ ചെയ്യുമ്പോൾ പോർട്ടൽ ഓപ്പൺ ആണ്. ഫീസൊക്കെ വളരെ കുറവ്, 15,000-20,000 രൂപ വരുന്നുള്ളൂ. MBAക്ക് നമ്മൾ 40,000 രൂപ ഉള്ളു മൊത്തം, ഒരു സെമസ്റ്ററിൽ 10,000 രൂപ.
1: 15,000-20,000 പറഞ്ഞ ഏത് കോഴ്സുകൾക്ക്?
0: അത് ഡിഗ്രി പ്രോഗ്രാമും PG ഉണ്ട്. അത് ചില കോഴ്സിന് ലാഭം ഉണ്ടെങ്കിൽ ചെറിയൊരു വ്യക്തി, അതാ ഞാൻ റേഞ്ച് പറഞ്ഞു. മറ്റേതല്ലെങ്കിൽ 15,000-16,000 രൂപ
1: മൊത്തം.
0: അതിൽ MBA MCA 40,000 രൂപ ഉള്ളു. എന്ന് വെച്ചാൽ ഇതിനകത്ത് ക്വാളിറ്റി കോംപ്രമൈസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ എഴുതി കൊഴി കുട്ടിക്ക് IAS കിട്ടി തവണ, പിന്നെ നെറ്റ് ക്വാളിഫൈഡ് പെർസെൻറ്റേജ് എടുത്താൽ, ടോട്ടൽ നമ്പർ അല്ല എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയെ പെർസെൻറ്റേജ്, നമ്മുടെ USP എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ അല്ല, അത് മാത്രം വായിച്ചിട്ടാണ് ഇവർ നെറ്റും GRF ഒക്കെ എഴുതുന്നത്. നമുക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ LSE എന്ന് പറഞ്ഞ മഹാരാജാസ്, ഇല്ല മാറിബാനിയസ്, അതുപോലെ ഫേമസ് കോളേജാണ് നമ്മുടെ. ഇപ്പം പണ്ട് കുട്ടികൾ ഈ മഹാരാജാസ് പഠിക്കാൻ താല്പര്യം പെട്ടിരുന്നത്, അപ്പോൾ പലരും പറഞ്ഞിട്ട് എനിക്ക് മഹാരാജാസിലൊന്ന് പഠിക്കണം, അതുകൊണ്ട് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ, അപ്പോൾ ഈ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആർക്കൊക്കെയാണ് യോഗ്യതയുള്ളത്? എൻ്റെ യോഗ്യത
0: പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും അവിടെ പഠിക്കാം. 18 കഴിഞ്ഞ് അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ അത് ഡിഗ്രിക്കാണെങ്കിൽ ഇനി S+2 അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ, ഈ ഓപ്പൺ സ്കൂൾ വഴി, സാക്ഷര മിഷൻ വഴി, അല്ലെങ്കിൽ
1: +2 പാസ്സായിരിക്കണമെന്ന് നിർബന്ധമില്ല.
0: പാസ്സായിരിക്കണം
1: അല്ലെങ്കിൽ അല്ലെങ്കിൽ
0: തുല്യതാ കോഴ്സ് പാസ്സായാലും മതി. പിന്നെ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പുതിയൊരു എലിജിബിലിറ്റി കൊണ്ടുവന്ന്, അതായത് 10-ാം ക്ലാസ് കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, 2-year diploma, ഈ ഫാർമസി ഗവൺമെൻറ് ഡിപ്ലോമ അല്ലെങ്കിൽ, അവർക്ക് നമ്മൾ എലിജിബിലിറ്റി ആക്കി, ഇക്വലൻസി അല്ല എലിജിബിലിറ്റി, അവർക്ക് ഡിഗ്രിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ 10,000-ക്കണക്കിന് സ്റ്റുഡൻസ്. ഇതൊന്നും ആരും അഡ്രസ്സ് ചെയ്യാത്ത ഏരിയ.
1: പല യൂണിവേഴ്സിറ്റികളിലേ ഒരു ബ്രിഡ്ജ് കോഴ്സ് നടത്താറുണ്ട്. അപ്പം അതായത് +2 പാസ്സായിട്ടില്ലാത്ത കുട്ടിക്ക് അവരൊരു പരീക്ഷ നടത്തിയിട്ട്
0: അതൊക്കെ ഭാവിയിൽ ആലോചിക്കും. അതായത് നമ്മളിപ്പം റെക്കഗ്നേഷൻ ഓഫ് ഹയർ ലേണിംഗ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരാൻ പോകണം. അപ്പം അതിനകത്ത് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെയുള്ളവരെ ഈ ബ്രിഡ്ജ് കോഴ്സ് അതുപോലെ അല്ലെങ്കിൽ പാരമ്പര്യ നോളജ് ഒക്കെ എടുത്തിട്ടൊരു ക്രിയേറ്റ് ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എലിജിബിലിറ്റി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തുകൊണ്ട്. അതുപോലെ ഇപ്പം പുതിയതായിട്ട് ഞാൻ വേറൊന്നും കൊണ്ടുവരാൻ പോകുന്ന, ഈ 10-ാം ക്ലാസ് കഴിഞ്ഞ് ITI കഴിഞ്ഞ കുട്ടികളുണ്ട്. ഈ 10-ാം ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ എടുക്കുന്നവർക്ക് ഈ PSC ടെസ്റ്റിനോ UPSCക്കോ അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റിനോ ഒന്നിനും എഴുതാൻ പറ്റത്തില്ല, ഡിഗ്രി ഇല്ലാത്തതുണ്ട്. അങ്ങനെ 16,000-ക്കണക്കിന് ആ ഒരു പുറത്തുനിന്നിപ്പോണ്ട്. അപ്പം നമ്മൾ ITI കഴിഞ്ഞ കുട്ടികൾക്കും 10-ാം ക്ലാസ് ITI കഴിഞ്ഞവർക്കും നമ്മൾ എലിജിബിലിറ്റി ആയിട്ട് കൊണ്ട്. അപ്പോൾ അവിടെ ഈ സാറ് പറഞ്ഞാണ് ഒരു ബ്രിഡ്ജ് കോഴ്സ് ചെയ്യണം, 12 ലാംഗ്വേജ് പ്രോഗ്രാം. അപ്പോൾ അത് റൂളായിട്ടുണ്ട് അത് ചെയ്യുമ്പോൾ. ഈ രണ്ട് പുതിയ എലിജിബിലിറ്റി ഞാൻ കൊണ്ടുവന്നത് 10,000-ക്കണക്കിന് പാവപ്പെട്ട കുട്ടികൾക്ക് ഗുണം കിട്ടാൻ പോകണം. എന്ന് വെച്ചാൽ അവർക്ക് ഡിഗ്രി എഴുതി എടുക്കാം, ജോലി ചെയ്യുന്ന കൂടെ ഡിഗ്രി എഴുതി എടുത്തിട്ട് നാളെ ഏതെങ്കിലും ഒരു ഹയർ ഓപ്ഷന് PSCയോ അല്ലെങ്കിൽ ഇതുപോലെ സിവിൽ സർവീസോ സ്റ്റാഫ് സെലക്ഷനോ ഒക്കെ എഴുതാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതായത് ഞാൻ നേരത്തെ സാറ് പറഞ്ഞില്ലേ, വിദ്യ കൊണ്ട് സ്വതന്ത്രം എല്ലാ അർത്ഥത്തിലും. അല്ലാതെ എന്തെങ്കിലും പഠിപ്പിച്ച് വിദ്യ മാത്രം എന്ന് പറഞ്ഞാൽ ജോലിക്കല്ലല്ലോ സാറേ, എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രം എന്നുള്ള രീതിയിലാണ് ആ അർത്ഥവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നത്.
1: ഈ യൂണിവേഴ്സിറ്റി നൽകുന്ന ഡിഗ്രികൾക്ക്
0: അതും ഏതാണ് കറക്റ്റ് ക്വസ്റ്റ്യൻ, അത് എല്ലാ ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികളും ചോദിക്കുന്ന എല്ലാവരും അപ്രിഹെൻഷൻ അതാ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈക്വൽ വെയിറ്റേജ് ആണ്, നീ ജോലിക്കായാലും ഹയർ സ്റ്റഡീസിനായാലും. എത്രയോ പേര് നമ്മുടെ ഇവിടെ പഠിച്ചിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ PhD അതുപോലെ MPG പ്രോഗ്രാമിനെല്ലാം ഈക്വൽ വെയിറ്റേജ്, അങ്ങനെ ഒരു അപ്രിഹെൻഷൻ വേണ്ട. പിന്നെ അതുപോലെ ശ്രീനാരായണഗുരു യൂണിവേഴ്സിറ്റി നിൽക്കുമ്പോൾ എല്ലാവർക്കും ഈ ശ്രീനാരായണഗുരു എന്തോ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ കൊടുത്ത എല്ലാ കോഴ്സിനും UGC അപ്രൂവലുകളും നമുക്ക് തുടങ്ങാൻ പറ്റും.
1: ഇപ്പോഴത്തെ പുതിയൊരു മാറിയൊരു സാഹചര്യത്തിൽ, തൊഴിൽ സാഹചര്യത്തിൽ, ഈ നൈപുണ്യ വികസനം അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ആൾക്കാരെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല, അവിടെ ആവശ്യമുള്ള നോളജ് അവർക്കില്ല. അപ്പോൾ ഒരു ഡിഗ്രി പാസ്സായിട്ട് വരുന്ന ആൾക്ക് ഒരു ഇൻഡസ്ട്രിയിൽ ചെല്ലുമ്പോൾ അയാൾക്ക് ആ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ എന്തെങ്കിലും
0: ഇപ്പോഴത്തെ നീഡ് ഓഫ് ദ ഡേ സാറ് പറഞ്ഞത്, അതായത് സ്കിൽ ബേസ്ഡ് ജോബ്സാണ്. സിലബസ് എടുത്ത് നല്ല ഉഗ്രൻ സിലബസ്, അതിനകത്ത് നമ്മൾ സ്കിൽ കമ്പോണൻ്റ് ഉണ്ട്, മൾട്ടി ഡിസിപ്ലിനറി കമ്പോണൻ്റ് ഉണ്ട്, എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു എംപ്ലോയബിലിറ്റി എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്റേൺഷിപ്പിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ആയിട്ട്, അതുപോലെ MOOC കോഴ്സ് പഠിക്കാനുള്ള, അതായത് IIT പോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കറണ്ട് ഏരിയയിലുള്ള കോഴ്സ് പഠിച്ചിട്ട് അക്രഡിറ്റ് നമ്മൾ കൂട്ടുന്ന രീതി ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ 10-40 5-6 സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ സ്കിൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഒരു 10-50, അത് ഇൻഡസ്ട്രി ടൈപ്പിലാണ് ചെയ്യുന്നത്. വെറുതെ ഒരു പൈസ വാങ്ങിച്ച് പേപ്പർ വാല്യൂള്ളൊക്കെ എടുത്തൊക്കെ അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്ന് കൂടുതലും പാവപ്പെട്ട കുട്ടികളൊക്കെ നമ്മുടെ അവർക്ക് നാളെ ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു തൊഴിലോ അല്ലെങ്കിൽ ഒരു ലൈവ്ലിഹുഡ്

0: ഉണ്ടാകുന്ന രീതിയിൽ തന്നെ ലേണർ സെൻട്രിക് യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ മറ്റുള്ള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അങ്ങോട്ട് ചെല്ലുക, പഠിക്കാൻ താല്പര്യം, ഇത് നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഇടയിലോട്ട് ചെന്നിട്ട് എന്തൊക്കെയാണ് വേണ്ടത്. എൻ്റെ 86 സ്റ്റുഡൻസിലെ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവർക്ക് എപ്പം വേണമെങ്കിലും എന്നെ വിളിക്കാം, ഏത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഒരു ഞാനത് കയ്യടി വാങ്ങാനല്ല, അത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എനിക്ക് തോന്നിയോണ്ട് ഞാൻ കൊടുത്തത്.
1: റെസ്പോൺസ് എങ്ങനെയാണ് സാർ?
0: പിന്നെ ഇഷ്ടം പോലെ ഇന്ന് തന്നെ ഒരു 10-15 സ്റ്റുഡൻസ് വിളിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ പേഴ്സണൽ അറ്റൻഡ് ചെയ്ത് നമ്മൾ എന്നെ മാത്രമല്ല അവിടുത്തെ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സിനെ വിളിക്കാം. ആ രീതിയിലാണ് ചെയ്യുന്നതാണ് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നത്. ആർക്കും എന്നെ നേരിട്ട് വിളിക്കാം, എന്നെ വന്ന് കാണാം.
1: അപ്പം ഈ പുതിയ കോഴ്സുകളുടെ കാര്യം സാർ പറഞ്ഞാണ്, സാർ സൂചിപ്പിക്കുകയുണ്ടായി ഡാറ്റാ സയൻസ് പോലെയുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ AI ബേസ്ഡ് ആയിട്ട്
0: AI ബേസ്ഡ് ഒത്തിരി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം.
1: പുതിയ കോഴ്സുകൾ ഏതൊക്കെയാണ് ഇപ്പോൾ സാർ തുടങ്ങിയിട്ടുള്ളത്?
0: ഇപ്പം ഡാറ്റാ സയൻസ് ആണ് തുടങ്ങി, മൾട്ടിമീഡിയ തുടങ്ങുന്നുണ്ട്, AIയുടെ പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ ഒത്തിരി ഡിപ്ലോമ തുടങ്ങില്ലേ, ഡ്രോൺ ടെക്നോളജി തൊട്ട് മ്യൂസിക്, ഡ്രാമ, ഈ കെയർ ഗീവിംഗ് നമ്മളിപ്പം തുടങ്ങാൻ പോവാണ്. പിന്നെ യോഗ, അതുപോലെ എല്ലാ ഏരിയയിലും നിങ്ങൾക്ക് ഏതൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടാകുന്ന എല്ലാം അവിടെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം. ഡിഗ്രി തുടങ്ങണമെങ്കിൽ നമുക്ക് UGC അപ്രൂവ് വേണം. ആ രീതിയിലാണ് ചെയ്യുന്നത്. അത് ഇതെല്ലാം ഭാവിയിൽ തുടങ്ങുന്ന ഈ ഡിപ്ലോമ പ്രോഗ്രാം എല്ലാം ഭാവിയിൽ നമ്മൾ ഡിഗ്രി ആയിട്ട് കൺവേർട്ട് ചെയ്യും.
1: ഈ ഇപ്പം ഇങ്ങനെയുള്ള കോഴ്സുകൾ, പുതിയ പുതിയ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ തുടങ്ങുമ്പോൾ അതിനുള്ള ലൈബ്രറി സംവിധാനങ്ങൾ, റിസോഴ്സസ്, അതൊക്കെ
0: ഞങ്ങൾ അക്കാഡമി കൊളാബറേഷൻ വെച്ചിട്ടുണ്ട്. അപ്പം കെൽട്രോൺ, അസാപ്പ്, ICT അക്കാഡമി, അതുപോലെ പല TK എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ എല്ലാ എസ്റ്റാബ്ലിഷ്ഡ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കൊളാബറേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരെ ഫെസിലിറ്റീസ് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നോൺ പ്രോഫിറ്റ് രീതിയിൽ ചെയ്ത് പോകുന്നത് ജയിൽ ഇൻമേഴ്സിന് പല കാരണങ്ങൾ കൊണ്ട് ജയിലിൽ പോയി. ഇപ്പം 200-200 ജയിൽ ഇൻമേഴ്സ് ഞങ്ങളുടെ UGPG പ്രോഗ്രാം ഫ്രീ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ നാളെ ശിക്ഷ കഴിഞ്ഞ് പിന്നെയും കുറ്റകൃത്യങ്ങളോട്ട് പോകാതെ MBA MCA PG പ്രോഗ്രാമിൽ വരെ അവിടെ ജയിൽ ഇൻമേഴ്സ് പഠിക്കുന്നുണ്ട്.
1: ശരി, അപ്പോൾ അതിന് ഈ ജയിലിൽ കിടക്കുന്നവർക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല?
0: ഇല്ല, പഠിക്കാൻ താല്പര്യം. നമ്മൾ അവരുമായിട്ട് സൈൻ എല്ലാം ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജയിലിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എക്സാം സെൻ്ററാണ്. മറ്റുള്ള ജയിലിൽ ആൾ കുറവേണ്ട, അവർ പോലീസ് സെക്യൂരിറ്റി സെൻറ്ററിൽ കൊണ്ടുവന്ന് പരീക്ഷ എഴുതി തിരിച്ചു കൊണ്ടുപോകും. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രീ എഡ്യൂക്കേഷൻ, ഡിഫറൻറ്റ് ലെവലിൻ്റെ പ്രീ എഡ്യൂക്കേഷൻ, അങ്ങനെ പിന്നെ ഈ ഗ്രാൻഡ് ഫെസിലിറ്റീസ് ഉണ്ട്. ഫിഷറി സ്കോളർഷിപ്പിന് എലിജിബിൾ ഉണ്ട് നമ്മുടെ സ്റ്റുഡൻസ്. അങ്ങനെ പിന്നെ റെഗുലർ സ്റ്റുഡൻസ് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഉണ്ട്. അതുകൂടാതെ സാറേ, നമ്മൾ 18 ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് കലോത്സവം നടത്തും, സ്പോർട്സ് മീറ്റ് നടത്തി, കൾച്ചറൽ സ്പീച്ച് നടത്തി. അതിനകത്ത് ഈ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിൽ 75 വയസ്സുള്ളവരൊക്കെ വന്ന്, ഞങ്ങൾ ഏജ് വൈസ്
1: ചെയ്യുന്നത്
0: ഭയങ്കര സാറേ. 75 വയസ്സുള്ള നീന്തൽ മത്സരത്തെ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്.
1: എവിടെ വെച്ചായിരുന്നു
0: ഇത്? എറണാകുളത്ത് വെച്ച് സ്പോർട്സ് കൾച്ചറൽ ഫെസ്റ്റ് നടത്തിയത്, മീൻചന്ത കോളേജ് കോഴിക്കോട് വെച്ച് ആർട്ട് ഫെസ്റ്റിവൽ. അത് ഈ 60-70 വയസ്സുള്ളവരായത് പങ്കെടുത്തിട്ട് ഇത് പ്രൈസ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. നമ്മൾ കാറ്റഗറീസ് ചെയ്താൽ ചെയ്യുന്നത് ഏജ് വയസ്സ്, 25 വയസ്സ് 25, അങ്ങനെ. അപ്പോൾ ഈ അവർക്ക് പ്രൈസ് കിട്ടും, അവർ ചെറുപ്പക്കാരോട് കോമ്പീറ്റ് ചെയ്യണ്ട. പിന്നെ സാറ് നോക്കിയാൽ മതി, ഈ രേഖ കോളേജ് പല പിയർ പ്രഷറോ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലാതെ നന്നാ പോയി പഠിച്ചു. ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ല വരുന്നത്, പഠിക്കാൻ താല്പര്യമുള്ളവരാണ്. അപ്പം യോഗ നമ്മളിപ്പോൾ ഈ യോഗയുടെ അല്ലായിരുന്നു അന്ന്, നമ്മൾ ഈ 44 സെൻറ്ററിൽ ഓൺലൈനിൽ നമ്മളിവിടുന്ന് ട്രെയിനറെ വെച്ചിട്ട് യോഗ കാണിച്ച് 44 ടെലികാസ്റ്റ് ചെയ്ത് 44 സെൻറ്ററിൽ ഞങ്ങൾ ഓൺലൈനിൽ യോഗ നടത്തി,
1: പരീക്ഷ നടത്തി, കുറ്റമറ്റതായ രീതിയിൽ നടപ്പാക്കുക എന്നുള്ളത്. അതെങ്ങനെയാണ് നടപ്പാക്കുന്നത്?
0: അത് നമുക്ക് 60 എക്സാം സെൻറ്റർ ആൾറെഡി വെക്കുന്നുണ്ട്. അപ്പം കുട്ടികളെ കൺവീനിയൻസ് വെച്ചിട്ട് വന്നിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. പരീക്ഷ കഴിഞ്ഞ് നമ്മൾ ക്യാമ്പ്,
1: സെമസ്റ്റർ സിസ്റ്റമാണ്,
0: സെമസ്റ്റർ സിസ്റ്റം ക്യാമ്പ് നടത്തി എത്രയും പെട്ടെന്ന് വാലി ചെയ്ത് കൊടുത്ത് റിസൾട്ട് സമയബന്ധിതമായിട്ട് ചെയ്യാറുണ്ട്.
1: ആരാണ് ഈ പരീക്ഷ നടത്തിപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്?
0: കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ
1: അല്ല, അത് അതിന്റെ
0: നമ്മൾ ഓൺ യൂണിവേഴ്സിറ്റി
1: സ്റ്റാഫ്, സ്റ്റാഫ് അങ്ങനെ അത്രത്തോളം
0: ഇല്ല.
1: എങ്ങനെയാണ്?
0: മറ്റുള്ള ചില വേറൊരു കോളേജ് എടുത്ത് അഫിലിയേറ്റഡ് കോളേജ് ഇല്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിയിൽ 200-200 സ്റ്റാഫ് ഉണ്ട് എക്സാം നടത്തി. ഈ അഫിലിയേറ്റഡ് കോളേജുള്ള വേറെ വലിയ യൂണിവേഴ്സിറ്റിയുടെ അവിടെ 400-500 100 സെഷൻസ് തന്നെ ഉണ്ട് ഇത് നടത്താൻ വേണ്ടി. ഞങ്ങളുടെ അവിടെ 30 പേരെ ഉള്ളു. എന്നിട്ട് 30 പേരെ വെച്ചാണ് ഒരു DR, ഒരു അസിസ്റ്റന്റ് DR, കൺട്രോളറും വെച്ചാണ് നമുക്ക് 86 പേരെ പരീക്ഷ നടത്തുന്നത്.
1: എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്?
0: ക്വസ്റ്റ്യൻ എല്ലാം അല്ല, അന്ന് രാവിലെ ഇമെയിൽ അയച്ചു കൊടുക്കുക, അവർ പ്രിന്റ് എടുത്ത് ലോക്കലി ചെയ്യുന്നത്. അപ്പോൾ ഒരു രീതിയിലും ക്വസ്റ്റ്യൻ ഔട്ട് ആവാത്ത രീതി.
1: ഓക്കെ,
0: ഈ ലാംഗ്വേജ് ഒഴിച്ച് ബാക്കി എല്ലാം മലയാളത്തിൽ എഴുതാം.
1: ക്വസ്റ്റ്യൻ മലയാളത്തിലായിരുന്നു,
0: അതിപ്പോൾ ഈ വർഷം മുതൽ മലയാളത്തിലാക്കുന്നു. അതുപോലെ SLM നമ്മൾ ഇത്തവണ മലയാളത്തിലാക്കാനുള്ള പരിപാടി ഇട്ടിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് എക്സാം തുടങ്ങിയ ഞങ്ങളാണ്. ഇനിയിപ്പോൾ പുതിയ 2 സ്കീം കൂടെ ആണ്, ഓൺ സ്ക്രീൻ വാല്യുവേഷൻ. പിള്ളേരെ എഴുതുമ്പോൾ അന്നേരം തന്നെ സ്കാൻ ചെയ്ത് അപ്പോൾ ഒരു 2 റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അതിന് ഓൺ സ്ക്രീൻ വാല്യുവേഷൻ്റെ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുതിയൊരെണ്ണം കൊണ്ടുവന്ന് എക്സാം വേണ്ടി മതി. ഇപ്പം നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഈ കേരളത്തിൻ്റെ വെളിയിലും ഡിഫൻസിലും അതുപോലെ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർ ഇപ്പം നമ്മൾ ഞായറാഴ്ചകളിലെ പരീക്ഷ എടുത്തു. അപ്പോൾ അവർ ആ സമയത്ത് വരുമ്പോൾ അവർക്ക് ഒത്തിരി ലീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ അതിന് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർ വരും, ലീവിന് വരുമ്പോൾ ഒരു മിനിമം പിരീഡ് കഴിഞ്ഞാൽ ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ട്. ഞാൻ നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കി AI വെച്ചിട്ട് ചെയ്യാൻ പോകണം. അത് ആൾറെഡി ക്വസ്റ്റ്യൻ ബാങ്ക് ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പം അവരെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക്
1: മിനിമം എത്ര സ്റ്റുഡൻസ് ആവശ്യപ്പെടുന്നു?
0: ഇല്ല, ഒന്നോട്ട് ഒരാളും ആയാലും മതി. പിന്നെ നമ്മൾ വരണം, ഇപ്പം ആലോചന ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം എൻ ഇ പിയിൽ ഈ പരീക്ഷ ഡ്യൂറേഷൻ കുറയ്ക്കുന്നത്, ഈ എല്ലാം പണ്ടത്തെ നമ്മൾ കാണാതെ പഠിച്ച് മെമ്മറി ടെസ്റ്റിൻ്റെ അപ്പോൾ അതിനായിട്ട് എൻ ഇ പി നല്ലൊരു മോഡലല്ലേ. അപ്പോൾ അതിനകത്ത് 3 മണിക്കൂർ എന്നുള്ള പരീക്ഷ മാറ്റിയിട്ട് 2 മണിക്കൂറാക്കിക്കൊണ്ട് നമ്മുടെ ഈ ഉദ്യോഗസ്ഥരുടെ കൺവീനിയൻസിൻ്റെ പി എസ് സി ടെസ്റ്റ് എടുത്ത് 7 to 9 വരെ അപ്പോൾ അന്ന് തന്നെ പരീക്ഷ എഴുതിയിട്ട് അവർക്ക് ജോലിക്ക് പോകുന്ന രീതിയിലൊരു സിസ്റ്റം കൊണ്ടുവരാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇതൊരു ജനകീയ യൂണിവേഴ്സിറ്റിയാണ് സാർ. ഒരു സാറ് നോക്കിക്കോളൂ, ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഇപ്പം തന്നെ 50% ക്യാറ്റർ ചെയ്യുന്ന ഞങ്ങളാണ് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ചെയ്യുന്നത്
1: സംസ്ഥാനത്ത്. അപ്പോൾ ഇതിൻ്റെ പരീക്ഷയുടെ റിസൾട്ട് ഫലപ്രഖ്യാപനം
0: സമയബന്ധിതമായി
1: നടത്തുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് പരീക്ഷ കഴിഞ്ഞാൽ എത്ര ദിവസത്തിനും എൻ്റെ റിസൾട്ട് വരും? എങ്ങനെയാണ്?
0: ഒരു മാസമൊക്കെ എടുക്കുന്നുണ്ട്. അത് നമ്മൾ രണ്ടാഴ്ച കൊണ്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രീൻ വരുന്നത്. ചിലപ്പോൾ ചില എക്സാം ഒക്കെ സാറ് പറഞ്ഞില്ലേ, ഇത് നമുക്ക് ഓൺ ഫെസിലിറ്റീസ് ഇല്ല, അപ്പോൾ നമ്മൾ വേറെ കുളം അധ്യാപകരെ കൊണ്ടേക്കുന്നു. അപ്പോൾ അവർ ഡിലേ ആകുമ്പോൾ ചിലപ്പോഴൊക്കെ ഡിലേ ആവുന്നു. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ച റിസൾട്ട് പബ്ലിഷ്, അതാണ് നമ്മളിപ്പോൾ ഓൺ സ്ക്രീൻ വാല്യുവേഷൻ കൊണ്ടുവന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴൊക്കെ ഇച്ചിരി ഒരു മാസം ചിലപ്പോൾ ഇച്ചിരി കൂടുതലൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ഓൺ ഫെസിലിറ്റീസ് ഇല്ല, അധ്യാപകർ കിട്ടാൻ വാലിയാനുള്ള ബുദ്ധിമുട്ട്, അസൈൻമെൻറ്റ് ചിലപ്പോൾ ഈ LSE അപ്ലോഡ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിസൾട്ട് കുറേ ഡിലേ ആകും.
1: ഈ ഒരേ സമയത്ത് ഒരു വ്യക്തിക്ക് 2 കോഴ്സുകൾ ചേരാൻ
0: പറ്റും. അതായത് UGC അത് പുതിയ റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ സാംസ്കൃതി പഠിക്കുന്നത് ആ സമയത്ത് ഇവിടെ ജോയിൻ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ TC ഇല്ലാതാക്കി, ഏജ് ലിമിറ്റ് ഇല്ലാതാക്കി.
1: പക്ഷേ നമ്മുടെ റെഗുലർ കോളേജുകളിൽ അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല.
0: പഠിക്കാം, ഇപ്പം റൂളുണ്ട് സാറേ, അത് ചെയ്യാത്തതുകൊണ്ട്. അത് റൂളുണ്ട്, UGC അത്
1: അംഗീകരിച്ചിട്ടുണ്ട്.
0: ഡ്യുവൽ ഡിഗ്രി ഓപ്ഷൻസ്.
1: അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്റ്റുഡൻസ് കൂടുതലായിട്ടുണ്ടോ?
0: കൂടി വരുന്നു. ഇത്തവണയൊക്കെ ഒരുപാട് കൂടും. എന്നാൽ ഇപ്പം തന്നെ എന്നെ ഒരുപാട് പേര് വിളിച്ച്.
1: ഈ സാറ് പഠന കേന്ദ്രങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, കേരളത്തിൽ വിവിധ പഠന കേന്ദ്രങ്ങളുണ്ട്, ഏതൊക്കെയാണ്, അത് എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്?
0: എല്ലാ ജില്ലയിലും ഉണ്ട്, 46 ഉണ്ട്. 2-3 ഇവിടെ ട്രിവാൻഡ്രത്ത് എടുത്തു കഴിഞ്ഞാൽ നാഷണൽ കോളേജ് ഉണ്ട്, മാറിവാനിസ് ഉണ്ട്, സെൻറ് സേവിയേഴ്സ് ഉണ്ട്, ഹിന്ദി പ്രചാര സഭ ഉണ്ട്. ഇപ്പം നമ്മൾ 2 കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ ഡിസ്ട്രിക്ട്സിലും സ്റ്റുഡൻസിൻ്റെ കൺവീനിയൻസ് വന്ന്
1: അവിടെ എന്തെല്ലാം സൗകര്യങ്ങളാണ് ലഭ്യമാകുന്നത്?
0: അവിടെ കൗൺസിലിംഗ്, ഫിസിക്കൽ കൗൺസിലിംഗ്. ഇതൊരു സ്റ്റെപ്പ് സ്റ്റഡി മോഡാണ് സാർ. നമ്മൾ മെറ്റീരിയൽ കൊടുത്ത് കുട്ടികളെ സംശയം ഉണ്ടെങ്കിൽ ഞായറാഴ്ച നടക്കുന്ന, നമ്മളിവിടെ ലേണേഴ്സ് ആൻഡ് കൗൺസിലേഴ്സ് ആണ്, മറ്റേ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് അല്ലേ. അപ്പോൾ വന്നിട്ട് നമ്മളവിടെ ഫിസിക്കൽ കൗൺസിലിംഗ് നടത്തി കൊടുക്കുന്ന സംശയം. പക്ഷേ നമ്മൾ ഫിസിക്കൽ കൗൺസിലിംഗ് നമ്മൾ റെഗുലർ ക്ലാസ്സിലെടുക്കുന്ന രീതി തന്നെ പോകുന്നത് ആദ്യം പോലെ. അതൊന്ന് ആ കോളേജിൽ പഠിക്കുന്ന UGC ക്വാളിഫൈഡ് അധ്യാപകർ തന്നെ കൗൺസിലേഴ്സ് എടുക്കുന്നത്. അത് ക്വാളിഫൈഡ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ തവണ 850 പെർ അവർ കൊടുത്തോണ്ടിരുന്നത് PG. അത് നമ്മൾ ഒറ്റയടിക്ക് 1200 എന്ന് വെച്ചാൽ ഞായറാഴ്ചകളിൽ പൈസ കുറവുണ്ട്, അധ്യാപകർ വരാത്തതുകൊണ്ട് നമ്മൾ ഇതൊന്നും ഫീസൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു അധ്യാപകൻ ഒരു ദിവസം വന്നാൽ 3600 എല്ലാവരും 4000 കിട്ടും. അപ്പോൾ അതുകൊണ്ട് UGC ക്വാളിഫൈഡ് അധ്യാപകർ തന്നെ ക്ലാസ് എടുക്കുന്നു. റെഗുലർ കോളേജ് പഠിപ്പിക്കുന്ന അതേ അധ്യാപകർ തന്നെ നമ്മുടെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നത്.
1: അപ്പോൾ ഒരു സെൻറ്ററിൽ വിവിധ സബ്ജക്റ്റുകൾക്ക് പ്രത്യേകം
0: 10-30 ക്ലാസ് റൂംസ് ഞായറാഴ്ചയിൽ നടക്കും പാരലായിട്ട്.
1: അത് ശരി.
0: നമ്മൾ നല്ലൊരു വീതം, നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ നമ്മുടെ നാട്ടിലെന്ന് പറയുന്ന ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ്, അവർ നമ്മുടെ റവന്യൂവിൻ്റെ ഒരു നല്ല ഷെയർ ഇത് മാനേജ് ചെയ്യാനാണ് പോകുന്നത്. ചിലവർ LSE എടുത്താൽ 5 lakh rupees പെർ മാസം വരുന്നുണ്ട്.
1: ഈ പഠന സാമഗ്രികൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത്?
0: അതായത് നമ്മൾ സെൽഫ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞത്, അത് നല്ല നമ്മുടെ USP എന്ന് പറഞ്ഞത് തന്നെ സ്റ്റഡി മെറ്റീരിയൽ. അത് പണ്ട് നമ്മൾ ഈ ഗവൺമെൻറ് പ്രസ്സിൽ അടിച്ചുകൊണ്ടിരുന്നത്, അവിടെ നിന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് ഓരോ LSE വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം കുട്ടികൾ ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം മുതൽ അത് പോസ്റ്റൽ ആൻഡ് ഗ്രാജുവേറ്റ് ഞാൻ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്കീം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഞാൻ പോസ്റ്റ്. അത് ഇപ്പം ഡയറക്റ്റ് കുട്ടികളെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുക കഴിഞ്ഞ വർഷം മുതൽ. നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഒരു ഗൈഡ് പോലല്ല, അവർക്ക് നാളെ എന്തെങ്കിലും ഈ സ്റ്റാഫ് സെലക്ഷനോ അല്ലെങ്കിൽ ഇതുപോലുള്ള നെറ്റ് UGC ഒക്കെ എഴുതുന്നെങ്കിൽ ഇതൊരു റെഫറൻസ് മെറ്റീരിയൽ പോലെ ഒരു നല്ല രീതിയിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്തേക്കുന്നത്.
1: ഈ ഗവേഷണ പ്രോഗ്രാമുകൾ,
0: ഗവേഷണം ആണെങ്കിൽ പെർമനൻ്റ് അധ്യാപകർ വേണം, അത് കോൺട്രാക്റ്റിലേ ഉള്ളൂ. ഇപ്പം ഗവൺമെൻറ് ഇപ്പോൾ ഉടനെ അത് പാസ്സാക്കും. പാസ്സായി നമ്മൾ റെഗുലേഷനൊക്കെ ആൾമോസ്റ്റ് റെഡിയായി. പെർമനൻ്റ്
1: ഇതുവരെ തുടങ്ങിയിട്ടില്ല.
0: ഇല്ല, പെർമനൻ്റ് അധ്യാപകർ വരുന്ന മുറയ്ക്ക് അത് ഈ അക്കാദമിക്കൽ തുടങ്ങും. നമ്മൾ തുടങ്ങിയിട്ട് സാറേ 4 KRF റാങ്കിങ്ങിൽ 11th വന്നു. പതിനെട്ട് യൂണിവേഴ്സിറ്റി കേരളത്തിൽ 11th വന്നു കഴിഞ്ഞ. NIR റാങ്കിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു റീസണബിൾ സ്കോറും പ്രതീക്ഷിച്ചു. ഇത്തവണ തീർച്ചയായിട്ടും നമ്മൾ NIR റാങ്കിങ്ങിൽ ഒരു സ്കോർ കിട്ടും.
1: ഇത്തരം ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർവകലാശാല നടപ്പാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്?
0: നമ്മളൊരു സെന്റർ ഫോർ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയ റിസർച്ച് സ്റ്റഡീസ്, അതിന്റെ ബഡ്ജറ്റിൽ 50 paisa വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വിർച്വൽ ലാബ് അതുപോലുള്ള AI ടൂൾസ് എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ അധ്യാപകർ, നമ്മൾ അവിടെ ക്വാളിഫൈഡ് അധ്യാപകർ ആൾറെഡി ഉണ്ട്. ഈ JNU അതുപോലെ പഠിച്ച നല്ല 70 അധ്യാപകരുള്ള 50 പേർക്ക് ആൾറെഡി അവർ ക്വാളിഫൈഡ് റിസർച്ച് ഗൈഡാവാൻ. അപ്പോൾ അവരൊരു പെർമനന്റ് പോസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ഏരിയയിലും റിസർച്ച് തുടങ്ങുന്ന രീതിയിൽ നമ്മൾ ഇപ്പം സെന്റർ ഫോർ റിസർച്ച് ഡയറക്ടറേറ്റ് തുടങ്ങാൻ പോകണം. പിന്നെ നമ്മളൊരു ഡിജിറ്റൽ പബ്ലിക് ലൈബ്രറി ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ മെറ്റീരിയലെല്ലാം അതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് അത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റി അത് ചെയ്യുന്നത്. അത് ആൾറെഡി അതിൻ്റെ എഗ്രിമെൻ്റായി സൈൻ, അതിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങി. അപ്പോൾ അത് ലോകത്ത് എവിടെ ഇരുന്നാലും ഈ മെറ്റീരിയലെല്ലാം കിട്ടും. പിന്നെ നമ്മൾ അത് കൂടാതെ നമ്മൾ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിലുള്ള ഒരു 2500 എ ക്ലാസ് ലൈബ്രറി ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പോകും സെക്കൻഡ് ഫേസ് ആയിട്ട്. അപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് വീട്ടിൽ നെറ്റില്ലെങ്കിൽ ഈ ലൈബ്രറി വന്നിട്ട് നമ്മുടെ മെറ്റീരിയൽ മൊത്തം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള ഒരു
1: സിസ്റ്റം.
0: ഡിജിറ്റൽ ലൈബ്രറി നമ്മുടെ അവിടെ എന്നിട്ട് ഈ 2500 ലൈബ്രറീസ് ഉണ്ട് സ്റ്റേറ്റ് ലൈബ്രറി കീഴിൽ. അവരുമായിട്ട് ഒരു എംഒയു, ഒരു ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ടെർമിനൽ അവിടെ കെട്ടക്ക രീതി, നെറ്റ് വിത്ത് നെറ്റ് കണക്ഷൻ. അപ്പോൾ ഈ വീട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്ക് തൊട്ടടുത്ത ലൈബ്രറി ഇതെല്ലാം ആക്സസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ സെക്കൻഡ് ഫേസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്.
1: ഭാവിയിൽ സർവകലാശാലയുടെ വികസനത്തിനും വിപുലീകരണത്തിനുമായിട്ട് എന്തെല്ലാം പദ്ധതികളാണ് ആസൂത്രണം?
0: ഇപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ ഓൺ ക്യാമ്പസ്, അത് പിന്നെ മുണ്ടയ്ക്കൽ വില്ല എടുത്തു. കഴിഞ്ഞ ഗവൺമെന്റ് പൈസ 26 കോടി ഒന്ന് സ്ഥലം വാങ്ങിച്ചു, ഡയറക്റ്റ് പർച്ചേസ്
1: കൊല്ലത്താണ്.
0: കൊല്ലത്താണ് ഇപ്പം 90 കോടി രൂപ പിന്നെ ഹയർ പവർ കമ്മിറ്റി അപ്രൂവ്ഡ് ഈ ബജറ്റിൽ പൈസ ഇട്ടിട്ടുണ്ട്. നമ്മൾ അതിന്റെ തറക്കല്ലിടും, അതാണ് ആദ്യമേ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഒരുപാട് ഫെസിലിറ്റി, ഇതെന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്പോർട്സ് ഫെസിലിറ്റീസ് ഉണ്ട്, നല്ലൊരു നോളജ് സെന്റർ ഉണ്ട്, ലൈബ്രറി കം നോളജ് സെന്റർ ഉണ്ട്, ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ട് നമ്മൾ തുടങ്ങാൻ വേണ്ടി. പിന്നെ നമ്മൾ ഒരുപാട് ഇന്നോവേറ്റീവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഈ സെന്റർ ഫോർ സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസ്, സെന്റർ ഫോർ വുമൺ സ്റ്റഡീസ്, അങ്ങനെ റീസെൻ്റ് ആയിട്ട് പിന്നെ സെന്റർ ഫോർ ഇന്നോവേറ്റീവ് ഇനിഷ്യേറ്റീവ്സ്, അങ്ങനെ പിന്നെ സെന്റർ ഫോർ എഐയുടെ എണ്ണം തുടങ്ങാൻ പരിപാടി ഇടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പുതിയ സെന്റേഴ്സ് നമ്മൾ തുടങ്ങുന്നുണ്ട്. ഇവിടെല്ലാം മെയിൻലി നമ്മൾ സ്കില്ലിന് ഇമ്പോർട്ടൻസ് കൊടുത്തും ഈ സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ UN സസ്റ്റൈനബിലിറ്റി ഇതുണ്ടല്ലോ അതിൻ്റെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഈ വർഷം തന്നെ ഇതെല്ലാം തുടങ്ങുന്നുണ്ട്. പിന്നെ ഒരുപാട് വേറെ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ ഈ ഇൻഡസ്ട്രിയായിട്ട് ചേർന്നിട്ട് ഇപ്പം IBM ചേർന്ന് നമ്മളൊരു സെൻറ്റർ ഓഫ് എക്സലൻസ് തുടങ്ങാൻ പോകുക. ഗൂഗിളും IBM കൂടെ അത് അസോസിയേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡിസ്കഷൻ ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഇനി ഗൂഗിളുമായിട്ടൊരു മീറ്റിംഗ്, അവരുമായിട്ട് ചേർന്ന ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് നമ്മൾ തുടങ്ങാം. ഓൺലൈൻ എഡ്യൂക്കേഷൻ തുടങ്ങാനൊരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ആൾറെഡി ഡെവലപ്പ് ചെയ്തു. പിന്നെ AI/VR വെച്ച് അല്ലെങ്കിൽ മെറ്റാവേഴ്സ് വെച്ചിട്ട് ഒരു വിർച്വൽ ലാബ്സ് ഉണ്ടാക്കാൻ പോകണം. അത് നമുക്ക് അങ്ങനെ സയൻസ് ലാബ്, റിയൽ ആയിട്ട് ലാബ് ചെയ്യുന്നതിനെക്കാട്ടിയും കുട്ടികൾക്ക് എവിടെ ഇരുന്നാലും ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു നോക്കാനുള്ള ഒരു വിർച്വൽ ലാബ് കൺസെപ്റ്റ് നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം സയൻസ് സബ്ജക്റ്റും എല്ലാം തുടങ്ങി. ഇതൊരു മോഡേൺ ഡിജിറ്റലി എനേബിൾഡ് പബ്ലിക് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി കൺകമ്പയർ വിത്ത്.
1: ഒരു ഈ സർവകലാശാല ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്ഥാപനമായി ഉയർത്തുകയാണ്, അതാണ്
0: അതാണ് ലക്ഷ്യം. അതെന്ന് വെച്ചാൽ നമ്മുടെ ആക്ട് തന്നെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കൊളാബറേഷൻ. അപ്പം ഞാൻ രണ്ടുമെന്നാണ് ഇങ്ങനെ സംസാരിച്ചത്. അപ്പം നമുക്ക് ഈ ഓൺ ഫെസിലിറ്റീസ് ഒന്ന് സിസ്റ്റമായി വരാത്തതുകൊണ്ടും ഈ മാൻ പവറിൻ്റെ ഷോർട്ടേജ് കൊണ്ട് അത് ഡിലേ ഡിലേ പോകുന്നത്. രണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റിയായിട്ട് ഞാൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതൊരു അന്താരാഷ്ട്ര അവരുമായിട്ട് കൊളാബറേഷനുമായിട്ട് ജോയിൻ്റായിട്ട് പ്രോഗ്രാം ചെയ്യാനും ഈ ഫാക്കൾട്ടി എക്സ്ചേഞ്ച് റിസർച്ച് കൊളാബറേഷൻ പ്രോജക്റ്റ് ഇമ്മീഡിയറ്റ് ഈ വർഷം നവംബറിൽ ഖത്തർ യൂണിവേഴ്സിറ്റി മലേഷ്യയുടെ ഒരു യൂണിവേഴ്സിറ്റി ഞങ്ങൾ ഇങ്ങോട്ട് ചേർന്നിട്ടൊരു ഇന്റർനാഷണൽ സെമിനാർ ഓർഗനൈസ് ചെയ്യും ഈ ഡിജിറ്റൽ ടെക്നോളജിയിൽ. അത് ആൾറെഡി ഡിസ്കഷൻ കഴിഞ്ഞ് അത് ഫിക്സ് ചെയ്ത്. ഇതുപോലെ പല യൂണിവേഴ്സിറ്റിയായിട്ട് ടീമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് യൂണിവേഴ്സിറ്റിയായിട്ട് ഭാവിയിൽ
1: ചെയ്യണം. ഈ അടുത്ത 5 വർഷത്തിനുള്ളിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ദർശനവും അതിൻ്റെ ലക്ഷ്യങ്ങളും എന്താണ്?
0: ഒരു ഇന്റർനാഷണലി അക്ലൈൻഡ്, ഡിജിറ്റലി എനേബിൾഡ്, ഒരു ഫ്ലെക്സിബിൾ ഡൈനാമിക് ലേണർ സെൻട്രിക് യൂണിവേഴ്സിറ്റി ആക്കി മാറ്റിയെടുക്കാം.
1: ഓക്കെ, ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരുപക്ഷെ പല രീതിയിലുള്ള സംശയങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ അവരോട് ഒക്കെ സാറിന് പറയാനുള്ള എന്താണ്?
0: ഈ ലൈഫ് ലൈൻ ലേണിംഗ് ആണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരിക്കലും ഒരു പഠിത്തം മരിക്കുന്നവരെ പഠിക്കേണ്ട. പിന്നെ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുക, എല്ലാത്തിനെ പറ്റി അറിയണം. ചൈൽഡ് ലൈഫ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് മരിക്കുന്നവരെ ചൈൽഡ് ലൈഫ് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക. ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മളെ ചേഞ്ചസ് ആർ വെരി ഫാസ്റ്റ്. പിന്നെ ടെക്നോളജി ജീവിതത്തിൻ്റെ ഒരു പാർട്ടാക്കുക. റെക്കഗ്നേഷൻ ഓഫ് ഹയർ ലേണിംഗ്, നമ്മുടെ കേരളത്തിൽ ഒരുപാട് പാരമ്പര്യമുള്ളത് ഇപ്പോൾ ആയുർവേദം, ഈ കളരിപ്പയറ്റ്, അതുപോലെ ഈ നാട്ടുവൈദ്യം, ജ്യോത്സ്യം. അപ്പോൾ അവർക്കൊന്നും 40 വർഷമൊക്കെ ആയിട്ട് അവർക്കൊന്നും ഒരു സർട്ടിഫിക്കറ്റ് ഒരു റെക്കഗ്നേഷൻ കിട്ടുന്നത്. അപ്പോൾ അവരെ പ്രീവിയസ് നോളജ് റെക്കഗ്നൈസ് ചെയ്ത് അവരെ എല്ലാം ഒരു സർട്ടിഫിക്കറ്റ്. നമ്മളൊരു അക്കാഡമി, ഒരു സിലബസ്, ഒരു അക്കാഡമി ഫ്രെയിം ഉണ്ടാക്കും. അതിലോട്ട് അവരുടെ നോളജ് വെച്ചിട്ട് ഒരു ഇവാലുവേഷൻ നടത്തിയിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകും. അപ്പോൾ അവർക്ക് ഈ നാട്ടുവൈദ്യം അല്ലെങ്കിൽ ആയുർവേദം ഒക്കെ പഠിച്ചവർക്ക് ഒരു റെക്കഗ്നേഷൻ കിട്ടും. അവർക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് അത് നമ്മളിപ്പോൾ ഇംപ്ലിമെൻ്റ് അതിൻ്റെ ഫ്രെയിം വർക്കായി വരുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ ഗൈഡ് ലൈൻസ് എല്ലാം ഇറക്കിയിട്ട് നമ്മളത് ചെയ്യുകയാണ്.
1: അപ്പോൾ ഈ വർഷത്തെ കോഴ്സുകൾ അഡ്മിഷൻ ഇപ്പം തുടങ്ങിക്കഴിഞ്ഞല്ലേ?
0: ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ്.
1: ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ് അല്ലേ?
0: ഈ വർഷം നമ്മൾ 1.5 ലക്ഷത്തോളം സ്റ്റുഡൻസിനെ പ്രതീക്ഷിക്കുന്നുണ്ട് ടോട്ടൽ നമ്മൾ എൻറോൾമെൻറ്റ്. പിന്നെ നമ്മൾ ഒരു കോഴ്സ് കൂടെ ഉണ്ട്, ഒരു BA നാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ് ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ലെവലിൽ എൻ്റർപ്രണർഷിപ്പ് വരുന്നത്. പി ജിയിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കുടുംബശ്രീ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നത്, അപ്പോൾ ഈ കോഴ്സിന് പഠിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ വലുതാക്കാൻ പറ്റുന്നുള്ള കംപ്ലീറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, ഓപ്പറേഷൻസ്, ടെക്നോളജി, ഫിനാൻസ്, ബാലൻസ് ഷീറ്റ് എങ്ങനെ ചെയ്യുന്നത്, ഒരു പ്രോഫിറ്റ് എങ്ങനെ ചെയ്യുന്നത്, അതെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാങ്കിൽ എങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഏതൊക്കെയാണ് ഫണ്ടിങ് സോഴ്സ്, അങ്ങനെയുള്ള അതിനകത്ത് ഇന്റേൺഷിപ്പും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്രോജക്റ്റ് എല്ലാം അത് കഴിക്കുമ്പം അത് കിട്ടും. അത് കൂടാതെ അവർക്കൊരു ഡിഗ്രിയും കൂടെ കിട്ടും. നാളെ ഏതെങ്കിലും ഡിഗ്രി വെച്ചുള്ള ഓപ്ഷൻ വരുമ്പോൾ അവരെ ജീവിതം വേറെ നിലയിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതല്ല, പുതിയ ബിസിനസ് അത് തുടങ്ങുന്നവർക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ ഒരു എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം യൂണിവേഴ്സിറ്റി ലെവലിൽ തുടങ്ങുന്നത്. യു ജി സി അപ്രൂവ് മോഡെന്ന് പറയുന്നത് ഒന്ന് റെഗുലർ മോഡ്, ഒന്ന് ഞങ്ങൾ നടത്തുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ്, ഒന്ന് ഓൺലൈൻ മോഡ്.

0: ഈ മൂന്ന് മോഡേ ഉള്ളൂ യു ജി എസ് സി അപ്രോച്ച്. അപ്പം കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏത് കോഴ്സിന് എവിടെ ആയാലും ഏത് യൂണിവേഴ്സിറ്റി, ഇത് ഒത്തിരി പേർക്ക് അബദ്ധം വരുന്നുണ്ട്, ജോയിൻ ചെയ്താൽ യു ജി സി അപ്രൂവ്ഡ് മോഡാണോ എന്ന് നോക്കണം. അതിൽ പഠിച്ചില്ലെങ്കിൽ ഡിഗ്രി ഇൻവാലിഡ്. ഇപ്പം പ്രൈവറ്റ് രജിസ്ട്രേഷൻ പറഞ്ഞ് പല ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും ഇന്നലെ ഒരു ആർ ടി എനിക്ക് കിട്ടി, റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മോഡില്ല. അതിൽ പഠിക്കുന്ന കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഇൻവാലിഡ്.
1: എന്ത് മോഡായിരുന്നു?
0: പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട്.
1: പ്രൈവറ്റ് രജിസ്ട്രേഷൻ മോഡ്.
0: അത് ശരിക്കും ഇപ്പോൾ ഒരുപാട് പേര് എൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ തട്ടിപ്പ് നടക്കുന്നതുകൊണ്ട് യു ജി സി ഒരു പുതിയ റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റിൻ്റെ പുറവിന് ഏത് മോഡിലാണ് ഡെലിവറി ചെയ്യുന്നത്, ഇപ്പോൾ ഓപ്പൺ ആണെങ്കിൽ അത് വെക്കണം, ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് വെക്കണം, വേറെ ഏതെങ്കിലും മോഡാണെങ്കിൽ അത് വെക്കണമെന്നും പറഞ്ഞിട്ട് സ്ട്രിക്റ്റ് റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ പുറകിൽ ഏത് മോഡിലാണ് പഠിച്ചതെന്നുള്ളത് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് കോഴ്സിന് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും അത് വാലിഡ് ആണോ റെക്കഗ്നൈസ്ഡ് ആണോ നോക്കിയിട്ട് പഠിക്കുക.
1: അപ്പം നിരവധി യുവതി യുവാക്കൾ ഇതുപോലെ അവരുടെ നല്ല സമയത്ത് പഠിക്കുന്ന സമയത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കാതെ വേറെ ഏതെങ്കിലും ജീവിതമാർഗം തേടി പോയ ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് നല്ലൊരു അവസരമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്നത്. അത് അവരെ എല്ലാവരും പ്രയോജനപ്പെടുത്തുക. താങ്കൾ ഇവിടെ വരികയും ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തു. താങ്കളോട് ആകാശവാണിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: താങ്ക് യു സർ.
2: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് വൈസ് ചാൻസലറിനെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9847220016. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ വി പി ജഗതിരാജുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നേർമൊഴിയിൽ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: മൻ കി ബാത്ത്,
4: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
4: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
4: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
3: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
4: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത്ത് നാളെ രാവിലെ 11:00.
5: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
6: എന്നും രാവിലെ 7:13.
5: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി.
1: കൂട്ടുകാരി. ഇന്ന് കൂട്ടുകാരിയിൽ ജെൻഡർ സ്റ്റഡീസ്, വർത്തമാനവും ഭാവിയും ഡോക്ടർ മിനി സുകുമാറുമായുള്ള അഭിമുഖം.

0: അഭിമുഖം കേൾക്കാം. ഡോക്ടർ മിനി സുകുമാറുമായി സംസാരിക്കുന്നത് റൂബി ബാബു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും ലിംഗസമത്വത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് സംസാരിക്കുന്നൊരു സമയമാണിപ്പോൾ. എന്നാൽ വെറുമൊരു ആശയത്തിനപ്പുറം ഈ ഒരു ചിന്തകളെയും ജെൻഡർ രാഷ്ട്രീയത്തെയും കേരളത്തിന്റെ സാമൂഹിക അക്കാദമിക് മണ്ഡലങ്ങളിൽ സജീവമായി നിർത്തിയ ഒരാളാണ് ഇന്ന് കൂട്ടുകാരിയിൽ നമ്മോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ കാലം കാലിക്കറ്റ് സർവകലാശാലയിൽ സ്ത്രീ പഠന വകുപ്പിൽ അധ്യാപികയായും കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൽ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് വിദഗ്ധ അംഗമായും പ്രവർത്തിച്ച എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ മിനി സുകുമാർ, സ്വാഗതം മാം.
2: നമസ്കാരം.
1: കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പോഴും സ്ത്രീധനം വാങ്ങിക്കുന്നു. ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം ആണ് ആദ്യം വരുന്നത്. അപ്പൊ ഈ അക്കാദമിക് തലത്തിലുള്ള സ്ത്രീ പഠന വിഷയങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായകമാവുന്നുണ്ട്?
2: സ്ത്രീ പഠനം എന്ന വിഷയം തന്നെ നമ്മൾ എടുത്താൽ അത് സ്ത്രീകളുടെ നിരന്തരമായ അവകാശ പോരാട്ടങ്ങളിൽ നിന്നുണ്ടായി വന്ന ഒരു വിജ്ഞാനശാഖയാണ്. കാരണം നമുക്കിതിന്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഫെമിനിസത്തിന്റെ 1st തരംഗം, 2nd തരംഗം, 3rd തരംഗം എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പൊ 1st തരംഗം എന്ന് പറയുന്നത് അടിസ്ഥാനം 19th നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടങ്ങളിൽ സ്ത്രീകൾ വോട്ടവകാശത്തിന് വേണ്ടിയും പൗരാവകാശങ്ങൾക്ക് വേണ്ടിയും നടത്തിയ നിരന്തര സമരങ്ങളിൽ നിന്ന് നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ചും ഒക്കെയുള്ള പുതിയ പഠനങ്ങൾ അല്ലെങ്കിൽ പുതിയ ആവശ്യങ്ങൾ ഉണ്ടായി വന്നു. അതിൽ സ്ത്രീ ഒരു പൗരൻ എന്ന നിലയിൽ അവൾക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ട്, തുല്യാവകാശങ്ങളുണ്ടോ, ജീവിക്കാനുള്ള അവകാശമുണ്ടോ, ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ടോ, അങ്ങനെ ഒരു വലിയ തോതിലുള്ള ഒരു ചർച്ചയിലൂടെ അതിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവും അതുപോലെ തത്വശാസ്ത്രപരവുമായ എല്ലാ കാര്യങ്ങളെയും അന്വേഷിക്കുന്നതിലൂടെയാണ് അക്കാലത്ത് ഒരു വലിയ മാറ്റം ഉണ്ടായത്. 2nd തരംഗം എന്ന് പറയുന്ന ഫെമിനിസത്തിന്റെ കാലവും നിരന്തര സമരങ്ങളുടേതായിരുന്നു. പിന്നീടുള്ള ഇന്ന് വരെയുമുള്ള നമ്മൾ നോക്കിയാൽ നിരന്തരമായി സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന പുരുഷന്മാരും ഒക്കെ ചേർന്ന് സമൂഹം നടത്തുന്ന സമരങ്ങളാണ്. അതിൽ നിന്നുണ്ടായി വന്ന ഒരു ശാഖയാണ് സ്ത്രീ പഠനം. അപ്പൊ ഇതിന് രണ്ടും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്, ഒന്നില്ലാതെ മറ്റതില്ല എന്ന് പറയാം. കേരളത്തിന്റെ അവസ്ഥയിൽ അത് ശരിയാണ്. ഇന്ത്യയുടെ അവസ്ഥയെ നമ്മൾ നോക്കിയാലും സ്ത്രീ പഠനം എന്നുള്ളതൊരു നമ്മുടെ ഗവേഷണത്തിന്റെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ ഭാഗമായി വരുന്നത് 1970s ശേഷമാണ്. ഇതിന് തന്നെ ഒരു കാരണം ഇന്ത്യയിലെ സ്ത്രീകളുടെ ഒരു അവസ്ഥയെക്കുറിച്ച് ഉള്ള പഠനങ്ങൾ ഉണ്ടാവുകയും 1974 ടുവേർഡ്സ് ഇക്വാലിറ്റി എന്ന പേരിൽ ഒരു റിപ്പോർട്ട് അന്നത്തെ ഇന്ത്യ ഗവൺമെന്റ് പുറത്തുവിട്ടു. ആ ടുവേർഡ്സ് ഇക്വാലിറ്റി എന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഇന്ത്യയിലെ സ്ത്രീകളുടെ ഒരു അവസ്ഥ എന്തായിരുന്നു. അപ്പൊ അത് നോക്കുമ്പോൾ പല മേഖലയിലും സ്ത്രീകൾ വളരെയധികം മുന്നേറിയിട്ടുണ്ട്. പക്ഷേ പല മേഖലകളിലും സ്ത്രീകളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. പല രീതിയിലും മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പല ബന്ധങ്ങളും, അതായത് ഭൂമിയുടെ മേലുള്ള അവകാശം, അതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള സ്വയം നിർണയ അവകാശം, തൊഴിൽ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ചൂഷണങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്ന് പുറത്തു വന്നു. അപ്പൊ ഇന്ന് ഇന്ത്യയിൽ വളർന്നു വന്നിട്ടുള്ള സ്ത്രീ പഠനം എന്ന് പറയുന്ന വിജ്ഞാനശാഖയുടെ ഒരു അടിത്തറയിട്ടത് ഈ പ്രവർത്തനമാണ്. പിന്നീട് ആ കാലത്ത് തന്നെയാണ് 1980s, 1990s ഒക്കെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും വളരെ ശക്തമായ സ്ത്രീകളുടെ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ടായിരുന്നു. സ്ത്രീധന മരണങ്ങൾ അത്രയും കാലം നമ്മുടെ വീടുകളിൽ ആരും പുറത്തുവിടാതെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ചയാവുകയും സ്ത്രീകൾ തെരുവിലിറങ്ങി സമരം ചെയ്യുകയും സ്റ്റൗ പൊട്ടിത്തെറിച്ചും ഗ്യാസ് സ്റ്റൗ തീപിടിച്ച് മരിക്കുന്നതൊന്നും ആത്മഹത്യകളോ അല്ലെങ്കിൽ അപകട മരണങ്ങളോ ഒന്നുമല്ല, ഇതെല്ലാം കൊലപാതകങ്ങളാണ് എന്ന് പറയാൻ തുടങ്ങി. അതുപോലെ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട, ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ട നിയമം ഉണ്ടായത് തന്നെ ഇത്തരത്തിലാണ്. പൊതുവിൽ നമ്മൾ സ്ത്രീ പഠനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിത്യവും സ്ത്രീകൾ അനുഭവിക്കുന്ന ജീവിതത്തിലെ നിരന്തരമായ മുറിവുകളെ ഒരു കുറ്റകൃത്യമായും ഒരു കടന്നുകയറ്റമായും ഒക്കെ തിരിച്ചറിയുമ്പോഴാണ് അവ നമ്മുടെ നിയമവ്യവസ്ഥയുടെ മുന്നിലേക്ക് വരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു മാറ്റത്തിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിന്
1: റിയലൈസേഷൻ,
2: അതെ. ഇപ്പൊ കേരളത്തിൽ തന്നെയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് പെട്ടെന്നൊരു ശ്രദ്ധ എല്ലാവർക്കും വരുന്നത് എവിടെയെങ്കിലും ഒരു സ്ത്രീധന മരണം നടക്കുമ്പോഴാണ്. അതിലേക്ക് എത്തിക്കുന്ന നമ്മുടെ സാമൂഹ്യ സാഹചര്യം, ഇപ്പോഴും വിവാഹം എന്ന് പറയുന്നത് സ്ത്രീക്ക് ഒട്ടും ഈസിയായി തെരഞ്ഞെടുക്കാവുന്ന കാര്യമല്ല. സാമ്പത്തികമാണ് പലപ്പോഴും അതിന്റെ നിർണായകമായ സംഗതി, ജാതിയാണ്, നിറമാണ്, അങ്ങനെ പലതുമാണ്. അപ്പൊ അതിലെല്ലാം ഇരയാക്കപ്പെടുന്നത് എപ്പോഴും സ്ത്രീയാണ്, ബുദ്ധിമുട്ടുന്ന സ്ത്രീയാണ്. അപ്പൊ ആ രീതിയിലുള്ള ഈ പഠനങ്ങളും ഇതുമായി വളരെയധികം ബന്ധമുണ്ട്. പക്ഷെ അതിലേക്ക് നമ്മളത് എത്തിക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായൊരു സംഗതിയാണ്. ഇപ്പൊ സ്ത്രീ പഠനം ഒരു ഡിപ്പാർട്ട്മെന്റായി കേരളത്തിൽ യൂണിവേഴ്സിറ്റികളിൽ ആരംഭിച്ചത് 2005 കോഴിക്കോട് സർവകലാശാലയിലാണ് ആദ്യമായിട്ട് MA വിമൻ സ്റ്റഡീസ് കോഴ്സ് തുടങ്ങുന്നത്. ഒരുപാട് കാലത്തെ നിരന്തര പ്രയത്നം കൊണ്ടും പിന്നീട് കോഴ്സ് തുടങ്ങാൻ തീരുമാനിച്ചതിന് ശേഷവും നിരന്തരമായി നമ്മൾ സമരം ചെയ്താൽ മാത്രമേ ഇതിന്റെ ഒരു അക്കാദമികമായ അതിന്റെ ഒരു ദൃശ്യത നമ്മുടെ സമൂഹം അംഗീകരിക്കുള്ളൂ എന്നുള്ളത് ശരിയാണ്.
1: സ്ത്രീകളുടെ പഠനം വളരെ ദൂരമുള്ള ഒരു കാര്യമാണ്. അതിൽ വളരെ ബേസിക് ആയിട്ട് സ്ത്രീകളുടെ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ അവകാശങ്ങൾ പറയുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് സമൂഹത്തിൽ തുറന്നു പറയുന്ന സ്ത്രീകളെ നമ്മുടെ

0: ഫെമിനിറ്റി എന്നുള്ളൊരു വാക്ക് വരെ അറിയാറുണ്ട്.
1: അതെ, ഇപ്പോഴും നമുക്ക് അങ്ങനെ ഒരു അവഹേളനത്തോടെയാണ് നോക്കുന്നത്.
0: അതെ, അപ്പം ജെൻഡർ സ്റ്റഡീസ് ചെയ്യുന്ന ഈ ഒരു മേഖലയിൽ മാം നിൽക്കുമ്പോൾ എത്രത്തോളം ഇതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് കിട്ടുന്നു എന്നാണ് തോന്നുന്നത്?
1: പുറത്ത് നമ്മൾ നടത്തുന്ന സമരം പോലെ തന്നെ ഒരു സമരമാണ് നമ്മൾ അക്കാദമിക് വൃത്തങ്ങളിലും നടത്തേണ്ടതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകമാനവും അങ്ങനെയാണ്. എന്നാൽ ഇതിന് വേറൊരു വശവും കൂടിയുണ്ട്. ചില സമയത്ത് ഇതിന് നമുക്ക് പലപ്പോഴും അനുഭാവപൂർണ്ണമായിട്ടോ സപ്പോർട്ട് കിട്ടുന്ന ചില രീതികളുമുണ്ട്. അത് പക്ഷേ സ്ത്രീകളെ കൂടുതലായി മുന്നോട്ട് കൊണ്ടുവരണം എന്ന് സർക്കാരുകൾ ആഗ്രഹിക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ പങ്കാളിത്ത നിരക്കിലേക്ക് കൂടുതൽ സ്ത്രീകളെ കൊണ്ടുവന്ന് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഉത്തേജിപ്പിക്കണം എന്ന് വിചാരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരുപാട് ഇതുപോലെ അക്രമവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് സുഗമമാക്കണമെന്ന് വിചാരിക്കുമ്പോൾ, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒരു സപ്പോർട്ടൊക്കെ കിട്ടും. പക്ഷെ ആ സപ്പോർട്ടുകളൊക്കെ പലപ്പോഴും കണ്ടീഷണലാണ്. വളരെ ഗൗരവപൂർണമായ ഒരു ഗവേഷണ വിഷയം എന്ന നിലയിൽ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷെ വേറൊരു മാറ്റം ഈ അടുത്ത കുറേ കാലങ്ങൾ കൊണ്ട് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ വിജ്ഞാന ശാഖകളിലും അതിനുള്ളിൽ ഒരു സ്ത്രീപക്ഷ ചിന്താഗതി വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ തത്വചിന്ത പോലെയുള്ള സംഗതികളിലാണെങ്കിലും ഇക്കണോമിക്സിലായാലും വൈദ്യശാസ്ത്രത്തിൽ വരെ സ്ത്രീപക്ഷപാതപരമായ ഒരു സമീപനം വേണം എന്നുള്ളൊരു സംഗതി വളർന്നു വന്നിട്ടുണ്ട്. അതില്ലാതെ ഈ വിജ്ഞാനങ്ങളൊന്നും പൂർണ്ണമല്ല എന്ന് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊരു വലിയ വിജയമാണ്, സ്ത്രീ പഠനത്തിന്റെ ഒരു വിജയമായിട്ട് നമുക്കതിനെ കാണാം.
0: സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടത് അവർക്കുള്ള പ്രാതിനിധ്യമാണ്. ഇത്ര സീറ്റുകൾ ഇവർ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഇന്ന പ്രാതിനിധ്യം അവർക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ദാറ്റ് വി ആർ സംതിങ് ബാക്ക്വേർഡ് എന്നുള്ളൊരു അണ്ടർലൈൻ ഫാക്ട് അവിടെ ഉണ്ടോ?
1: ഏതുതരം റിസർവേഷൻ ആണെങ്കിലും, അത് ജാതിപരമായി പിന്നിൽ നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ളതായാലും മതന്യൂനപക്ഷങ്ങൾക്കായാലും മറ്റേതു തരത്തിലായാലും, എന്തിനാണ് നമുക്കൊരു റിസർവേഷൻ വേണ്ടി വരുന്നത്? സമൂഹം അവരെ ഈക്വലായി അവർക്ക് അവസരങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ്. എല്ലാ പൗരന്മാർക്കും എല്ലാ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ തുല്യ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റിന്റെ കർത്തവ്യമാണ്, സമൂഹത്തിന്റെയും കർത്തവ്യമാണ്. അപ്പൊ ആ നിലയിൽ നോക്കുമ്പോൾ സ്ത്രീകളുടെ കുറ്റമല്ല അവർക്ക് വേണ്ടത്ര അവസരങ്ങളില്ലാത്തത്. മറ്റുള്ള പ്രബലരായ വിഭാഗങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാർ കാലാകാലങ്ങളായിട്ട് അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുകയും അവർ കൂടുതൽ പ്രബലരായി നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിനെ മറികടക്കാനുള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നത് അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ്, പിന്നിൽ നിൽക്കുന്നവരെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ആ പിന്നിലായി പോകുന്നത് ആ വ്യക്തികളുടെയോ ആ വിഭാഗത്തിന്റെയോ കുഴപ്പമല്ല, വളരെ ഹൈറാർക്കിക്കലായ ഒരു ഓർഡർ നിലനിൽക്കുന്നത് കൊണ്ട് അവർ പിന്നോട്ട് പോകുന്നത്. ഇതേ വാദഗതി തന്നെയാണല്ലോ നമ്മൾ മറ്റ് സംവരണങ്ങളെ കുറിച്ചും പറയുന്നത് അല്ലേ? സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ പിന്നോക്കമായി പോയത് അവരുടെ കുറ്റം കൊണ്ടല്ല, മറ്റധികാര വ്യവസ്ഥകൾ അവരെ പുറകോട്ട് കൊണ്ടുപോയത് കൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സംവരണം എപ്പോഴും പ്രധാനമാണ് എന്ന് കരുതുന്നത്. പിന്നെ സംവരണം ഒരു അവസാന വാക്കോ അവസാനം വരെ പോകേണ്ട സംഗതിയോ അല്ല, അതിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ്.
0: ഒരു ആനുകൂല്യം കൊടുക്കേണ്ട ഒരാളാണ് എന്നുള്ളൊരു ഒരു സൈക്കോളജിക്കൽ സാധനം അതിനകത്തുണ്ടോ എന്നാണ്?
1: ഞാനതിനെ കാണുന്ന അങ്ങനെയല്ല. സ്ത്രീകൾക്ക് ഒരു പ്രത്യേകമായ ചില സൗകര്യങ്ങൾ കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. സ്ത്രീകൾക്ക് പ്രസവവും കുട്ടികളെ വളർത്തലും പാലുകുട്ടി വളർത്തലും സ്ത്രീകൾക്ക് വേണ്ടി വരുന്ന ഒരു കാര്യമാണ്. കാരണം പ്രസവിക്കാൻ അവർക്കേ പറ്റൂ, പാല് കൊടുക്കാൻ അവർക്കേ പറ്റുള്ളൂ. പക്ഷെ ആ കുട്ടികളെ നോക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്, കുടുംബങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അവിടെ ഇത് സ്ത്രീ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഈ കുട്ടിയെ നോക്കിക്കോട്ടെ എന്നല്ല നമ്മൾ പറയേണ്ടത്, മറിച്ച് അവർക്ക് ആ കുട്ടിയെ നോക്കിക്കൊണ്ട് അവരുടെ മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനം, അത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും അവർക്കുള്ള അഡീഷണൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഒരു വലിയ പ്രശ്നം വ്യക്തിപരമായി ഓരോ സ്ത്രീക്കും കൊടുക്കുന്ന സൗജന്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. യഥാർത്ഥത്തിൽ അതല്ല, വ്യക്തിപരമായി ഓരോ സ്ത്രീക്കും കൊടുക്കുന്നതല്ല, സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന അഡീഷണൽ സപ്പോർട്ടാണത്. ആ രീതിയിൽ നമ്മൾ അതിനെ കാണുമ്പോൾ അതൊരിക്കലും ഒരു ദുർബല വിഭാഗം എന്നുള്ള രീതിയിൽ കാണേണ്ട കാര്യമില്ല.
0: ഇപ്പോൾ കോവിഡിന് ശേഷമൊക്കെയാണ് നമ്മൾ കൂടുതലും മെന്റൽ ഹെൽത്തിന്റെ കാര്യങ്ങൾ പറയുന്നത്. സ്ത്രീകളോടുള്ള മനോഭാവത്തിന്റെ കാര്യങ്ങൾ ഒരുപാട് എനിക്ക് തോന്നുന്നു ചർച്ച ചെയ്യപ്പെട്ടത് അതിന് ശേഷമാണ്. അപ്പം സ്ട്രക്ചറൽ ഡെവലപ്മെന്റ് നടക്കുമ്പോൾ ഇപ്പുറത്തുള്ള ഈ മെന്റൽ ബ്ലോക്ക്സ് അപ്പോഴും അവിടെ നിൽക്കുകയാണ്. ഈ മെന്റൽ ബ്ലോക്ക്സ് ഈ സ്ത്രീ പഠനം നടത്തുമ്പോൾ അത് മാറുന്നുണ്ടോ, എങ്ങനെയാണ്?
1: ഈ മെന്റൽ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം രൂപപ്പെട്ടിരിക്കുന്ന ഒരു രീതിയിൽ എപ്പോഴും അത് ചില രീതികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാ സമൂഹങ്ങളിലും അതുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിലെ സമൂഹത്തിലാണെങ്കിലും സ്ത്രീയുടെ ഒരിടം വീടാണ്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേണ്ട സ്ത്രീയുടെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. ലോകത്ത് പല സമൂഹങ്ങളും അങ്ങനെയാണ് കാണുന്നത്. പുറത്തു പോയി ജോലി ചെയ്ത് പണം ഉണ്ടാക്കേണ്ട പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ആ ഒരു അവസ്ഥ മാറി, ഒരുപോലെ പുറത്തേക്ക് പോയി ജോലി ചെയ്താലേ കുടുംബങ്ങൾ നടക്കുകയുള്ളൂ.
0: ബട്ട് സ്റ്റിൽ ആ മെന്റാലിറ്റി അവിടെ നടക്കുന്നത്
1: അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ മെന്റാലിറ്റി ഇപ്പൊ എനിക്ക് അടുത്ത കാലത്തായിട്ട് കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം സ്ത്രീയുടെ അധ്വാനമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. കോവിഡ് കാലം നമുക്ക് കൊണ്ടുവന്ന കുറേയധികം പ്രയാസങ്ങളുണ്ട്. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് എല്ലാവരും വീട്ടിനകത്തായി. എല്ലാവരും വീട്ടിനകത്തായപ്പോൾ ഈ പഴയ ഡിവിഷൻ ഓഫ് ലേബർ മാറിയതുമില്ല. സ്ത്രീ തന്നെ വീട്ടിലെ സകല ജോലിയും ചെയ്യേണ്ട അവസ്ഥ പല കുടുംബങ്ങളിലും വന്നു. അത് കുറച്ചൊക്കെ ഒരു മാറ്റം, ഒരുമിച്ച് കുറേ കാലം എല്ലാവരും വീടിനകത്തായപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ അതിലുണ്ടായി.

0: എങ്കിലും സ്ത്രീകൾക്ക് ആ കാലം വലിയ ബുദ്ധിമുട്ടായിരുന്നു. വർക്ക് ഫ്രം ഹോം സിറ്റുവേഷൻ വന്നപ്പോഴും സ്ത്രീയെ സംബന്ധിച്ച് വീട്ടിലെ പണിയും ഓഫീസ് പണിയും വർക്ക് ഫ്രം ഹോമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യേണ്ട അവസ്ഥയായി. അപ്പോഴും ആ മാറ്റം ഉണ്ടായില്ല. ആ ഒരു സിറ്റുവേഷൻ കുറച്ചൊക്കെ ഇപ്പോൾ കാര്യങ്ങളിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചുണ്ടായ കോവിഡ് കാലത്ത് അതിനുശേഷവും ഉണ്ടായ ഈ പ്രശ്നം എന്ന് പറയുന്നത് അവളുടെ വീടും തൊഴിലിടവുമായിട്ടുണ്ടായിരുന്ന ഒരു അതിർരേഖ പോലും ഇല്ലാതെയായി. അത് ഒരുപാട് അധിക ഭാരം സ്ത്രീകൾക്ക് കൊടുത്തു. അതിനെ മറികടക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്.
1: 1990s സ്ത്രീ പഠന കേന്ദ്രം പോലുള്ള കൂട്ടായ്മകളിലൂടെയാണ് താങ്കൾ കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങളുടെ ഒരു ഭാഗമാകുന്നത്. അന്നത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിരുന്ന ഒരാളെന്ന നിലയിൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ സ്ത്രീകൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നതെന്നാണ് മാമിന് തോന്നുന്നത്?
0: അന്ന് സ്ത്രീകൾക്കൊരു ദൃശ്യതയില്ലായിരുന്നു സമൂഹത്തിൽ. വളരെ കുറച്ച് സ്ത്രീകളെ നമ്മളെ സമൂഹത്തിൽ കാണുന്നുള്ളൂ. ജോലിക്ക് പോകുന്നുണ്ട്, വീട്ടിൽ പോകുന്നുണ്ട്, അതൊക്കെ ശരി. പൊതുസമൂഹത്തിൽ അവർക്കൊരു ദൃശ്യതയില്ലായിരുന്നു. സാംസ്കാരിക ലോകത്ത് കാര്യമായ ദൃശ്യതയില്ല, രാഷ്ട്രീയത്തിൽ തീരെയില്ല. ഒരു സ്ത്രീ ഒരു കളക്ടറാവുക എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വലിയ അത്ഭുതമാണ്. ആ ദൃശ്യതയ്ക്ക് വേണ്ടിയാണ് ആദ്യം സ്ത്രീകൾ ശ്രമിച്ചു തുടങ്ങിയത്. മറ്റൊന്ന് ഈ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കെതിരെയും. അതിൽ ദൃശ്യത എന്ന് പറയുന്നത് വളരെയധികം വ്യത്യാസപ്പെട്ടു. ശരിക്കും നമ്മുടെ പഞ്ചായത്ത് രാജ് നിയമം വന്നതിന് ശേഷം 33% സംവരണ സ്ത്രീകൾക്കുണ്ടായി, പിന്നീട് 50%. അതൊരു വലിയ ചേഞ്ച് ഉണ്ടാക്കി. നമ്മുടെ പൊതുമണ്ഡലത്തിലേക്ക് സ്ത്രീകൾ ധാരാളമായി വന്നു. കേരളത്തിലാണെങ്കിൽ അതോടൊപ്പം തന്നെ ഉണ്ടായതാണ് കുടുംബശ്രീ മൂവ്മെന്റ്. അതോടെ ഇത്രയും കാലം വീടും വീടിനകവും മാത്രമായി നിന്ന സ്ത്രീകൾ പൊതുമണ്ഡലത്തിലേക്ക് വന്നു. മറ്റൊന്ന് ഈ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസപരമായ വലിയൊരു മുന്നേറ്റം. മുൻപ് കേരളത്തിലെ സ്ത്രീകൾ മുന്നിൽ തന്നെ ആയിരുന്നു, എങ്കിലും കുറച്ചുകൂടി വലിയൊരു മുന്നേറ്റം ഉണ്ടായി എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് സ്ത്രീകളുടെ ഒരു വലിയ വിഭാഗം പെൺകുട്ടികൾ വരാൻ തുടങ്ങി. ജാതി മതഭേദമില്ലാതെ എല്ലാ പെൺകുട്ടികളും വരാൻ തുടങ്ങി. സാമ്പത്തികമായി എല്ലാ മേഖലയിലുമുള്ള പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു. എന്നാൽ ഇനി മാറാത്ത കുറെ കാര്യങ്ങളുണ്ട്. വീട്ടിനകത്തെ ജോലി, അതല്ലെങ്കിൽ വിവാഹം, സ്ത്രീധനം, സ്ത്രീകളെ അപമാനിക്കുന്ന സ്വഭാവം, സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന രീതികൾ, ഇതൊന്നും മാറുന്നുമില്ല. അതാണ് നമ്മുടെ മുന്നിലുള്ള വലിയ പ്രശ്നം. അതിൻ്റെ ഒരു ആണിക്കല്ലായി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ വിവാഹം തന്നെയാണ്. അവരുടേതായ അഭിപ്രായങ്ങൾ ഒരു വലിയ പ്രശ്നമാണ്. സ്ത്രീധനം വലിയൊരു പ്രശ്നമായി കേരളത്തിലെ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളിലും മുമ്പില്ലാത്തതുപോലെ വ്യാപിച്ചു. ഡിജിറ്റൽ കാലം സ്ത്രീകൾക്ക് ഒരുപാട് അവസരങ്ങൾ കൊണ്ടുവന്നു, എഴുതാനും അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ. അതുപോലെ സൈബർ അറ്റാക്കുകളും സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. സമൂഹം മുന്നോട്ട് തന്നെയാണ് പോകുന്നത്.
1: ഇപ്പൊ മാറുന്ന കാലത്ത് നമ്മള് പഴയ കോൺസെപ്റ്റിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ സോളോ ട്രിപ്പ്, മീ ടൈം, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. അതൊരു മാറ്റം തന്നെയാണ് അല്ലേ?
0: തീർച്ചയായിട്ടും ഈ മെന്റൽ ഹെൽത്ത് ഒരു വലിയ ഒരു പ്രാധാന്യമുള്ള സംഗതിയായി വന്നിട്ടുണ്ട്. അതങ്ങനെ കൊണ്ടുവന്നതിൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് വലിയ പങ്കുണ്ട്. മെന്റൽ ഹെൽത്ത് വളരെ പ്രധാനമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അവനവന്റെ ആനന്ദം എന്ന് പറയുന്നതിലേക്ക്, അവളവളുടെ ആനന്ദം എന്നതിലേക്ക് മാറാനായി നമ്മുടെ സമൂഹം തയ്യാറാവുന്നു.
1: പണ്ടൊക്കെ നമുക്കറിയാം, സ്ത്രീകള് അല്ലെങ്കിൽ ഒരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിലെ സ്ത്രീയും പുരുഷനും പരസ്പരം കാണുന്നത് വളരെ കുറവായിരുന്നു. ഇപ്പോൾ അതിർവരമ്പുകളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഈ ഡിജിറ്റൽ യുഗത്തില് ഇപ്പൊ ഈ ഫോണിന്റെ പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഡീപ് ഫേക്കിന്റെ കാര്യങ്ങള്, അപ്പോഴും സ്ത്രീകളെ ഒരു വിക്ടിമായിട്ട്, മറ്റേത് നമുക്ക് അവരെ കാണാത്ത അറിയാത്ത ഒരാളോടാണ് നമുക്കുള്ള ഒരു ഫാസിനേഷനാണ് ഇത് വരുന്നതെന്ന് പറയാം. പക്ഷേ ഇപ്പം അതങ്ങനല്ല. സ്ത്രീ നമുക്ക് വളരെ അടുത്ത്, നമ്മൾ ഏറ്റവും കൈയിട്ട് തോളിട്ട് നടക്കുന്ന ഒരാളോട് പോലും ഇങ്ങനെ ഉള്ളൊരു മെന്റാലിറ്റി ഇപ്പോഴും ഇല്ലേ? നമ്മൾ വളരെ പ്രോഗ്രസീവ് എന്ന് പറയുമ്പോഴും നടക്കുന്ന കാര്യങ്ങൾ
0: അതാണ്. അത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും സ്ത്രീ ശരീരത്തെ ഒരു കമ്മോഡിറ്റി ആയി കാണുക എന്നുള്ളതാണ്, ഉപഭോഗ വസ്തുവായി കാണുക എന്നുള്ളൊരു രീതിയുണ്ട്. ഫെമിനിസം തന്നെ ഒരുപാട് കാലമായി എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. സ്ത്രീ ശരീരത്തെ അതിനെ പല രീതിയിൽ വ്യാപാരം ചെയ്ത് പണം ഉണ്ടാക്കുക, അതിനെ പല രീതിയിൽ ഉപയോഗിക്കുക, നിയന്ത്രിക്കുക, ഇതെല്ലാം നമ്മുടെ ഈ ആൺകോയ്മ സമൂഹത്തിന്റെ നിയന്ത്രണ രീതികളാണ്. അതുപോലെ വലിയ ബിസിനസ്സുമാണ്. അതേ മനോഭാവം തന്നെയാണ് വളർന്നു വരുന്ന ഓരോ പുരുഷന്റെയും മനസ്സിലേക്ക് എത്തുന്നത്. ഒരു പുരുഷനെ സംബന്ധിച്ച് അയാൾ കൊച്ചിലെ മുതൽ പറഞ്ഞും കേട്ടും അയാളുടെ ആണത്വത്തിന്റെ ഭാഗമായി മാറുന്നത് സ്ത്രീ ശരീരങ്ങളെല്ലാം അയാൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴും മാറാതെ നിൽക്കുന്ന ഒരു വലിയ പ്രശ്നം. അതിന് ആക്കം കൂട്ടാനും ഈ ഡിജിറ്റൽ കാലത്തെ ടൂളുകൾ സഹായിക്കുന്നുണ്ട്. അതൊരു വലിയ പേടിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ്.
1: കഴിഞ്ഞ ദിവസം ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്തത് പോസ്റ്ററുകൾ, സ്ത്രീകളുടെ പോസ്റ്ററുകളിൽ വന്ന് നിന്ന് ആൾക്കാർ വളരെ വൾഗറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്, എത്ര നമ്മൾ പറഞ്ഞ് പ്രീച്ച് ചെയ്താലും ഇത് ഉള്ളിലോട്ട് കയറാൻ പറ്റുന്നില്ല.
0: അത് പറഞ്ഞ് ഒക്കെ മാറ്റുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. കാരണം ഇത് കാലങ്ങളായി ഉള്ള ഒരു സംഗതിയാണല്ലോ. അത് ഏത് രീതിയിൽ മാറുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒന്ന് നിയമപരമായ കുറെ കാര്യങ്ങളുണ്ടാവും, മറ്റൊന്ന് വളരെ ചെറുപ്പത്തിൽ മുതലേ കുട്ടികളോട് നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ എങ്ങനെ അവർ മനസ്സിലാക്കുന്നു, കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ കൂടെയുള്ള സഹോദരിമാരായാലും വീട്ടിലുള്ള സ്ത്രീകളായാലും ചുറ്റുമുള്ള സ്ത്രീകളായാലും സ്കൂളിലും എല്ലായിടത്തും കാണുന്നവർ അവർക്കിടയിൽ ഉണ്ടാവേണ്ട ഒരു ബന്ധം എങ്ങനെയാവണം എന്നുള്ളതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല. മറ്റൊന്ന്, നമ്മുടെ യുവാക്കൾ

0: മക്കളിലാണെങ്കിലും എല്ലാവരും മനസ്സിലാക്കി എടുക്കേണ്ട ഒന്നാണ്, മറ്റൊരാളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ ആ ആൾക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന, ആ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ബൗണ്ടറി എവിടെയാണ്, എന്താണ് കൺസെന്റ്, രണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കൺസെന്റിന് എത്ര പ്രധാനമുണ്ട്. ആ സമ്മതം എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാകുന്നതല്ല, വളരെ ബേസിക് ആയിട്ടുള്ള കൃത്യമായും പഠിപ്പിക്കേണ്ട ഒരവസ്ഥയുണ്ട്. അത് നമ്മൾ ഇനിയും വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല നമ്മുടെ സമൂഹം. ശരിക്കും നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസത്തിനൊപ്പം കുട്ടികൾ പഠിക്കേണ്ടതാണ് അന്യോന്യം ബഹുമാനത്തോടെ എങ്ങനെ പെരുമാറാൻ പറ്റും, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എവിടെയാണ് തെറ്റാവുന്നത്, എവിടെയാണത് കുറ്റമാവുന്നത്, എവിടെയാണതൊരു വലിയ പ്രശ്നമായി മാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ഒരു ട്രെയിനിങ്ങും അവബോധവും നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമാണ്. അതാണ് നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ചെയ്യേണ്ട ഒരു, ആണും പെണ്ണുമായിട്ടാണെങ്കിലും മുതിർന്നവരും ചെറിയ കുട്ടികളുമായിട്ടുള്ളതാണെങ്കിലും പൊതുസമൂഹവുമായിട്ടുള്ളതാണെങ്കിലും എല്ലാ രീതിയിലും നമ്മളുടെ മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകളിൽ എന്തെല്ലാം തരം അതിർവരമ്പുകളും പെരുമാറ്റ രീതികളുമാണ് വേണ്ടത്, അതിനെ കൃത്യമായി എൻഫോഴ്സ് ചെയ്യാനും നമ്മുടെ സമൂഹം. ഇപ്പോൾ നമ്മൾ തന്നെ കാണുന്നൊരു വലിയ പ്രശ്നം എന്താണ്, ഒരു കേസുമായിട്ട് ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ പോലീസ് എന്ന് പറയുന്നത് നിയമ സംവിധാനമാണ്, അവരൊരു കുറ്റകൃത്യത്തിന് പരിഹാരം കാണേണ്ടവരാണ്. ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായാൽ കേസ് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് അവരാലോചിക്കേണ്ടത്. മറിച്ച് നിങ്ങൾ തമ്മിൽ സംസാരിക്കണം അല്ലെ, പരിഹരിക്കണം എന്നല്ലല്ലോ പറയേണ്ടത്. കോടതിയിൽ ചെന്നാലും അതുപോലെ തന്നെ, വക്കീലിൻ്റെ അടുത്ത് ചെന്നാലും അതുപോലെ തന്നെ. വിവാഹമോചന കേസുമായി ഒരു വക്കീലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വക്കീൽ നമ്മളോട് സ്ത്രീയോട് പറയേണ്ടത് എന്താണ്, അവളുടെ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും, അവൾക്ക് എങ്ങനെ സ്വൈര്യമായി ജീവിക്കാൻ പറ്റും, അവൾക്ക് എങ്ങനെ സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റും എന്നാണല്ലോ. അപ്പോൾ അത്തരം ചില വകതിരിവുകൾ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം.
1: കേരളം എന്ന് പറയുന്നത് നമ്മൾ ഈ സോഷ്യൽ ഡെവലപ്മെന്റിൽ ഏറ്റവും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് നാം കരുതിയിട്ടുള്ളത്. അപ്പോഴും ഈ സിസ്റ്റമാറ്റിക് ബ്ലോക്സ് മാം പറഞ്ഞതെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. ആസൂത്രണ പ്രക്രിയയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇനിയും കൊണ്ടുവന്നാൽ വി ഷുഡ് ഹാവ് എ വിമൻ ഫ്രണ്ട്ലി എൻവയൺമെന്റ് എന്നാണ് മാമിന് തോന്നുന്നത്?
0: കേരളം വളരെ മുന്നിലാണെന്ന് തന്നെ നമ്മൾ അംഗീകരിക്കും. സ്ത്രീകളുടെ വിദ്യാഭ്യാസവും, സ്ത്രീകൾക്ക് ഇപ്പോൾ പല രീതിയിൽ അവരുടെ ഒരു ശബ്ദം ഉയർത്താനും ഒക്കെ പറ്റുന്നുണ്ട്. ഒരുപാട് സ്ത്രീകൾക്ക് അനുകൂലമായ സിസ്റ്റംസ് നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ ഇപ്പോൾ വൺ സ്റ്റോപ്പ് സെന്റേഴ്സ്, പരാതികൾ കൊടുക്കാനുള്ളതൊക്കെ വളരെ ഫലപ്രദമായി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേരളം. അതുപോലെ സ്ത്രീകൾക്ക് അവരുടെ വിദ്യാഭ്യാസപരമായും മറ്റു രീതിയിലുള്ള ഒരു കഴിവ് കൊണ്ട് അവർക്ക് ഒരു പരാതി എഴുതാനോ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർക്ക് തന്നെ നേരിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. സിസ്റ്റത്തെ പരമാവധി ഒരു ജെൻഡർ ഫ്രണ്ട്ലി ആയി നിലനിർത്താൻ നമ്മുടെ സമൂഹം, നമ്മുടെ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഇത്രയൊക്കെ ചെയ്തിട്ടും നമുക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. പ്ലാനിംഗ് ബോർഡിൻ്റെയൊക്കെ റോൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായ പദ്ധതികളും നയങ്ങളും രൂപീകരിക്കുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ കേരളം വളരെ മുന്നിലാണ് നമുക്ക് പറയേണ്ടി വരും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായി ജെൻഡർ ബജറ്റിംഗ് നടപ്പാക്കുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതെല്ലാം സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള പദ്ധതികളാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ തുക ചെലവഴിക്കുമ്പോൾ കൂടുതൽ പെൺകുട്ടികൾ ഉണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തൊക്കെ തന്നെ ഒരു 80% ഇപ്പോൾ പെൺകുട്ടികളാണ് പഠിക്കാൻ വരുന്നത്. അതനുസരിച്ച് അവർക്കുള്ള ഹോസ്റ്റലുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്കുള്ള മറ്റ് സൗകര്യങ്ങൾ സൃഷ്ടിക്കുക, അതിനൊക്കെ നമ്മൾ മുൻകൈ എടുക്കുന്നുണ്ട്. അതുപോലെ പലതും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള പ്രത്യേക പദ്ധതികൾ, സ്ത്രീ സംവിധായകർക്ക് വേണ്ടിയുള്ള സിനിമകൾ ചെയ്യാനുള്ള സഹായം നൽകുക, അങ്ങനെ പലതും. അങ്ങനെ അനുകൂലമായ മാർഗമുണ്ടാക്കലാണ് നമ്മൾ ആസൂത്രണ പ്രക്രിയയിൽ പ്രധാനമായും ചെയ്യുന്നത്.
1: വിദ്യാഭ്യാസപരമായിട്ട് യെസ് നമ്മൾ വളരെ മുൻപിലാണ്. എലമെൻ്ററി ആണെങ്കിലും സെക്കൻഡറി ആണെങ്കിലും ഇപ്പം ഈവൻ കോളേജ് ആയിട്ട് എഡ്യൂക്കേഷനിൽ പോലും നമ്മുടെ പെൺകുട്ടികൾ മുന്നിൽ തന്നെയാണ്. പക്ഷേ ഈ തൊഴിലിടങ്ങളിലേക്ക് വരുമ്പോൾ ഫാമിലി പ്ലസ് വർക്ക്, ഈ ഒരു ബാലൻസിങ് ഇപ്പോഴും പ്രശ്നം തന്നെയാണ്.
0: വിദ്യാഭ്യാസത്തിൽ നമ്മൾ വളരെ മുന്നിലാണ്, പക്ഷെ നമ്മുടെ തൊഴിലില്ലായ്മ നിരക്ക് വളരെ കൂടുതലാണ്. അതിൽ സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നിരക്കാണ് ഏറ്റവും കൂടുതൽ. അഭ്യസ്തവിദ്യരായ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇല്ലാതിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് സ്ത്രീകളുടെ കുറവാണ്. പക്ഷെ അതിലൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു 10 മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ തൊഴിൽ പങ്കാളിത്ത നിരക്കിൽ നിന്ന് ഏകദേശം വളരെ മുന്നോട്ട് ഒരു 30%, നമ്മൾ ഇന്ന് വളർന്നിട്ടുണ്ട്. അത് ഇങ്ങനെ നിരന്തരമായി നടത്തിയ പലതരം ശ്രമങ്ങളിലൂടെയാണ്. സ്ത്രീകൾ തൊഴിലെടുക്കുന്നത് വർദ്ധിച്ചിട്ടുണ്ട്. സ്ത്രീകളെ തൊഴിൽ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചില പ്രത്യേക പദ്ധതികളൊക്കെ കുറച്ചു കാലമായി നടക്കുന്നുണ്ട്. അതിൽ പ്രവർത്തിക്കുന്നവരെല്ലാം പറയുന്ന ഒരു കാര്യം, സ്ത്രീകളോട് എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ വളരെ നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ തൊഴിലിന് പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ കാരണം അവർക്ക് പോകാൻ
1: പറ്റുന്നില്ല.
0: അപ്പം നമ്മൾ എത്രയോ കൂടുതൽ എത്രയോ മനുഷ്യരുടെ കഴിവുകളെ നമ്മൾ ഇല്ലാതാക്കുന്നു. അതിനുള്ള മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഇനി അങ്ങോട്ട് നമ്മുടെ ആസൂത്രണ കാര്യങ്ങളിലൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കേണ്ട വിഷയം. ഈ സ്ത്രീകൾക്ക് ജോലിയെടുക്കാൻ പറ്റുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാകേണ്ടി വരും, മനോഭാവം മാറുകയും ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ സൗകര്യപ്രദമാവുകയും ഈ വിദ്യാഭ്യാസത്തിന് യോജിക്കുന്നതും മെച്ചപ്പെട്ട ശമ്പളം ലഭിക്കുന്നതുമായ ജോലികൾ കണ്ടെത്തുക, വലിയ ബൃഹത്തായ ഒരു ഉത്തരവാദിത്തമാണത്. പക്ഷെ അത് നമ്മൾ ചെയ്തേ പറ്റൂ. എങ്കിൽ മാത്രമേ ഇത് മാറുള്ളൂ.

0: ഏത് വിദ്യാഭ്യാസ മേഖല എടുത്തെന്ന് പറഞ്ഞാലും അവര് പ്ലേസ്ഡ് ആവുന്നുണ്ട്.
1: കുറച്ച് കഴിയുമ്പോൾ അവരത് പുറത്തു പോരും.
0: പുറത്തു പോരുകയാണ്, പുറത്തു പോകുമ്പോഴാണ് ഈ തൊഴിലില്ലായ്മ ഇത്രയും നമ്മൾ ആ റേറ്റ് നമുക്ക് ഇത്രയും കൂടുന്നത്.
1: നമ്മൾ സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നിരക്ക് പരിശോധിച്ചാൽ അത് കാണിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു 20-25 വയസ്സിനകത്ത് കുറേയധികം പേര് ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ ആ ഗ്രാഫ് താഴേക്കാണ് പോണേ, പിന്നെ ജോലിയില്ല. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ഒരു 30-35 വയസ്സിന് ശേഷം കുറേ പേര് വീണ്ടും തിരിച്ച് തൊഴിൽ രംഗത്തേക്ക് വരുന്നു. ആ ഒരു യു ഷേപ്പ് ഗ്രാഫാണ് ഉണ്ടാകുന്നത്. പക്ഷെ കേരളത്തിൽ അത് വളരെ സ്ട്രോങ് ആയി നമ്മൾ കാണുന്നു. ബൗദ്ധികമായി ഇത്രയും കഴിവുള്ള സ്ത്രീകൾ, ഇത്രയധികം പരിശീലനം ലഭിച്ചവരാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം അതൊരു വലിയ നഷ്ടമാണെന്ന് എല്ലാ കുടുംബങ്ങളും സമൂഹവും മനസ്സിലാക്കണം. ഈ സ്ത്രീകൾക്കും ജോലി ചെയ്യുകയും മുന്നോട്ട് പോവുകയും വേണം. കുട്ടികളെ നോക്കുക എന്നുള്ളത് ഒരു വീടിൻ്റെ മൊത്തം ഉത്തരവാദിത്തമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു വിവാഹബന്ധം നിലനിൽക്കേണ്ടത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ സ്ത്രീയുടെ വീട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്, ബാക്കി ആർക്കും അതിൽ വലിയ, അവരൊക്കെ വളരെ പാസീവായി നിൽക്കുന്നു. വീട് വൃത്തിയായി കിടക്കണമെങ്കിൽ അത് സ്ത്രീയുടെ ഉത്തരവാദിത്തമാണ്. ഒരു ഫാമിലിക്ക് മറ്റ് അവരുടെ ബന്ധുക്കളുമായും പുറം ലോകവുമായും നല്ല ബന്ധം ഉണ്ടാവണമെങ്കിൽ അതും സ്ത്രീയുടെ ഉത്തരവാദിത്തമാണ്. അപ്പം നമ്മൾ പറയുന്നൊരു സംഗതിയുണ്ട്, പ്രൊഡക്റ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് സോഷ്യൽ, ഈ മൂന്ന് മേഖലയിൽ സ്ത്രീ മാത്രം മുൻകൈ എടുക്കണം എന്നൊരു ധാരണയുണ്ട് നമ്മുടെ നാട്ടിൽ. അത് നമ്മുടെ ആൺകോയ്മയുടെ ഒരു സൗകര്യം കൊണ്ടുണ്ടായി വന്നതാണ്. അതില്ലാതാവുകയും ഈ മൂന്ന് സ്ഥലങ്ങളിലും പ്രസവിക്കുന്നതൊഴിച്ച് ബാക്കി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തുല്യമായ ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ സമൂഹത്തിലുള്ള പുരുഷന്മാരുകൂടി തയ്യാറായാലേ ഈ അവസ്ഥ മാറുകയുള്ളൂ.
0: സാമ്പത്തിക സ്വാതന്ത്ര്യം പ്രധാനമാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ അത് ഈ ഏറ്റവും താഴെക്കിടയിലേക്ക് എത്രത്തോളം നമുക്ക് അങ്ങനെ അവരെ ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും?
1: സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം സ്ത്രീക്ക് വളരെ വളരെ പ്രധാനമാണ്. അപ്പോഴും നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായി താഴ്ന്ന തട്ടിൽ നിൽക്കുന്ന സ്ത്രീകളിൽ വലിയൊരു വിഭാഗം ജോലി ചെയ്യുന്നുണ്ട്. അവർ ജോലി ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ കേരളത്തിൽ വന്ന കുടുംബശ്രീ പോലെയുള്ള സംവിധാനങ്ങൾ അവരെ കൂടുതൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായി, അതായത് ഒരു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ വിദ്യാഭ്യാസം നേടുകയും പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുകയും അവർക്ക് വേണ്ടുന്ന ജോലികൾ കണ്ടെത്താൻ പറ്റാതെ ഇരിക്കുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗ സ്ത്രീകളുണ്ട്. അവർക്ക് കൂടി വേണ്ടതായ ജോലികൾ സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഒരു പ്രത്യേക മേഖലയിൽ കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനനുകൂലമായ നൈപുണ്യ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യാം, ഇതൊക്കെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്.
0: സ്ത്രീപക്ഷ വായന ഇതിന് സഹായകമാവുമോ? ഇപ്പോൾ നമ്മളീ പറഞ്ഞ പ്രശ്നം,
1: ഇന്ത്യയിലെ ഒരു ഫെമിനിസ്റ്റ് പബ്ലിഷിങ്ങിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കിയാൽ ആദ്യകാലത്ത് അത് വലിയ പ്രയാസമായിരുന്നു. 90s 2000s അത് തുടങ്ങിയത്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് പ്രത്യേകമായി അന്ന് തുടങ്ങിയ ഫെമിനിസ്റ്റ് പബ്ലിഷിംഗ് ഹൗസുകൾ കൂടാതെ ഏതാണ്ട് എല്ലാ പബ്ലിഷിംഗ് ഹൗസുകളുടെയും എല്ലാ പ്രസാധകരുടെയും ഒരു വലിയ വിഭാഗം പുസ്തകങ്ങൾ എഴുതുന്ന സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് ഇന്ന് എഴുത്തുകാരെന്നുള്ള നിലയിൽ വലിയ പ്രാധാന്യം കിട്ടി. ഇപ്പോൾ 90s പെണ്ണെഴുത്ത് എന്നുള്ളത് വളരെ മോശമായിട്ടും കളിയാക്കിയും പറഞ്ഞിരുന്നതിൽ നിന്ന് മാറിയിട്ട് ഇന്ന് മലയാള സാഹിത്യത്തിൽ മുൻനിര ആയിട്ടുള്ള എഴുത്തുകാരെ എടുത്താൽ അതിൽ വലിയൊരു പങ്ക് സ്ത്രീകളാണ്. എല്ലാ ഭാഷയിലും ഇപ്പോൾ അങ്ങനെയായിട്ടുണ്ട്. ആ രീതിയിൽ സ്ത്രീകളുടെ എഴുത്തും അവരുടെ ഭാവനാലോകവും ചിന്തകളും ഒക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് വന്നിട്ടുണ്ട്.
0: സിനിമയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിലും ഓട്ടറൈസേഷനിലും ഇതിൽ വന്ന മാറ്റം,
1: സിനിമ കുറച്ചുകൂടി പ്രയാസമുള്ളൊരു മേഖലയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പഴയതിലും കൂടുതൽ സ്ത്രീകൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്, വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും കുറച്ചുകൂടി വൈഷമ്യം നിറഞ്ഞ മേഖലയാണ്. അതിൻ്റെ പ്രധാന കാരണം അത് ഭയങ്കരമായി പണം ആവശ്യമുള്ളൊരു ഇതാണ്. ഒരു വലിയൊരു വ്യവസായമാണല്ലോ സിനിമ, ഇൻഡസ്ട്രിയാണ് ശരിക്കും. ഒരു സിനിമ എടുക്കാൻ ആവശ്യമായ മുതൽ മുടക്ക്, ഒരു സ്മാർട്ട് ഫോണിൽ എനിക്കെൻ്റെ ഭാവനാലോകത്തെ കൊണ്ടുവരാൻ പറ്റും, എഴുതാൻ പറ്റും. പക്ഷേ എനിക്കൊരു ഒരു സിനിമ, ഒരു 30 minutes ഒരു ചെറിയ സിനിമ എടുക്കണമെങ്കിൽ പോലും ഒരുപാട് പണം ആവശ്യമുണ്ട്, ഒരുപാട് ടെക്നോളജി ആയിട്ടുള്ള അതിൻ്റെ നോഹവ് ആവശ്യമുണ്ട്, മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട്. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, അതൊരു സംഘമായി ചെയ്യാൻ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സിനിമ. ടെക്നോളജിയുടെ ഒരു കലയാണെന്ന് നമുക്കറിയാം. എന്താണ് സ്ത്രീകൾക്ക് പലപ്പോഴും ഇല്ലാത്തത്? ഇതിനൊക്കെയുള്ള മൂലധനമാണില്ലാത്തത്, അതിനുള്ള പണം, ഈ വലിയ വലിയ വലിയ ഇൻഡസ്ട്രിയിലേക്ക് കയറാനുള്ള പ്രയാസം. അത് സിനിമയിൽ മാത്രമല്ല, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി മൊത്തം നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും, മീഡിയ ഇൻഡസ്ട്രി നോക്കിയാലും കാണാൻ പറ്റും. ഇതെല്ലാം ഭയങ്കരമായി പണം ആവശ്യമുള്ള, മൂലധനം ആവശ്യമുള്ള സംഗതികളാണ്. അവിടെ എല്ലാ സ്ത്രീകൾക്ക് ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷേ എങ്കിലും അവിടെയും സ്ത്രീകൾ മുന്നേറി വരുന്നുണ്ട്. അവിടെയും സ്ത്രീകളുടെ കാഴ്ചകൾ പലപ്പോഴും അവിടെ ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ വളരെ കച്ചവടത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ പോലും ഈ സിനിമ കാണുന്നവരിൽ വലിയൊരു വിഭാഗം സ്ത്രീകളായി മാറിയതോടുകൂടി ഇന്ന് സിനിമയുടെ വിജയമൊക്കെ നിർണ്ണയിക്കുന്നതിൽ സ്ത്രീകളായ കാഴ്ചക്കാരും പ്രധാനമാണ്. പല രീതിയിൽ ഈ പറയുന്ന ഇൻഡസ്ട്രി സ്ത്രീകളെ അതിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാവുന്നുണ്ട് ഇപ്പോൾ. എങ്കിലും അത് പൊതുവിൽ

0: കുറച്ച് പ്രയാസകരമാണ്. പിന്നെ സ്ത്രീകളുടെ ട്രീറ്റ്മെൻ്റ് എന്നുള്ള നിലയിലും പോസിറ്റീവായ ഒരുപാട് മാറ്റങ്ങൾ സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ശരിയാണെന്നോ എല്ലാം നല്ലതാണെന്നോ അല്ല, പക്ഷേ പോസിറ്റീവായ ഒരുപാട് മാറ്റം സ്ത്രീകളുടെ ഒരു പോർട്രെയലായാലും മറ്റു രീതിയിലും വന്നിട്ടുണ്ട്.
1: ഇത്രയും നാളത്തെ ഈ ഒരു അനുഭവ പരിചയത്തെ നാളേക്ക് നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഒരു പ്രതീക്ഷയുടെ കിരണമാണോ?
0: തീർച്ചയായിട്ടും പ്രതീക്ഷ മാത്രമാണ് എനിക്കുള്ളത്. കാരണം ഇത്രയും എത്തിയ സ്ത്രീകൾ ഇത്രയും നടന്നും ഓടിയും തളർന്നും സന്തോഷിച്ചും ഒക്കെയാണ് ഇവിടം വരെ എത്തിയത്.
1: നമ്മൾ ആ പറഞ്ഞ മെന്റൽ ബ്ലോക്സ് ഒക്കെ മാറാൻ സാധ്യതയുണ്ടല്ലേ?
0: മാറാൻ സാധ്യതയുണ്ട്. മാറാതെ പറ്റില്ലല്ലോ. മനുഷ്യർക്ക് ലോകത്തിന് നിലനിൽക്കണമെങ്കിൽ എന്തായാലും സ്ത്രീകൾ വേണം. അപ്പം അത് മാറാതെ പറ്റില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും മാറ്റം വന്നല്ലോ, ഇനിയും മാറ്റം വരും.
1: മാഡത്തിന്റെ ഭാവി പരിപാടികളും കൂടെ?
0: ഞാൻ ഈ മേഖലയിൽ തന്നെ തുടരാനാണ് എനിക്കിഷ്ടം. എഴുതുക, വായിക്കുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പുതിയ മാറ്റങ്ങളെ എല്ലാം അറിയാൻ ശ്രമിക്കുക, അതൊക്കെയാണ് എനിക്ക് ആഗ്രഹമുള്ളത്. പിന്നെ കേരളത്തിലെ പല കാലങ്ങളിൽ നമ്മൾ രേഖപ്പെടുത്താൻ സാധിക്കാതെ പോയിട്ടുള്ള സ്ത്രീകളുടെ ചരിത്രമുണ്ട്, അതിനെ രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും ആഗ്രഹമുണ്ട്.
1: നമ്മുടെ മക്കൾ ഇങ്ങനെയൊരു സമൂഹത്തിൽ വളരേണ്ടവരാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഐഡിയൽ സൊസൈറ്റി എങ്ങനെയായിരിക്കും?
0: അങ്ങനെ ഒരു ഐഡിയൽ സൊസൈറ്റി ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാന്നല്ലാതെ സമൂഹത്തിന് എങ്ങനെയാണ് ഒരു ഐഡിയൽ ആവുക. പക്ഷെ സമൂഹത്തിനോട് നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ മറക്കാതെ മനുഷ്യര് പരസ്പരം ആശ്രയിച്ച് മാത്രം കഴിയാൻ പറ്റുന്നതാണ് ഈ ലോകം എന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. എനിക്ക് ഒറ്റയ്ക്ക് അങ്ങ് ജീവിച്ചു കളയാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. പരസ്പരം ആശ്രയിച്ച് മാത്രമേ മനുഷ്യന് ജീവിക്കാൻ പറ്റൂ എന്നുള്ള ബോധം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റൂ.
1: ആകാശവാണിയോടൊപ്പം ഇത്രയും ചിന്തകൾ പങ്കുവെച്ചതിൽ ഒരുപാട് സന്തോഷം. മാം പറഞ്ഞ ആ ഒരു ഐഡിയൽ സൊസൈറ്റി അല്ലെങ്കിൽ പോലും പരസ്പര സഹകരണമുള്ള ഒരു സൊസൈറ്റി നമുക്ക് കാണാൻ തന്നെ സാധിക്കട്ടെ.
0: സന്തോഷം.
2: ജെൻഡർ സ്റ്റഡീസ്, വർത്തമാനവും ഭാവിയും, ഡോക്ടർ മിനി സുകുമാറുമായുള്ള അഭിമുഖമാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. ഡോക്ടർ മിനി സുകുമാറുമായി സംസാരിച്ചത് റൂബി ബാബു. കൂട്ടുകാരി.
3: മൻ കി ബാത്,
4: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
4: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
4: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
3: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
4: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം മനസ്സേ നിനക്കു മംഗളം എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയ ഗാനം.

വേഷങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയ ഗാനത്തിന് ശേഷം ഭാര്യ വിജയം എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനം ശ്രീ മരുന്തമ്പിയുടെ വരികൾ എം കെ അർജുൻ്റെ ഈണം.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും വെള്ളി വെളിച്ചം പരിപാടിയിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി.
1: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
2: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
3: മല്ലിക.
2: സ്ഥലം?
3: വഞ്ചൂർ ആറ്റിങ്ങൽ.
2: എന്ത് ചെയ്യണപ്പോ?
3: ഞാനിപ്പോ പഠിക്കുക, തേർഡ് ഇയർ ഡിഗ്രി.
2: ഏത് കോഴ്സാണ്?
3: PCA, ഫിസിക്സ് വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്ന കോഴ്സ്.
2: എങ്ങനെയുണ്ട്? പഠിച്ചു വന്നപ്പോ?
3: പഠിച്ചു വന്നപ്പോ കുഴപ്പമില്ല, ഡബിൾ മേജർ ആയിട്ടാ, ഫിസിക്സും കമ്പ്യൂട്ടറും. അപ്പൊ അതിന്റേതായിട്ടുള്ള ഇതുണ്ട്.
2: എവിടെയാണ് പഠിക്കുന്നത്?
3: നെടുമങ്ങാട് കോളേജ്.
2: ഇപ്പോ മൂന്നാമത്തെ വർഷം അല്ലേ? ഇനി ഒരു വർഷം കൂടെ ഉള്ളു അല്ലേ?
3: ഇനി ഒരു വർഷം കൂടെ ഉള്ളു.
2: അപ്പൊ അതില് സങ്കടമുണ്ടോ?
3: ആ, സങ്കടമുണ്ട്. കാരണം കൊറേ ഓർമ്മകൾ തന്ന കോളേജാ, അതുകൊണ്ട് അതിന്റേതായിട്ടുള്ള ഇതുണ്ട്.
2: കോളേജ് കാലം എന്ന് പറയുമ്പോ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമുള്ള ഒരു കാലമാണ്.
3: അതെ.
2: പിന്നെ ഓർക്കുമ്പോ നമുക്കിങ്ങനെ ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരു നല്ല കാലം.
3: സത്യം.
2: കൂട്ടുകാരൊക്കെ ഒത്തിരി ഉണ്ടോ?
3: ഒരുപാട് കൂട്ടുകാരുണ്ട്.
2: കോളേജില് ഫ്രീ ടൈം ആയി കിട്ടുമ്പോ കൂട്ടുകാരൊക്കെ ഒത്ത് എന്തൊക്കെയാണ് പ്രോഗ്രാംസ് ഒക്കെ?
3: നമ്മള് ഒരുപാട് നേരം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഒരുപാട് കഥ പറയും, എല്ലാവരുടെ എക്സ്പീരിയൻസ്, ഇതുവരെയുള്ള എക്സ്പീരിയൻസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യും. അങ്ങനെയൊക്കെ തന്നെയാണ്.
2: അല്ലാതെ ഇപ്പോ യാത്രകൾ അങ്ങനെയൊക്കെ ഉണ്ടോ?
3: യാത്രകളിൽ നമ്മള് കോളേജ് ടൈമിലില്ല, അല്ലാതെ നമ്മള് സാറ്റർഡേ സൺഡേ കിട്ടുന്ന സമയം യാത്രകളൊക്കെ പോകും.
2: അപ്പൊ എല്ലാരും നല്ല കുട്ടികളാണ്, ക്ലാസ് കട്ട് ചെയ്യുന്ന പോവാറില്ല?
3: ക്ലാസ് കട്ട് ചെയ്ത് കോളേജിന് പുറത്തു പോവാറില്ല, കട്ട് ചെയ്യാറുണ്ട്.
2: സത്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: എന്റെ വീട്ടില് അമ്മ, അച്ഛൻ, അനിയത്തി, അച്ഛാമ്മ.
2: അനിയത്തിക്ക് എന്ത് ചെയ്യണം?
3: അനിയത്തി ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുക.
2: അപ്പൊ രണ്ടുപേരുണ്ട് വീട്ടില്, ചെറിയ ബഹളങ്ങളൊക്കെ കാണും?
3: ഉണ്ട്.
2: പാടുന്ന ആളാണോ?
3: ഇല്ല.
2: നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ?
3: അയ്യോ, സത്യമായിട്ട് അറിയത്തില്ല.
2: എഴുത്തോ അങ്ങനെ എന്തെങ്കിലും?
3: എഴുത്തുണ്ട്.
2: കഥയാണോ കവിതയാണോ?
3: എനിക്ക് കഥ എഴുതാനാ ഇഷ്ടം.
2: കോളേജിലെ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട്?
3: മാഗസീനൊക്കെ എഴുതി കൊടുക്കാറുണ്ട്, കോളേജ് മാഗസിൻ.
2: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
3: ഇഷ്ടപ്പെടുന്ന ആളാണ്.
2: അപ്പോ ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: എനിക്ക് വൈശാഖ സന്ധ്യ എന്ന് പറയുന്ന മോഹൻലാലിന്റെ
2: പഴയ ഒരു എവർഗ്രീൻ ഹിറ്റ് സോങ് ആണ് അല്ലേ?
3: അതെ.
2: ഗാനം കേൾക്കാം. വളരെ നന്ദി.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: ആരതി.
0: സ്ഥലം?
1: നെടുമങ്ങാട്.
0: എന്ത് ചെയ്യാണ് ഇപ്പോ?
1: ഇപ്പൊ നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ ലാസ്റ്റ് മന്ത് ഇന്റേൺഷിപ്പ് പീരീഡ്.
0: പഠിക്കുന്നതൊക്കെ എവിടെയാണ്?
1: ഇവിടെ ട്രിവാൻഡ്രം.
0: ചെറുപ്പം മുതലേ നേഴ്സ് ആവണം എന്ന് തന്നെ ആയിരുന്നു ആഗ്രഹം?
1: മെഡിക്കൽ ഫീൽഡ് താല്പര്യമായിരുന്നു, ഡോക്ടർ ആയിരുന്നു താല്പര്യം, പിന്നെ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് നഴ്സിംഗ് ചൂസ് ചെയ്തു.

0: നമുക്ക് ഒരുപാട് പേഷ്യൻസും ഒക്കെ വേണ്ട ഒരു ജോലിയാണ്. നമ്മൾ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു ജോലി അല്ലേ. ഇതിലോട്ട് ഇപ്പൊ കടന്നു വന്നപ്പോ എങ്ങനെയുണ്ട്?
1: നല്ല രസം.
0: എന്തെങ്കിലും ഒരു മറക്കാനാവാത്ത അനുഭവം പറയാം
1: എന്ന് പറയുമ്പോൾ, ഓരോ പേഷ്യൻസിനെ കാണുമ്പോഴും ഓരോരോ അനുഭവമാണ്. അവരുടെ ലിവിങ് എക്സ്പീരിയൻസും അവരനുഭവിക്കുന്ന സിറ്റുവേഷൻസും ഓരോ എക്സ്പീരിയൻസിൻ്റെ കടന്നു.
0: ഇപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന വിധം അവരെയൊക്കെ സാന്ത്വനിപ്പിക്കാറുണ്ടോ?
1: ആ ഉണ്ട്.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് അമ്മ, അച്ഛൻ, അനിയൻ, അച്ചാമ്മ.
0: അനിയനൊക്കെ എന്ത് ചെയ്യണം?
1: അനിയൻ ഇപ്പൊ 10ാം ക്ലാസ്.
0: കോളേജിലെ വൈബൊക്കെ എങ്ങനെയുണ്ട്?
1: നല്ലതാ.
0: പാടുന്നയാളാണോ?
1: അല്ല അല്ല.
0: നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ?
1: എനിക്കറിയത്തില്ല, പാട്ടറിയത്തില്ല.
0: പാട്ടുകളൊക്കെ ഇഷ്ടമാണ്?
1: ആ, പാട്ട് ഇഷ്ടമാണ്.
0: ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ ഗായികയൊക്കെ ചോദിച്ചാലോ?
1: ഗായകൻ യേശുദാസ്.
0: ഗായികയാണ്?
1: ശ്രേയാ ഘോഷ്.
0: ഇന്നീ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: അരികിൽ പതിയെ.
0: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
1: അനഘ.
0: സ്ഥലം?
1: ആറ്റിങ്ങൽ.
0: ആറ്റിങ്ങൽ എന്തൊക്കെയാണ് വിശേഷം?
1: ആറ്റിങ്ങൽ പ്രത്യേകിച്ച് വിശേഷമില്ല, പണ്ടത്തെ കണക്ക്.
0: എന്ത് ചെയ്യാണ് ഇപ്പോ?
1: ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് തേർഡ് ഇയർ.
0: എവിടെയാണ്?
1: പത്തനാപുരം.
0: ഏത് കോഴ്സാണ്?
1: കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്.
0: കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചു വന്നപ്പോ എങ്ങനെയുണ്ട്?
1: കുഴപ്പമില്ല.
0: ഇഷ്ടപ്പെട്ട തന്നെ എടുത്തതാണോ കമ്പ്യൂട്ടർ കോഴ്സ്?
1: ആ, ഇഷ്ടപ്പെട്ട എടുത്ത്.
0: ചെറുപ്പം മുതൽ ഇത് ഇഷ്ടമാണ്?
1: ആ, അതിനുവേണ്ടി മാത്രം പ്ലസ് വൺ പ്ലസ് ടു കമ്പ്യൂട്ടറിന് പോയി, അങ്ങനെയൊക്കെ കിട്ടിയതാ.
0: അടിപൊളി. ഇനി ഭാവിയിൽ എന്താണ് ലക്ഷ്യം ഈ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞിട്ട്?
1: ഡേറ്റ സയൻസ് പഠിക്കണം, അതിനെ കുറിച്ച് അറിയണം, അതൊക്കെയാണ് മെയിൻ.
0: ഇപ്പോ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലമാണല്ലോ, അതിലോട്ടൊക്കെ ആഗ്രഹമുണ്ടോ?
1: ആ, ഉണ്ട്.
0: കോളേജ് വൈബ് ഒക്കെ എങ്ങനെയുണ്ട്?
1: കോളേജ് വൈബ് ഒക്കെ സെറ്റ് ആ, മലനിരകളിലാണ് നമ്മുടെ കോളേജ്.
0: ഫ്രണ്ട്സ് ഒക്കെ ഒത്തിരി ഉണ്ടോ?
1: ആ, കുറെ ഉണ്ട്.
0: ഇപ്പോ ഫ്രീ ടൈം കിട്ടുമ്പോ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ?
1: കോളേജ് കറങ്ങുക, അതാണ് മെയിൻ ആക്ടിവിറ്റി. അവിടെ കുറെ മലകളുണ്ട്.
0: കുറച്ച് ഉള്ളിലോട്ടാണോ കോളേജ്?
1: ആ, ഉള്ളിലോട്ടാ.
0: ക്ലാസ് കട്ട് ചെയ്യാനൊന്നും സാധിക്കാറില്ല?
1: ഇല്ല, അതാണ് സത്യം.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: അമ്മ, ഞാൻ, അച്ഛൻ, അമ്മാമ്മ, അനിയത്തി.
0: അനിയത്തിയൊക്കെ എത്രയാണ്?
1: അവളിപ്പോ ഒമ്പതിൽ.
0: എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ?
1: ഹോബീസ് വരയ്ക്കും, കവിത എഴുതും, ഇംഗ്ലീഷ്.
0: കവിതകൾ എഴുതുന്നത് ഇംഗ്ലീഷാണ്? അടിപൊളിയാണല്ലോ. എന്തായിരുന്നു ഇംഗ്ലീഷിൽ എഴുതാനൊരു ഇൻസ്പിറേഷൻ?
1: ആക്ച്വലി നമ്മള് സ്കൂളിൽ പഠിപ്പിച്ച സാറ് ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ എന്ന് പറയുന്ന സാറായിരുന്നു. അതുകൊണ്ട് കുറെ നമ്മൾ അങ്ങനെ പഠിച്ചു. പിന്നെ ഞാൻ ആകെ എഴുതുന്നത് ഇതൊക്കെയാ. സോ കോമ്പറ്റീഷനും ഇതിലാ പോകുന്നത്.
0: എഴുതുന്നത് തന്നെ വലിയ കാര്യമല്ലേ ഇംഗ്ലീഷിലൊക്കെ അല്ലേ?
1: ആ, പിന്നെ ഡ്രോയിങ് എനിക്ക് അപ്പൊ വരയ്ക്കാൻ പറ്റത്തില്ല, ഞാൻ കണ്ടൊക്കെ വരയ്ക്കാറുള്ളൂ. പോയട്രി ആണ് എന്നെ കൊണ്ട് അപ്പൊ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം.
0: കോളേജിൽ ഇപ്പോ കവിത കോമ്പറ്റീഷൻ ഒക്കെ വരുമല്ലോ, അതൊക്കെ പങ്കെടുക്കാറുണ്ടോ?
1: ആ, ഈ പ്രാവശ്യം പങ്കെടുത്ത സെക്കൻഡ് ആയിരുന്നു.
0: അടിപൊളി. പാടുന്ന ആളാണോ?
1: അല്ലല്ല.
0: ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ?
1: വേണ്ട.
0: അറിയാതെ ഇങ്ങനെ പാട്ട് വന്നാലോ?
1: വേണ്ട, അറിയാതെ പോലും വരൂല.
0: ഇന്നീ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: അറിയാതെ അറിയാതെ, രാവണ പ്രഭുവിലൊക്കെ.
0: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: ആ.
0: ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം, പേരെന്താ?
1: ഗംഗ.
0: സ്ഥലം?
1: നെടുമങ്ങാട്. ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു.
0: ഈ മേഖലയിലോട്ട് വന്നിട്ട് ഇപ്പോൾ എത്ര നാളാവും?
1: ഇപ്പം ഹോസ്പിറ്റലിൽ കയറിയിട്ട് 3 മാസം ആവുന്നതേ ഉള്ളൂ.
0: അപ്പോൾ റീസെൻ്റ് ആയിട്ട് ജോലിയിൽ കയറിയതാണ്?
1: ആ, കയറിയത്.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ അമ്മയും അനിയനും ഞാൻ.
0: അനിയനൊക്കെ?
1: അനിയൻ ഇപ്പോൾ കോളേജിലാണ്, IT.
0: ഇപ്പോൾ ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസൊക്കെ?
1: പാട്ട് കേൾക്കും, പിന്നെ ചെറിയ ചെറിയ ഡാൻസ്, അങ്ങനെയുള്ള ചെറിയ പരിപാടികളും.
0: ഡാൻസ് ഒക്കെ കളിക്കുന്ന ആളാണ്? ഇതിലൂടെ ഡാൻസ് കളിപ്പിക്കാൻ പറ്റില്ലല്ലോ. പാടുന്ന ആളാണോ?
1: ഇല്ല, പാട്ട് പാടൂല, കേൾക്കും.
0: ഡാൻസ് എങ്ങനെ, റീലൊക്കെ ചെയ്തിടാറുണ്ടോ?
1: കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ റീല് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യും.
0: യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ?
1: ആ, യാത്ര ഇഷ്ടമാണ്.
0: ഫാമിലിയോടെ പോണോ, ഫ്രണ്ട്സിനോട് പോണോ യാത്രകളൊക്കെ?
1: ഫാമിലിയോടൊപ്പം.
0: ഒരു ഡ്രീം പ്ലേസ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ടോ, പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം?
1: അങ്ങനെ കുറെ ഉണ്ട്.
0: ഒരു സ്ഥലം ചോദിച്ചാ,
1: കാശ്മീർ പോകണമെന്ന്.
0: വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് അല്ലേ?
1: അതെ.
0: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
1: ആ, ഇഷ്ടമാണ്. മെലഡി ആയിട്ടുള്ള സോങ്, പഴയതും പുതിയതെല്ലാം കേൾക്കും.
0: പഴയ പാട്ടിൽ കാണുന്ന ഒരു സവിശേഷത എന്താണ്?
1: കൂടുതലും മെലഡി ആയിട്ടുള്ള പാട്ടുകളാണ് പഴയ പാട്ടില്ല. ഇപ്പോൾ എല്ലാം മറ്റേ അടിച്ചുപൊളി അങ്ങനെ പറഞ്ഞ ഒരു ജോണറിൽ വന്നു.
0: പുതിയ തലമുറയിലെ ആൾക്കാരോട് ചോദിച്ചാലും പറയുന്ന പഴയ പാട്ടുകളാണ് ഇഷ്ടമെന്നാണ്.
1: കേൾക്കാൻ സുഖം, കുറച്ചും കൂടെ പഴയ പാട്ടായില്ലേ.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: പൊന്നിൽ കുളിച്ചു നിന്നു,
0: സല്ലാപം സിനിമ.
1: സല്ലാപം സിനിമയിൽ
0: നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തിയ മാതിൽപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്.
1: കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം അവതരിപ്പിക്കുന്ന ശ്രേഷ്ഠ പദ്ധതി പട്ടികജാതി വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനവും സമഗ്ര വികസനവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. മെറിറ്റ് അടിസ്ഥാനമാക്കിയാണ് ശ്രേഷ്ഠ പദ്ധതിയിലേക്കുള്ള പ്രവേശനം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA നടത്തുന്ന നാഷണൽ എൻട്രൻസ് ടെസ്റ്റ് ഫോർ ശ്രേഷ്ഠ നെറ്റ്സ് എന്ന പ്രവേശന പരീക്ഷയിലൂടെയാണ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. വിദ്യാർത്ഥികൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കണം. പരീക്ഷയിലെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ CBSE സ്റ്റേറ്റ് ബോർഡ് അഫിലിയേഷനുള്ള മികച്ച സ്വകാര്യ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ പ്രവേശനം ലഭിക്കും. പരീക്ഷാ തീയതികളും കൂടുതൽ വിവരങ്ങളും അറിയുവാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.

കഥ ഇതുവരെ എന്ന ചിത്രത്തിലെ യുഗ്മഗാനം പൂജൽ ഖാദർ എഴുതി, ജോൺസൺ ഈണം പകർന്നത്, ഗായകർ യേശുദാസും ചിത്രയും.

കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രത്തിൽ ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം എ ജെ ജോസഫ്. ഹണിമൂൺ എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 56 സെക്കൻഡും.
1: ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം സംപ്രതി സംസ്കൃത പരിപാട്യാം യോഗസ്യ ഉത്പത്തി വികാസശ്ച യോഗസ്യ പ്രാധാന്യം ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷക കുമാരി ദേവിക എസ്.

ഭാഗ്യം സ്വാസ്ഥ്യം സർവത സാധനം യോഗേന ലഭ്യതേ നിത്യം തസ്മാത് യോഗം സമാചരേത്. നമസ്കാരം. അദ്യ അഹം യോഗസ്യ ഉത്പത്തിഹി വികാസസ്യ യോഗസ്യ പ്രാധാന്യം അധികൃത്യ കിഞ്ചിത് കാര്യം വക്തും ഇച്ഛാമി. യോഗഃ ഭാരതസ്യ മഹാൻ സാംസ്കൃതിഹി ആധ്യാത്മികസ്യ ഉപഹാരഃ അസ്തി. യോഗേന ശരീരസ്യ മനസഃ ആത്മനസ്യ സമന്വയഃ ഭവതി. തേന മനുഷ്യഃ ആരോഗ്യം ശാന്തിം ആനന്ദം ച പ്രാപ്നോതി. അദ്യ വിശ്വസ്യ ബഹവഃ ജനാഃ സ്വാസ്ഥ്യലാഭായ മാനസികശാന്തേ ആധ്യാത്മിക വികാസായ ച യോഗ അഭ്യാസം കുർവന്തി. യോഗസ്യ മൂലാനി ഭാരതസ്യ പ്രാചീന സംസ്കൃതൌ നിഹിതാനി സന്തി. യോഗസ്യ ആരംഭഃ കദാ അഭവത് ഇതി നിശ്ചിതതയാ വക്തും ന ശക്യതേ. തഥാപി ഇതിഹാസഃ പുരാതത്വശാസ്ത്രം വൈദികസാഹിത്യം ച സൂചയന്തി യത് യോഗസ്യ ഉത്പത്തിഃ പ്രാചീന സിന്ധുസഭ്യതായാം അഭവത്. മോഹനജോദകോ ഹാരപ്പ പ്രദേശയോ പ്രാപ്തസു മുദ്രാസു ധ്യാനസ്ഥിതേഹേ പുരുഷസ്യ ചിത്രം ദൃശ്യതേ. പ്രസിദ്ധ പശുപതി മുദ്ര യോഗസ്യ പ്രാചീന പ്രമാണം ഇതി കേചന വിദ്യാംസമന്യതേ. കിന്തു അസ്മിൻ വിഷയെ വിദുഷ മധ്യേ ഭിന്നമതാനി സന്തി. വൈദികകാലേ യോഗഃ ആധ്യാത്മിക ജീവനസ്യ മഹത്വപൂർണഃ ഭാഗഃ ആസീത്. ഋഗ്വേദേ യജുർവേദേ സാമവേദേ അഥർവവേദേ ച ധ്യാനസ്യ തപസഃ ആത്മസംയയസ്യ പ്രാണശക്തേഹി ച വർണ്ണനം ദൃശ്യതേ. ഋഷയഃ തപസാ ധ്യാനേന ച ആധ്യാത്മിക സാക്ഷാത്കാരം പ്രാപ്തും പ്രയതന്തേ സ്മ. ഏഷ്യാപരമ്പര അനന്തരം യോഗാദർശന രൂപേണ വികസിതാഭവത്. ഉപനിഷ്ഠിതസ്സു ആത്മതഃ ബ്രഹ്മണഃ ഐക്യം പ്രതിപാദ്യതേ. ധ്യാനസ്യ പ്രാണായാമസ്യ മനോനിഗ്രഹസ്യ ച മഹത്വം വിസ്തരേണ വർണ്ണിതം അസ്തി. മാനവജീവനസ്യ പരമലക്ഷ്യം ആത്മജ്ഞാനം ഇതി ഉപനിഷദഃ ശിക്ഷയന്തി. യോഗഃ തസ്യ പ്രാപ്തി ശ്രേഷ്ഠഃ മാർഗഃ ഇതി അഭി താഃ പ്രതിപാദയന്തി. മഹർഷിഃ പതഞ്ജലിഃ യോഗാദർശനസ്യ മഹാൻ വ്യവസ്ഥികർത്താ ആസീത്. തേന വിരചിതാനി യോഗസൂത്രാനി വിശ്വസ്യ പ്രസിദ്ധേഷു യോഗഗ്രന്ഥേഷു അന്യതമം അസ്തി. പതഞ്ജലിന അഷ്ടാംഗയോഗഃ പ്രതിപാദിതഃ. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ഏതേ അഷ്ടാംഗാനി യോഗമാർഗസ്യ ആധാരഭൂതാനി സന്തി. ഭഗവത്ഗീതായാം യോഗസ്യ വ്യാപകഃ അർത്ഥഃ വർണ്ണിതഃ അസ്തി. കർമ്മയോഗഃ ഭക്തിയോഗഃ ജ്ഞാനയോഗഃ ഇതി ത്രയഃ പ്രമുഖാഃ യോഗമാർഗം ഇതി ഗീത ഉപദിശതി. യോഗഃ കേവലം ശാരീരിക വ്യായാമഃ ന അഭി സമ്യക് ജീവനമാർഗഃ ഇതി ഗീത ഉപദിശതി. മധ്യകാലേ ഹഠയോഗസ്യ മഹാൻ വികാസഃ അഭവത്. കോ രക്ഷനാദയഃ യോഗിതഃ ശരീരശുദ്ധയേ പ്രാണശക്തി വികാസായ ച അനേകാനി ആസനാനി പ്രാണായാമൻ മുദ്ര ച പ്രചാരിതവന്തഃ. ഹഠയോഗഃ ശരീരം മനസ്ച ആധ്യാത്മിക സാധനായ യോഗ്യം കരോതി. ഉന്നവിംശതിശതകേ വിംശതിശതകേ ച ഭാരതീയ മഹാത്മനഃ യോഗം വിശ്വേ പ്രചാരിതവന്തഃ. അദ്യ വൈജ്ഞാനിക അഭി വദന്തി യത് യോഗഃ മാനസികതനാവം ന്യൂനം കരോതി, ഹൃദയയോഗ നിവാരണേ സഹായം കരോതി, ശ്വസനക്രിയാം സുതാരയന്തി, മാനസികസ്വാസ്ഥ്യം ച വർദ്ധയന്തി. അതഃ വിദ്യാലയേഷു

യേശു, ചികിത്സാലയേഷു, ക്രീഡാകേന്ദ്രേഷു, കാര്യാലയേഷു ച യോഗസ്യ പ്രയോഗ വർദ്ധതേ. സംയുക്ത രാഷ്ട്രസംഘേന ജൂനമാസസ്യ ഏകവിംശതിതമഃ ദിവസഃ അന്താരാഷ്ട്രീയ യോഗാദിവസഃ ഇതി ഘോഷിതഃ. തതഃ ആരഭ്യ വിശ്വസ്യ സർവത്ര അയം ദിവസഃ ഉത്സാഹേന ആചര്യതേ. അസ്യ ദിവസസ്യ ഉദ്ദേശം യോഗസ്യ വൈശിക മഹത്വസ്യ പ്രചാരഃ തതാ മാനവ കല്യാണസ്യ സംവർദ്ധനം അസ്തി. യോഗഃ കേവലം വ്യായാമഃ ന അപി സമ്പൂർണ ജീവനദർശനം അസ്തി. സഹ ശരീരസ്യ ആരോഗ്യം, മനസഃ ശാന്തിം, ആത്മനഃ ഉന്നതിം ച പ്രദദാതി. സിന്ധുസഭ്യതായാഃ ആരഭ്യ വേദാന ഉപനിഷദാം പതഞ്ജലേഃ യോഗസൂത്രാണാം ച മാധ്യമേന വികസിതഃ യോഗഃ ഭാരതസ്യ അമൂല്യഃ സാംസ്കൃതിക ദാരോഹഃ അസ്തി. അധ്യാപയോഗഃ സമ്പൂർണ വിശ്വസ്യ മാനവജാതിം സ്വാസ്ഥ്യശാന്തേഃ സൗഹാർദ്ദസ്യ ച മാർഗേ പ്രേരയതി. യോഗഃ ഭാരതസ്യ പ്രാചീനഃ ആധ്യാത്മിക ദാർശനികസ്യ അമൂല്യനിധിഃ അസ്തി. സഹ മനുഷ്യസ്യ ശരീരസ്യ മാനവഃ മനസഃ ബുദ്ധേഃ ആത്മനസ്യ സമന്വയം കരോതി തദാ സമ്പൂർണ ജീവനായ മാർഗം ദർശയതി. അയം മഹാൻ ജ്ഞാനസമ്പാദാഃ അനേകൈഃ മഹർഷിഭിഃ യോഗാചാര്യൈഃ രചിതൈഃ ഗ്രന്ഥേഃ പീഠീഭ്യഃ പ്രതിപ്രസാരിതഃ. പ്രാചീന യോഗാഗ്രന്ഥാഃ യോഗസ്യ സിദ്ധാന്താൻ ആധ്യാത്മിക ലക്ഷ്യം ച സ്പഷ്ടതയാ പ്രതിപാദയന്തി. ഏതേഷാം പ്രത്യേകസ്യ യോഗശാസ്ത്രസ്യ വികാസേ മഹത്വപൂർണം സ്ഥാനം അസ്തി. യോഗസ്യ പ്രഥമം സൂചനാനാം വേദേഷു ദൃശ്യന്തേ. ഋഗ്വേദേ, യജുർവേദേ, സാമവേദേ, അഥർവവേദേ ച ധ്യാനസ്യ തപസഃ പ്രാണസ്യ ആത്മസംയമസ്യ ച വർണ്ണനം അസ്തി. വേദേഷു യോഗഃ ജീവനപദ്ധതിഃ തദാ ആധ്യാത്മിക സാധന ഇതി നിരൂപിതഃ. പ്രകൃത സഹ വിശ്വേന സഹ ച മാനവസ്യ ഐക്യം സ്ഥാപയതീതു അസ്യ ഉദ്ദേശം അസ്തി. ഉപനിഷദഃ യോഗദർശനസ്യ മൂല്യം അസ്തി. താസു ആത്മാ, ബ്രഹ്മ, ധ്യാനം, പ്രാണായാമഃ, മനോനിഗ്രഹഃ ഇത്യാദയഃ വിഷയാഃ വിസ്തരേണ വർണിതാഃ സന്തി. വിശേഷതഃ ഘടോപനിഷദി, ശ്വേത അശ്വതരോപനിഷദി, മൈത്രായണി യോപനിഷദി ച യോഗസ്യ സ്പഷ്ടം വർണ്ണനം ദൃശ്യതി. ഭഗവത്ഗീത യോഗാശാസ്ത്രസ്യ അതീവ മഹത്വപൂർണേഷു ഗ്രന്ഥേഷു അന്യതമ അസ്തി. തത്ര ശ്രീകൃഷ്ണഃ അർജുനായ ത്രീൻ പ്രമുഖാൻ യോഗമാർഗാൻ ഉപദിശതി. കർമ്മയോഗഃ, ഭക്തിയോഗഃ, ജ്ഞാനയോഗഃ, തദാ ധ്യാനയോഗഃ, സമത്വയോഗഃ, സ്നാനയോഗഃ ഇത്യാദയഃ അഭി വർണിതാഃ സന്തി. യോഗഃ കർമ്മസു കൗശലം തദാ സമത്വം യോഗ ഉച്യതേ ഇതി ഗീത വദന്തി. അർത്ഥാത് സമചിത്തയ തദാ ശ്രേഷ്ഠകർമ്മ യോഗസ്യ ലക്ഷണേ സ്തഃ. യോഗശാസ്ത്രസ്യ ആധാരഗ്രന്ഥഃ മഹർഷിണ പതഞ്ജലിന രചിതഃ യോഗസൂത്രഗ്രന്ഥഃ അസ്തി. അസ്മിൻ ഗ്രന്ഥേ പ്രായഃ ഏകശതം പഞ്ചനവതി സന്തി. സഹ ചതുർഷു ഭാഗേഷു വിഭക്തഃ അസ്തി. സമാധിപാദഃ, സാധനപാദഃ, വിഭൂതിപാദഃ, കൈവല്യപാദഃ, യോഗ ചിത്തിവൃത്ത നിരോധഃ ഇതി പ്രസിദ്ധ സൂത്രേണ യോഗസ്യ യഥാർത്ഥ സ്വരൂപം നിരൂപിതം അസ്തി. അഷ്ടാംഗയോഗസ്യ വിസ്തൃത വിവരണം അഭി അത്ര ദൃശ്യതേ. സ്വാത്മാരാമയോഗിന ഹഠയോഗ പ്രദീപിക വിരചിത. അസ്മിൻ ഗ്രന്ഥേ ആസനാനി, പ്രാണായാമഃ, ഷഡ് കർമാണി, മുദ്ര, ബന്ധഃ, കുണ്ടലിനി, സമാധിഃ ച വിസ്തരേണ വർണിതാഃ സന്തി. ആധുനിക യോഗാഭ്യാസേ അസ്യ മഹത്വം ബഹു അധികം അസ്തി. മഹർഷിണ ഘോരണ്ഡേന ഉപദിഷ്ട ഘോരണ്ഡ സംഹിത യോഗസ്യ മഹത്വപൂർണഃ ഗ്രന്ഥഃ അസ്തി. അത്ര സപ്താംഗയോഗഃ വർണിതാഃ അസ്തി. ഷഡ് കർമ്മ, ആസനം, മുദ്ര, പ്രത്യാഹാരഃ, പ്രാണായാമഃ, ധ്യാനം, സമാധിഃ അയം ഗ്രന്ഥഃ ശരീരശുദ്ധയെ ആത്മവികാസായ ച സമാനം മഹത്വം ദദാതി. ശിവപാർവത്യോഃ സംവാദരൂപേണ ശിവസംഹിത രചിത. അത്ര യോഗഃ, നാട്യഃ, പ്രാണഃ, ചക്രാണി, കുണ്ടലിനീശക്തിഃ, ധ്യാനം ഇത്യാദീനാം വിസ്തൃതം വർണ്ണനം അസ്തി. ഭാരതീയ പരമ്പരായാം ശിവഃ യോഗസ്യ ആദിഗുരുഃ ഇതി സ്വീകൃതഃ. പുരാണേഷു ഖദ്യതേ തത് ശിവഃ സപ്തർഷിഭ്യഃ യോഗവിദ്യ ഉപദിഷ്ടവാൻ, അതഃ സഹ ആദിയോഗി ഇതി പ്രസിദ്ധഃ. പതഞ്ജലിഃ യോഗദർശനം വൈജ്ഞാനിക രൂപേണ വ്യവസ്ഥിതവാൻ മഹാൻ ഋഷിഃ ആസീത്. അഷ്ടാംഗയോഗസ്യ പ്രതിപാദകത്വേന സഹ വിശ്വപ്രസിദ്ധാഃ അസ്തി. തസ്യ യോഗസൂത്രാണി അദ്യാപി യോഗ അധ്യയനസ്യ ആധാരഗ്രന്ഥാനി സന്തി.

0: യോഗായാജ്ഞവൽക്യ ഗ്രന്ഥേ മഹർഷിഹി യാജ്ഞവൽക്യ യോഗ സിദ്ധാന്താൻ പ്രാണായാമം ധ്യാനം ച വിവർണോതി. സ്വാത്മാരാമയോഗി ഹഠയോഗ പ്രദീപികയാഹ കർത്ത അസ്തി സഹ ഹഠയോഗ പരമ്പരാം സുവ്യവസ്ഥിത രൂപേണ ലോകാനാം സമക്ഷം പ്രസ്തുതവാൻ. മഹർഷി കേരണ്ടഹ കേരണ്ട സംഹിതായാഹ ഉപദിഷ്ട ആസീത് സഹ ശരീരശുദ്ധിം തഥ ആധ്യാത്മിക സാധന സമാനരൂപേണ മഹത്വപൂർണ മന്യതേ സ്മ. ആധുനികകാലേ സ്വാമി വിവേകാനന്ദ ശ്രീ അരവിന്ദ സ്വാമി ശിവാനന്ദ ടി കൃഷ്ണാചാര്യ ബി കെ എസ് അയ്യങ്കാര പട്ടാഭി ജോയിസ സ്വാമി സത്യാനന്ദ സരസ്വതി ച യോഗസ്യ വിശ്വവ്യാപി പ്രചാരായ മഹാൻ യോഗാദാനം ദത്തവന്ത. തേ യോഗം കേവലം ആധ്യാത്മിക സാധന ന അബീതു ആരോഗ്യരക്ഷണായ മാനസിക ശാന്തിയേ ച വൈജ്ഞാനിക ജീവന പദ്ധതി രൂപേണ അഭി പ്രചാരിതവന്ത. പ്രാചീന യോഗഗ്രന്ഥ മഹാൻ യോഗാചാര്യസ്യ ഭാരതസ്യ യോഗ പരമ്പരാം സമൃദ്ധം കൃതവന്ത. വേദേഭ്യഃ ആരഭ്യ ഉപനിഷത്സു ഭഗവത്ഗീതായാഹ പതഞ്ജലേഹ യോഗാസൂത്രേഹ ഹഠയോഗ ഗ്രന്ഥേഷു ച യോഗജ്ഞാനം നിരന്തരം വികാസിതം. ഏതേ ഗ്രന്ഥാഹ മാനവസ്യ ശാരീരിക സ്വാസ്ഥ്യായ മാനസിക ശാന്തയെ ആധ്യാത്മിക ഉന്നതായേ ച അദ്യാപി മാർഗദർശകാഹ സന്തി. അതഹ യോഗഹ ഭാരതസ്യ അമൂല്യഹ സാംസ്കൃതിക ആധ്യാത്മികശ്ച ദാരോഹരഹ അസ്തി യഹ സമ്പൂർണ വിശ്വസ്യ മാനവജാതിം സ്വാസ്ഥ്യം ശാന്തിം സൗഹാർദ്ദം ച പ്രതിപ്രേരയന്തി. ഭാരതീയ ദർശനശാസ്ത്രസ്യ പ്രമുഖേഷു ഗ്രന്ഥേഷു പതഞ്ജലി മഹർഷിണ വിരചിതം യോഗാസൂത്രം അത്യന്തം മഹത്വപൂർണം അസ്തി. യോഗഃ കേവലം ശാരീരിക വ്യായാമഃ ന അപീതു മനസഃ ആത്മനശ്ച സമ്പൂർണ വികാസശ്ച വൈജ്ഞാനിക മാർഗഃ ഇതി അയം ഗ്രന്ഥഃ പ്രതിപാദയന്തി. അയം ഗ്രന്ഥഃ പ്രായഃ ദ്വിസഹസ്രവർഷേഭ്യഃ പൂർവം രചിതഃ അദ്യാപി വിശ്വസ്യ സർവത്ര യോഗാധ്യയനസ്യ അനുസന്ധാനസ്യ ച ആധാരഗ്രന്ഥഃ അസ്തി. ലഘുഭിഹി കിന്തു ഗംഭീരൈഹി സൂത്രൈഹി പതഞ്ജലിഹി മാനവജീവനസ്യ പരമലക്ഷ്യം ആത്മസാക്ഷാത്കാര പ്രതിമാർഗം ദർശയതി. പതഞ്ജലിഹി ഭാരതസ്യ മഹാൻ ഋഷിഹി ആസീത് സഹ യോഗാദർശനം വ്യവസ്ഥിത രൂപേണ പ്രാപ്നുവാൻ പരമ്പരാനുസാരം സഹ വ്യാകരണേന ആയുർവേദേ യോഗേച്ച മഹാൻ യോഗാദാനം ദത്തവാൻ. യോഗാശാസ്ത്രേ തസ്യ ശ്രേഷ്ഠതമം കാര്യം യോഗാസൂത്രം ഏവ അസ്തി. അദ്യതന ജീവനേ ഛാത്രാഹ അധ്യയനഭാരം പരീക്ഷാഭയം സ്പർദ്ധ മാനസിക തനാവം ച അനുഭവന്തി. ഏതാദൃശേ സമയെ യോഗഃ തേഷാം ശാരീരിക മാനസിക ഭൗതിക വികാസായ ശ്രേഷ്ഠ ഉപായഃ അസ്തി. യോഗഃ ഭാരതസ്യ പ്രാചീനഃ അമൂല്യ സാംസ്കൃതിഃ ദാരോഹരഃ അസ്തി. ഛാത്രജീവനം വ്യക്തിത്വ നിർമ്മാണസ്യ ആധാരഃ അസ്തി. അസ്മിൻ കാലേ ഉത്തമ സ്വാസ്ഥ്യം ഏകാഗ്രത അനുശാസനം ആത്മവിശ്വാസം ച ആവശ്യ ഭവന്തി. യോഗാഭ്യാസഃ ഏതാൻ ഗുണാൻ വികസിതും സഹായകരം അസ്തി. യോഗഃ ശരീരം സ്വാസ്ഥ്യം കരോതി മനഃ ശാന്തം സ്ഥിരം ച കരോതി തേന ഛാത്രാഹ അധ്യയനം സമ്യക് കർത്തും ശക്നുവന്തി തഥാ ഉത്തമ ഫലാനി പ്രാപ്നുവന്തി. യോഗാഭ്യാസേന അനുശാസനം സമയപാലനം ധൈര്യം ആത്മസംയമഃ സഹിഷ്ണുത ച വർദ്ധതേ. ഛാത്രാഹ ജീവനസ്യ വിവിധ ചുനൌതയഃ സാഹസേന സമ്മുഖീകർത്തും സമർത്ഥഃ ഭവതി. സൂര്യ നമസ്കാരഃ താടാസനം വൃക്ഷാസനം വജ്രാസനം ഭുജംഗാസനം ഭുവനമുക്താസനം അനുലോമ വിലോമ പ്രാണായാമഃ ഭ്രമരി പ്രാണായാമ ധ്യാനം ഏതേഹ അഭ്യാസഃ ശരീരേ മനസ്സ സ്വാസ്ഥ്യം കൃത അധ്യയനസ്യ അനുകൂലം വാതാവരണം നിർമാത. വിദ്യാലയേഷു മഹാവിദ്യാലയേഷു ച യോഗ ശിക്ഷണസ്യ സമാവേശഃ ഛാത്രാണാം സർവാംഗീണ വികാസായ ഹിതകരഃ അസ്തി. പ്രതിദിനം അല്പകാലം യോഗാഭ്യാസസ്യ കൃതം ചേത് അധ്യയന ഗുണവത്തഃ അനുശാസനം മാനസിക സ്വാസ്ഥ്യം ച വർദ്ധതേ. യോഗഃ ഛാത്രാണാം കൃതേ കേവലം വ്യായാമഃ അഭീതു സ്വസ്ഥ ശരീരസ്യ ശാന്തമനസഃ പ്രവരബുദ്ധേഹ ഉത്തമ ചരിത്രസ്യ ച നിർമാണായ സമഗ്ര ജീവന പദ്ധതി അസ്തി. ഏ ഛാത്രാഹ പ്രതിദിനം യോഗാഭ്യാസം കുർവന്തി തേ അധ്യയനക്ഷേത്രേ ജീവന ച അധികം സഫലാഹ ഭവന്തി. അതഹ സ്വസ്ഥ ശാസ്ത്രാഹ ശക്തിശാലിനഹ രാഷ്ട്രസ്യ ആധാരഹ ഇതി ഭാവനയ പ്രത്യേകം ഛാത്രഹ യോഗഃ ജീവനസ്യ അവിഭാജ്യം ഭാഗം കർത്തും അർഹതി.
1: ആരോഗ്യം പരമം ഭാഗ്യം സ്വാസ്ഥ്യം സർവാർത്ഥ സാധനം യോഗേന ലഭ്യതേ നിത്യം തസ്മാത് യോഗം സമാചരേത്.
2: സംസ്കൃത പരിപാട്യാം ഏതാവതഃ ശ്രുതഃ യോഗസ്യ ഉത്പത്തിഃ വികാസശ്ച യോഗസ്യ പ്രാധാന്യം ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷക കുമാരി ദേവിക എസ്. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: പാട്ടുകളം തോറ്റം പാട്ട് അവതരിപ്പിക്കുന്നത് പാങ്ങപ്പാറ ജയപ്രസാദും സംഘവും.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. ജ്വല്ലേഴ്സ്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനമാണിത്. ഈ ഗാനത്തിൻ്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബാലകൃഷ്ണൻ എസ്.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: പ്രിയ ശ്രോതാക്കളെ, ദീപപ്രിയ ആലപിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യ ഗാനം പിബരേ രാമരസം.

ആകാശവാണി. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PM മുദ്രാ യോജന, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നിയമസഭാ നടപടികളുടെ വാരാന്ത്യാവലോകനം, 6:50 വയലും വീടും പോത്തുകുട്ടി പരിപാലനം അറിയേണ്ടതെല്ലാം ഡോക്ടർ ബീന ഡിയുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി മ്യൂസിക് ടൈം മൈൽസ് എവേ സ്പെഷ്യൽ പ്രോഗ്രാം, 8:00 നാടകം ഒരു ഗോവൻ ട്രിപ്പ് അവസാന ഭാഗം, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ ആരതിലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, ഗോവിന്ദ് ടി എ, വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, പാർവതി ജി ആർ, സൌമ്യ ജെ വി, അനുജ ഭാസ്കർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM സ്വനിധി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 കായിക ലോകം, സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായുള്ള അഭിമുഖം അവസാന ഭാഗം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടിയിൽ പ്രഭാത് മുഖോപാധ്യയുടെ സന്തൂർ കച്ചേരി, 11:00 സ്പോട്ട് ലൈറ്റ്, 11:15 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഇഞ്ചക്കാട് KN കേശവപിള്ള അവതരിപ്പിച്ചത്, 6:00 ഉഷമലരി, കുമാരനാശാന്റെ മിന്നാമിനുങ്ങ എന്ന കവിത ആലാപനം ഉമാ ദിലീപ്, 6:15 ഉദയഗീതം എൻ മിനി, ആർ ഉഷ, പി സുശീല ദേവി എന്നിവർ പാടിയത്, 6:30 പ്രഭാത ഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയിരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂവ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 62 ഭാഗം, 8:35 സ്മൃതിമധുരം, 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം, രചന ശ്രീകല ചിങ്ങോലി, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി, പഠിക്കുന്നത് പൂജ എൻ ജെ, 9:00 ഓർമ്മച്ചെപ്പ്, 10:00 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം, കേരള പൊതുസേവന അവകാശ നിയമം 2025, അഡ്വക്കേറ്റ് ഹരിദാസ് ബാലകൃഷ്ണൻ സംസാരിക്കുന്നു, 10:30 ചലച്ചിത്രഗാനങ്ങൾ, 10:55 മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി, തുടർന്ന് ഇതിന്റെ മലയാള പരിഭാഷ, 12:00 ഏകതാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, എന്താണ് എക്ടോപിക് പ്രഗ്നൻസി, ഡോക്ടർ അനുപമ ആർ സംസാരിക്കുന്നു, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 രഞ്ജിനി, 2:15 ചലച്ചിത്രഗാനങ്ങൾ, 2:30 സ്പോൺസേഡ് പരിപാടി സ്പൈസ് കേൾക്കാം, 2:45 ഹരിതവാണി കിളിക്കൊഞ്ചൽ 6 ഭാഗം,

തിത്തിരപ്പക്ഷി, രചന സി റഹീം. 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് സായന്തനം ആലപ്പുഴ മാവേലിക്കര അറുന്നൂറ്റിമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 4:30 സൺഡേ സെലക്ഷൻസ്. 5 മണിക്ക് മൊഴിയുറവകൾ. ഡോക്ടർ കെ എം പയ്യുമായി ജോസഫ് പാലയ്ക്കാപ്പിള്ളി നടത്തിയ അഭിമുഖം. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഭക്തിഗാനങ്ങൾ. തിരുപുറം അജിൻ വിജീസും സംഘവും പാടിയത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ബീമാ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടിയെ അധികരിച്ച് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. 6:50 മുതൽ കളി അവസാനിക്കുന്നതുവരെ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. രാവിലെ 11 മണിക്ക് നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ കേൾക്കാം. പുനഃപ്രക്ഷേപണം 8:35 വാർത്താ ബുള്ളറ്റിൻ. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ ന്യൂസ് ഓൺ എയർ ആപ്പിൽ FM ഗോൾഡ് പ്രക്ഷേപണം കേൾക്കാം. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പാണ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ സമാപിക്കുന്നു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
1: 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകി കോർപ്പറേറ്റ്, ഇതര, കാർഷികേതര, ചെറുകിട, സൂക്ഷ്മ സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2024 ജൂലൈ 23 2024-25 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി വായ്പാ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തി. ഈ പുതിയ പരിധി 2024 ഒക്ടോബർ 24 പ്രാബല്യത്തിൽ വന്നു. ഈ പ്രഖ്യാപനത്തിൽ ഒരു പുതിയ വായ്പാ വിഭാഗമായ തരുൺ പ്ലസ് കൂടി അവതരിപ്പിച്ചു. തരുൺ വിഭാഗത്തിൽ വായ്പകൾ എടുത്ത് വിജയകരമായി തിരിച്ചടച്ചവർക്ക് 10 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഇടയിൽ ഫണ്ടിംഗ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. കൂടാതെ മൈക്രോ യൂണിറ്റുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഈ വർദ്ധിപ്പിച്ച വായ്പകൾക്ക് ഗ്യാരണ്ടി കവറേജ് നൽകും. ഇത് ഇന്ത്യയിലെ ശക്തമായ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മുദ്ര, അതായത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി ലിമിറ്റഡ്, സൂക്ഷ്മ യൂണിറ്റ് സംരംഭങ്ങളുടെ വികസനത്തിനും പൂർണ്ണ വായ്പയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ ഇന്ത്യൻ സർക്കാർ സ്ഥാപിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന സാമ്പത്തിക ഉൾപ്പെടുത്തലും പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഇതുവരെ സാമൂഹിക സാമ്പത്തികമായി അവഗണിക്കപ്പെട്ടതുമായ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നു. മുദ്രാ വായ്പകൾ PMMY കീഴിലുള്ള വിവിധ വിഭാഗങ്ങൾ ഇനി പറയുന്നു. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അംഗവായ്പാ സ്ഥാപനങ്ങൾ 20 ലക്ഷം രൂപ വരെയുള്ള ഈടില്ലാത്ത വായ്പകൾ നൽകുന്നു. ഉൽപ്പാദനം, വ്യാപാരം, സേവന മേഖലകളിലെ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വായ്പകൾ നൽകുന്നു. മുദ്രാ വായ്പകൾ ഇപ്പോൾ ശിശു, കിഷോർ, തരുൺ എന്നീ 4 വിഭാഗങ്ങളിലും

0: പുതുതായി ചേർത്ത തരുൺ പ്ലസ് വിഭാഗത്തിലും നൽകും. ശിശു 50,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. കിഷോർ 50,000 രൂപയിൽ കൂടുതൽ 500,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ 500,000 രൂപയിൽ കൂടുതൽ 1,000,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ പ്ലസ് 1,000,000 രൂപ മുതൽ 2,000,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. പ്രധാനമന്ത്രി മുദ്ര യോജനയ്ക്ക് കീഴിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വിവിധ വിഭാഗങ്ങളിൽ അനുവദിച്ചതും വിതരണം ചെയ്തതുമായ തുകകൾ ഇനി പറയുന്നു. വനിതകൾ ശിശു വിഭാഗത്തിൽ 1,08,472.51 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 1,370.49 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 13,454.27 കോടി രൂപയും വായ്പയെടുത്തു. ന്യൂനപക്ഷങ്ങൾ ശിശു വിഭാഗത്തിൽ 15,789.66 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 20,766.3 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 8,562.27 കോടി രൂപയും വായ്പയെടുത്തു. മുദ്രാ കാർഡ് ഒരു നൂതന ക്രെഡിറ്റ് ഉൽപ്പന്നമാണ്. അതിൽ വായ്പ എടുക്കുന്നയാൾക്ക് തടസ്സരഹിതവും വഴക്കമുള്ളതുമായ രീതിയിൽ ഉള്ള സേവനം ലഭിക്കും. ഇത് വായ്പ എടുക്കുന്നയാൾക്ക് ഒരു ഓവർഡ്രാഫ്റ്റ് സൗകര്യത്തിൻ്റെ രൂപത്തിൽ പ്രവർത്തന മൂലധന ക്രമീകരണം നൽകുന്നു. മുദ്രാ കാർഡിന് ഒരു റുപ്പേ ഡെബിറ്റ് കാർഡ് ആയതിനാൽ ATM അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റിൽ നിന്ന് പണം പിൻവലിക്കാനോ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ ഉപയോഗിച്ച് വാങ്ങലുകൾ നടത്താനോ കഴിയും. മുദ്ര മിത്ര എന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമായ ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനാണ്. PMMY കീഴിൽ മുദ്ര വായ്പ നേടുന്നതിന് ഒരു ബാങ്കറെ സമീപിക്കാൻ ഇത് വായ്പ തേടുന്നയാളെ സഹായിക്കും. ഈ ആപ്പിൽ സാമ്പിൾ വായ്പ, അപേക്ഷാ ഫോമുകൾ ഉൾപ്പെടെയുള്ള ഉപയോഗപ്രദമായ വായ്പയുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളും ഉപയോക്താക്കൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും.
1: പ്രധാനമന്ത്രി മുദ്ര യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ വൽസ വില്യംസ്. Prime Minister Narendra Modi has arrived in Victoria for a 3-day visit to Seychelles. He was given a warm welcome by the President of Seychelles, Dr. Patrick Hermini, at the airport. Appreciating the gesture, Prime Minister Modi reiterated that Seychelles is a valued maritime partner and a close friend in the Indian Ocean. Mr. Modi said he is looking forward to a productive visit aimed at further strengthening India and Seychelles' long-standing ties and enhancing cooperation for the benefit of the people of both nations. Prime Minister Modi also thanked the Indian diaspora for the warm welcome at the airport. He said the manner in which the Indian diaspora has preserved and celebrated culture from different parts of India is appreciable. Prime Minister Modi will be the guest of honour at celebrations marking the historic 50th anniversary of independence of Seychelles. U.S. Secretary of State Marco Rubio has praised Prime Minister Narendra Modi's leadership, saying India has made significant economic progress and is playing a bigger role on the global stage. In an interview with a news agency at the White House, Mr. Rubio said the Trump administration views India as one of the U.S.'s closest strategic partners. He said Prime Minister Modi has led a country that is making strong economic gains and becoming an increasingly influential global power. Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in his Mann Ki Baat program on Akashvani tomorrow. The 135th episode of the monthly radio program will be broadcast across the entire Akashvani and Doordarshan network, the AIR news website and the news on AIR mobile app. The Shri Ram Janmabhoomi Tirth Kshetra Trust has officially acknowledged the resignations of General Secretary Champat Rai and Trustee Anil Mishra. Treasurer of the Shri Ram Janmabhoomi Tirth Kshetra, Swami Govind Devgiri Maharaj, today issued a statement on this issue. The statement said, "The resignations will be discussed in the next meeting." It also assured that the silver bricks and jewellery donated by devotees are accounted for. The trust in this letter said it is deeply saddened.

0: Srikanth and Ronak Chauhan have reached the semi-finals at the Titan Gym in the California State University. Devika caused a major upset, defeating third seed Riko Gunji of Japan in straight games 22-20, 21-19 in the women's singles quarterfinals. In men's singles, Srikanth defeated Chinese Taipei's Liao Zhuofu 21-9, 12-21, 21-8 to stay on course for a possible all-India final. Ronak Chauhan also advanced, beating Israel's Misha Zilberman 23-21, 21-11. India have reached the quarterfinals of the Badminton Asia Junior Mixed Team Championships with a convincing 2-0 victory over Kazakhstan in their opening Group C match in Yatsushiro, Japan. The girls' doubles pair of Durga Isha Kandrapu and Kirti Manchala gave India a strong start. Puneet Suresh and Deepthi Raj Aditi then extended India's lead. The Indian team went on to dominate the remaining matches and comfortably sealed the tie. India are placed in Group C alongside Chinese Taipei, Kazakhstan and the Philippines. Their next match against Chinese Taipei will decide the group winner. And with that, we end this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം പ്രതിനിധി പി നഹീമ. അവതരണം സുനീഷ് വിതുര. ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനിൽ 100,000 പേർ പിന്നിടുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി എറണാകുളം. ജൂൺ 26 വൈകുന്നേരം 5 വരെയുള്ള കണക്കനുസരിച്ച് ജില്ലയിൽ 104,491 പേർ വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്തി. സ്വയം വിവരശേഖരണം നടത്താനുള്ള സമയപരിധി ഈ മാസം അവസാനിക്കുമെന്നതിനാൽ എല്ലാവരും ഈ അവസരം വിനിയോഗിക്കണമെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പറഞ്ഞു. പൊതുജനങ്ങൾക്ക് sec.census.gov.in എന്ന വെബ്സൈറ്റ് വഴി വിവരശേഖരണം പൂർത്തിയാക്കാവുന്നതാണ്. ദേശീയ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി നാളെ 5 വയസ്സുവരെയുള്ള 162,529 കുട്ടികൾക്ക് ജില്ലയിൽ പോളിയോ തുള്ളിമരുന്ന് നൽകുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ഷാഹിർഷ അറിയിച്ചു. ഇതിനായി 1993 പൾസ് പോളിയോ ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലെ സ്ഥിരം ബൂത്തുകൾക്ക് പുറമെ പ്രധാന ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, മെട്രോ സ്റ്റേഷനുകൾ, ബോട്ട് ജെട്ടികൾ, മാളുകൾ എന്നിവിടങ്ങളിൽ ട്രാൻസിറ്റ് ബൂത്തുകൾ പ്രവർത്തിക്കും. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ, ദുർഘട പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലായി മൊബൈൽ ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ 9 ടി ജെ വിനോദ് MLA ചേരാനെല്ലൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിർവഹിക്കും. തെരുവുനായ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് സമഗ്ര പദ്ധതി നടപ്പാക്കാൻ ജില്ലാ ആസൂത്രണ സമിതി തീരുമാനിച്ചു. ജില്ലാ പ്ലാൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കും. ഇതിന്റെ ഭാഗമായി കൂടുതൽ ഡോഗ് കാച്ചേഴ്സിനെ സജ്ജമാക്കും. വന്ധീകരണം നടത്തുന്ന നായകൾക്കായി സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ കൂടുതൽ ഷെൽട്ടർ സംവിധാനങ്ങൾ ഒരുക്കാനും തീരുമാനിച്ചു. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ട് പദ്ധതിയുടെ 2-ാം ഘട്ടമായ നിയോജകമണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ചെറുപ്പക്കാരുടെ ജീവിതം പുകച്ചു കളയേണ്ടതല്ലെന്നും ജീവിതമാണ് ലഹരി എന്ന് കണ്ട് വളരാൻ യുവത്വത്തിന് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സീറോ കോംപ്രമൈസ് അപ്രോച്ച് ആയിരിക്കും സർക്കാരിന്റേത്. കൊച്ചി നഗരത്തിന്റെ രാത്രികാല ജീവിതത്തിന് തടസ്സമില്ലാതെയും മാഫിയകളുടെ ഭയമില്ലാതെയും ജനങ്ങൾക്ക് 24 മണിക്കൂർ സമയവും സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിയുന്ന ആക്റ്റീവ് ആൻഡ് റെസ്പോൺസിബിൾ നൈറ്റ് ലൈഫ് ഒരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ഥിരം സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരവുമായി KSRTC ഓർഡിനറി ബസ്സുകളിൽ

സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി സൗജന്യ യാത്ര പദ്ധതിക്ക് എറണാകുളം ജില്ലയിൽ മികച്ച തുടക്കം. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം എറണാകുളം ബോട്ട് ജെട്ടി സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ഹൈബി ഈഡൻ MP നിർവഹിച്ചു. സൗജന്യ യാത്ര എന്നതിലുപരിയായി KSRTC എന്ന പൊതുഗതാഗത സംവിധാനത്തെ കേരളത്തിലെ ജനങ്ങളുമായി കൂടുതൽ അടുപ്പിക്കുന്ന ഒരു മികച്ച പദ്ധതിയാണിതെന്ന് MP പറഞ്ഞു. എറണാകുളം ജെട്ടി KSRTC സ്റ്റാൻഡിൽ നിന്നും ഗുരുവായൂരിലേക്കായിരുന്നു പദ്ധതിയുടെ ആദ്യ സർവീസ്. എറണാകുളം യൂണിറ്റിന് കീഴിലുള്ള മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഭക്ത ഹനുമാൻ എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി വരികളെഴുതി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി യേശുദാസ് പാടിയത്.

0: ചലച്ചിത്രഗാനമാണ് ഇപ്പോൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിവസീയ ആധികാരിക പ്രവാസാർത്ഥം സെഷൽസ് ദേശസ്യ വിക്ടോറിയ നഗരെ സംപ്രാപ്തഃ. തമിഴ്നാടുരാജ്യ വായ്കോ ഇത്യസ്യ നേതൃത്വേ എംഡിഎംകെ ദലേന ഡിഎംകെ ദലേന സഹ സ്വീയ നവവർഷീയം ഗഠബന്ധനം സമാപ്തം. പ്രസിദ്ധഃ തമിഴ് ചലച്ചിത്ര അഭിനേതാ നിദേശകശ്ച കെ ഭാഗ്യരാജഃ അദ്യ ചെന്നൈയാം പഞ്ചത്വേ വിലീനഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്വഃ ആകാശവാണ്യാഃ മൻ കി ബാത് ഇതി ജനപ്രിയ മാസിക കാര്യക്രമേ ദേശവിദേശസ്യ ജനൈഃ സഹ സ്വീയം മനോഗതം വിനിമയീകരിഷ്യതി. അമേരിക്കാദേശസ്യ വിദേശമന്ത്രി മാർക്കോ റുബിയോ അവദത് യത് ട്രംപ് പ്രശാസനം ഭാരതം സംയുക്തരാജ്യ അമേരിക്കയാഃ അത്യന്തം നികടതമേഷു രണനീതിക സഹയോഗീഷു അന്യതമം മന്യതേ. അപി ച ക്രീഡാ വാർത്താസു ഫിഫാ വിശ്വകപ്പ് സ്പർധാ മാലികായാം മിശ്രദേശ ഇറാൻ ദേശേന സഹ അന്തിമേ ജി സമൂഹസ്യ ദ്വന്ദ്വേ ഏകം ഏകം ഇത്യങ്കാന്തരാലേന സമതാവാപ്യ പ്രഥമതയാ ഫിഫാ വിശ്വകപ്പ് സ്പർധായാഃ നോക്കൌട്ട് ഇത്യേതസ്മിൻ ചരണേ പ്രവിഷ്ടഃ. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിവസീയ പ്രവാസാർത്ഥം സെഷൽസ് ദേശസ്യ രാജധാന്യാം വിക്ടോറിയ നഗരെ സംപ്രാപ്തഃ. സാമാജിക അന്തർജാലീയ പ്രേഷിതേ സന്ദേശേ ശ്രീമോദിന വിമാനപത്തനേ സെഷൽസ് ദേശസ്യ രാഷ്ട്രപതിന ഡോക്ടർ പാട്രിക് ഹോർമനി ഇത്യനേന കൃത് ഭവ്യ സ്വാഗതസ്യ ഭൂരി ഭൂരി പ്രശംസ വിഹിത. പ്രധാനമന്ത്രിണ പ്രതിപാദിതം യത് സെഷൽസ് ദേശ ഹിന്ദ് മഹാസാഗരെ ഭാരതസ്യ ഏക സാമുദ്രിക സഹയോഗീ ദൃഢ മിത്രദേശശ്ച വർത്തതേ. മോദി അവോചത് യത് സഹ അസ്യാഃ യാത്രായാഃ മാധ്യമേന ഉഭയോർദേശയോഃ ദീർഘകാലീന സംബന്ധാൻ സുദൃഢീകർത്തും നാഗരിക കല്യാണായ സഹയോഗം വർദ്ധയിതും സംവാദം പ്രതി ആശാൻവിതോ വിദ്യതേ. അനേന സഹൈവ തേന വിമാനപത്തനേ ഭാരതീയ പ്രവാസി ജനസമൂഹായ അപി ഹാർദികം സ്വാഗതാർത്ഥം ധന്യതാ വചാൻസി ജ്ഞാപിതാനി. ഗദിതം ച യത് ഭാരതീയ പ്രവാസിഭിഃ യഥാ സ്വസംസ്കൃതിഃ സംരക്ഷിതാ സാ ശ്ലാഘനീയാ വർത്തതേ. അവധേയാസ്പദം വർത്തതേ യത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെഷൽസ് ദേശസ്യ ഐതിഹാസിക പഞ്ചാശത്തമസ്യ സ്വതന്ത്രതാദിവസ സമാരോഹസ്യ മുഖ്യ അതിഥിഃ ഭവിഷ്യതി. തമിഴ്നാടുരാജ്യ വായ്കോ ഇത്യസ്യ നേതൃത്വേ എംഡിഎംകെ ദലം ഡിഎംകെ ഇത്യനേന സഹ നവവർഷീയം ഗഠബന്ധനം സമാപിതവാൻ. ദലസ്യ സചിവഃ വായ്കോ വര്യഃ അദ്യ ചെന്നൈ നഗരെ സാമാന്യ പരിഷദഃ സഭായാഃ നേതൃത്വം കൃതവാൻ. അപി ച സഭായാം ഗഠബന്ധനാത് ബഹിർഗന്തും സാമാന്യഃ പ്രസ്താവഃ സ്വീകൃതഃ. അവധേയം ച യത് എംഡിഎംകെ ദലം സപ്തദശാധിക ദ്വിസഹസ്രതമേ വർഷേ ഡിഎംകെ ഇത്യസ്യ നേതൃത്വേ ജാതേ ധർമ്മനിരപേക്ഷ

പ്രഗതിശീലസംഘടനെ സമ്മിളിത ആസീത്. പ്രഖ്യാത തമിഴ് ചലച്ചിത്രാഭിനേത നിദേശകശ്ച കെ ഭാഗ്യരാജ അദ്യ പ്രാതഃകാലേ ചെന്നൈ നഗരെ ദിവംഗത. സഹ ത്രിസപ്തതി വർഷീയ ആസീത്. പ്രഖ്യാത ചലച്ചിത്ര നിർമാത ഭാഗ്യരാജ ചിത്താകർഷക ചിത്രകഥായാ വിനോദപൂർണ സംവാദാനാഞ്ച കൃതെ പ്രസിദ്ധ ആസീത്, യേന സഹ തമിഴ് ചലച്ചിത്ര ജഗതി അദ്വിതീയം സ്ഥാനം അവാപ്നോത്. തേന പഞ്ചവിംശതി തോപ്യധികാനി ചലച്ചിത്രാണി നിർദ്ദേശിതാനി, പ്രായഃ പഞ്ചസപ്തതി ചലച്ചിത്രേഷു അഭിനയം ചാകരോത്. ഉപരാഷ്ട്രപതിഃ സിപി രാധാകൃഷ്ണൻ വര്യഃ സുപ്രസിദ്ധസ്യ ചലച്ചിത്ര നിർമാതുഃ അഭിനേതുഃ ചലച്ചിത്ര കഥാലേഖകസ്യ ച തിരു കെ ഭാഗ്യരാജസ്യ നിധനേ ശോകം പ്രകടിതവാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്വഃ പ്രാതഃ ഏകാദശവാദനെ ആകാശവാണ്യാഃ മന കീ ബാത് ഇതി കാര്യക്രമേ ദേശസ്യ വിദേശസ്യ ജനൈ സഹ സ്വീയ മനോഗതം വിനിമയീകരിഷ്യതി. മാസിക ആകാശവാണി കാര്യക്രമസ്യ അയം പഞ്ചത്രിംശദധികൈകശതതമോ സംസ്കരണോ ഭവിത. കാര്യക്രമസ്യാസ്യ പ്രസാരണം കൃത്സ്നേഹി ആകാശവാണി ദൂരദർശന ജാലപുടെ എഐആർ ന്യൂസ് ന്യൂസ് ഓൺ എഐആർ ചലദൂരഭാഷ്യ തന്ത്രാംശേ ച യുഗപത് ഭവിഷ്യതി. അനേന സഹൈവ എഐആർ ന്യൂസ് ഡിഡി ന്യൂസ് പ്രധാനമന്ത്രി കാര്യാലയ പിഎംഒ തഥാ സൂചനാ പ്രസാരണ മന്ത്രാലയസ്യ യൂട്യൂബ് വാഹിനീഷ്വപി അസ്യ സാക്ഷാത് പ്രസാരണം ഭവിത. ഹിന്ദി പ്രസാരണസ്യ അനുപദമേവ ആകാശവാണി അസ്യ കാര്യക്രമസ്യ അനുവാദം ക്ഷേത്രീയ ഭാഷാസു അപി പ്രസാരയിഷ്യതി. അമേരിക്കാദേശസ്യ വിദേശമന്ത്രി മാർക്കോ റൂബിയോ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ നേതൃത്വസ്യ ഭൂരിഭൂരി പ്രശംസാം അകരോത്. തേനോദീരിതം യത് ഭാരതേന ഉല്ലേഖനീയഃ ആർത്ഥികവികാസഃ കൃതഃ. സഹൈവ ദേശോയം സമ്പ്രതി വൈശ്വികമഞ്ചേ ഇതോപി മഹതീം ഭൂമികാം നിർവഹതി. വൈറ്റ് ഹൌസ് ഇത്യത്ര വാർത്താഹരൈഃ സഹ സംവാദക്രമേ റൂബിയോ സ്പഷ്ടീകൃതവാൻ യത് ട്രംപ് പ്രശാസനം ഭാരതം സംയുക്തരാജ്യ അമേരിക്കയാഃ അത്യന്തം നികടതമേഷു രണനീതിക സഹയോഗിഷു അന്യതമം മന്യതേ. തേന പ്രഖ്യാപിതം യത് പ്രധാനമന്ത്രിണഃ മോദിനഃ കുശലനേതൃത്വേ ഭാരതം ദൃഢം ആർത്ഥിക ലാഭം പ്രാപ്നുവദസ്തി സഹൈവ പ്രഭാവശാലി വൈശ്വിക ശക്തിത്വേന സമുദേതി. റൂബിയോ എതദപി സംസൂചയത് യത് പ്രധാനമന്ത്രിണഃ മോദിനഃ രാഷ്ട്രപതി ഡൊണാൾഡ് ട്രംപസ്യ ച സംബന്ധഃ അതീവ ഘനിഷ്ഠോ വർത്തതെ യഃ കൂട്നീതി ദൃഷ്ട്യാ അതീവ മഹത്വപൂർണഃ അസ്തി. സംസ്കൃതവാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എഐആർ ചലദൂരഭാഷീയ തന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ അദ്യ ഉദഘോഷയത് യത് ദേശസ്യ സഹകാരി യാന ആഹ്വാന മഞ്ചസ്യ ഭാരത് ടാക്സി ഇത്യസ്യ ആഗാമി വർഷദ്വയാഭ്യന്തരെ ദേശസ്യ നഗരേഷു ക്ഷേത്രേഷു ച വിസ്താരഃ കരിഷ്യതെ. ഭാരത് ടാക്സി ഇത്യസ്യ ആധികാരിക ശുഭാരംഭാവധൌ മന്ത്രി അമിത്ഷാഹ സബലം പ്രാവോചത് യത് ഏഷഃ പ്രയാസഃ സഹകാരിതാക്ഷേത്രേ ഏകഃ ക്രാന്തികാരി പദക്ഷേപോ വർത്തതെ. തേന പ്രതിപാദിതം യത് ഭാരത് ടാക്സി ഇത്യസ്യ മുഖ്യോദ്ദേശ്യം വർത്തതെ യത് യാനചാലകാഃ സാരഥി ഇതി നാമ്നാ സംബോധിതാഃ ഭവിഷ്യന്തി സഹൈവ സാക്ഷാത് അംശധാരിണഃ ച ഭവിഷ്യന്തി. വിശ്വസ്യ കസ്യാപി അർത്ഥവ്യവസ്ഥായാഃ ശക്തിഃ തസ്യ MSME ക്ഷേത്രസ്യ യോഗദാനേ നിഹിതാസ്തി ഇതി ഉപരാഷ്ട്രപതിഃ സിപി രാധാകൃഷ്ണൻ ന്യഗാദീത്. അദ്യ നവദെഹ്ലിയാം വിശ്വ MSME വിംശതി ഷഡ്വിംശതേ ദിവസാവസരെ ആയോജിതം ഏകം കാര്യക്രമം അഭിസംബോധയൻ തേന പ്രഖ്യാപിതം യത് ഭാരതെ MSME ക്ഷേത്രം പ്രഥമതയാ ഉദ്യമീനാം സാഹസസ്യ ഉദ്യമശീലതയാ ച പ്രതീകം വർത്തതെ. പ്രധാനമന്ത്രി സംഗ്രഹാലയ പുസ്തകാലയേന അദ്യ പൂർവ പ്രധാനമന്ത്രിണഃ പിവി നരസിംഹ റാവസ്യ പഞ്ചാധികൈകശതതമ ജയന്ത്യവസരെ തസ്യ ജീവനം ന്യാസം ച അഭിലക്ഷ്യ ഏക പ്രദർശനി സമായോജിത. അസ്യാഃ പ്രദർശിന്യാഃ ഉദ്ഘാടനം PMML കാര്യകാരി

0: परिषदः अध्यक्षेण नृपेन्द्रमिश्रेण विहितं। तदनन्तरं प्रधानमन्त्री संग्रहालये आगन्तुकानां कृते इयं मुक्ता कृता। अस्यां प्रदर्शिन्यां पीवी नरसिंहरावस्य सार्वजनिकजीवनस्य उत्कृष्टायाः यात्रायाः संस्मरणानि, दुर्लभानि च छायाचित्राणि, आधिकारिकप्रपत्राणि, भाषणानि, अभिलेखीयसामग्र्यश्च प्रदर्शिताः सन्ति। अमेरिकायाः कैलिफोर्निया राज्यस्य फुलर्टन नगरे प्रवृत्तायां यूएस ओपन बैडमिंटन प्रतियोगितायां भारतस्य देविका सिहागः, रौनक चौहानः च स्वस्ववर्गेषु विजयम् अवाप्य प्रागुपान्त्यचक्रे प्रविष्टवन्तौ। फीफा विश्वकप स्पर्धायां मिस्रदेशः ईरान देशेन सह अन्तिमे जी समूहस्य द्वन्द्वे एकमेकम् इति अंकैः समता अवाप्य प्रथमतया फीफा विश्वकप स्पर्धायाः नॉकआउट इति चरणे प्रविष्टः। अस्मिन् द्वन्द्वे ईरान देशस्य रामिन रेजाइन क्रीडायाः नायकत्वेन उद्घोषितः। अधुना राउंड ऑफ 32 चरणे तस्य सम्मुखीकरणं ऑस्ट्रेलिया दलेन सह भविष्यति इति वार्ताः।
1: इनि प्रादेशिक वार्तകൾ കേൾക്കാം।
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷെൽസ് ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും ഒന്നാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനി അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സെയ്ഷെൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജു ഒന്നാം റാങ്കും, കണ്ണൂർ സ്വദേശി ധ്യാൻ തേജ് രണ്ടാം റാങ്കും, തൃശൂർ സ്വദേശിനി വിസ്മയ കെ ആർ മൂന്നാം റാങ്കും നേടി. ജൂലൈ 8 ആദ്യ അലോട്ട്മെന്റ് നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അറിയിച്ചു.
3: മൊത്തം എഞ്ചിനീയറിംഗിന് 96,000+ ആളുകൾ ഹാജരായതിൽ 79,717 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. അതിലെ യഥാക്രമം മാർക്ക് വിവരങ്ങൾ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി 64,759 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറായി. ആ റിസൾട്ടാണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. അതോടൊപ്പം ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ 31,141 വിദ്യാർത്ഥികളിൽ 26,943 പേരാണ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
2: ബിഫാമിൽ തൃശൂർ കോട്ട സ്വദേശി വിനായക്

0: റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഈ മാസം ഇതുവരെ 25,000 പേരാണ് ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: കഴിഞ്ഞ മാസത്തേക്കാൾ 10,000 കേസുകളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എലിപ്പനിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡെങ്കിപ്പനി, വയറിളക്ക രോഗങ്ങൾ എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം നേരിട്ട് വീടുകളിലെത്തി കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി ക്ലോറിനേഷനും നടത്തുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75 സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താനെ മുടിച്ചു എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജന്റെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും ar_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ar_News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾ നാളെ. ഗ്രൂപ്പ് എല്ലിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 പനാമ ഇംഗ്ലണ്ടിനെയും ഘാന ക്രൊയേഷ്യയെയും നേരിടും. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ പോർച്ചുഗൽ, കോംഗോ ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ നാളെ രാവിലെ 5:00. ഗ്രൂപ്പ് ജെയിൽ കരുത്തരായ അർജന്റീന ജോർദാനെയും ഓസ്ട്രിയ അൾജീരിയയെയും നേരിടും. നാളെ രാവിലെ 7:30 മത്സരം. ക്രിക്കറ്റ് കോച്ചിംഗിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനു എമ്മിന് 47 കഠിന തടവും 79,000 പിഴയും വിധിച്ച് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി. മനു പ്രതിയായ 3-ാമത്തെ കേസിലാണ് ശിക്ഷ വിധിച്ചത്. 4-ാമത്തെ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യ 2 കേസിലെയും ശിക്ഷ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ആറളം പുക്കുണ്ടിൽ RRT പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാര പരിക്കേറ്റു. ആറളം ഫാമിൽ സ്ഥിരം ശല്യക്കാരനായി അറിയപ്പെടുന്ന മോഴയാനയാണ് ജീപ്പ് മറിച്ചിട്ടതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കണിച്ചാർ ഓടന്തോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആക്രമണമുണ്ടായത്. ആറളത്തെ ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പിന്നാക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ഇടുക്കി ജില്ലയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ ചെയ്യാനുള്ള ശേഷി

0: വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നതിൽ പോളിടെക്നിക്കുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാപരമായ കഴിവുകൾ സമൂഹത്തിന്റെ പുരോഗതിക്കും വ്യക്തിത്വ വികസനത്തിനും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിലും മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഫാൻ ലീഗ് സംഘടിപ്പിക്കുന്നു. അടുത്ത മാസം 4 ലീഗിലെ ആദ്യ മത്സരം നടക്കും. ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി എംഎൽഎ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശബരിമലയിലെ സ്വർണ അപഹരണ കേസ് സിബിഐ അന്വേഷിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. സ്വർണ വിലയിൽ വർധന. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 13,195 രൂപയും പവന് 880 രൂപ ഉയർന്ന് 1,05,560 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായി കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ അപകട സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷൽസ് ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീൻ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും ഒന്നാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭാ വാരാന്ത്യ അവലോകനം. ബജറ്റ് ചർച്ചയ്ക്ക് സമാപനം. വീര്യം കുറഞ്ഞ മദ്യത്തിൽ കലുഷിതമായി നിയമസഭ. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ. വി ഡി സതീശൻ സർക്കാരിന്റെ ഒന്നാം ബജറ്റിന്റെ ചർച്ചയ്ക്ക് സമാപനം. തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ നീണ്ടുനിന്ന ചർച്ചയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി നിർണയം, പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കൽ തുടങ്ങിയവയിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ രൂക്ഷമായ വാക്പോരും നടന്നു. ഒടുവിൽ മദ്യനയം സംബന്ധിച്ചും പി എം ശ്രീ സംബന്ധിച്ചും മുഖ്യമന്ത്രി ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കും വരെ വാക്പോര് രൂക്ഷമായിരുന്നു. തിങ്കളാഴ്ച ചോദ്യോത്തരത്തിന് പിന്നാലെ പകർച്ചവ്യാധി സംബന്ധിച്ച അടിയന്തര പ്രമേയ നോട്ടീസുമായാണ് പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത്. പി എ മുഹമ്മദ് റിയാസാണ് നോട്ടീസ് അവതരിപ്പിച്ചത്. നിപയും ഡെങ്കിപ്പനിയും ഷിഗല്ലയും പടർന്നുപിടിക്കുകയാണെന്നും ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുകയാണെന്നും ആരോപിച്ചു. എന്നാൽ നിപ ഉൾപ്പെടെ നിയന്ത്രണ വിധേയമാണെന്നും ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നുമുള്ള ആരോഗ്യമന്ത്രിയുടെ മറുപടിയോടെ അടിയന്തര പ്രമേയ അവതരണത്തിനുള്ള അനുമതി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. മഴക്കാല പൂർവ്വശുചീകരണം പാളിയെന്നും ആരോഗ്യവകുപ്പിൽ ഏകോപനമില്ലെന്നും ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രഖ്യാപിച്ചത്. തുടർന്ന് വന്യജീവി ആക്രമണം സംബന്ധിച്ച് പഴകുളം മധുവും ലേബർ കോഡ് സംബന്ധിച്ച് എൻ കെ അക്ബറും ശ്രദ്ധ ക്ഷണിച്ചു. ഫിഫ ഫുട്ബോളിന്റെ സ്ക്രീൻ പ്രദർശനത്തിന് യൂസർ ഫീ ഈടാക്കുന്നതിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതുൾപ്പെടെ 10 സബ്മിഷനുകൾ സഭയിലെത്തി. തുടർന്നാണ് ബജറ്റ് ചർച്ചയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ തുടക്കം കുറിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് സഭയിൽ സംസാരിക്കാനുള്ള ഏക അവസരം ബജറ്റ് ചർച്ചയിലെ തുടക്കം മാത്രമാണെന്നും അതിനാൽ മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ ഉന്നയിക്കാനാകുന്നില്ലെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും അവതരിപ്പിക്കാൻ അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഈ നിർദ്ദേശത്തെ സ്പീക്കർ അംഗീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കറിന് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും അവതരിപ്പിക്കാമെന്ന് റൂളിംഗും നൽകി. ചർച്ചകൾ നടക്കുന്നതിനിടെ ജലപീരങ്കിയിൽ പോലീസ് ഉപയോഗിക്കുന്നത് ചെളിവെള്ളമാണെന്ന വിമർശനവുമായി പിണറായി വിജയൻ സഭയിലെത്തി. കുപ്പിയിൽ നിറച്ചു വെള്ളവുമായാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. ഇതന്വേഷിക്കാൻ നിർദ്ദേശിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. തുടർന്ന് ബി ജെ പി നിയമസഭാ കക്ഷി നേതാവ് ബി ബി ഗോപകുമാർ ഉൾപ്പെടെ 23 പേർ ചർച്ചയിൽ പങ്കെടുത്തു. ചൊവ്വാഴ്ച രാവിലെ ചോദ്യോത്തരത്തിന് പിന്നാലെ അടിയന്തര പ്രമേയ നോട്ടീസോടെ സഭ കലുഷിതമായി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച ബജറ്റിലെ നികുതി നിർദ്ദേശമാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസായി എത്തിയത്. പ്രതിപക്ഷത്തു നിന്നും കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. എന്നാൽ ബജറ്റ് ചർച്ചകൾ നടക്കുന്നതിനാൽ തന്നെ തീരുമാനമാകാത്ത വിഷയത്തിൽ പ്രമേയം സഭയിൽ അനുവദിക്കാനാകില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഇതോടെ പ്രതിപക്ഷ എംഎൽഎമാർ സ്പീക്കറുടെ നടപടികൾക്കെതിരെ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊണ്ടുവരാനുള്ള സർക്കാർ നടപടി കേരളത്തിൽ മദ്യമൊഴുക്കുന്നതിന്റെ ഭാഗമായുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സാധാരണ

ക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല നിർദ്ദേശമെന്നും ഇതിന്റെ ഗുണഭോക്താവ് കർണാടകയിലെ മദ്യക്കമ്പനിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ സഭ ഒഴിവാക്കിയ അടിയന്തര പ്രമേയത്തിലെ വിശദാംശങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവിന് കടക്കാനാവില്ലെന്ന് പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് സ്പീക്കർ നിലപാടെടുത്തു. പ്രതിപക്ഷ നേതാവിന് മൈക്ക് നിഷേധിച്ചതോടെ വീണ്ടും പ്രതിപക്ഷ എംഎൽഎമാർ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും പ്രസംഗിക്കാനെഴുന്നേറ്റ പ്രതിപക്ഷ നേതാവ് ബെക്കാർഡി എന്ന സ്വകാര്യ കമ്പനിയാണ് ഇതിന് പിന്നിലെന്നും ഇതുമായി ബന്ധപ്പെട്ട ഫയൽ ശരവേഗത്തിൽ നീങ്ങുകയാണെന്നും ആരോപണമുന്നയിച്ചു. വീണ്ടും സ്പീക്കർ ഇടപെട്ടതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തുകയും ചെയ്തു. എന്നാൽ സഭ അവതരണാനുമതി നിഷേധിച്ച അടിയന്തര പ്രമേയ നോട്ടീസിലെ ആരോപണങ്ങൾ സംബന്ധിച്ച് തങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാത്തതിനാൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ രേഖയിൽ കാണരുതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർ സ്പീക്കറോട് ആവശ്യപ്പെട്ടു. സഭയിൽ ഗുരുതര ചട്ടലംഘനമുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് സ്പീക്കർ ഇരുവരെയും അറിയിച്ചു. തുടർന്ന് സബ്മിഷനുകളിലേക്ക് നീങ്ങി. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കുന്നതിന് കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണ്. ജില്ലാതല വികസന അസമത്വം കുറയ്ക്കുകയും ജനസംഖ്യയും പിന്നാക്കാവസ്ഥയും പരിഗണിച്ചുള്ള വിഭവ വിതരണം ഉറപ്പാക്കുകയും മലബാർ ഉൾപ്പെടെയുള്ള സേവനക്ഷാമമുള്ള പ്രദേശങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ടി വി ഇബ്രാഹിം എംഎൽഎ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നടക്കുന്ന മൂലം വള്ളംകളിക്ക് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് റെജി ചെറിയാൻ ഉന്നയിച്ച സബ്മിഷനും മുഖ്യമന്ത്രി മറുപടി നൽകി. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നതാണെന്നും ടി പി അഷറഫ് അലിയുടെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. സി എ ജി റിപ്പോർട്ടും സഭയിൽ വെച്ചു. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി എ ജി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. മൂന്നാം ദിനവും സഭയിൽ ബഹളത്തിന് കുറവുണ്ടായില്ല. പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പിന്മാറണമെന്നാവശ്യപ്പെട്ട് സി പി ഐയുടെ പി പ്രസാദാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ പി എം ശ്രീയിൽ നിന്നും സർക്കാരിന് ഒറ്റയടിക്ക് പിന്മാറാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിലപാട് വ്യക്തമാക്കി. അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ കാര്യങ്ങളുടെ ജാള്യം മറയ്ക്കാനാണ് ഇപ്പോൾ യു ഡി എഫിനെ കുറ്റപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പദ്ധതി വിവാദമായപ്പോൾ ധാരണാപത്രം നടപ്പാക്കുന്നത് താൽക്കാലികമായി നീട്ടിവെക്കുന്നുവെന്നാണ് കേന്ദ്രത്തിന് മുൻ സർക്കാർ കത്ത് നൽകിയത്. അല്ലാതെ പിന്മാറാൻ കത്ത് നൽകിയിട്ടില്ല. പൊതുതാൽപര്യം മുൻനിർത്തി 30 ദിവസത്തെ നോട്ടീസ് നൽകി പിന്മാറാൻ കേന്ദ്ര സർക്കാരിനു മാത്രമാണ് അവകാശമെന്ന ധാരണാപത്രമാണ് പിണറായി വിജയൻ സർക്കാർ ഒപ്പിട്ടതെന്നും നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പറയാൻ ലീഗ് നേതാവായ വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്നും പി എം ശ്രീയുടെ അംബാസിഡറാകാൻ ശംസുദ്ദീൻ ശ്രമിക്കുകയാണെന്നും പി പ്രസാദ് ആരോപിച്ചു. അധികാരത്തിൽ വന്നപ്പോൾ പദ്ധതി എവിടെയോ ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞില്ലേയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചോദിച്ചു. എന്തേ ഇപ്പോൾ ഒഴുക്കാൻ തയ്യാറാകാത്തതെന്നും അധികാരത്തിൽ വന്ന് 1 മാസത്തിനകം അതുവരെ ഉണ്ടായിരുന്ന നിലപാടെല്ലാം മാറിയോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മുൻ സർക്കാർ ഒപ്പുവച്ച കരാറിനെക്കുറിച്ച് അവർ ഇപ്പോൾ വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് എൻ ശംസുദ്ദീൻ തിരിച്ചടിച്ചു. എന്നാൽ പ്രമേയം വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അധികാരം കേന്ദ്രത്തിനു മാത്രമാണെന്നാണ് ഇടതു സർക്കാർ ഒപ്പിട്ട ധാരണാപത്രത്തിൽ പറയുന്നത്. ധാരണാപത്രം ഒപ്പിട്ടതിനു ശേഷം കേന്ദ്രം തടഞ്ഞുവച്ചിരുന്ന 99.27 കോടി രൂപയുടെ എസ് എസ് കെ ഫണ്ട് മുൻ സർക്കാർ കൈപ്പറ്റുകയും ചെയ്തു. പുതിയ സർക്കാർ ഏതെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയോ തുടർ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും 2025 ഒക്ടോബർ 16 മുൻ സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടതാണെന്നും മന്ത്രി വിശദീകരിച്ചു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ബജറ്റ് ചർച്ച അവസാനിപ്പിച്ചുകൊണ്ടുള്ള മറുപടിയിൽ പ്രതിപക്ഷത്തെ ആഞ്ഞടിച്ചാണ് മുഖ്യമന്ത്രി നിലം പരിശാക്കിയത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മുൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചതിനൊപ്പം ബദൽ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. കേരളം തകർച്ചയിലേക്ക് പോവുകയാണെന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്. തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തെ സുരക്ഷിതമാക്കാനുള്ള പദ്ധതികൾ ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുമെന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു എന്നതാണ് പ്രചരണം. ഈ ബജറ്റിൽ എവിടെയെങ്കിലും സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലായിരുന്നു കെ എസ് ഇ ബി. ഇപ്പോൾ 1000 കോടി രൂപയുടെ നഷ്ടത്തിലാണ്. 4.29 രൂപയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി വാങ്ങാൻ 25 വർഷത്തേക്കുണ്ടാക്കിയ കരാറാണ് നിങ്ങൾ റദ്ദാക്കിയത്. ഇപ്പോൾ അതേ വൈദ്യുതി 8 ഉം 14 ഉം രൂപയ്ക്ക് വാങ്ങി കോടികളുടെ ബാധ്യതയാണ് വൈദ്യുതി ബോർഡിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സദേൺ ഇക്കണോമിക് കോറിഡോറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്താണ് സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിച്ച് ഭാവിയിൽ തന്ത്രപ്രധാനമായ സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട വികസനത്തിൽ മുൻനിരയിലെത്തിക്കുമെന്നും പറഞ്ഞിരിക്കുന്നത്. എവിടെയെങ്കിലും സ്വകാര്യവൽക്കരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു.
നയാപൈസയുടെ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കും, നികുതി ചോർച്ച പൂർണ്ണമായും അടയ്ക്കും. പദ്ധതി അടങ്കലിൽ കുറവ് വന്നപ്പോൾ എസ് സി

0: എസ്ടി വിഭാഗങ്ങൾക്ക് ഒരു കുറവും വരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയമായിരുന്നു ഈ സർക്കാരിന്. അതുകൊണ്ട് തന്നെയാണ് എസ്സി വിഭാഗങ്ങൾക്ക് 527 കോടി രൂപയും എസ്ടി വിഭാഗത്തിന് 152 കോടി രൂപയും അധികമായി വകയിരുത്തിയത്. പി എം ശ്രീ പിൻവലിക്കാനും മരവിപ്പിക്കാനും വേണ്ടിയാണോ ഒപ്പുവച്ചതെന്ന് ചോദിച്ച മുഖ്യമന്ത്രി അത് മരവിപ്പിക്കാൻ പ്രൊവിഷനില്ല എന്നും വ്യക്തമാക്കി. മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയത് ബെക്കാർഡി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണെന്ന ആരോപണത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി. വീര്യം കുറഞ്ഞ മദ്യം എന്ന കാറ്റഗറി കൊണ്ടുവന്നത് 2 പിണറായി സർക്കാരാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിക്കുക മാത്രമാണ് ഈ സർക്കാർ ചെയ്തത്. സർക്കാരിന്റെ ഫയലുകൾ KPCCയിലേക്ക് പോകില്ല. പണ്ട് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ഫയലുകൾ AKG സെന്ററിൽ കൊണ്ടുപോയിരുന്നത് പോലെ ഇപ്പോൾ ഒരു പാർട്ടി ഓഫീസിലേക്കും ഫയലുകൾ പോകില്ല. ഒരു മന്ത്രിയും അത് ചെയ്യില്ല. നികുതി നിശ്ചയിക്കുന്ന ഫയൽ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോകുന്ന രീതിയും മുഖ്യമന്ത്രി അറിയാതെ ഫയൽ അടിച്ചുമാറ്റി പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന രീതിയും ഈ സർക്കാരിൽ ഉണ്ടാവില്ല. മദ്യത്തിന്റെ വ്യാപനം അരുതെന്നാണ് പ്രതിപക്ഷം ഉപദേശിക്കുന്നത്. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ 28 ബാറാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 900-ൽ അധികം ബാറുകളാണുള്ളത്. മദ്യവ്യാപനം തടയാനാണ് ഇങ്ങനെ ചെയ്തത്. സംസ്ഥാനത്ത് ഇത്തരത്തിൽ മദ്യം ഒഴുക്കിയവരുടെ പ്രതിനിധികളാണ് മദ്യം വിഷമാണെന്ന് ഞങ്ങളെ ഉപദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. കേരളത്തെ മാറ്റിയെഴുതാനുള്ള ബജറ്റാണിത്. വളർന്നുവരുന്ന തലമുറ പ്രതീക്ഷയോടെയാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും യുവതലമുറയുടെയും പ്രതീക്ഷ യാഥാർത്ഥ്യമാക്കും. അക്കാര്യം നിയമസഭയ്ക്കും കേരളത്തിനും ഉറപ്പു നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്ന് ബജറ്റിലേക്ക് കൂടുതൽ നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അരൂരിൽ KR ഗൗരിയമ്മ സ്മാരകം 1 കോടി, ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി ആധുനിക സൌകര്യങ്ങളോടുകൂടിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കുന്നതിനും കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനും 5 കോടി, കരമന കളിയിക്കാവിള നാലുവരിപ്പാത വികസനത്തിനാവശ്യമായ പണം അനുവദിക്കുന്നു തുടങ്ങി 44 പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രി നടത്തി. തിങ്കളാഴ്ച അവതരിപ്പിക്കുന്ന ധനബില്ലിന്മേൽ കൂടുതൽ ചർച്ച നടക്കും. നിങ്ങൾ കേട്ടത് നിയമസഭാ വാരാന്ത്യ അവലോകനം. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ. അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, വഴി എത്ര കഠിനമാണോ അത്രയും മനോഹരമായിരിക്കും വിജയത്തിന്റെ മധുരം. ഭാരങ്ങൾ കൂടുമ്പോൾ തളരരുത്. കൂടുതൽ കരുത്തോടെ പോരാടാൻ അത് നമുക്ക് പ്രചോദനമാകട്ടെ. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ പോത്തുകുട്ടി പരിപാലനം, അറിയേണ്ടതെല്ലാം, ഇതേക്കുറിച്ച് ഡോക്ടർ ബീനാഡി സംസാരിക്കുന്നു. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയാലോ. ചോദ്യം ഇതാണ്: ലോകത്തിൽ തന്നെ ഏറ്റവും രുചിയുള്ള കാപ്പി ഇനമായ അറബിക്കയുടെ കൃഷി കേരളത്തിൽ ഏറ്റവും കൂടുതലായി ചെയ്തു വരുന്നത് ഏതു ജില്ലയിലാണ്? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലർക്കും ഇതിന്റെ ഉത്തരം അറിവുള്ളതായിരിക്കാം. എങ്കിലും വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും. ഇടവപ്പാതി. വേനലിന്റെ തീക്ഷ്ണമായ ചൂടിൽ വെന്തുരുകിയ ഭൂമിയിലേക്ക് പ്രതീക്ഷയുടെ ആദ്യ തുള്ളികളുമായി എത്തുന്ന അതിഥിയാണ് ഇടവപ്പാതി. മലയാള മാസമായ ഇടവത്തിൽ ആരംഭിക്കുന്ന ഈ മഴ വെറും ഒരു കാലാവസ്ഥാ പ്രതിഭാസമല്ല, കേരളത്തിന്റെ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും കാർഷിക സമ്പദ് വ്യവസ്ഥയുടെയും അവിഭാജ്യ ഘടകമാണ്. ഇടവപ്പാതി എന്ന് വിളിക്കുന്ന കാലവർഷക്കാലം തോരാമഴയുടെ കാലമാണ്. പ്രകൃതി മറ്റൊരു ഭാവം കൈക്കൊള്ളുന്നു. വരണ്ടുപോയ പുഴകളും തോടുകളും നിറയുന്നു, കുളങ്ങൾ ജലസമൃദ്ധമാകുന്നു. മരങ്ങളും ചെടികളും ഇലകൾ വിടർത്തി പ്രകൃതിയുടെ പച്ചപ്പിനെ കൂടുതൽ മനോഹരമാക്കുന്നു.

0: മഴയുടെ സംഗീതം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും പുതിയ ഊർജം പകരുന്നു. കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഇടവപ്പാതി അത്യന്താപേക്ഷിതമാണ്. കർഷകൻ നിലമൊരുക്കുന്നതും വിത്തിറക്കുന്നതും മഴയെ ആശ്രയിച്ചാണ്. മഴ നല്ലതായാൽ കർഷകന്റെ മുഖത്ത് പ്രതീക്ഷയുടെ പുഞ്ചിരി വിടരും. മഴ കുറയുകയോ കൂടുകയോ ചെയ്താൽ അത് കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കും. പഴയ കാലത്ത് ഇടവപ്പാതി വളരെ കൃത്യമായി എത്തുമായിരുന്നു എന്ന് മുതിർന്നവർ പറയാറുണ്ട്. പ്രകൃതിയുടെ താളത്തിനൊത്ത് ജീവിച്ച സമൂഹമായിരുന്നു അന്ന്. മഴയുടെ വരവ് കണക്കാക്കി കൃഷിയും ജീവിതക്രമവും മുന്നോട്ടു പോയിരുന്നു. മലയാള സാഹിത്യത്തിലും മഴയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. കവികളും കഥാകൃത്തുക്കളും മഴയെ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴ പലപ്പോഴും വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും കാരണമാകാറുണ്ട്. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം ലോകത്തെ ആശങ്കപ്പെടുത്തുമ്പോൾ ഇടവപ്പാതിയുടെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുകയാണ്. പ്രകൃതിയെ സംരക്ഷിക്കുകയും ജലസ്രോതസ്സുകളെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ഓരോരുത്തർക്കുമുണ്ട്. വരും തലമുറകൾക്കും ഇടവപ്പാതിയുടെ സൗന്ദര്യവും അനുഗ്രഹവും അനുഭവിക്കാൻ കഴിയണം. ഇടവപ്പാതി വെറും മഴയല്ല, അത് ജീവന്റെ ഉറവിടമാണ്, കർഷകന്റെ പ്രതീക്ഷയാണ്, പ്രകൃതിയുടെ പുനർജന്മമാണ്, കേരളത്തിന്റെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും നിത്യസാന്നിധ്യമാണ്. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോയാലോ? പോത്തുകുട്ടി പരിപാലനം, അറിയേണ്ടതെല്ലാം. ഇതേക്കുറിച്ച് മൃഗസംരക്ഷണ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ ബീനാ ഡി സംസാരിക്കുന്നു.
1: ലോകത്താകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പോത്തിറച്ചിയിൽ 50% ഇന്ത്യയിലാണ്. പോത്തിറച്ചി കയറ്റുമതിയിൽ വലിയ വളർച്ച നേടി ഇന്ത്യ 2nd സ്ഥാനത്തെത്തിയിട്ടുണ്ട്. കാരാ ബീഫ്, ബാഫൻ, ബാഫലോ ബീഫ് എന്നീ പേരുകളിലാണ് പോത്തിറച്ചി അന്താരാഷ്ട്ര വിപണിയിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ 80% ആളുകൾ മാംസാഹാരിയാണ്. മാംസത്തിനായി നാം സാധാരണ ആശ്രയിക്കുന്നത് കോഴി, താറാവ്, പോത്ത്, പന്നി തുടങ്ങിയ മൃഗങ്ങളെയാണ്. ആവശ്യമായ പരിചരണം ലഭിക്കാതെ പ്രതിവർഷം 5.5 ദശലക്ഷം പോത്തിൻകുട്ടികളാണ് ചത്തുടങ്ങുന്നത്. ഇവയെ ശാസ്ത്രീയമായി പരിപാലിച്ചാൽ തന്നെ ഇറച്ചി ഉൽപ്പാദനത്തിൽ വൻ വളർച്ച ഉണ്ടാക്കുവാൻ കഴിയും. പോത്ത് വളർത്തലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പോത്തിറച്ചിയുടെ വർദ്ധിച്ച ഡിമാൻഡ് തന്നെയാണ് ഏറ്റവും അനുകൂലമായ ഘടകം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ 80%ത്തിലധികം ജനങ്ങൾ ഇറച്ചി ഉപയോഗിക്കുന്നവരാണ്. പോത്തിറച്ചിക്ക് വർദ്ധിച്ച ഡിമാൻഡ് തന്നെയാണുള്ളത്. അതുപോലെ ഉൽപാദനവും ഉപഭോഗവും തമ്മിലുള്ള അന്തരവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റേത് സംരംഭങ്ങളെ അപേക്ഷിച്ച് ദിവസ ചെലവ് കുറവുള്ള ഒരു സംരംഭമാണ് പോത്ത് വളർത്തൽ. പോത്ത് വളർത്തലിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് താരതമ്യേന നിക്ഷേപ കുറവുള്ള ഒരു സംരംഭമാണ്. ഒരു ഡയറി ഫാം തുടങ്ങണമെങ്കിൽ കുറഞ്ഞത് ഒരു 5 അല്ലെങ്കിൽ 10 ലക്ഷം രൂപയെങ്കിലും അതിന് ആദ്യമായി മുടക്ക് മുതലായി തന്നെ ആവശ്യമായി വരും. താരതമ്യേന മറ്റ് സംരംഭങ്ങളെ അപേക്ഷിച്ച് നിക്ഷേപം വളരെ കുറവ് വേണ്ട ഒരു സംരംഭമാണ് പോത്തു വളർത്തൽ. മാത്രമല്ല, ഗുണനിലവാരം കുറഞ്ഞ ഏത് പരുഷാഹാരത്തെയും ഇറച്ചിയാക്കി മാറ്റാനുള്ള കഴിവുകൾ പോത്തുകൾക്ക് ജന്മന ഉണ്ട്. വർഷാവസാനം കിട്ടുന്ന ഒരു വലിയ വരുമാനം ഇതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മേന്മയാണ്. കുടുംബാംഗങ്ങൾക്ക് മാത്രമായോ വ്യാവസായിക അടിസ്ഥാനത്തിലോ ഏർപ്പെടാവുന്ന ഒരു കാർഷിക വൃത്തിയായി ഇന്ന് പോത്തു വളർത്തൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേറെ അനുകൂല ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും പോത്തു വളർത്താൻ ഇറങ്ങും മുമ്പേ നാം ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സാധാരണ പോത്തു വളർത്തുന്നതിന് ആഴത്തിലുള്ള സാങ്കേതിക പരിജ്ഞാനം ആവശ്യമില്ല. എന്നാൽ തെരഞ്ഞെടുക്കൽ, തീറ്റക്രമം, പാർപ്പിടം, ആരോഗ്യ പരിപാലനം, രോഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവുകൾ തീർച്ചയായും ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഓരോ പുതിയ കർഷകനും ആവശ്യമുണ്ട്. പരിചയസമ്പന്നരായ കർഷകരുമായുള്ള ആശയവിനിമയം, ഫാം സന്ദർശനം, പരിശീലനം എന്നിവ വളരെ അത്യാവശ്യമാണ്. തുടക്കത്തിൽ 4-5 പോത്തിൻകുട്ടികളെ വാങ്ങുന്നതായിരുന്നു.

ശരിക്കും അഭികാമ്യം. പോത്തിൻ കുട്ടികളെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഒന്നാമതായി നാം അറിയേണ്ടത് ഏത് ഇനം അല്ലെങ്കിൽ ഏത് ജനുസ് എന്നുള്ളതിനെ കുറിച്ചാണ്. മറ്റൊരു കാര്യം, ഏത് പ്രായത്തിലുള്ള പോത്തിൻകുട്ടികളെ വേണം വാങ്ങേണ്ടത് എന്നുള്ളത്. ഏത് ഇനം അല്ലെങ്കിൽ ജനുസ് എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, വളരെ പെട്ടെന്ന് കഴിക്കുന്ന ആഹാരം ഇറച്ചിയായി മാറ്റുന്നതിനുള്ള കഴിവ് കൂടിയ ഇനം ഏതാണോ ആ ഇനത്തിൽപ്പെട്ട പോത്തിൻകുട്ടികളെ വേണം വാങ്ങേണ്ടത്. ഇത്തരത്തിൽ നമുക്ക് ഇറച്ചി ഉൽപാദനത്തിനായി ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു ജനുസാണ് മുറ, ജാഫർബാദി മുതലായവ. ഇനി നാം അറിയേണ്ടത് ഏത് പ്രായത്തിലുള്ള പോത്തിൻകുട്ടിയെ വേണം വാങ്ങേണ്ടത് എന്നുള്ളതാണ്. 3 മാസം വരെ സാധാരണ പോത്തിൻകുട്ടികൾ എരുമയുടെ പാൽ കുടിക്കണം. ഇത് പലപ്പോഴും സംഭവിക്കാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വളർച്ച മുരടിച്ച പോത്തിൻകുട്ടികളെയാണ് ലഭിക്കുക. 3-ാം മാസം പാലുകുടി നിർത്തിയാൽ തന്നെ ഖരാഹാരവുമായി പൊരുത്തപ്പെടാൻ 1 മാസം വേണ്ടിവരും. ഈ സമയം പോത്തിൻകുട്ടിയുടെ ശരീരഭാരം കുറയാനും അസുഖങ്ങൾ വരാനുമുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ 5 മുതൽ 6 മാസം പ്രായമുള്ള പോത്തിൻകുട്ടികളെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. വിപണി നിലവാരമനുസരിച്ച് ജീവനോട് ശരീരതൂക്കത്തിന് ശരാശരി 140 മുതൽ 180 രൂപ വരെയാണ് ഇപ്പോഴത്തെ ഒരു വില. 6 മാസം പ്രായമുള്ള പോത്തിൻകുട്ടിക്ക് ശരാശരി 60 മുതൽ 80 കിലോ വരെ തൂക്കം ഉണ്ടായിരിക്കേണ്ടതാണ്. സാധാരണ ഇത്തരം ഇറച്ചി ഉൽപാദനത്തിനായി ഉപയോഗിക്കാവുന്ന ചില ഇനങ്ങളാണ് മുറ, ജാഫറബാദി തുടങ്ങിയവ. മുറ എന്ന ജനുസാണ് ആദായമുറ എന്ന പേരിൽ കൂടി ഇവകളെ അറിയപ്പെടാറുണ്ട്. നല്ല എണ്ണ കറുപ്പ് നിറവും ചെറിയ തലയും വിസ്താരമുള്ള ഉയർന്ന നെറ്റിത്തടം, നീണ്ടു തടിച്ച കഴുത്ത്, പാർശ്വങ്ങളിലേക്ക് നീണ്ട കട്ടികുറഞ്ഞ ചെവികൾ, പിന്നോട്ടും മുകളിലോട്ടും വളർന്ന് അറ്റം മോതിരവളയം പോലെ അകത്തേക്ക് ചുരുണ്ട അർദ്ധവൃത്താകൃതിയിലുള്ള പരന്ന് കുറുകിയ കൊമ്പുകൾ എന്നിവ ഇവയുടെ ശരീരത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നല്ല ഉടൽ നീളമുള്ള തടിച്ച് കോണാകൃതിയിലുള്ള ശരീരവും നിലത്തറ്റം മുട്ടുമെന്ന് തോന്നുന്നത്ര നീളത്തിലുള്ള വാലും ഇവകളുടെ ശാരീരിക പ്രത്യേകതകളാണ്. മറ്റൊരിനമാണ് ജാഫറബാദി. ഇത് ഗുജറാത്തിലാണ് ഉരുത്തിരിഞ്ഞത്. ഏറ്റവും ഭാരമേറിയ ഇന്ത്യൻ ജനുസ് എന്നാണ് ഇവകളെ അറിയപ്പെടുന്നത്. പോത്തിൻകുട്ടികൾക്ക് പാർപ്പിടമൊരുക്കുമ്പോൾ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്? വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീടിനോട് ചേർന്ന് ചായ്പായോ പ്രത്യേകമായോ തൊഴുത്ത് നിർമ്മിക്കാവുന്നതാണ്. യഥേഷ്ടം ശുദ്ധജലം ലഭ്യമാകുന്ന സ്ഥലം തിരഞ്ഞെടുക്കേണ്ടതാണ്. മേച്ചിൽ സ്ഥലവും ജലാശയവും സമീപത്തുണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. കവുങ്ങും ഓലയുമാണ് ചിലവ് കുറഞ്ഞതും ഉത്തമവുമായ നിർമ്മാണ വസ്തുക്കൾ. ഇത്തരത്തിൽ ഊർജിതമായ രീതിയിലോ അല്ലെങ്കിൽ അർദ്ധ ഊർജിത രീതിയിൽ പകൽ സമയം മേയാൻ വിടുന്നതിനും രാത്രികാലങ്ങളിൽ മഞ്ഞും മഴയും ഏൽക്കാതെ ഇത്തരത്തിലുള്ള തൊഴുത്തിലോ മറ്റ് സാധന സാമഗ്രികൾ ഉപയോഗിച്ചിട്ടുള്ള താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പാർപ്പിടമോ ഒരുക്കി നമുക്ക് പോത്തിൻകുട്ടികളെ വളർത്താവുന്നതാണ്. 3 മാസം വരെ പ്രായമുള്ള പോത്തിൻകുട്ടികൾക്ക് പകൽ തൊഴുത്തിൽ കിടക്കാൻ 2.5 ചതുരശ്ര മീറ്റർ സ്ഥലം ആവശ്യമാണ്. തൊഴുത്തിന്റെ വശങ്ങളിലുള്ള ഭിത്തികൾക്ക് 3 അടിയിൽ അധികം ഉയരാൻ പാടില്ല. ഓരോ 3 മാസം കൂടുമ്പോഴും നാം വാങ്ങുന്ന പോത്തിൻകുട്ടിയുടെ ശരീരഭാരം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇവകളുടെ ചാണകത്തിന് നല്ല വിലയും ആവശ്യകതയും ഉള്ളതിനാൽ ചാണകക്കുഴി തറനിരപ്പിൽ നിന്ന് മുകളിലേക്ക് പണിയേണ്ടതും ആവശ്യമാണ്. ഇതിന്റെ ഭിത്തി 1.5 മീറ്റർ ഉയരത്തിൽ കല്ല് അടുക്കി പണിതാൽ വെള്ളം വാർന്നു പോവുകയും ഉണങ്ങിയ ചാണകം ലഭിക്കുകയും ചെയ്യും. ചാണകക്കുഴിക്ക് മേൽക്കൂരയിടാൻ മറക്കരുത്. ഇനി നാം ശ്രദ്ധിക്കേണ്ടത് തീറ്റയെ കുറിച്ചാണ്. സാധാരണ കന്നുകാലികളുടെ തീറ്റയെ നാം ഖരാഹാരമെന്നും പരുഷാഹാരമെന്നും 2 തരം തിരിക്കാറുണ്ട്. പച്ചപ്പുല്ല്, വൈക്കോൽ എന്നിവ നാര് കൂടിയ ഇനങ്ങളാണ് ഇവയെ സാധാരണ പരുഷാഹാരമെന്നും പെല്ലറ്റുകൾ, പിണ്ണാക്കുകൾ, മറ്റ് തീറ്റകൾ എന്നിവയെ ഖരാഹാരമെന്നും പറയാറുണ്ട്. വളരുന്ന ഒരു പോത്തിന് ശരീരഭാരത്തിന്റെ 1/10 എന്ന തോതിൽ തീറ്റപ്പുല്ല് വേണം. അതായത് 250 കിലോഗ്രാം തൂക്കമുള്ള ഒരു പോത്തിന് 25 കിലോ തീറ്റപ്പുല്ല് ആവശ്യമാണ്. 1 കിലോ വൈക്കോൽ എന്ന് പറയുന്നത് 5 മുതൽ 6 കിലോ തീറ്റപ്പുല്ലിന് സമമാണ്. സാധാരണ ഖരാഹാരമായി നാം പിണ്ണാക്ക്, തവിട്, ധാന്യങ്ങൾ മുതലായവ ചേർത്തുണ്ടാക്കുന്ന തീറ്റ മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. ദിവസം 2 മുതൽ 3 കിലോ സാന്ദ്രീകൃത തീറ്റ പോത്തുകൾക്ക് നൽകണം. അതുപോലെ തന്നെ തീറ്റയിൽ ഉൾപ്പെടുത്തേണ്ട ഊർജ സാന്ദ്രതയുള്ള തീറ്റ ഇനങ്ങളായ ചോളപ്പൊടി, പുളുങ്കുരുപ്പൊടി, മരച്ചീനിപ്പൊടി, ഗോതമ്പ് തവിട്,

0: തുടങ്ങിയവ 1 മുതൽ 1.5 കിലോ വരെ നൽകുകയും ഒപ്പം ശുദ്ധമായ കുടിവെള്ളം എപ്പോഴും കുടിക്കുവാൻ നൽകേണ്ടതുമാണ്. ഒപ്പം തീറ്റയിൽ ധാതുജീവക മിശ്രിതം 25 ഗ്രാമും 1 ടേബിൾ സ്പൂൺ മീനെണ്ണയും കൊടുക്കുവാൻ മറക്കേണ്ടതില്ല. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പാരമ്പര്യേതര തീറ്റകളും പോത്തുകൾക്ക് തീറ്റയായി കൊടുക്കാവുന്നതാണ്. കാരണം ഏത് നിലവാരം കുറഞ്ഞ പരുഷാഹാരത്തെയും ഇറച്ചിയാക്കി മാറ്റാനുള്ള കഴിവ് പോത്തിൻകുട്ടികൾക്ക് ധാരാളമായി ഉണ്ട്. ഇത്തരത്തിൽ പാരമ്പര്യേതര തീറ്റകളായി വാട്ടിയ മരച്ചീനിയില, അസോള, ആഫ്രിക്കൻ പായൽ, കുളവാഴ, ബിയർ വേസ്റ്റ്, കപ്പ വേസ്റ്റ്, ചോളപ്പൊടി, പുളിങ്കുരുപ്പൊടി, കൊക്കോ തണ്ട്, മരച്ചീനി, പൈനാപ്പിൾ, പഴം, ചക്ക മുതലായവയുടെ അവശിഷ്ടങ്ങൾ വാട്ടിയ ഷീമക്കൊന്നയില, വാഴത്തട, വാഴയില, കവുങ്ങിൻ വാള മുതലായവയെല്ലാം തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഏതൊരു പുതിയ ആഹാര പദാർത്ഥവും തീറ്റയിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് കുറഞ്ഞ അളവിൽ ക്രമേണ ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ തീർച്ചയായും അത് ദഹന സംബന്ധമായ പല രോഗങ്ങൾക്കും കാരണമാവും. ആരോഗ്യ പരിപാലനം കൂടി ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബാഹ്യപരാദ നിയന്ത്രണങ്ങളാണ്. തൊഴുത്ത് ദിവസവും ജൈവ മാലിന്യങ്ങൾ നീക്കി ബ്ലീച്ചിംഗ് പൗഡറോ കുമ്മായമോ ചേർത്ത വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. ബാഹ്യപരാദങ്ങളെ അകറ്റാനായി വേപ്പെണ്ണ, പൂവത്തെണ്ണ, ഇത് രണ്ടും ജൈവപരാദനാശിനികളാണ്. അതുപോലെ തന്നെ ഫ്ലൂമെത്രീൻ, ഡെൽറ്റാമെത്രീൻ, സൈപ്പർമെത്രീൻ തുടങ്ങിയ രാസപരാദനാശിനികൾ ഒരു വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. വളക്കുഴിയിൽ ആഴ്ചയിൽ 2 തവണ 1 കിലോഗ്രാം കുമ്മായത്തിൽ 250 ഗ്രാം വീതം ബ്ലീച്ചിംഗ് പൗഡർ ചേർന്ന മിശ്രിതം വിതറേണ്ടതാണ്. ബാഹ്യപരാദ നിയന്ത്രണത്തോടൊപ്പം തന്നെ പ്രധാനമാണ് ആന്തരപരാദ നിയന്ത്രണം. നാടവിരകൾ, പത്രവിരകൾ, ഉരുളൻ വിരകൾ, പണ്ടപ്പുഴു, കരൾ കൃമികൾ, രക്തക്കുഴൽ വിരകൾ എന്നിങ്ങനെ നിരവധി ആന്തരപരാദങ്ങൾ പോത്തിൻകുട്ടികളെ ബാധിക്കാറുണ്ട്. 6 മാസം പ്രായമെത്തും വരെ മാസത്തിൽ 1 തവണ വിരമരുന്ന് നൽകണം. പിന്നീട് 2 മാസം ഇടവിട്ട് വിരമരുന്ന് നൽകേണ്ടതാണ്. വളർച്ച ത്വരിതപ്പെടുത്താൻ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, വളർച്ചാവേഗം കൂട്ടാൻ ജലക്രീഡ തന്നെയാണ് ഏറ്റവും പ്രധാനം. ശരീരം എപ്പോഴും വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ അത് ഇവകളുടെ വളർച്ചയുടെ നിരക്ക് കൂട്ടുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള സ്വാഭാവികമായ ജലാശയങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്രിമമായ ജലാശയങ്ങൾ തൊഴുത്തിന്റെ പരിസരത്ത് ഉണ്ടാക്കി ഇവയ്ക്ക് പകൽ മുഴുവനും വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയോ, അതല്ലെങ്കിൽ തൊഴുത്തിനുള്ളിൽ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് ജലധാര കൊടുക്കുന്നതും ഇവയുടെ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കുന്നതിനും തന്മൂലം വളർച്ചാ നിരക്ക് കൂട്ടുന്നതിനും സഹായിക്കും. ദിവസവും 1 കിലോ കാലിത്തീറ്റ, 1 ടേബിൾ സ്പൂൺ മീനെണ്ണ, 25 ഗ്രാം വൈറ്റമിൻ മിനറൽ മിശ്രിതം എന്നിവയും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പച്ചപ്പുല്ലും മേയാനുള്ള സ്ഥലവും വെള്ളക്കെട്ടും പോത്ത് വളർത്തുന്ന പ്രദേശത്ത് ഉറപ്പു വരുത്തേണ്ടതാണ്. നേരിട്ട് പതിക്കുന്ന വെയിൽ പോത്തിൻകുട്ടികളുടെ ശത്രുവാണ്. അതുകൊണ്ട് ഉച്ചസമയത്ത് തുറസായ സ്ഥലങ്ങളിൽ കെട്ടാതെ മരത്തണലിൽ തന്നെ കെട്ടിയിടുന്നത് നന്നായിരിക്കും. 6 മാസം വരെ പ്രായമെത്തിയ പോത്തിൻകുട്ടികൾക്ക് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് തീർച്ചയായിട്ടും നൽകേണ്ടതാണ്. പുതിയ സ്ഥലത്തെ തീറ്റയുമായി പൊരുത്തപ്പെട്ടതിന് ശേഷം മാത്രം വിരയിളക്കുക, ബാഹ്യപരാദ നിയന്ത്രണത്തിനുള്ള മരുന്നുകൾ പ്രയോഗിക്കുക എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. സമയാസമയങ്ങളിൽ ചാണകം പരിശോധിച്ച് വിരമരുന്ന് നൽകേണ്ടത് അത്യാവശ്യമാണ്. പോത്തിൻകുട്ടികൾക്ക് ചോറ്, കഞ്ഞി മുതലായ പെട്ടെന്ന് പുളിക്കുന്ന വസ്തുക്കൾ നൽകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവയുടെ വിപണി കണ്ടെത്തുക എന്നുള്ളത്. വിപണി സാധ്യതയും ഇറച്ചിയുടെ സ്വാദും മേന്മയും പരിഗണിച്ച് 2.5-3 വയസ്സ് പ്രായം എത്തുമ്പോൾ വിപണിയിൽ എത്തിക്കുകയായിരിക്കും ലാഭകരം. പെരുന്നാൾ, ക്രിസ്മസ്, മറ്റ് വിശേഷ ഉത്സവങ്ങൾ തുടങ്ങിയ സന്ദർഭങ്ങളിൽ പോത്തിന് മോഹവില ലഭിക്കുമെന്നുള്ളതും പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇടനിലക്കാരെ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു വരുമാനം പോത്ത് വളർത്തലിലൂടെ കർഷകന്റെ കൈകളിൽ എത്തുകയാണ്. എന്നാൽ ഈ മേഖലയിലും ചില വെല്ലുവിളികളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനം നല്ല ഇനം പോത്തിൻകുട്ടികളുടെ ലഭ്യത കുറവ് തന്നെയാണ്. അതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാടൻ പോത്തുകളുടെ വരവ്, സർക്കാർ പ്രോത്സാഹന പദ്ധതികളുടെ കുറവ്, വിപണി കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഇടനിലക്കാരുടെ ചൂഷണം എന്നിവ പ്രധാന വെല്ലുവിളികളായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഈ വെല്ലുവിളികളെ എങ്ങനെ പ്രായോഗികമായി ഇല്ലാതാക്കുന്നുവോ ആ തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കർഷകന് തീർച്ചയായും പോത്തു വളർത്തലിൽ ലാഭം കൊയ്യാൻ കഴിയും എന്നുള്ള കാര്യം സുനിശ്ചിതം തന്നെ.
1: പോത്തുകുട്ടി പരിപാലനം അറിയേണ്ടതെല്ലാം. മൃഗസംരക്ഷണ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ മീന ഡി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: കഞ്ഞിയും പയറും

0: രാത്രിയിൽ കഞ്ഞിയും പയറും കഴിക്കുന്നത് ആരോഗ്യകരമായ ഒരു ശീലമാണ്. ഇത് വയറിന് ഭാരം തോന്നിക്കാത്തതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായ ഭക്ഷണമാണ്. കഞ്ഞിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാത്രിയിൽ ദഹനം മന്ദഗതിയിലായതിനാൽ പെട്ടെന്ന് ദഹിക്കുന്ന കഞ്ഞി കഴിക്കുന്നത് വയറിന് ആയാസം നൽകാതിരിക്കാൻ സഹായിക്കും. കഞ്ഞിയിലുള്ള കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിൽ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും സുഖകരമായ ഉറക്കം നൽകുകയും ചെയ്യും. ചൂടുള്ള കാലാവസ്ഥയിൽ രാത്രി കഞ്ഞി കഴിക്കുന്നത് ശരീരത്തിന് ഒരുതരം തണുപ്പ് നൽകാൻ സഹായിക്കും. കഞ്ഞിയിൽ നെയ്യിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കഴിക്കുമ്പോൾ അവശ്യ പോഷകങ്ങൾ ലഭിക്കുന്നു. ഇനി പയറിന്റെ ഗുണങ്ങൾ നോക്കിയാലോ. പയർവർഗ്ഗങ്ങളിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് പേശികളുടെ ബലത്തിനും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. പയറിലടങ്ങിയിട്ടുള്ള നാരുകൾ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നു. രാത്രിയിൽ കൂടുതൽ ഊർജം ആവശ്യമില്ലെങ്കിലും പയറിലെ പോഷകങ്ങൾ പിറ്റേന്ന് രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ സഹായിക്കും. ഇരുമ്പ്, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളും പയറിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങൾ. ചില ആളുകൾ രാത്രിയിൽ പയർ കഴിക്കുമ്പോൾ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പയറിനൊപ്പം ജീരകം, കായം എന്നിവ ചേർത്ത് പാകം ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ കഞ്ഞിക്കും പയറിനുമൊപ്പം അച്ചാറുകൾ, ചമ്മന്തി, പപ്പടം എന്നിവയും ഉപയോഗിച്ച് ഈ ഭക്ഷണം കൂടുതൽ രുചികരമാക്കാം. ലളിതവും പോഷക ഗുണമുള്ളതുമായ ഒരു രാത്രി ഭക്ഷണമാണ് കഞ്ഞിയും പയറും. ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കൃഷി യന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷിയന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു. വയലും വീടും പരിപാടിയുടെ ഇന്നത്തെ അധ്യായം അവസാനിക്കും മുമ്പേ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരത്തിലേക്കും പോകാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ലോകത്തിൽ തന്നെ ഏറ്റവും രുചിയുള്ള കാപ്പി ഇനമായ അറബിക്കയുടെ കൃഷി കേരളത്തിൽ കൂടുതലായി ചെയ്തു വരുന്നത് ഏത് ജില്ലയിലാണ്? ശരിയുത്തരം ഇടുക്കി. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ പഞ്ചായത്തിലെ കീഴാന്തൂരിലാണ് കാപ്പി ഇനമായ അറബിക്ക കൂടുതലായി കൃഷി ചെയ്തു വരുന്നത്. തണുപ്പ് കൂടിയ പ്രദേശങ്ങളിൽ മാത്രം വളരുന്ന അറബിക്ക ഇനത്തിന് താരതമ്യേന ഉയരം കുറവാണ്. ഇടുക്കിയുടെ കാലാവസ്ഥയിൽ ഈ കാപ്പി ഇനം മികച്ച ഉൽപാദനമാണ് നൽകുന്നത്. കീഴാന്തൂരിൽ ചന്ദ്രഗിരി എന്ന അറബിക്ക കാപ്പി ഇനമാണ് കൂടുതലായി കൃഷി ചെയ്തു വരുന്നത്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.

ശ്രേഷ്ഠ പദ്ധതിയിലൂടെ 12-ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്കീം പോലുള്ള മറ്റു കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ തുടർന്നും നേടാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കും. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി ശ്രേഷ്ഠ ഔദ്യോഗിക പോർട്ടലും കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റും സന്ദർശിക്കുക.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയത്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലെ അടൂർ ബ്ലോക്ക് പരിധിയിലെ അടൂർ, കൊടുമൺ, കലയൂർ, ഏനാതിമംഗലം, ഏലംകുളം, ഏറത്ത്, പള്ളിക്കൽ, കടമ്പനാട് എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകൾ ഉള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് അടൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9383470411 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 9383470411. കൊല്ലം ജില്ലയിലെ ചവറ, നീണ്ടകര എന്നീ കൃഷിഭവനുകളിൽ SHM പദ്ധതിയുടെ ഭാഗമായി കുരുമുളക് തൈകൾ സൌജന്യമായി ലഭ്യമാണ്. താൽപര്യമുള്ള കർഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചവറ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സോണൽ സലീം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9383470343 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി, 9383470343. സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോ നടപ്പിലാക്കി വരുന്ന ഇറച്ചിക്കോഴി വളർത്തൽ പദ്ധതിയിലേക്ക് തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലെ ഇറച്ചിക്കോഴി വളർത്തൽ കർഷകരിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9495000922 അല്ലെങ്കിൽ 0471246858 എന്നീ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 9495000922, 0471246858. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,000, ആലപ്പുഴ, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ 22,700, കോട്ടയം 25,900, പാല 23,900, എറണാകുളം 22,100, കൊച്ചി റെഡി 22,200, വടക്കൻ പറവൂർ 23,900. കൊപ്ര കിൻവെല്ലിന് കൊല്ലം 13,500 രൂപ, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,500, വടക്കൻ പറവൂർ 13,000. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 12,660 രൂപ. തേങ്ങാപ്പിണ്ണ

0: ക്വിന്റലിന് ആലപ്പുഴ 3100, എറണാകുളം 3900, വടക്കൻ പറവൂർ 3800. നാളികേരം തൊണ്ടോട് കൂടിയത് 1000, നെയ്യാറ്റിൻകര 20000, കായംകുളത്തും 20000 രൂപ, പുളിങ്കുന്ന് 22000. നാളികേരം തൊണ്ടില്ലാത്തത് 1000, നെയ്യാറ്റിൻകര 18000, ചെങ്ങന്നൂർ 26000, എറണാകുളം 25000, തൊടുപുഴ 1000, 23000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3700, തൊടുപുഴ 3100, കട്ടപ്പന 2800. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66000, പാല 67500, കൊച്ചി ഗാർബിൾഡ് 72100, കൊച്ചി അൺഗാർബിൾഡ് 70100, ആലുവ 67000, തൊടുപുഴ 69000, കട്ടപ്പന 70000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9600, ആലപ്പുഴ 6 ആട്ടുപുഴ 7400, കൊച്ചി പറവൂർ 5400. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 36000 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 30000 രൂപ, തൊടുപുഴ 25000. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 81400 രൂപ. അടയ്ക്ക 1000, നെടുമങ്ങാട് 5000, ചെങ്ങന്നൂർ 5500, എറണാകുളം 4600. കശുവണ്ടി ക്വിന്റലിന് നെടുമങ്ങാട് 5000, കായംകുളം 11000. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 22000, പുനലൂർ 25800. കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് ഇതുവരെ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 52 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി സേഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേഷ്യൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സേഷ്യൽസിലെ ഇന്ത്യൻ സമൂഹവും പ്രധാനമന്ത്രിയെ ആവേശപൂർവ്വം എതിരേറ്റു. സേഷ്യൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. അടുത്ത 2 വർഷത്തിനുള്ളിൽ 500 നഗരങ്ങളിലേക്ക് കൂടി സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. നിലവിലുള്ള ഓൺലൈൻ ടാക്സി ആപ്പുകൾ ഉയർന്ന കമ്മീഷൻ ചുമത്തുകയും ഡ്രൈവർമാരുടെ പ്രതിഫലം വൈകിപ്പിക്കുകയും ചെയ്യുന്നതായി ശ്രീ അമിത്ഷാ ആരോപിച്ചു.
2: हमारे 2-व्हीलर ऑटो और 4-व्हीलर का कंसेप्ट लॉन्च करने जा रहे हैं.
1: തമിഴ് നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, ഡി എം കെ മേധാവിയും മുൻ മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ തുടങ്ങിയവർ അനുശോചിച്ചു. സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു ഭാഗ്യരാജിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താണെ മുടിച്ച് എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരം.

0: തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകാൻ പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. ദ്വീപരാഷ്ട്രമായ ബഹ്റിനെ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി. നിരവധി ഡ്രോണുകൾ രാജ്യത്തെ ലക്ഷ്യമിട്ടതായി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തിന് മറുപടിയായി അമേരിക്ക ടെഹ്റാനിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് പ്രശ്നത്തെ തുടർന്ന് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെയും ട്രസ്റ്റി അനിൽ മിശ്രയുടെയും രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. വിഷയം അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ് ഗിരി മഹാരാജ് പ്രസ്താവനയിൽ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകമെമ്പാടുമുള്ള ഏത് സമ്പദ്വ്യവസ്ഥയുടെയും ശക്തി MSME മേഖലയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ 50% സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയുടെ സംഭാവനയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. ജൂൺ മാസം 190 കേസുകളും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് ഫലം പ്രഖ്യാപിച്ചത്. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജു 1 റാങ്ക് കരസ്ഥമാക്കി. ബിഫാം വിഭാഗത്തിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണനാണ് 1 റാങ്ക്. അടുത്ത മാസം 8 ആദ്യ അലോട്ട്മെന്റ്. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
2: ഗ്രൂപ്പ് ജെയിൽ നിന്ന് ഇതിനകം അർജന്റീന നോക്കൌട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലെ അൾജീരിയ ഓസ്ട്രിയ മത്സരവും നാളെ രാവിലെ 7:30. ഗ്രൂപ്പ് എല്ലിലെ പനാമ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഖാന മത്സരങ്ങൾ പുലർച്ചെ 2:30 നടക്കും. നാളെ പുലർച്ചെ 5 നടക്കുന്ന ഗ്രൂപ്പ് കെ പോരാട്ടങ്ങളിൽ കൊളംബിയ പോർച്ചുഗലിനെയും കോംഗോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാനോട് സമനില വഴങ്ങിയ ഈജിപ്ത് ഇതാദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ കടന്നു. ന്യൂസിലൻഡിനെ തോൽപ്പിച്ച ബെൽജിയവും നോക്കൌട്ട് ഉറപ്പാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: US ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ദേവിക സിഹാഗ് സെമിഫൈനലിൽ. കാലിഫോർണിയയിൽ നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ദേവിക ഡെൻമാർക്ക് താരത്തെ നേരിടും. പുരുഷ സിംഗിൾസ് റൌണക് ചൌഹാനും കിഡംബി ശ്രീകാന്തും സെമിയിൽ ഇടം നേടിയിട്ടുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്കുള്ള വഴിപാട് ബുക്കിംഗ് 430 കടന്നു. അടുത്ത മാസം 19 മുതലാണ് വള്ളസദ്യ. സ്പെഷ്യൽ പാസ് സദ്യ ബുക്കിംഗ് ജൂലൈ 1 മുതൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീധർ.
3: ഇക്കൊല്ലം 550 വഴിപാടുകളാണ് ലക്ഷ്യമിടുന്നത്. ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് ബുക്കിംഗ് 430. അടുത്ത മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യ കാലത്തിനായി 17 സദ്യാലയങ്ങൾ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി സജ്ജമാക്കിയിട്ടുണ്ട്. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. KSRTC ബജറ്റ് ടൂറിസം വഴി ക്ഷേത്രദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സദ്യ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലും സ്പെഷ്യൽ പാസ് വഴിയുള്ള സദ്യ ഇലയൊന്നിന് 300 രൂപ പ്രകാരം തെക്കേടത്ത് ഇല്ലം ഓഡിറ്റോറിയത്തിലും നടക്കും.
0: മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ 105 ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മ്യൂസിയം ആൻഡ് ലൈബ്രറി ന്യൂഡൽഹിയിൽ പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചു. PMML എക്സിക്യൂട്ടീവ് കൌൺസിൽ

0: ക്ക് 2 MLA മാരുണ്ട്. അർഹരായ അഭയാർത്ഥികൾക്ക് സുരക്ഷിതത്വവും നിയമപരിരക്ഷയും ഉറപ്പാക്കുന്ന പുതിയ കുടിയേറ്റ നയം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് സർക്കാർ. അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവരെ നാട് കടത്തുന്നത് എളുപ്പമാക്കുന്നതിന് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനും തീരുമാനമായി. കാനഡയുടെ ദീർഘകാല കമ്മ്യൂണിറ്റി സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിന്റെ മാതൃകയിൽ സംഘടനകൾക്കും സർവകലാശാലകൾക്കും തൊഴിലുടമകൾക്കും ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന അഭയാർത്ഥികളെ സ്പോൺസർ ചെയ്യാനുള്ള നടപടിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകളിൽ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: യുവവാണി Hello and welcome to Yuvavani. In today's episode, we present Miles Away, a feature on the growing trend of young Indians moving abroad for higher studies and career opportunities. This feature is scripted and narrated by Manasa Jayakumar.
2: Good evening, listeners. Today, we bring you a deeply relevant and emotional discussion, one that echoes through almost every household in Kerala today. Miles Away, the greatest migration of Kerala's youth. From airport terminals filled with tearful goodbyes, to parents waiting beside phones for late-night video calls, from dreams of Canada, Australia, the United States, and Europe, to the silent loneliness many immigrants carry within. Why are Kerala's youngsters leaving in such a large numbers? Is it ambition or lack of opportunities? A search for dignity, stability, or a better future? Or it is slowly becoming an emotional separation between a generation and its homeland? Today, through stories, reflections, expert observations, and real voices from Malayali youngsters abroad, we explore this changing reality. This is not just a story about migration. It is a story about dreams, about pressure, about identity, and what home truly means. There were once a time when Kerala's migration story mainly revolved around the Gulf countries. For decades, family depended on Gulf remittances. Entire villages transformed because someone worked abroad. But today, the destination has changed. Now the dreams is often Canada, Australia, the United States, the United Kingdom, Germany, and so on. Youngsters are leaving not only for jobs, but increasingly for education, permanent residency, and long-term settlement. Walk into any town in Kerala today. You will see IELTS coaching centers, visa consultancies, overseas education agencies, and language training institute almost everywhere. The 2023 Kerala Migration Survey also observed changing migration trends among youngsters, with increasing numbers moving abroad as students and skilled professionals rather than traditional labor migration alone. Experts warn that if this continues rapidly, Kerala could face serious workforce shortages in the future, especially in healthcare and skilled sectors. For many students, studying abroad has become more than an option. It has become a life goal. Some believe opportunities are limited here. Some seek financial independence, some want better work cultures and social freedom, and some simply wish to escape uncertainty. But behind every successful Instagram story posted from Toronto or Melbourne, there are often untold struggles, loneliness, debt, cultural shock, survival jobs, mental exhaustion. And yet, the migration continues. Because for many youngsters, staying back sometimes feels even more uncertain. And now, let us hear from one of our young Malayali voices, Swati, currently living in Vancouver, Canada. She speaks about adapting to a completely different culture, climate, and lifestyle.
3: Hello, my name is Swati Vijay. I hail from Trivandrum.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

0: സമയം 8 മണി.
1: ആകാശവാണി. ഒരു ഗോവൻ ട്രിപ്പ്, നാടകം അവസാന ഭാഗം. രചന അജിത് നമ്പ്യാർ. ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, അനുജ ഭാസ്കർ, ഗോവിന്ദ് ടി എ, വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, പാർവതി ജി ആർ, സൗമ്യ ജെ വി. സംവിധാനം റൂബി ബാബു.

0: ദേ വിനോദ്, നിങ്ങളുടെ ഫോൺ അടിക്കുന്നു.
1: അയ്യോ, ഭാര്യ ആണല്ലോ വിളിക്കുന്നത്, എടുത്താ കുഴപ്പാവോ?
0: എടുക്കാതിരുന്ന അതിലും വലിയ കുഴപ്പാവും, പെട്ടെന്ന് എടുക്ക്.
1: ഹലോ ഷൈലേ, എന്തു പറ്റി? സമ്മേളനമൊക്കെ നല്ലപോലെ നടക്കുന്നില്ലേ?
2: അതൊക്കെ അതിന്റെ പാട്ടിന് നടക്കും. വിനോദേട്ട ഇപ്പൊ എവിടാ ഉള്ളത്? സത്യം പറ.
1: അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഞാനിപ്പോ ഗോപാലേട്ടന്റെ ചായക്കടയുടെ അടുത്തേ, ഒരു ചായ കുടിച്ചോണ്ട് നിക്കാ.
2: സത്യാണോ? വിനോദേട്ടന് അപകടം ഒന്നും പറ്റിയിട്ടില്ലല്ലോ.
1: എന്തപകടം? ഓ, നീ നേരത്തെ കിട്ടിയ ഫോട്ടോ ഓർത്ത് ചോദിച്ചാണോ? അത് നിന്നെ കബളിപ്പിക്കാൻ ആരോ AI ഫോട്ടോ അയച്ചതായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്.
2: എന്നാലും എനിക്ക് ചെറിയ പേടിയുണ്ട്. നേരത്തെ ഫോട്ടോ അയച്ച അതേ നമ്പറിൽ നിന്ന് തന്നെ എനിക്കൊരു കോള് വന്നു. അതാ ഞാൻ വിനോദേട്ടനെ വിളിച്ചു നോക്കിയത്.
1: കോളോ? എന്നിട്ട് നിന്നോട് എന്ത് പറഞ്ഞു?
2: എന്നോട് പറഞ്ഞത് വിനോദേട്ടനെ ഗോവയിലേക്ക് തട്ടിക്കൊണ്ട് വന്നതാണെന്നും തിരികെ വേണമെങ്കിൽ 500,000 രൂപ കൊടുക്കണമെന്നും.
1: തട്ടിക്കൊണ്ട് വന്നോ ഗോവയിലേക്കോ? നല്ല തമാശ, എന്നെ ആരും തട്ടിയിട്ട് മുട്ടിയിട്ട് ഒന്നുമില്ല.
2: ഞാനും പറഞ്ഞു അവരോട് എന്റെ ഭർത്താവ് നാട്ടിൽ തന്നെ ഉണ്ടെന്ന്.
1: അത് തന്നെ, അതാണല്ലോ സത്യവും.
2: അപ്പൊ അവര് പറയോ തെളിവിന് വേണ്ടിട്ടാണ് പൂക്കളുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് ഗോവ ബീച്ചിൽ നിൽക്കുന്ന ഫോട്ടോ അയച്ചെന്ന്.
1: എടി മണ്ടി, തട്ടിക്കൊണ്ടുപോയ ആരെങ്കിലും ബീച്ചിലൊക്കെ കൊണ്ടുപോവോ? തട്ടിക്കൊണ്ടുപോയാല് നമ്മളെ അവരൊരു കസേരയിൽ ചേർത്ത് കെട്ടി ഒരു ഇരുട്ട് മുറിയിൽ അടച്ചിടുകയല്ലേ ചെയ്യാ?
2: അയ്യോ, ചേട്ടൻ അങ്ങനെ കെട്ടിയിടുകയാണോ ചെയ്തത്?
1: ഛേ, എന്നെ ചെയ്തു എന്നല്ല, നീ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ആയിരിക്കും. നിനക്ക് അവന്മാരോട് ചോദിക്കാമല്ലായിരുന്നോ?
2: ഞാൻ ചോദിച്ചു ഗോവയിലേക്കൊക്കെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവോന്ന്.
1: മിടുക്കി, എന്നിട്ട് അവരെന്ത് പറഞ്ഞു?
2: അവര് പറയുവാ അവര് കിഡ്നാപ്പ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അതൊരു മെമ്മറബിൾ അനുഭവമാക്കാൻ വേണ്ടിട്ടാ അങ്ങനെ ഓരോരോ ടൂറിസ്റ്റ് പ്ലേസുകൾ തെരഞ്ഞെടുക്കുന്നതെന്ന്.
1: ശടാ, അവന്മാര് കൊള്ളാലോ. തൽക്കാലം എനിക്കൊരു കുഴപ്പമില്ലെന്ന് എന്റെ സംസാരത്തിൽ നിനക്ക് മനസ്സിലായല്ലോ. നീ ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. സംഗതി ആകെ കൈവിട്ടു പോകുന്ന സ്ഥിതിയാണല്ലോ, നമ്മളെ തട്ടിക്കൊണ്ട് വന്നതാണെന്ന്
0: കേട്ടു. ഇത് ശരിക്കും നമ്മളെ നമ്മുടെ കുടുംബത്തെ അറിയുന്ന ആരോ വിദഗ്ധമായിട്ട് കളിക്കുന്ന കളിയാ.
1: എന്റെ സംശയം അതല്ല. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടത്. പക്ഷേ നമ്മുടെ ഭാര്യമാരുടെ ഫോൺ നമ്പർ സഹിതം അറിയുന്നയാളെന്ന് പറയുമ്പോ എന്തോ എനിക്കത്ര കണക്ട് ആവുന്നില്ല.
0: എന്തോ എവിടെയോ ഒരു വശപ്പിശകുണ്ട്. വീണ് കിട്ടിയ ഒരു ഗോവൻ ട്രിപ്പ് ഇങ്ങനെ ആവുമെന്ന് ഓർത്തില്ല.
1: ദേ, നിങ്ങളുടെ ഫോണും അടിക്കുന്നു, ഭാര്യ ആയിരിക്കും. എടുക്ക് എടുക്ക്
0: തന്നെ. മംഗളേ, എന്തുപറ്റി?
3: ദിലീപേട്ടാ, ദാ ഇപ്പൊ എനിക്കൊരു കോള് വന്നു. എന്നിട്ട് പറയാ.
0: എന്നെ തട്ടിക്കൊണ്ടുപോയി, വിട്ടുകിട്ടണമെങ്കിൽ കാശ് വേണം എന്നൊക്കെയല്ലേ?
3: അത് തന്നെ. ചേട്ടൻ എങ്ങനെ മനസ്സിലായി? 10,00,000 രൂപ വേണോന്ന്. ദിലീപേട്ടൻ തട്ടിക്കൊണ്ട് പോയി ഇരുത്തിരിക്കുകയാണെന്നൊക്കെയാ പറയുന്നേ.
0: അങ്ങനെയൊക്കെ പല അനോണിമസ് നമ്പറിൽ നിന്ന് കോളൊക്കെ വരും, അതൊന്നും വിശ്വസിക്കണ്ട.
3: ഞാൻ വിശ്വസിച്ചിട്ടില്ല, ഇതൊക്കെ സൈബർ ക്രൈം ചെയ്യുന്നവരുടെ ഏർപ്പാടല്ലേ.
0: നിനക്ക് വിവരമുണ്ട്?
3: ആ ചേട്ടാ, ഞാൻ കോള് വന്ന ഉടനെ തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം പറഞ്ഞു.
0: അയ്യോ, എന്തിന്?
3: പിന്നെ പറയാതെ നാട്ടിലിരിക്കുന്ന ഭർത്താവിനെ ഗോവയിലേക്ക് കിഡ്നാപ്പ് ചെയ്തു എന്ന് ആരോ വിളിച്ചു പറഞ്ഞാല് വെറുതെ ഇരിക്കുകയാണോ വേണ്ടത്? കളിപ്പിക്കാൻ പറയുന്നതാണെങ്കിലും ഇതിലെ അപകടം അവന്മാർക്കും ബോധ്യം വരണ്ടേ? പോലീസ് അവരെ പൊക്കിക്കോളും.
0: അതെ, പൊക്കും.
3: ആ ചേട്ടാ, ഒരു കാര്യം കൂടി. ദിലീപേട്ടൻ ഫോൺ ഓഫാക്കി വെക്കണ്ട. ചിലപ്പോ പോലീസ് വിളിച്ചാൽ ഒരു കിഡ്നാപ്പും ഇല്ല, നാട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞാ മതി.
0: ഓ, നീ എന്റെ ഫോൺ നമ്പറും പോലീസിന് കൊടുത്തോ?
3: ആ കൊടുത്തു. കൺട്രോൾ റൂമിൽ വിളിച്ചാൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണ്ടേ?
0: വളരെ നന്നായി. ശരി, ഓക്കെ, കട്ട് ചെയ്തോ.

0: ശരിക്കും വിരണ്ടിട്ടുണ്ട്. പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു എന്ന് പറഞ്ഞപ്പോഴാ കറക്റ്റായിട്ട് ഞെട്ടിയത്.
1: അത് നന്നായി. അതിനിടയിൽ എനിക്കൊരു സംശയം.
0: എന്താ?
1: എന്റെ ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയി റാൻസം മണി ചോദിച്ചത് 5 ലക്ഷം എന്നല്ലേ നീ പറയാൻ പറഞ്ഞത്?
0: അതെ.
1: എന്നിട്ട് നീ ദിലീപേട്ടനോട് പറഞ്ഞത് 10 ലക്ഷം എന്നല്ലേ?
0: ഷോ, ഓ, അതൊരു ഫ്ലോയിൽ ഞാൻ 10 ലക്ഷം അങ്ങ് പറഞ്ഞു പോയതാ. അല്ലേലി ഇത് കൊടുക്കാനുള്ള പൈസ ഒന്നും അല്ലല്ലോ, പിന്നെന്താ?
1: അല്ല, കളിയാണെങ്കിലും അതിലൊരു ഈക്വൽ ലെവലൊക്കെ ഉണ്ടാകണ്ടേ? എന്റെ ഭർത്താവിനെന്താ കുറവ്? അങ്ങേർക്കും ഒരു 10 ലക്ഷം ഒക്കെ കൊടുക്കാം.
0: ഓ എന്റെ ദൈവമേ, എന്നാ ഞാൻ ഇപ്പൊ തന്നെ ദിലീപേട്ടനെ വിളിച്ച് കിഡ്നാപ്പ് ചെയ്തവര് 5 ലക്ഷം മതിന്ന് പറഞ്ഞു എന്ന് പറയട്ടെ.
1: അത് വേണ്ട, ഞാനൊരു തുല്യതയ്ക്ക് വേണ്ടി വാദിച്ചു എന്ന് മാത്രം. ഡിസ്കൗണ്ട് പ്രഖ്യാപിക്കാനൊക്കെ ഇതെന്താ, ഹൈപ്പർ മാർക്കറ്റിലെ ഓഫറോ?
0: എന്റെ ശൈലേ, നമ്മൾ വന്ന് ചാടിയ ഏടാകൂടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഓരോരോ വഴി ആലോചിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക, അതിനിടയിൽ കൂടി നീ പുതിയ പുകില് കുത്തിപ്പൊക്കിക്കൊണ്ട് വരല്ലേ, പ്ലീസ്.
1: ഇല്ല ഇല്ല, സോറി സോറി. നീ കണ്ടിന്യൂ കണ്ടിന്യൂ.
0: എന്ത് കണ്ടിന്യൂ? ആലോചിച്ച് വെച്ചതെല്ലാം മറന്ന്.
2: അതെ, നമുക്കേ ഇങ്ങനെ ചെയ്താലോ?
0: എങ്ങനെ? വേഗം പറ.
2: ആ,
0: സമയമില്ല. അവർക്കിനി ഞെട്ടൽ മാറി ചിന്തിക്കാൻ ടൈം കൊടുക്കരുത്. പറ പറ.

0: ഛേ, കടലിലിറങ്ങി ഒന്ന് വിശാലമായിട്ട് കുളിക്കാമെന്നൊക്കെ കരുതിയതാ. ഇതിപ്പോ ആരെയോ പേടിച്ച് നമ്മൾ ഹോട്ടൽ മുറിയിൽ വന്ന് ഒളിച്ചിരിക്കേണ്ട അവസ്ഥയായി.
1: ശരിയാ, എങ്കിലും എനിക്ക് ഇപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ കണക്ട് ആവുന്നുണ്ടോ എന്നൊരു സംശയം. തട്ടിക്കൊണ്ടുപോയി റാൻസം മണി ചോദിക്കാൻ നമ്മൾ ആര്? സെലിബ്രിറ്റികളോ?
0: കിഡ്നാപ്പ് ചെയ്യുന്നവരുടെ പുതിയ തന്ത്രമായിരിക്കും ഇത്.
1: ഏത്?
0: അതായത് സെലിബ്രിറ്റികളെ തട്ടിക്കൊണ്ടുപോയാൽ അത് വാർത്തയാകും, നാട്ടുകാരും പോലീസും അറിയും. ടോട്ടൽ റിസ്ക്കാണ്. എന്നാൽ ഒരു സാധാരണക്കാരനെ കിഡ്നാപ്പ് ചെയ്താൽ അത് വാർത്തയല്ല. എമൗണ്ട് ചെറുതാണെങ്കിലും പണം കൃത്യമായി കിട്ടാൻ സാധ്യത കൂടുതലാണ്. പോലീസിന്റെ സാന്നിധ്യം മിക്കവാറും സീറോ തന്നെ ആയിരിക്കും.

0: അങ്ങനെ ആലോചിക്കുമ്പോൾ ലോജിക്കുണ്ട്.
1: അതിനാലാണ് തൽക്കാലം പബ്ലിക് ആയിട്ടുള്ള നമ്മുടെ പ്രസൻസ് ഒഴിവാക്കാമെന്നും ഹോട്ടൽ മുറിയിൽ വന്നിരിക്കാമെന്നും ഞാൻ പറഞ്ഞത്.
0: അത് മനസ്സിലായി. നമ്മളെ കിഡ്നാപ്പ് ചെയ്തെന്ന് അവകാശപ്പെടുന്നവരെ കാശ് എവിടെ എപ്പോ എങ്ങനെ എത്തിക്കണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്തായിരിക്കും?
1: അതൊരു പോയിന്റ് ആണ്. ഫോട്ടോ അയച്ചു കൊടുത്ത് നമ്മുടെ ഭാര്യമാരെ ഭയപ്പെടുത്താനായിരിക്കും അവർ ഉദ്ദേശിച്ചുണ്ടാവുക. പേടിച്ച് അവരുടെ വഴിക്ക് വന്നാ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. ഇവർക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് ഇവർ ഉടനെ തന്നെ നമ്മളെ വിളിച്ച് കാര്യം തിരക്കി. അതിനാൽ കിഡ്നാപ്പേഴ്സിന്റെ പ്ലാൻ നടപ്പായില്ല. അവർ പരിപാടി പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചു. അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ലേ?
0: അതും സമ്മതിച്ചു. ഡിജിറ്റൽ അറസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പണം തട്ടുന്ന സൈബർ ക്രൈം ടീം ഉണ്ടല്ലോ, അവരെ പോലെ ഇതും അണ്ടർവേൾഡ് ഗ്യാങ് ആണെന്ന് കരുതുക വയ്യ. ഇവിടെ നമ്മുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഭാര്യമാർക്ക് അയക്കണമെങ്കിലേ നമ്മളെ നന്നായിട്ട് അറിയുന്ന ആളുകളായിരിക്കില്ലേ? ഒരുപക്ഷെ നമ്മുടെ പരിചയക്കാര്. അപ്പൊ ഇത് അണ്ടർവേൾഡ് അല്ല, ഊപ്പർ വേൾഡ് തന്നെ ആയിരിക്കണം. ഒരുപക്ഷെ നമ്മൾ അറിയാതെ നമ്മളെ പിന്തുടരുന്ന നമ്മുടെ പരിചയക്കാര്.
1: വിനോദ് പറയുന്ന കാര്യമുണ്ട്. ഇതറിയുന്ന ഉറപ്പിച്ചൊരു പണിയാവാനാണ് സാധ്യത.
0: ദേദേ, ഫോൺ അടിക്കുന്നു. ആരാ?
1: ട്രൂ കോളറിൽ ഒരു ഇൻസ്പെക്ടർ രാജേ എന്നാണ് കാണിക്കുന്നത്.
0: അപ്പൊ സംഗതി പോലീസ് ഗൗരവമായിട്ട് എടുത്തു എന്നർത്ഥം. അറ്റൻഡ് ചെയ്യ്.
1: ഹലോ,
2: ഈസ് ദിസ് മിസ്റ്റർ ദിലീപ്?
1: യെസ് സ്പീക്കിംഗ്.
2: ദിസ് ഈസ് ഇൻസ്പെക്ടർ രാജേയ. വി ഗോട്ട് എ കംപ്ലൈന്റ് ഫ്രം യുവർ വൈഫ് സെയിങ് ദാറ്റ് യു വേർ കിഡ്നാപ്ഡ്.
1: നോ സർ, ദാറ്റ് ഈസ് നോട്ട് ട്രൂ. ആക്ച്വലി നൗ ഐ ആം ഇൻ ഗോവ.
2: യെസ്, ദാറ്റ്സ് വാട്ട് യുവർ വൈഫ് സെഡ്. യു വേർ ഹെൽഡ് ഇൻ ഗോവ.
1: No, no. I came here for a small vacation. No one helped me.
2: Why then she is complaining? Tell me what is going on.
1: Sir, I will tell you. Actually, I came here without my wife knowing. That is the reason for all the trouble.
2: Oh, is that how things are? Do one thing. Call your wife and tell her the truth right now. Or I will have to intervene.
1: But sir...
2: Hey, no but. No sir. Call now. It's not the police job to solve your family problem.
1: Okay sir. Okay. Sorry sir.
0: Pani paaliyo?
1: Eh?
0: Police enda choiche?
1: Oh, ellam parayan. Adu njan bhariyonu vilikkatte. Oru mayo illatha oru police aare.

0: ഏ മംഗളയോ? ഇതാരാ കൂടെ? എങ്ങനെ ഇവിടെ എത്തി? അത് ഇത്ര പെട്ടെന്ന്?
1: മംഗള തന്നെയാണ് ദിലീപ് ഏട്ട. ദേ ഇതെന്റെ ഫ്രണ്ട് ശൈല. ശൈലയ്ക്കും കിട്ടിയിരുന്നല്ലോ കിഡ്നാപ്പേഴ്സിന്റെ കോള്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഫ്ലൈറ്റ് പിടിച്ച് പെട്ടെന്ന് ഗോവയ്ക്ക് പോന്നു.
0: അയ്യോ, ആ ഇൻസ്പെക്ടർ പറഞ്ഞനുസരിച്ചിട്ട് ഞാൻ അപ്പൊ തന്നെ നിന്നെ വിളിച്ച് പറഞ്ഞല്ലേ ഞങ്ങൾക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ലെന്ന്. ഞങ്ങൾ ഗോവയിലാണ് ഉള്ളതെന്നും പറഞ്ഞു. പിന്നെ എന്തിനാ ഓടത്തിൽ ഇങ്ങോട്ട് വന്നത്?
2: ഏ ചേട്ടാ, ഇതെന്തോന്നായി പറയുന്നേ? സ്നേഹമുള്ള ഭാര്യമാരായാലും അങ്ങനെയാ. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു എന്നോർത്ത് ഞങ്ങൾ സമാധാനിച്ചിരിക്കുകയാണ്. എവിടെ എന്റെ ഭർത്താവ് മിസ്റ്റർ വിനോദ്?
3: ശൈലേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞോ?
2: എന്തോന്നാ ചേട്ടാ ഈ പറയുന്നത്? സ്വന്തം ഭർത്താവിന് അപകടം വന്നു എന്ന് കേട്ട പിന്നെ എന്തോന്ന് സമ്മേളനം? ഞാൻ അപ്പൊ തന്നെ മംഗളയും വിളിച്ച് ഇങ്ങോട്ട് തിരിച്ചു.
0: അപ്പൊ നിങ്ങള് രണ്ടും ഫ്രണ്ട്സ് ആണല്ലേ? ഞങ്ങൾ ആകസ്മികമായിട്ട് ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്.
1: അതെന്തായാലും നന്നായി. ഇപ്പൊ എല്ലാരും പരസ്പരം അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ ഗോവയൊക്കെ ശരിക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു പോയാ പോരെ.
0: അത് ശരി, ഗോവ കാണാൻ ചാൻസ് ഒത്തപ്പോ ഫ്ലൈറ്റ് കയറി വന്നതാണല്ലേ, അല്ലാതെ കിഡ്നാപ്പ് സ്റ്റോറി കാരണം അല്ല.
2: മെയിൻ റീസൺ കിഡ്നാപ്പ് തന്നെ. വന്ന സ്ഥിതിക്ക്

0: ഗോവ കാണാതെ പോകുന്നത് മര്യാദയല്ലല്ലോ.
1: അതാ
2: മതി മതി. അല്ല, നിങ്ങൾ എങ്ങനെ ഈ ഹോട്ടൽ കണ്ടുപിടിച്ചു? ഞങ്ങൾ ഗോവയിലുണ്ടെന്നല്ലാതെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞില്ലല്ലോ.
0: ഓ, അതോ ഇൻസ്പെക്ടർ രാജയ്യ നിങ്ങളുടെ ഫോൺ ട്രേസ് ചെയ്ത് കൃത്യം സ്ഥലം ഞങ്ങളോട് പറഞ്ഞു തന്നു. കുന്താപുര പോലീസ് മിടുക്കന്മാരാണ്.
3: കുന്താപുര പോലീസോ? അതിലത് ഗോവയല്ലേ?
0: അതെ അതെ, ഗോവൻ പോലീസ്. ഇങ്ങോട്ട് വരുന്ന വഴിയാണല്ലോ ഈ കുന്താപുര, അതുകൊണ്ട് മാറിപ്പോയതാ.
2: അതിന് ഫ്ലൈറ്റിന് വന്ന് നിങ്ങള് എങ്ങനെ കുന്താപുരം അറിയും? അതിന് റോഡ് വഴിയോ ട്രെയിൻ വഴിയോ ഒക്കെ വേണ്ടേ വരാൻ?
0: ഓ, ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? ചെലപ്പോ ഫ്ലൈറ്റിൽ നിന്ന് താഴെ നോക്കിയപ്പോ കുന്താപുര ബോർഡ് കണ്ടതിന്റെ ഓർമ്മയിൽ പറഞ്ഞതാവും. ഏ, കോള് വരുന്നു. മനീഷാണല്ലോ വിളിക്കുന്നത്. എന്തിനാണാവോ ഈ സമയത്താവും വിളിക്കുന്നത്. ഹലോ, ആ മനീഷേ, ആ ചേച്ചിയാടാ. ആ ഓ ശരി ശരി. ആ ആ ഗോവയിലെത്തി. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ആ ഓ അതെയോ, ശരി. ആ ശരി, താങ്ക് യു, താങ്ക് യു ഡാ. ആ പിന്നെ എല്ലാവരും സേഫാ. ആ ഓക്കെ, ബൈ.
3: ആരാ മനീഷളീനോ? നീ അവനോടും ഗോവക്കാര്യം പറഞ്ഞോ?
0: പിന്നെ പറയാതെ, ഒരത്യാപത്ത് വന്നപ്പം പറയാൻ എനിക്ക് അനിയനായിട്ട് അവനല്ലേ ഉള്ളൂ.
3: എന്നിട്ട് അവനിപ്പോ എന്താ വേണ്ടത്?
0: അവനൊന്നും വേണ്ട. അവൻ ഓൺലൈൻ വഴി ഒരു കാറ് വാങ്ങിയിട്ടുണ്ട്. ആ കാറുള്ള ലൊക്കേഷൻ ഇവിടെ ഗോവയിലാണത്രേ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പോയി എടുത്തോളാം പറഞ്ഞു.
1: അതേതായാലും നന്നായി. ഒരു കാറ് പോകുമ്പോഴേക്കും പകരം വേറൊരു കാർ ഒത്തു കിട്ടിയല്ലോ, ആശ്വാസം.
2: ഒരു കാറ് പോവാനോ? മനസ്സിലായില്ല.
1: അല്ല, ഈ കാറിൽ പോവാൻ ഓർത്തപ്പോഴേക്കും കാറ് കിട്ടിയല്ലോന്നാ പറഞ്ഞെ.
0: ആ അതെ അതെ. എന്നാ എല്ലാവർക്കും കൂടി കാർ പോയി എടുത്താലോ?
3: ശരി.
0: എന്നാ നിങ്ങൾ റെഡിയായിട്ട് റിസപ്ഷനിലേക്ക് വാ, ഞങ്ങൾ രണ്ടുപേരും താഴെ കാണും കേട്ടോ. ശൈലേ വാ, നമുക്ക് താഴെ പോയി വെയിറ്റ് ചെയ്യാം.

0: അല്ലടി മംഗളെ, ഇനിയിപ്പോ അവര് നമ്മളോട് ഫ്ലൈറ്റ് ടിക്കറ്റ് വല്ലതും കാണിക്കാൻ പറയോ ഈ തെളിവിനായിട്ട്?
1: എടി നീ ഒന്ന് പേടിക്കാതിരിക്കെ, പിന്നെ നീ ആവേശം കാണിച്ച് വല്ല ഡയലോഗും അടിക്കാതിരുന്നാ മതി. കാറിന്റെ കാര്യം പറഞ്ഞപ്പോ സംഗതി ആകെ പൊളിഞ്ഞൂന്ന് കരുതിയതാ, നേരിയ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്.
0: ഓ, അവർക്കത് മനസ്സിലാകാനൊന്നും പോണില്ലെന്നേ. ഈ ഭർത്താക്കന്മാരുണ്ടല്ലോ, ചിലപ്പോഴൊക്കെ നല്ല മണ്ടന്മാരാ.
1: അതൊന്നുമല്ല, കുന്താപുര സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ കൃത്യമായി വിളിച്ചതിനാലാണ് ഈ സ്റ്റോറി അല്പമെങ്കിലും ലൈവായി നിൽക്കുന്നത്. തൽക്കാലം അത് നീ പൊളിക്കാതിരുന്നാ മതി.
0: ഓ, ഞാനിപ്പോ അതൊന്നും പൊളിക്കാൻ പോണില്ല.
2: ബാഗൊക്കെ എടുത്ത് അവരിതാ വരുന്നുണ്ട്. വാ വാ വാ, നമുക്കും അങ്ങോട്ട്.

0: ഒന്നും മറന്നിട്ടില്ലല്ലോ, എല്ലായിടത്തും ഡിക്കി വെച്ചിട്ടില്ലേ?
1: അങ്ങനെ എടുത്തു വെക്കാൻ ഒരുപാടൊന്നും ഇല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു യാത്ര. അപ്പൊ പിന്നെ എന്തോന്ന് ലഗേജ്.
2: ഹാ, അപ്രതീക്ഷിതമാണെങ്കിലും സംഗതി കസറി. 2 ദിവസം പോയത് അറിഞ്ഞില്ല. ഗോവയൊക്കെ എന്തായാലും നന്നായിട്ട് കണ്ടു.
3: ഞങ്ങൾ എന്തായാലും കിഡ്നാപ്പ് ചെയ്തു എന്ന് വിളിച്ചു പറഞ്ഞവന്മാരോടാണ് നന്ദി പറയാ. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഞങ്ങളെയും കൂട്ടി ഗോവയിലൊന്നും വരാൻ പോണില്ലല്ലോ.
4: അതെ, അവര് കാരണം ഞങ്ങളും ഗോവ കണ്ടു.
1: വേണമെങ്കിൽ ചോറ്റാനിക്കൽ അമ്പലത്തിലെ വഴിപാടും ഇൻഷുറൻസുകാരുടെ സംസ്ഥാന സമ്മേളനവും ഒക്കെ അടുത്ത മാസവും നടത്താമല്ലോ.
2: അതെ അതെ, പക്ഷേ എങ്കിലേ ഇനി ഊട്ടിയോ കൊടൈക്കനാലോ നോക്കിയാൽ മതി കേട്ടോ. അടുത്ത തവണ വീണ്ടും ഗോവ വേണ്ട.
1: അത് ശരിയാ.
5: മനസ്സിലായി അല്ലേ?
2: പിന്നെ നിങ്ങൾ എന്ത് കരുതി?
1: കള്ളി ഇപ്പോഴേ പൊളിക്കണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ ഓർത്തു ഗോവ വിടുന്നതിന് മുമ്പ് ഗോവൻ സ്റ്റോറി പൊട്ടിച്ച് കൈ കൊടുക്കാന്ന്.
0: എങ്ങനെ കണ്ടുപിടിച്ചു?
3: അതെന്നെ, ഞങ്ങളുടെ ആക്ടിംഗ് കൂൾ അല്ലായിരുന്നോ?
1: ആക്ടിങ്ങും പ്ലാനിങ്ങും ഒക്കെ ഗംഭീരായിരുന്നു. പക്ഷേ നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിൽ മാത്രം ചെറിയൊരു നോട്ടപ്പിഴവ് പറ്റി.
2: അതെ, ഒരു ചെറിയ ടെക്നിക്കൽ നോളജിന്റെ അഭാവം കാരണം സംഭവിച്ച എറർ, അത്രേ ഉള്ളൂ.
0: എന്തായിരുന്നു അത്?
1: അതായത് കിഡ്നാപ്പ് ചെയ്തവർ അയച്ചത് എന്നും പറഞ്ഞ് നിങ്ങളുടെ രണ്ടുപേരുടെ മൊബൈലിൽ നിന്ന് അയച്ച ആ ഫോട്ടോസ് ഇല്ലേ?
3: ആ വാട്സാപ്പിൽ അയച്ചത്. അത് ക്ലിയർ അല്ലായിരുന്നോ?
2: ക്ലിയർ ഒക്കെ ആയിരുന്നു, പക്ഷെ ഫോർവേഡ് ചെയ്ത് കിട്ടിയ ഒരു ഫോട്ടോ വീണ്ടും ഫോർവേഡ് ചെയ്യുമ്പോഴേ ഫോർവേഡ് എന്ന് അതിന്റെ മുകളിലായിട്ട് ഓട്ടോമാറ്റിക്കലി അവിടെ രേഖപ്പെടുത്തിയിരിക്കും.
1: നിങ്ങൾ ആ ഫോട്ടോകൾ സ്വന്തം മൊബൈലിലെടുത്ത് സെൻഡ് ചെയ്തതിനാൽ അങ്ങനെ വന്നില്ല. അവിടെയാണ് നിങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞത്. സംശയം തോന്നി മനീഷ് അളിയനെ ഒന്ന് വിളിച്ചു കുറഞ്ഞപ്പോ കാറിന്റെയും പോലീസ് സ്റ്റേഷന്റെയും ഒക്കെ കഥ പതിയെ പുറത്തു വന്നു. നാട്ടിൽ നിന്ന് ഒരു കാറും എടുത്ത് ഇത്രയും ദൂരം വരാൻ കാണിച്ച ധൈര്യം എന്തായാലും കൊള്ളാം. ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല.
0: ഐ ആം ദി സോറി, ഐഡിയ എന്റേതാണ്. പാവ ശൈല, അവളെ ഞാനാണ് ഇതിലേക്ക് വലിച്ചിട്ടത്.
2: ഏയ്, നിങ്ങളെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, യഥാർത്ഥത്തിൽ എല്ലാവരും ഒത്ത് കൂടുതൽ യാത്രകൾ നടത്തുന്നതിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതും സമ്മതിക്കുന്നു. ഗോവ ട്രിപ്പ് എന്തായാലും ഞങ്ങളും എൻജോയ് ചെയ്തു, അത് സത്യമാണല്ലോ.
1: അതെ, നിങ്ങൾ പരിചയപ്പെടുത്തിയില്ലെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം പരിചയപ്പെടാനും കഴിഞ്ഞു. എല്ലാവരും ഒത്തുകൂടിയപ്പോൾ നല്ലൊരു വെക്കേഷനും ആയി.
0: അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ?
1: ചോദിക്കേ.
0: കാറ് നേരെ ഊട്ടിക്ക് വിട്ടാലോ?
6: ഊട്ടിയിലേക്കോ?

ഒരു ഗോവൻ ട്രിപ്പ് നാടകം സമാപിക്കുന്നു. രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ഷൈല, ആരതി ലാൽ ബി, മംഗള, സെവിൽ ജിഹാൻ, വിനോദ്, അനീഷ് ദേവ്, ദിലീപ്, ജയദേവ് രവി, രമേശ്, ഗോവിന്ദ് ടി എ, നിഷ, അനുജ ഭാസ്കർ, ഇൻസ്പെക്ടർ രാച്ചയ്യ, വിജു നീരാവിൽ, ബൊപ്പണ്ണ, കൃഷ്ണകുമാർ പട്ടം, ചായക്കടക്കാരൻ അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, വനിതാ പോലീസ് സൗമ്യ ജെ വി, റിസപ്ഷനിസ്റ്റ് പാർവതി ജി ആർ. കന്നഡ ഭാഷാ സഹായം നയന കെ ചന്നസാന്ദ്ര. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി കെ ജയകുമാർ വരികളെഴുതി ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയത് ചിത്രം പക്ഷേ.

0: ആകാശവാണി സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
2: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 June 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ്ങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൌശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ ULB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് 1st നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം 2nd. ബെസ്റ്റ് പെർഫോമിംഗ് ULB മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി 1st, മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും 2nd നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം 1st നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരം.

0: ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. തമിഴ് നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു ഭാഗ്യരാജിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. നാളെ ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 3 പേരെ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കി. 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 2 പേരെയും റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെയുമാണ് ഒഴിവാക്കിയത്. കോംഗോയിൽ ഇതുവരെ 1200 എബോള കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യ വിഭാഗം അറിയിച്ചു. 321 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസ് മുന്നറിയിപ്പ് നൽകി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമലി സ്വദേശി റോഷൻ രാജു 1-ാം റാങ്ക് കരസ്ഥമാക്കി. ബിഫാം വിഭാഗത്തിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണനാണ് 1-ാം റാങ്ക്. അടുത്ത മാസം 8 ആദ്യ അലോട്ട്മെന്റ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാണ്. പരിയത്തുകാവ് ഉന്നതി നിവാസികളുടെ പുനരധിവാസത്തിനായി 5 സെന്റ് ഭൂമി വീതം അളന്ന് സർവേ സ്കെച്ച് തയ്യാറാക്കിയതായി എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിനായി സർവേ സ്കെച്ച് അഡ്വക്കേറ്റ് ജനറലിന് കൈമാറിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. എറണാകുളം പിറവംപുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു കുടുംബത്തിലെ 3 പേരെ തിരിച്ചറിഞ്ഞു. മൂവാറ്റുപുഴ പായിപ്ര സ്വദേശിനി വിജി, ഭർത്താവ് നാരായണൻ, 2 വയസ്സുള്ള ആൺകുട്ടി എന്നിവരാണ് മരിച്ചത്. ഇവരുടെ 13 വയസ്സുള്ള മകൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ

0: ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. അൾജീരിയ ഓസ്ട്രിയ മത്സരവും അതേസമയമാണ്. പനാമ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഘാന മത്സരങ്ങൾ പുലർച്ചെ 2:30 നടക്കും. നാളെ പുലർച്ചെ 5 നടക്കുന്ന പോരാട്ടങ്ങളിൽ കൊളംബിയ പോർച്ചുഗലിനെയും കോംഗോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. പരിസ്ഥിതി സംരക്ഷണം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്ന പുതിയ തലമുറയാണ് സമൂഹത്തിന്റെ പ്രതീക്ഷയെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലം ചവറ ശങ്കരമംഗലം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്രഗാനം കേൾക്കൂ. ഷിബു ചക്രവർത്തി വരികളെഴുതി, ശ്യാം ഈണം നൽകി, യേശുദാസ് പാടിയത്. ചിത്രം സായം സന്ധ്യ.

0: ഈ പഠിത്തമായിട്ട് ബന്ധപ്പെട്ട് അധ്യാപകരുടെ അല്ലെങ്കിൽ കൂടെ ഉള്ള താരങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് LNCP?
1: ടൂർണമെൻ്റ് ഒക്കെ പോകാൻ എനിക്ക് നല്ല സപ്പോർട്ടാണ് അധ്യാപകർ തരുന്നത്. എനിക്ക് പെർമിഷൻ തരും, കളിക്കാൻ പോകാനുള്ള പെർമിഷൻ തരും, അതുപോലെ പ്രാക്ടീസിന് ചോദിക്കുമ്പോൾ എനിക്ക് ഇത്ര ഇത്ര ദിവസം വെച്ച് പെർമിഷൻ തരുകയൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഇപ്പോൾ കോളേജിലായിട്ട് കോട്ടൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളൂ, അല്ലാണ്ട് വലിയ കുഴപ്പമില്ല.
0: ഇനി ഫാമിലിയിലേക്ക് വന്നാൽ ഫാമിലിയുടെ കാര്യങ്ങളും കൂടി ഒന്ന് പറയൂ.
1: ആദ്യം എൻ്റെ അച്ഛൻ SS മനോജ് മാധ്യമപ്രവർത്തകനാണ്. പിന്നെ എൻ്റെ അമ്മ ഡോക്ടറാണ്, ഇപ്പോൾ വെള്ളറടയിൽ വർക്ക് ചെയ്യുന്നു, CHE വെള്ളറടയിൽ. പിന്നെ എനിക്കൊരു അനിയനുണ്ട്, ഇപ്പോൾ 10th KV പട്ടത്ത് പഠിക്കുന്നു.
0: സ്കോഷിലെ ദിവസേനയുള്ള പരിശീലന ക്രമങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരു ദിവസം സുഭദ്രയുടെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് ആ ദിവസം അവസാനിക്കുന്നത്?
1: ഇപ്പോൾ എനിക്ക് ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ, എനിക്ക് രാവിലെ എണീക്കണം, ബസ് ഒരു 7:30 വരും, ഞാൻ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യും, ഇപ്പോൾ ചിലപ്പോൾ ഒന്ന് ഓടാൻ പോവോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യും. പിന്നെ ഞാൻ റെഡിയായി സ്കൂളിൽ പോകാനായിരിക്കും നോക്കണേ. പിന്നെ 2 മണിവരെ എനിക്ക് സ്കൂളായിരിക്കും. പിന്നെ സ്കൂള് വിട്ട് ഞാൻ വീട്ടിലെത്തുമ്പോൾ ഒരു 2:30, 2:45 ആവും. പിന്നെ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ എനിക്ക് 5 മണിക്കാണ് തുടങ്ങണത് അവിടെ സെക്ഷൻ. പിന്നെ 5 മണിക്ക് തുടങ്ങിയ ജിമ്മും കാര്യങ്ങളും എല്ലാം കൂടി കഴിയുമ്പോൾ 7:30 വരെ. അപ്പോൾ 5 മണി തൊട്ട് 7:30 വരെയാണ് എൻ്റെ പ്രോപ്പറായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്.
0: ഭക്ഷണ ക്രമീകരണങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ?
1: പ്രത്യേകിച്ചൊന്നും ഇല്ല. അമ്മ, എനിക്ക് അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആരെങ്കിലും കുക്ക് ചെയ്യുകയാണെങ്കിൽ അത് കഴിക്കും, അല്ലാണ്ട് ഞാൻ ഒരു ഡയറ്റ് അങ്ങനെ ഫോളോ ചെയ്യാറില്ല.
0: അപ്പോൾ ഇതുവരെയുള്ള ഒരു കായിക ജീവിതത്തിൽ സ്കോഷുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ മറക്കാനാവാത്ത ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമോ?
1: പോസിറ്റീവ് എന്ന് പറയാൻ, ഇത് കായികമായിക്കൊണ്ട് തന്നെ നമുക്ക് കുറേ പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. നമ്മൾ നെഗറ്റീവ് മാത്രമല്ല നോക്കുന്നത്, നമ്മൾ പോസിറ്റീവും നോക്കും. ശരിക്കും ഒരു പോസിറ്റീവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. ഇപ്പം പല കളികളിൽ നിന്ന് എനിക്ക് പല പോസിറ്റീവ് ഫീഡ്ബാക്കുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർ തരുന്ന ഫീഡ്ബാക്കുകളും. പിന്നെ എനിക്ക് ഏറ്റവും പോസിറ്റീവ് എന്നല്ല, ഏറ്റവും സന്തോഷമായി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ കേരള യൂണിവേഴ്സിറ്റി 2024 മൂന്നാം സ്ഥാനം വാങ്ങിയായിരുന്നു ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിന്. അത് കേരള യൂണിവേഴ്സിറ്റിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മെഡൽ കിട്ടുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി അത്യാവശ്യം പരിശ്രമിച്ച് കിട്ടിയൊരു കാര്യമാണ്. ടീമായിട്ട് നിന്ന് നമുക്ക് വേണ്ട ഒരു മെഡലായിരുന്നു നമ്മൾ മേടിച്ച ദേശീയതലത്തിൽ. ദേശീയതലത്തിൽ ആദ്യമായിട്ടാണ് എനിക്കും അങ്ങനെ ഒരു മെഡൽ കിട്ടുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രചോദനമായിരുന്നു എനിക്ക്.
0: സ്കോഷിനെ കുറിച്ച് പല ആൾക്കാർക്കും വലിയ ധാരണയൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ക്രിക്കറ്റ്, ഫുട്ബോൾ തുടങ്ങിയ ജനകീയമായിട്ടുള്ള കായിക ഇനങ്ങളെ അപേക്ഷിച്ച് സ്കോഷ് അധികം ആർക്കും അറിയില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ടെന്ന് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം. ആ സ്കോഷിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. എന്താണ് സ്കോഷ്, എങ്ങനെയാണത് കളിക്കുന്ന രീതി, എത്തരത്തിലുള്ള ടൂർണമെൻറ്റുകളൊക്കെയാണ് ദേശീയതലത്തിലായാലും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലായാലും സംഘടിപ്പിക്കുന്നത്? ആദ്യം സ്കോഷിനെ കുറിച്ചൊരു ചെറിയൊരു വിവരണം, പിന്നെ ബാക്കി കാര്യങ്ങളും കൂടെ.
1: സ്ക്വാഷ് എന്ന് വെച്ചാൽ ഒരു റാക്കറ്റ് ഗെയിമാണ്, ടെന്നീസും ബാഡ്മിന്റനും പോലെ. പക്ഷെ സ്ക്വാഷിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമ്മൾ ഒരു മുറിയിൽ കളിക്കുന്നതാണ്, ഒരു ചുമരിൽ കളിക്കുന്നതാണ്. നമുക്ക് 3 വശം ചുമരായിരിക്കും, 4th, 5th നമ്മുടെ പുറകിലത്തെ വശം ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയൊരു വാതിലും കാണും. അപ്പോൾ അല്ലാതെ ഇതിന്റെ സംഭവിച്ച ടെന്നീസ് പോലെ തന്നെ ഇതിന്റെ സ്ക്വാഷിന്റെ റാക്കറ്റ് കുറച്ചും കൂടി വലുതായിരിക്കും. പിന്നെ ബോൾ എന്ന് വെച്ചാൽ ചെറിയ റബ്ബർ ബോളായിരിക്കും. ഇത് 1800s ഇംഗ്ലീഷ്

0: ഇതിന്റെ ജയിലുകളിൽ കളിച്ചു വന്നൊരു ഗെയിമാണ്. അങ്ങനെ അവിടെ വെച്ചാണ് ഇതിന്റെ തുടക്കം. ടെന്നീസ് പോലെ തന്നെ, പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ ചുമരിലടിച്ച് കളിക്കുന്ന കളി, റാക്കറ്റും കൊണ്ട് നമ്മൾ ചുമരിലടിച്ച് കളിക്കുന്ന കളി. അതാണ് എന്റെ വാസ്തവം.
1: ഇതിന്റെ പോയിന്റ് ഒക്കെ വരുന്നത് എങ്ങനെയാണ്?
0: പോയിന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ 11 പോയിന്റ് ആണ്. ബെസ്റ്റ് ഓഫ് 3 അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് 5 ആണ് വരുന്നത്. നമ്മൾ ബെസ്റ്റ് ഓഫ് 5 ആണ് ദേശീയ തലങ്ങളിലും അന്തർദേശീയ തലങ്ങളിലും കളിക്കുന്നത്. 11 പോയിന്റിനാണ് ഗെയിം. പിന്നെ ഡബിൾ ബൗൺസ് പാടില്ല. നമ്മൾ ഒന്നിൽ സിംഗിൾ ബൗൺസിൽ എടുക്കണം, അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ നമ്മൾ എടുക്കണം. ഡബിൾ ബൗൺസ് ഇല്ല. പിന്നെ അല്ലാതെ കളിയുടെ ആയ ഓരോ മാർക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്.
1: ഈ സ്കോഷുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന തലത്തിലും അല്ലെങ്കിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ ടൂർണമെന്റുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്? വർഷം തോറും പല പല ടൂർണമെന്റുകൾ വരാറുണ്ടോ?
0: വർഷം തോറും സീനിയർ നാഷണൽസും ജൂനിയർ നാഷണൽസും വർഷം തോറും ഉള്ളതാണ്. പിന്നെ അല്ലാതെ നമുക്ക് ഓരോ സ്റ്റാർ വെച്ചുള്ള ടൂർണമെന്റ്, ഇങ്ങനെ 1-star, 2-star, 3-star ടൂർണമെന്റുകൾ എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഈ ടൂർണമെന്റുകൾ മിക്ക മാസവും നടന്നുകൊണ്ടിരിക്കും. പിന്നെ അല്ലാതെ തന്നെ അന്തർദേശീയ തലങ്ങളിൽ വേറെയും കുറച്ച് ടൂർണമെന്റുകളുണ്ട്. ഇപ്പോൾ PSA പ്രൊഫഷണൽ സ്ക്വാഷ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറച്ച് ടൂർണമെന്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടി എക്സ്പോഷർ തരും ഈ കളി എന്താണെന്നും കളിക്കുന്ന കുട്ടികൾക്കും. അല്ലാതെ വേൾഡ് ചാമ്പ്യൻഷിപ്പുകൾ നടക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ പ്രൊഫഷണലായിട്ട് PSA, അതാണ് പ്രൊഫഷണൽ സ്ക്വാഷ് അസോസിയേഷൻ എന്നാണ് PSAയുടെ ഫുൾ ഇത്. അപ്പോൾ അതെന്ന് വെച്ചാൽ പ്രൊഫഷണലായിട്ട് കളിക്കുന്ന താരങ്ങൾക്ക് വേണ്ടി പല പല ടൂർണമെന്റുകൾ അവർ നടത്തും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്സ്, പിന്നെ ബ്രിട്ടീഷ് ഓപ്പൺ പറഞ്ഞ സംഭവമുണ്ട്, പിന്നെ അല്ലാണ്ട് CIB ഈജിപ്ഷ്യൻ ഓപ്പൺ എന്ന് പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ, പിന്നെ അതുകൂടാതെ WSF വേൾഡ് സ്ക്വാഷ് ഫെഡറേഷൻസിന്റെ കുറച്ച് ടൂർണമെന്റുകൾ കാണും. എന്നുവെച്ചാൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പുകൾ, പിന്നെ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പുകൾ, പിന്നെ അവരായിട്ട് നടത്തുന്ന വേൾഡ് കപ്പുകൾ, അങ്ങനെ കുറച്ച് ടൂർണമെന്റുകൾ കാണും.
1: അപ്പൊ നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പുകളും കളിയുടെ ഒരു മേന്മയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കേരളം ദേശീയ തലത്തിൽ ഏത് നിലയിലാണ് ഈ സ്കോഷ് ചാമ്പ്യൻഷിപ്പിൽ? അതുപോലെ തന്നെ ഇന്ത്യ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്? കേരളവും ഇന്ത്യയും ഒക്കെ പൊസിഷൻ എങ്ങനെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ
0: കേരളത്തെ മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ അത്ര നല്ല പൊസിഷനല്ല. കാരണം ഇത് വളരെ ഒരു പുതിയ ഗെയിമാണ്. 2015 കേരള സ്ക്വാഷ് തുടങ്ങിയതേ ഉള്ളൂ കേരളത്തിൽ. അപ്പോൾ ഇനിയും കുറച്ച് വർഷങ്ങൾ എടുക്കും സ്ക്വാഷ് കേരളത്തിലൊന്നും സ്ക്വാഷ് പരിചയമായി വരാനും അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാനും. ഇന്ത്യനെ പറയുകയാണെങ്കിൽ ഇന്ത്യ അത്യാവശ്യം നല്ല നിലയ്ക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏഷ്യൻ സീനിയേഴ്സിൽ നോക്കിയാലും ഏഷ്യൻ ജൂനിയേഴ്സിൽ നോക്കിയാലും ഇന്ത്യക്കാരാണ് മിക്കതും ചാമ്പ്യന്മാരായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ അനഹാസിംഗ്, ഇന്ത്യയുടെ അനഹാസിംഗ് ഡൽഹിക്കാരിയാണ്. 19 വയസ്സേ ഉള്ളൂ, എന്നാൽ ഇപ്പോൾ അവളുടെ വേൾഡ് റാങ്കിങ് ഇപ്പോൾ അവൾ top 20. എല്ലാവരും പറയുന്നത് അനഹാസിംഗ് അടുത്ത ദീപിക പള്ളിക്കൽ അല്ലെങ്കിൽ അടുത്ത ജോഷ്ന ചിന്നപ്പയെ പോലെ ജോഷ്ന ചിന്നപ്പയാവുന്നതാണ്. ഇപ്പോൾ അങ്ങനെ അനഹാസിംഗ് കാരണം ഇപ്പോൾ ഇന്ത്യക്ക് ഒരു നല്ലൊരു ഭാവി കാണുന്നുണ്ട്. ഇന്ത്യയും ഇപ്പോൾ വേറെ രാജ്യങ്ങളെ പോലെ തന്നെ ഇന്ത്യയും അപ്കമിങ് ആണ് ഇപ്പോൾ സ്ക്വാഷിൽ.
1: അപ്പോൾ നിലവിലിപ്പോൾ 20-ാമത്തെ റാങ്കാണോ ഇന്ത്യയുടെ ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന?
0: ഇന്ത്യക്കാരിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റാങ്കിങ് ഇപ്പോൾ 20
1: ആണ്. സ്ക്വാഷ് കായിക താരം എന്നുള്ള നിലയിൽ എന്താണ് സുഭദ്രയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്ത് നേട്ടം കൈവരിക്കണമെന്നാണ് ആഗ്രഹം?
0: ഇപ്പോൾ ഓഗസ്റ്റിൽ അടുത്ത സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് വരും. അപ്പോൾ അതിനകത്ത് എന്റെ മികച്ച പ്രകടനം കൈവരിക്കുക എന്നതാണ് എന്റെ ആദ്യത്തെ ലക്ഷ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് നാഷണൽസ് വരുന്നുണ്ട്, പിന്നെ പല പല ടൂർണമെന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനൊക്കെ എന്റെ ഏറ്റവും നല്ല പ്രകടനം കാണിച്ച് എന്റെ റാങ്കിങ്ങിൽ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് വരുത്താനാണ് എന്റെ താല്പര്യം.
1: ദേശീയ തലത്തിൽ സുഭദ്രയുടെ റാങ്കിങ് എത്രയാണ്
0: ഇപ്പോ? 38-ാമത്തെ റാങ്ക് എങ്ങാണ്ടാണ്. അപ്പോൾ ഇനി ടൂർണമെന്റുകൾ കളിച്ചാലേ നമ്മുടെ റാങ്കിങ്ങിൽ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ ടൂർണമെന്റ് എന്തോരം കളിക്കുന്നു അത്ര റാങ്കിങ് കൂടും. അപ്പോൾ ഇനി അടുത്തത് എന്തായാലും ഒരു top 20 ഒക്കെയാണ് എന്റെ ലക്ഷ്യം.
1: ഒളിമ്പിക്സ് ഒക്കെ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്?
0: അതിന് എന്നെക്കാളും നല്ല പ്ലേയേഴ്സ് ഉണ്ട്.
1: അതല്ല, നമുക്കിപ്പോ സ്വപ്നം കാണുക എന്നുള്ളതാണല്ലോ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളത് അത് എത്തിപ്പിടിക്കുക അല്ലെങ്കിൽ അതിന്റെ ഒരു ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതാ ഒരു കായിക താരത്തിന്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുമ്പോൾ ഒളിമ്പിക്സ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
0: ഒളിമ്പിക്സ് ആദ്യമായിട്ടാണ് സ്ക്വാഷിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോ നമുക്ക് ഇപ്പോ എങ്ങനെയാണ് ഇന്ത്യക്കാര് സ്ക്വാഷിൽ ഒളിമ്പിക്സിൽ പ്രകടനം ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും ബാക്കിയുള്ള പ്ലേയേഴ്സിന് അതൊരു ശുഭപ്രതീക്ഷ തരാൻ പോകുന്നത്. ഇനിയിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് കളിക്കാൻ പോണ കുറച്ച് പ്ലേയേഴ്സാണ് അനഹാജ് സിംഗ്, അഭയ് സിംഗ്, പിന്നെ ചിലപ്പോൾ ജോഷ്ന ചിന്നപ്പ കാണും, സൗരവ് ഘോഷാൽ കാണും, ഹരേന്ദ്രപാൽ സന്ധു, അങ്ങനെ കുറച്ച് ടോപ്പിലുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെ അവരുടെയൊക്കെ പ്രകടനം അനുസരിച്ചായിരിക്കും നമ്മളെ പ്രചോദനമാകാൻ പോകുന്നത്. അതിനനുസരിച്ചായിരിക്കും നമ്മളെ പോലെയുള്ള ഇങ്ങനെ അപ്കമിങ് താരങ്ങൾക്ക് ഒരു പ്രതീക്ഷ തരാൻ പോകുന്നത്.
1: എന്തായാലും ആകാശവാണിയോട് ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം

0: നന്ദി, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനിയുള്ള ഒരുപാട് നേട്ടങ്ങൾ മുന്നിലുണ്ട്, അതെല്ലാം നേടാൻ സാധിക്കട്ടെ, ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കട്ടെ, അതുപോലെ തന്നെ പഠിത്തവും ഈ സ്കോഷും ഒരുമിച്ച് കൊണ്ടുപോകാൻ സുഭദ്രയ്ക്ക് സാധിക്കട്ടെ. നന്ദി.
1: നന്ദി. സ്ക്വാഷ് താരം സുഭദ്ര കേസോണിയുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. അനന്തം അജ്ഞാതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ രചന തങ്കപ്പൻ എം എൻ, സംഗീതം എം കെ അർജുനൻ.

0: ഇനി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ പ്രഭാത് മുഖോപാധ്യായയുടെ സന്തൂർ വാദനം കേൾക്കാം. ഡൽഹിയിലെ
1: സംഗീത് കെ അഖിൽ ഭാരതീയ കാര്യക്രമം

ആകാശവാണി നമസ്കാരം. കായിക രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റിന്റെ വസന്തങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു കായിക സംസ്കാരത്തിൽ നിന്നും ഒളിമ്പിക്സിലും ലോക ചാമ്പ്യൻഷിപ്പുകളിലും മെഡൽ കൊയ്യുന്ന ഒരു ബഹുതല കായിക ശക്തിയായി ഇന്ത്യ ഇന്ന് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യുവജനസംഖ്യയുള്ള ഒരു രാജ്യം വെറുമൊരു കായികപ്രേമി സമൂഹത്തിൽ നിന്നും കായിക ഇനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും വിജയം വരിക്കുകയും ചെയ്യുന്ന ഒരു കായിക

0: ശക്തിയായി പരിണമിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പരമ്പരാഗതമായി നിലനിന്നിരുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, സാമ്പത്തിക പ്രതിസന്ധികൾ, കായിക രംഗത്തെ ഒരു തൊഴിലായി തിരഞ്ഞെടുക്കാനുള്ള വിമുഖത എന്നിവയെല്ലാം മറികടന്ന് ഇന്ത്യൻ കായിക താരങ്ങൾ ഇന്ന് ആഗോളവേദികളിൽ ത്രിവർണ പതാക പാറിക്കുകയാണ്. കായിക രംഗത്തെ രാജ്യപുരോഗതിയും യുവജന ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളും ദീർഘവീക്ഷണത്തോടെയുള്ള സമീപനങ്ങളുമാണ് ഈ കായിക വിപ്ലവത്തിന് പിന്നിലെ ചാലകശക്തി. ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഏറ്റവും വലിയ തരംഗം സൃഷ്ടിച്ച ഒന്നാണ് 2016-17 കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഖേലോ ഇന്ത്യ പദ്ധതി. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ കായിക പ്രതിഭകളെ കണ്ടെത്തുകയും അവർക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശീലനം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സ്കൂൾ, കോളേജ് തലങ്ങളിൽ ഖേലോ ഇന്ത്യ ഗെയിംസുകൾ സംഘടിപ്പിക്കുകയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച താരങ്ങൾക്ക് പ്രതിവർഷം 500,000 രൂപ വീതം 8 വർഷത്തേക്ക് സ്കോളർഷിപ്പ് നൽകുകയും ചെയ്യുന്നു. ഇതിലൂടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതിഭകൾക്ക് യാതൊരുവിധ ആശങ്കയുമില്ലാതെ കായിക രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചു. പെൺകുട്ടികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക പദ്ധതികളും പരമ്പരാഗത ഇന്ത്യൻ കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളും ഖേലോ ഇന്ത്യയുടെ ഭാഗമായി നടപ്പിലാക്കി. രാജ്യത്തിന്റെ കായിക ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയായ 4,479.88 കോടി രൂപ കായിക മന്ത്രാലയത്തിനായി നീക്കിവച്ച സാമ്പത്തിക വർഷമാണിത്. ഇതിൽ ഖേലോ ഇന്ത്യ പദ്ധതിക്ക് മാത്രം 924.35 കോടി രൂപയുടെ വലിയൊരു വിഹിതമാണ് വകയിരുത്തിയത്. ഇത് വരും തലമുറയുടെ കായിക സ്വപ്നങ്ങളെയും രാജ്യത്തിന്റെ കായിക ഭാവിയെയും ഭരണകൂടം എത്രത്തോളം ഗൌരവത്തോടെയാണ് കാണുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. 2025 നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിർച്വൽ പ്രസംഗം രാജ്യത്തിന്റെ കായിക മുന്നേറ്റത്തിന് പുതിയൊരു ദിശാബോധം നൽകുന്നതായിരുന്നു. കായിക രംഗത്തുണ്ടാകുന്ന വളർച്ച ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വാധീനശക്തി വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗ്രാമങ്ങളിലും ചെറിയ നഗരങ്ങളിലുമുള്ള സാധാരണക്കാരായ യുവപ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവരെ മികച്ച പരിശീലനത്തിലൂടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനും ഖേലോ ഇന്ത്യ പോലുള്ള വേദികൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്നും രാജ്യത്തെ യുവാക്കൾക്ക് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ സർക്കാർ എല്ലാവിധ പിന്തുണയും ആധുനിക അടിസ്ഥാന സൌകര്യങ്ങളും ഉറപ്പാക്കുന്നുണ്ടെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
1: ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ദേശ് കേ യുവാഓ കേ ലിയെ ഏക് ബഹുത് ബഡാ പ്ലേറ്റ്ഫോം ബനാ ഹൈ. കിസി ഭി ഖിലാഡി കോ അപ്നാ പ്രദർശൻ ബെഹതർ കർനേ കേ ലിയെ ഖുദ് കോ ലഗാതാർ കസോട്ടി പർ കസ്നേ കേ ലിയെ ജ്യാദാ സേ ജ്യാദാ മാച്ച് ഖേൽന, ജ്യാദാ സേ ജ്യാദാ പ്രതിയോഗിതാഓ മേ ഹിസ്സ ലേന യേ ബഹുത് ജരൂരി ഹോതാ ഹൈ. സർക്കാർ നേ അപ്നി നീതിയോ മേ ഹമേശാ ഇസേ സർവോച്ച പ്രാഥമികതാ ദി ഹൈ. ആജ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഹോതേ ഹൈ, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഹോതേ ഹൈ, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ഹോതേ ഹൈ, ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ഹോതേ ഹൈ. യാനി സാൽ ഭർ അലഗ് അലഗ് ലെവൽ പർ പൂരേ ദേശ് കേ സ്തർ പർ ലഗാതാർ സ്പർദ്ധായെ ഹോതി രഹതി ഹൈ.
0: ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ് തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കങ്ങളിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച മറ്റൊരു സുപ്രധാന പദ്ധതിയാണ് ടോപ്സ് അഥവാ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം. ലോകോത്തര നിലവാരമുള്ള അത്ലറ്റുകൾക്ക് വിദേശ പരിശീലനം, വിദേശ കോച്ചുകളുടെ സേവനം, ആധുനിക കായിക ഉപകരണങ്ങൾ, അന്താരാഷ്ട്ര ടൂർണമെന്റുകളിലെ പങ്കാളിത്തം എന്നിവ പൂർണ്ണമായും സർക്കാർ ചിലവിൽ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. കായിക താരങ്ങളെ അവരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കോർ ഗ്രൂപ്പ്, ഭാവി ഒളിമ്പ്യന്മാരെ വാർത്തെടുക്കുന്ന ഡെവലപ്മെന്റ് ഗ്രൂപ്പ് എന്നിങ്ങനെ തിരിച്ച് കൃത്യമായ നിരീക്ഷണവും പിന്തുണയും പദ്ധതി ഉറപ്പു നൽകുന്നു. കൂടാതെ താരങ്ങൾക്ക് അവരുടെ ദൈനംദിന ചിലവുകൾക്കായി പ്രതിമാസം അലവൻസുകളും നൽകിവരുന്നു. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യയ്ക്കായി ചരിത്ര സ്വർണം നേടിയ നീരജ് ചോപ്ര, ഷൂട്ടിംഗിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മനു ഭാക്കർ തുടങ്ങിയ ഇന്ത്യൻ അഭിമാന താരങ്ങളെല്ലാം തന്നെ ടോപ്സ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് എന്നുള്ളത് ഈ പദ്ധതിയുടെ വിജയത്തെ അടിവരയിടുന്നു. 2047 ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും മികച്ച 5 കായിക ശക്തികളിൽ ഒന്നാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് രാജ്യത്തെ കായിക രംഗത്തെ മുന്നേറ്റത്തെ അടിവരയിട്ട് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിപ്രായപ്പെട്ടത്. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ ജൂൺ 23 തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ പുതിയ റെക്കോർഡ് സ്ഥാപിക്കുമെന്നും രാജ്യത്തിന്റെ ഈ മെഡൽ നേട്ടങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള കായിക താരങ്ങൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നും ശ്രീ മാണ്ഡവ്യ കടുത്ത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ കായിക ഭൂപടത്തിൽ കേരളത്തിന് സവിശേഷമായ സ്ഥാനമുണ്ടെന്നും കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ കായിക വികസന പരിപാടികളുടെ സ്വാധീനം എടുത്തു പറഞ്ഞ അദ്ദേഹം, നിലവിൽ 69 വനിതാ കായിക താരങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള 115 കായിക താരങ്ങൾ ഖേലോ ഇന്ത്യ പരിപാടിയുടെ ഭാഗമായി ഭാവി ചാമ്പ്യന്മാരാകാൻ പരിശീലനം നേടുന്നുണ്ടെന്ന് വ്യക്തമാക്കി. ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള 17 കായിക താരങ്ങൾ ഉണ്ടെന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
2: Kerala occupies a special place on India's sporting map. Its passion for sports is visible not only in its champions but also in its peoples. That is why the development of sports in Kerala has remained a priority for us over the past decade. Today, 115 athletes from Kerala, including 69 women athletes, are part of the Khelo India programs. Training to become India's future champions. Further, 17 athletes from Kerala are part of the Target Olympic Podium Scheme, receiving world-class training. The contributions of gods of our countries to India, Indian sports is legendary. Kerala has consistently produced champions who have made the nation proud on the global stage. I am confident that in the Asian Games 2026 in Japan, we will set a new record. I am equally confident that athletes from Kerala will have a major role to play in the country's performance and podium finish.
0: കായിക മേഖലയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയ സംസ്ഥാനമാണ് കേരളമെന്നും വരും തലമുറകൾക്ക് പ്രചോദനമേകാൻ കേരളത്തിലെ കായിക താരങ്ങൾക്ക് സാധിക്കുന്നതായും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും ഒളിമ്പിക് താരവുമായ പി ടി ഉഷ എം പി പറഞ്ഞു.
3: As I stand here today in my home state of Kerala, surrounded by so many young faces full of hope, ambition and determination, I am reminded of my own journey as a young girl who simply loved to run. I could never have imagined where that journey would take me. Sport gave me confidence, purpose and opportunities that changed my life forever. When we invest in sport, we invest in the future of our children, our communities and our nation. We hope our athletes continue to inspire the next generation to dream big and work hard. The outstanding participation we are witnessing today reflect the strong sporting culture of Kerala. Kerala has always been known for its strong sporting culture and for producing outstanding athletes who have brought glory to India. As someone whose own sporting journey began on the soil of this great state, I am especially proud that we are celebrating this important occasion here in Kerala among people who understand and cherish the transformative power of sport.
0: കേവലം മത്സരങ്ങൾക്കപ്പുറം കായിക മേഖലയെ വലിയൊരു വ്യവസായവും വികസന മാതൃകയുമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ദേശീയ കായിക നയം വിഭാവനം ചെയ്തത്. കായികശാസ്ത്രം, സ്പോർട്സ് മെഡിസിൻ എന്നിവയുടെ സഹായത്തോടെ അത്ലറ്റുകളുടെ പ്രകടനം ശാസ്ത്രീയമായി മെച്ചപ്പെടുത്തുന്നതിന് മുൻഗണന നൽകുന്നതാണ് ഈ നയം. കൂടാതെ സ്പോർട്സ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയെ കായിക ഉപകരണങ്ങളുടെ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക, കായിക മേഖലയിലെ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുക എന്നിവയിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിലും കായിക രംഗത്തെ ഒരു സുപ്രധാന പങ്കാളിയാക്കി മാറ്റാൻ ദേശീയ കായിക നയത്തിലൂടെ സാധിക്കുന്നു. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കായിക വിദ്യാഭ്യാസത്തെ കേവലം പാഠ്യേതര വിഷയമായി കാണാതെ പ്രധാന സിലബസിന്റെ ഭാഗമാക്കിയതും നാഷണൽ സെന്റർ ഓഫ് എക്സലൻസുകളിലൂടെ അത്ലറ്റുകൾക്ക് മികച്ച ഡയറ്റും മാനസിക പിന്തുണയും ഉറപ്പാക്കിയതും ഈ കായിക നയത്തിന്റെ വിജയങ്ങളാണ്. മത്സര രംഗത്ത് നിന്ന് വിരമിച്ച കായിക താരങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾക്ക് ആജീവനാന്ത പെൻഷൻ പദ്ധതി പരിഷ്കരിച്ചതും താരങ്ങൾക്ക് വലിയ രീതിയിലുള്ള സുരക്ഷിതത്വബോധം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഈ കൃത്യമായ ഇടപെടലുകളും പദ്ധതികളും അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പുകളിൽ ഇന്ത്യയുടെ മെഡൽ പട്ടികയിൽ വലിയ പ്രതിഫലനമാണ് ഉണ്ടാക്കിയത്. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ പ്രകടനം. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വെറും 2 മെഡലുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന സ്ഥാനത്ത് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഒരു സ്വർണവും രണ്ട് വെള്ളിയും

0: നാല് വെങ്കലവും ഉൾപ്പെടെ ഏഴ് മെഡലുകൾ നേടി ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തു. അത്ലറ്റിക്സ് ഇനത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ ഒളിമ്പിക് സ്വർണ്ണ മെഡലായിരുന്നു നീരജ് ചോപ്രയിലൂടെ അന്ന് രാജ്യം സ്വന്തമാക്കിയത്. തുടർന്ന് വന്ന പാരീസ് ഒളിമ്പിക്സിലും ഇന്ത്യ ഈ മികച്ച മുന്നേറ്റം നിലനിർത്തുകയുണ്ടായി. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തം വെറും സംഖ്യാബലത്തിൽ മാത്രമായിരുന്ന ഒരു കാലത്തുനിന്നും ഇന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യൻ അത്ലറ്റുകളെ ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു തലത്തിലേക്ക് രാജ്യം ഉയർന്നു കഴിഞ്ഞു. ഒളിമ്പിക്സിനേക്കാൾ വലിയ മുന്നേറ്റമാണ് ഭിന്നശേഷിക്കാരായ കായിക താരങ്ങൾക്കായി നടത്തുന്ന പാരാലിമ്പിക്സിൽ ഇന്ത്യ കാഴ്ചവെച്ചത്. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവർക്ക് കായിക രംഗത്ത് തുല്യ പരിഗണനയും സാമ്പത്തിക സഹായവും നൽകുന്നതിനും സർക്കാർ കാണിച്ച വലിയ മനസ്സിന്റെ പ്രതിഫലനമായിരുന്നു പാരാലിമ്പിക്സിലെ മെഡൽ കൊയ്ത്ത്. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ചത് വെറും 4 മെഡലുകളായിരുന്നുവെങ്കിൽ ടോക്കിയോ പാരാലിമ്പിക്സിൽ 5 സ്വർണവും 8 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 19 മെഡലുകൾ നേടി ഇന്ത്യ ലോകത്തെ അത്ഭുതപ്പെടുത്തി. ടോക്കിയോയിൽ കായിക ലോകം കണ്ട ഈ സുവർണ മുന്നേറ്റം കേവലം ആകസ്മികമല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു തുടർന്ന് വന്ന അന്താരാഷ്ട്ര പാരാ ചാമ്പ്യൻഷിപ്പുകളിലെയും ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനങ്ങൾ. സാധാരണ അത്ലറ്റുകൾക്ക് നൽകുന്ന അതേ ആദരവും സാമ്പത്തിക പുരസ്കാരങ്ങളും പെൻഷൻ ആനുകൂല്യങ്ങളും പാരാ അത്ലറ്റുകൾക്കും കേന്ദ്ര സർക്കാർ ഉറപ്പാക്കിയത് ഇവരുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും ഇന്ത്യ സമീപകാലത്ത് നടത്തിയ മുന്നേറ്റങ്ങൾ കായിക രംഗത്തെ സമഗ്രമായ വളർച്ചയുടെ തെളിവാണ്. 2023 ചൈനയിലെ ഹാങ്ഷോവിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ആദ്യമായി 100 മെഡലുകൾ എന്ന നേട്ടം മറികടന്ന് 107 മെഡലുകളുമായി ചരിത്രം തിരുത്തിക്കുറിച്ചു. ഷൂട്ടിംഗ്, ആർച്ചറി, അത്ലറ്റിക്സ്, റോവിംഗ്, ക്രിക്കറ്റ്, കബഡി തുടങ്ങി ഒട്ടുമിക്ക എല്ലാ ഇനങ്ങളിലും ഇന്ത്യ മെഡൽ കൊയ്തു. കോമൺവെൽത്ത് ഗെയിംസിലും ഇന്ത്യയുടെ പരമ്പരാഗത മെഡൽ കൊയ്ത്തിനമായിരുന്ന ഷൂട്ടിംഗ് ഒഴിവാക്കപ്പെട്ടിട്ട് പോലും അത്ലറ്റിക്സിലും ലോൺ ബോൾസിലും ടേബിൾ ടെന്നീസിലും ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ മികച്ച പ്രകടനം നടത്തി ഇന്ത്യ മെഡൽ പട്ടികയിൽ മുന്നിലെത്തി. തോമസ് കപ്പ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ചരിത്രത്തിലാദ്യമായി ഇന്ത്യ കിരീടം നേടിയതും ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ ടീം കൈവരിച്ച സുവർണ നേട്ടങ്ങളും ഈ മുന്നേറ്റത്തിന്റെ ഉദാഹരണങ്ങളാണ്. കായിക താരങ്ങൾക്ക് മികച്ച സൌകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം തന്നെ ആഗോള കായിക ഭൂപടത്തിൽ ഇന്ത്യയെ മുൻനിരയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളും സജീവമാണ്. ഇതിന്റെ ഭാഗമായി വരാനിരിക്കുന്ന 2036 ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള ഇന്ത്യയുടെ താൽപര്യം രാജ്യം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയെ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. ഒരു ഒളിമ്പിക്സ് സംഘടിപ്പിക്കാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക ഭദ്രതയും അന്താരാഷ്ട്ര നിലവാരമുള്ള സ്പോർട്സ് സിറ്റിയും സ്റ്റേഡിയങ്ങളും ഇന്ന് ഇന്ത്യയിലുണ്ട് എന്നത് രാജ്യത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നു. ഗ്രാമീണ മേഖലകളിലെ ചെളി നിറഞ്ഞ മൈതാനങ്ങളിൽ നിന്ന് കഠിനാധ്വാനം ചെയ്തു വന്ന് ഒളിമ്പിക്സിലെയും ലോക ചാമ്പ്യൻഷിപ്പുകളിലെയും പോഡിയങ്ങളിൽ മെഡൽ അണിഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾ ഇന്ന് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന യുവാക്കൾക്ക് വലിയൊരു പ്രചോദനമാണ്. കായികരംഗത്ത് രാജ്യം കൈവരിച്ച ഈ വൻകുതിപ്പ് വരും തലമുറകളെ കൂടുതൽ കായികക്ഷമതയുള്ളവരും രാജ്യസ്നേഹമുള്ളവരുമായി വളർത്താൻ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു കായിക വിനോദ രാജ്യം എന്നതിൽ നിന്നും ലോകത്തെ നിയന്ത്രിക്കുന്ന കായിക ശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ പ്രയാണം ശരിയായ ദിശയിലാണ് മുന്നേറുന്നത്. കായികരംഗത്ത് രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം കൃഷ്ണ പ്രകൃതി.
1: ആകാശവാണി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് സമാപിക്കുന്നു. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ. സമയം 11 കഴിഞ്ഞ് 15:07. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി ന്യൂസ് ഓൺ എയർ ആപ്പിൽ തുടർന്ന് കേൾക്കാം FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.